0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ, വെൽക്കം ടു ഹോം 92.2 FM. ആദ്യത്തെ ഷോ ഇതാ, ഇവിടെ നമുക്ക് ആരംഭിക്കാം. ഏവർക്കും, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സുസ്വാഗതം. 92.2 FM ഹോം. ഹോം ഇസ് എ ഫീലിംഗ്. നമുക്ക് ഒന്ന് രണ്ട് കുഞ്ഞ് ലിസ്ണേഴ്സ് ഹോം എഫ്എമ്മിന്റെ ജിംഗിൾ പാടി അയച്ചു തന്നത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഞങ്ങൾ അത് ഒന്ന് രണ്ട് പ്രാവശ്യം ഇൻസ്റ്റാ സ്റ്റോറി ആയിട്ടിട്ടിരുന്നു. പലരും അത് ശ്രദ്ധിച്ച് കാണുമെന്ന് എനിക്കറിയാം. കാരണം ആ ഒരു മ്യൂസിക് വളരെയധികം ഹോണ്ടിംഗ് ആണ്. നമ്മുടെ ഈ കാർ ഡ്രൈവ് യാത്രകളിലെല്ലാം അത് റിപ്പീറ്റഡ്ലി നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നത് കൊണ്ട് താനെ ഒരു പാട്ട് ടീച്ചർ പഠിപ്പിച്ചു തരുന്ന പോലെ താനെ കുട്ടികൾക്കാണ് അത് എളുപ്പം മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. ചില പേരൻസ് അത് കറക്റ്റായിട്ട് ആ ഒരു സമയത്ത് ഷൂട്ട് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. ഇപ്പോ കാലാവസ്ഥ നോക്കുമ്പോൾ ഉഷ്ണക്കാറ്റ് വീശിയടിക്കുന്നുണ്ട്, ചൂടേറുന്നുണ്ട്. രാത്രികാലങ്ങളിൽ എ സി ഇട്ടാൽ പോലും ഫാനും ഇട്ടാണ് പലരും ഉറങ്ങാറ്. ബ്ലാങ്കറ്റുകൾക്ക് വിട, നമ്മുടെ സ്വെറ്റേഴ്സിന് വിട. ഇനി കുറച്ചുനാൾ എൽനീനോ പ്രതിഭാസം, അതാണ് യു എ ഇ വെതർ കണ്ടീഷനിൽ ഇപ്പോൾ അനാവരണം ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാര്യം, ഈ ഒരു നമ്മൾ സാധാരണ ഒരു ഓഗസ്റ്റ് അവസാനം, ഒരു സെപ്റ്റംബർ മിഡോടുകൂടി, അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ഓഫ് സെപ്റ്റംബർ തൊട്ട് നല്ല ഒരു വെതർ കണ്ടീഷൻസിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ 2026 ഇസ് നോട്ട് going be the same like before. കാരണം ഉഷ്ണം വീശിയടിക്കുന്നു, ഉഷ്ണക്കാറ്റ് നമ്മെ പൊതിയാൻ പോവുകയാണ് till December 2026. ഓ, വിചാരിക്കാൻ വയ്യ, എങ്ങനെ ഇരിക്കും? അത്രയും നാളും കൂടെ നമ്മൾ ഇത് സഹിക്കേണ്ടി വരും എന്നുള്ളത്. നമ്മളിപ്പോ യൂസ്ഡ് ആണ്, ഡെഫിനറ്റ്ലി യൂസ്ഡ് ആണ്. ഇന്നിടയ്ക്ക് പക്ഷെ റെയിൻഫോളും കൂടെ പ്രെഡിക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടിന്റെയും ഒരു വ്യത്യാസം ഇനി വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ കാണും. എന്നിരുന്നാലും മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് വെച്ച് തന്നെ പോവുക. ഒരു ചൂടിനും ഒരു ഉഷ്ണത്തിനും നമ്മെ തളർത്താനാവില്ല. ഇന്നലകൾക്കെല്ലാം ഗുഡ് ബൈ ഇന്ന് എന്നുള്ള ഒരു അവസരം, അതാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ പ്രതീക്ഷ. മനസ്സിലെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാം, ഉഷ്ണങ്ങൾ മാറ്റിവെക്കാം, ക്ഷമിക്കാൻ കഴിയുന്നവരോട് ക്ഷമിച്ച് പുറത്ത് മുന്നോട്ട് പോകാം, മറക്കാൻ കഴിയേണ്ടതെല്ലാം മറന്നിരിക്കുക, പഠിക്കേണ്ട പാഠങ്ങൾ അതിൽ നിന്നും ഉൾക്കൊള്ളുക, പ്രതീക്ഷയോടെ ജീവിക്കാം, വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കാം. നിങ്ങളുടെ ഏറ്റവും നല്ല ദിനങ്ങൾ ഈ എൽനീനോ പ്രതിഭാസത്തോടൊപ്പം നല്ല നല്ല ദിനങ്ങളും നമ്മെ കാത്തിരിക്കുന്നു എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഉൾക്കൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
0: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: കഴിഞ്ഞ ആഴ്ച ഹോം 92.2 FM ഒരു സ്റ്റേജ് ഇവന്റ് ഹോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും റേഡിയോയിലൂടെ കേട്ട് പരിചയപ്പെട്ടിട്ടുണ്ടാവാം. ആ ഒരു പ്രിയ പെർഫോമർ മെന്റലിസം ഷോ അവതരിപ്പിക്കാനെത്തിയ ഫാസിൽ ബഷീർ, അദ്ദേഹത്തിന്റെ ഷോ അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്തബ്ധരായിരുന്ന് രണ്ടര മണിക്കൂർ പോയതുപോലും അറിഞ്ഞില്ല. ഇപ്പോൾ ഒരു നമ്മുടെ പണ്ട് നമ്മുടെ മ്യൂസിക്കൽ ഷോ അല്ലെങ്കിൽ ഡാൻസ് എക്സ്ട്രാ വേഗൻസ ബോളിവുഡ് ഷോ ഇതെല്ലാം ഒന്ന് മാറി ഇപ്പോൾ ഇത്തരം ഷോസ് സ്റ്റാൻഡ് അലോൺ ഷോസിന് ഒരുപാടധികം വാല്യൂ കൽപ്പിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ ഇത്തരം പെർഫോമേഴ്സ് ഒരു മെസ്സേജ് കൂടി എപ്പോഴും നൽകാറുണ്ട്. ആ ഒരു മെസ്സേജിന്റെ ഒരു പോസിറ്റീവ്നെസ് ആണ് ആ ഓഡിയൻസ് കാണാൻ പറ്റിയത്. ഇറ്റ് വാസ് ഫുൾ പാക്ഡ്, ടോട്ടലി പാക്ഡ് ഫോക്ലോർ തിയേറ്ററിൽ ഞങ്ങൾ എല്ലാം ഇരിക്കുന്ന ഒരു അവസരത്തിൽ അദ്ദേഹം പല പല കൊച്ചു കൊച്ചു ട്രിക്കുകളിലൂടെ സ്റ്റേജിൽ നിന്നും ഓഡിയൻസിൽ നിന്നും കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ച് അവരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻസ് ചെയ്തു, അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ ഹിപ്നോട്ടിസം എന്ന് നമ്മൾ പണ്ട് നമുക്കൊരു ഭീതി ഒരു ഭയം ഉള്ളിൽ ജനിക്കുന്ന രീതിയിലുള്ള ആ ഒരു അവസ്ഥയെ അദ്ദേഹം വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് കാണിച്ചു തന്നു. എങ്ങനെ നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മുടെ ഇന്ററാക്ഷൻസിന് നമ്മൾ വളരെ ഇമോഷണൽ ആയിട്ട് അതുപോലെ ഇമാജിനേഷൻ അതിന് ഒരുപാടധികം പവർ ഉണ്ട്. അദ്ദേഹം ആ ഓഡിയൻസുമായിട്ടൊരു ചെറിയ ട്രിക്കുകളൊക്കെ ചെയ്തിരുന്നു. വളരെ അതിശയം തോന്നി, കാരണം ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു ഷോയിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ വിളിച്ചു പറയാൻ പാടില്ല. കാരണം അവരുടെ ഓരോ സ്റ്റേജിലെ ഷോയും വളരെ ഇന്നോവേറ്റീവ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഈ സ്റ്റേജ് ഷോയിൽ കാണിച്ചതായിരിക്കില്ല ഒരു പക്ഷേ ഇനി അടുത്ത ഷോയിലേക്ക് വരുന്നത്. ഇദ്ദേഹത്തിനെ നേരിൽ കാണണമെന്നും ഇദ്ദേഹത്തിന്റെ സ്റ്റേജ് ഷോ നേരിൽ പോയി നേരിട്ട് അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ, വൈ ജസ്റ്റ് ബിക്കോസ് ഓഫ് എ സ്മോൾ ഇന്റർവ്യൂ ഹി ഹാഡ് ഗിവൺ ബിഫോർ, ഒരു ചെറിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം വീഡിയോ ഇന്റർവ്യൂവിൽ കുറച്ച് 2-3 ഇയേഴ്സ് ബാക്ക് ആണെന്ന് തോന്നുന്നു, ഒരു പഴയ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം, പലതരം ആളുകളെ നമ്മൾ ഡെയിലി കാണാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അഭിനയിക്കാൻ അറിയണമെന്നില്ല, പക്ഷെ നമ്മുടെ മുന്നിൽ നിന്ന് ഒരാൾ അഭിനയിച്ചാൽ വി കൻ മേക്ക് ദാറ്റ് ഔട്ട്. നമ്മുടെ മുന്നിൽ ഒരു ഫേക്ക് ഐഡന്റിറ്റി അല്ലെങ്കിൽ അഭിനയിക്കുകയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മേ ബി വി ആർ നോട്ട് ഗുഡ് ആക്ടേഴ്സ്, നമുക്ക് നന്നായി അഭിനയിക്കാൻ അറിയില്ല. നിങ്ങൾക്ക് നല്ലൊരു റോൾ കിട്ടിയാൽ പോലും നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങളുടെ മുന്നിൽ ഒരാൾ അഭിനയിക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് വളരെയധികം നല്ലൊരു പോയിന്റായിട്ട് തോന്നി. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോയിന്റാണ്. ജീവിതത്തിൽ അഭിനയിക്കാൻ നമ്മൾ പഠിച്ചില്ലെങ്കിലും നമുക്ക് മുന്നിൽ നിന്ന് അഭിനയിക്കുന്നവരെ തിരിച്ചറിയാൻ പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും എന്നാണ് ആ ഒരു മെസ്സേജ് പറയുന്നത്. എനിവേ, ദാറ്റ് വാസ് എ ഗുഡ് ഷോ. ഇനിയും ഒരുപാടധികം നിരവധി സ്റ്റേജ് പെർഫോമൻസസുമായിട്ട് അദ്ദേഹം വരുന്നുണ്ട്. ഈ ഒരു കാര്യം നേരിട്ട് കണ്ട് അഭിനന്ദനം അറിയിക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇതെല്ലാം ഒരു ബിസിനസ് ട്രിക്കാണോ, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഇവന്റിന്റെ പ്രോഗ്രാം ഒരു പ്രോഗ്രസീവ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൊമോഷന് വേണ്ടി പറയുന്നതാണോ എന്നിരിക്കലും, നല്ല വ്യക്തിത്വങ്ങളെ അവർ നൽകുന്ന മെസ്സേജുകളെ തിരിച്ചറിയാൻ ഓഡിയൻസിന് കഴിയും എന്നത് ആ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആൻഡ് ഓൾവേസ് റിമെമ്പർ, യുവർ സ്മൈൽ ഇസ് യുവർ ലോഗോ, യുവർ പേഴ്സണാലിറ്റി ഇസ് യുവർ ബിസിനസ് കാർഡ്, ആൻഡ് ദ വേ യു മേക്ക് അതേഴ്സ് ഫീൽ ഇസ് യുവർ ട്രേഡ് മാർക്ക്. ഇതുള്ള ഒരു പെർഫോമർക്ക് മാത്രമേ വിജയിക്കാൻ കഴിയൂ.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാടുണ്ട്. അതിൽ ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, ഇത് പരസ്പര പൂരകങ്ങളാണോ എന്ന് ചോദിച്ചാൽ ഇൻ ഓപ്പോസിറ്റ് വേ, ഒരു വിപരീതാർത്ഥത്തിൽ ശരിയാണ്. അറിവും അഹങ്കാരവും, എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടോ? രണ്ട് വ്യത്യസ്തമായ തലങ്ങളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് എങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്തതെന്ന് വെച്ചാല്, അറിവ് കൂടുമ്പോൾ അഹങ്കാരം കൂടില്ല, എന്നാൽ അറിവ് കുറയുമ്പോൾ പലപ്പോഴും അഹങ്കാരം കൂടിപ്പോകും. ശരിയാണ്, യഥാർത്ഥത്തിൽ അറിവ് നമ്മെ വിനയമുള്ളവരാക്കണം. അതിൽ മാത്രമേ ആ വിസ്ഡം, ആ നോളജ് മാത്രം വിനയത്തിലായിരിക്കണം പൊതിഞ്ഞിരിക്കേണ്ടത്. കാരണം അറിയുന്നതിലും കൂടുതലാണ് ഇനി അറിയാനുള്ളത് എന്ന് അത് നമ്മെ ധരിപ്പിക്കും. താൻ അറിഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നിനും പര്യാപ്തമല്ല, ഇപ്പോഴും താനൊരു വിദ്യാർത്ഥി മാത്രമാണ് എന്നുള്ളൊരു തത്വം അതിൽ വരും. എന്നാൽ ചെറിയൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ, ഓ ഞാനെല്ലാം പഠിച്ച് പത്രാസായി എന്ന് വിചാരിക്കുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അവിടം പോയി. പലപ്പോഴും വലിയ ആത്മവിശ്വാസത്തിന്റെ ഒരു മുഖമൂടി എടുത്ത് നമ്മൾ ധരിച്ചു പോകും. ഒരല്പജ്ഞാനം വെച്ചിട്ട് എല്ലാം അറിയാമെന്ന തോന്നൽ, മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാകാത്തൊരു മനസ്സ്, അതാണ് അഹങ്കാരത്തിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അറിവിനേക്കാൾ പ്രധാനമാണ് ഇമാജിനേഷൻ, നോളജ്. ഇമാജിനേഷൻ ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ നോളജ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്ന മനസ്സാണ് പുതിയ പുതിയ കണ്ടെത്തലുകൾക്ക് വഴി തെളിക്കുന്നത്. അറിവ് കൂടുന്തോറും മനുഷ്യൻ കൂടുതൽ വിനയാന്വിതമാകണം. നമുക്കൊരാളുടെ വാക്കുകൾ കേട്ടു നോക്കാം. എത്ര ഉയരത്തിൽ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരാള്, മഹത്വപൂർണമായ ഒരു വ്യക്തിത്വമുള്ള ആള്, പക്ഷെ എത്ര സിമ്പിളാണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ വാക്കുകൾ എന്ന് നമുക്ക് ശ്രദ്ധിച്ചാലോ. ലെറ്റ്സ് ലിസൺ ടു ദിസ് ഓഡിയോ.
2: ഒരു മനുഷ്യന്റെ തലച്ചോറിലൂടെ ഏതാണ്ട് 20,000-ത്തിലധികം ചിന്തകൾ കടന്നു പോകുന്നതാണ് പറയുന്നത്. ദിവസം 24 മണിക്കൂറുണ്ട്. അതിൽ പലതും, അതില് 80-90% ഇന്നലത്തത്, മിനിഞ്ഞാന്നത്തത്, ഒരു വർഷം മുമ്പുള്ള, 5 വർഷം മുമ്പുള്ള, 10 വർഷം മുമ്പുള്ള കാര്യമാണ്. നിങ്ങൾ അതിനെ വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞൊരു പുതിയ തോട്ടുകൾ അതിലേക്ക് നിറയ്ക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഞാൻ ഒരിക്കലും എന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ചിന്തിക്കും. എന്ന് പറഞ്ഞാൽ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയി പോയല്ലോ, ചെറിയ ചെയ്യാണ്ടിരുന്നല്ലോ, അതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് മുന്നോട്ട് ഏറ്റവും മനോഹരമായിട്ട് സഞ്ചരിക്കാം, ഒരു പ്രശ്നമില്ല.
1: ആ ശബ്ദം ആരുടെയെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമേയില്ല. അവസാനത്തെ ആ ഒരു ചിരി പോലും അദ്ദേഹം സമ്മാനിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അതായത് നമുക്ക് ലക്ഷറി അല്ലെങ്കിൽ നമുക്ക് കൈ വശപ്പെടുത്താൻ കഴിയുന്ന അത്ര അതിനേക്കാൾ ധനമോ സന്തോഷമോ വരുമ്പോൾ അഹങ്കരിക്കാതിരിക്കുക. അതേപോലെ തന്നെ ദുഃഖം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഒരു കഷ്ടകാലം വരുമ്പോൾ, ഒരു റെയിൻഫോൾ വരികയാണെന്ന് വെച്ചോളൂ, അതിൽ തളരാനോ നിൽക്കേണ്ട കാര്യമില്ല. ലാഭവും നഷ്ടവും ഈ ജീവിതയാത്രയിലെ തുല്യമായ, താൽക്കാലികമായ ചെറിയ ചെറിയ ഇടത്താവളങ്ങൾ മാത്രമാണെന്ന് ധരിക്കുക. എല്ലാ സാഹചര്യത്തിലും ഒരുപോലെ മനസ്സ് പിടിച്ചിരുത്താൻ കഴിയാൽ, ശാന്തമായിരിക്കാൻ കഴിഞ്ഞാൽ, അത് നമ്മുടെ മനസ്സിനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പഠിപ്പിക്കുക. അതിനേക്കാൾ വലിയൊരു വിജയം വേറെയില്ല. With that note, it's me, Jaya, signing off from today's Wake Up Call with Jaya, brought to you by Green Farm Superfoods. Wake
0: Up Call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ഫ്രാൻസിനെ തോൽപ്പിച്ച സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ. ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. ഇറാന്റെ സൈനിക കേന്ദ്രം ആക്രമിച്ച US. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ധാരണയിൽ എത്തിയില്ലെങ്കിൽ അടുത്തയാഴ്ച മുതൽ US വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ ഊർജ്ജ പ്ലാന്റുകളും പ്രധാന പാലങ്ങളും ലക്ഷ്യമിട്ടായിരിക്കും അടുത്തഘട്ട ആക്രമണമെന്ന് ട്രംപ് വ്യക്തമാക്കി. ഫോക്സ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വിതച്ച ഇറാൻ US ആക്രമണം രൂക്ഷമായി തുടരുന്നു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം. കുവൈറ്റിൽ വ്യോമത്താവളം ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ആക്രമണം നടന്നത്. ഇറാന്റെ ആണവ നിലയമുള്ള ബുഷറിലേക്കും ബന്ദർബാസിലേക്കും US ആക്രമണം. ഇറാനിലെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും 3 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ പതാകയേന്തിയ 7 കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഈ കപ്പലുകളിലായി 148 ഇന്ത്യക്കാരുണ്ടെന്ന് സൂചന. ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളും ഇന്ത്യൻ ജീവനക്കാരായുള്ള വിദേശ കപ്പലുകളും കേന്ദ്ര സർക്കാർ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് വാർത്താ ഏജൻസി PTI റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമസിലെ സുരക്ഷ വിലയിരുത്തി ഇന്ത്യ. കടലിടുക്കിലെ നാവികരുടെ സുരക്ഷയിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. US ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വ്യോമപാതകളിൽ കടുത്ത സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസിയുടെ മുന്നറിയിപ്പ്. ഇതിന്റെ ഭാഗമായി കുവൈറ്റ്, UAE, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയും ഒമാൻ ഉൾക്കടലിന് മുകളിലുള്ള വ്യോമപാതയും പൂർണ്ണമായും ഒഴിവാക്കാൻ വിമാന കമ്പനികൾക്ക് ഏജൻസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മേഖലകളിൽ സർവീസ് നടത്തുന്നത് കടുത്ത സുരക്ഷാ വെല്ലുവിളിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് രാജ്യാന്തര വിമാന സർവീസുകളുടെ റൂട്ടുകൾ പുനഃക്രമീകരിക്കാൻ വ്യോമയാന മന്ത്രാലയങ്ങൾ ഒരുങ്ങുന്നത്. നാസ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അനിൽ മേനോൻ ബഹിരാകാശത്ത്. ബഹിരാകാശം കീഴടക്കുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടവുമായാണ് സ്വപ്ന സഞ്ചാരം. മെഡിസിനിലും എഞ്ചിനീയറിംഗിലും ബിരുദമുള്ള അനിൽ മേനോൻ 2014 ഫ്ലൈറ്റ് സർജനായാണ് നാസയുടെ ഭാഗമാകുന്നത്. പിന്നീട് സ്പേസ് എക്സുമായി ചേർന്നും പ്രവർത്തിച്ചു. 2021 നാസയുടെ ബഹിരാകാശ സഞ്ചാരികളുടെ പട്ടികയിലേക്ക് അനിൽ തെരഞ്ഞെടുക്കപ്പെടുന്നത്. US സ്പേസ് ഫോഴ്സിൽ ലഫ്റ്റനന്റ് കേണൽ കൂടിയാണ് അനിൽ മേനോൻ. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ ശങ്കരൻ മേനോനാണ് പിതാവ്. മാതാവ് എലിസബത്ത് യുക്രൈൻ സ്വദേശിനിയാണ്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ഒറ്റയ്ക്ക് സമരം ചെയ്യാൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തീരുമാനം. സമരത്തിന്റെ തീയതിയും മറ്റും പിന്നീട് നിശ്ചയിക്കും. ഓഹരി കൈമാറ്റത്തിനെതിരെയുള്ള നിയമ നടപടി സ്വീകരിക്കാനുള്ള നീക്കം CPI ഉപേക്ഷിച്ചു. കേസ് തോറ്റാൽ രാഷ്ട്രീയ സമരത്തെ ബാധിക്കുമെന്ന് വിലയിരുത്തിയാണ് നീക്കം ഉപേക്ഷിച്ചത്. അതിനിടെ വിഴിഞ്ഞം വിഷയത്തിൽ P രാജീവിനെതിരെ വിമർശനം. ഓഹരി കൈമാറ്റത്തെ അനുകൂലിച്ച് സംസാരിച്ചെന്ന് ആരോപിച്ചാണ് വിമർശനം. ഫ്രാൻസിന് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ. 2010 ചാമ്പ്യന്മാരായ ശേഷം ഇതാദ്യമായാണ് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ കടക്കുന്നത്. സ്പാനിഷ് തുപ്പർത്താരം ലമിൻ യമാലിനെ ഫ്രഞ്ച് ഡിഫൻഡർ ലൂക്കാസ് ഡെഗ്നെ ചവിട്ടി വീഴ്ത്തിയതിന് ലഭിച്ച പെനൽറ്റി ഒയർസബാൽ ഗോളാക്കി മാറ്റി. മത്സരത്തിന്റെ 2 പകുതിയിൽ പെഡ്രോ പോറയാണ് 2 ഗോൾ നേടിയത്. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ ഫ്രാൻസിന്റെ മുന്നേറ്റമാണ് കണ്ടത്. സ്പാനിഷ് ബോക്സിലേക്ക് തുടർച്ചയായി ഫ്രഞ്ച് പട കടന്നു കയറിയെങ്കിലും ഗോൾ കണ്ടെത്താനായില്ല. 15-ാം മിനിറ്റിൽ പന്തുമായി മുന്നേ റൺ ശ്രമിച്ച സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രി ഒലീസെ ഫൗൾ ചെയ്തതിന് ഫ്രീ കിക്ക് ലഭിച്ചെങ്കിലും ഗോളാക്കാൻ കഴിഞ്ഞില്ല. ഗോളെന്നുറച്ച കിലിയൻ എംബാപ്പയുടെ അതിശക്തമായ ഷോട്ട് മാർക്ക് കുക്രേലിയുടെ കാലിൽ തട്ടി പോസ്റ്റിന് പുറത്തേക്കും പോയി. തുടർച്ചയായ 3-ാം ഫൈനൽ ലക്ഷ്യമിട്ടെത്തിയ ഫ്രാൻസിന് നിരാശയോടെ മടക്കം. പ്രതിരോധ കരുത്തിനൊപ്പം ആക്രമണത്തിന് മൂർച്ച കൂട്ടി ഫ്രഞ്ച് പടയെ നേരിട്ട സ്പെയിൻ ആധികാരിക ജയത്തോടെ ഫൈനലിലേക്ക്. 2-ാം സെമി ഇന്ന് ഇംഗ്ലണ്ട് അർജന്റീന പോരാട്ടം. വിശദവാർത്ത 8 മണിക്ക്.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 7:05.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: രാവിലെ തന്നെ ചൂടാണ് ദുബായിൽ. ഇപ്പോഴത്തെ താപനില ദുബായിലെ 35 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 61%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക
3: കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഒന്നി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, First Floor, Mankul Road, Bar, Dubai.

0: morning, welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. ബ്രാൻഡ് ന്യൂ ഡേ, വെനസ്ഡേ, അങ്ങനെ ഒരു മിഡ് വീക്ക് മിഡ് വന്തിലേക്ക് എത്തിയേക്കാണ്. ജൂലൈ 15, സമയം 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ്. രാവിലെ ഓഫീസിലേക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഒരു ബിഗ് ഗുഡ് മോർണിംഗ്. നമ്മൾ ഹോമിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ലൈവ് വന്നിരിക്കുകയാണ്. ആൻഡ് വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ്. ആർക്കും വലിയ ഉറക്കച്ചടവൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. വളരെ പെട്ടെന്ന് കളി കഴിഞ്ഞു, എക്സ്ട്രാ ടൈമിലേക്ക് മറ്റൊന്നും പോയില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്ന് പറഞ്ഞ പോലെ എംബാപ്പയുടെ ഒരു മറുപടി വന്നിട്ടുണ്ട്. We did not produce the performance we wanted. Tactically, technically, or in terms of our overall level. When you fail to do what you are supposed to do in a World Cup semi-final, you do not win. ശരിയാണല്ലോ അല്ലേ? നന്നായി കളിച്ചില്ലെങ്കിൽ തോൽക്കും. അത് എല്ലാവർക്കും അറിയുന്നത് പോലെ എംബാപ്പയ്ക്കും മനസ്സിലായിരിക്കുന്നു. എന്തായാലും ഫ്രഞ്ച് പട മുന്നേറും, സ്പെയിന് പെയിൻ നൽകും എന്ന് പറഞ്ഞെടുത്ത് ഒരൊറ്റ സ്പേസ് പോലും കൊടുക്കാതെ ഫ്രാൻസിന് നിലം പരിശാക്കിക്കൊണ്ട് മുൻ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള, യൂറോ ചാമ്പ്യന്മാരായിട്ടുള്ള സ്പെയിൻ അങ്ങനെ ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനലിൽ കടന്നിരിക്കുന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ അർജന്റീനയാണോ വരുന്നത്, ഇംഗ്ലണ്ടാണോ? ഇംഗ്ലണ്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണാത്ത ഒരു പുതിയ ഫൈനലായിരിക്കും കാണാൻ പോകുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് അർജന്റീനയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മാനസികമായിട്ടുള്ള ഒരു മുൻതൂക്കം ഉണ്ടാകും. പക്ഷെ സ്പെയിൻ കഴിഞ്ഞ 37 മത്സരങ്ങളിലായിട്ട് ഒരാളോട് പോലും തോൽവി വഴങ്ങാത്ത അതിശക്തരായിട്ടുള്ള സ്പെയിനെ നമ്മൾ കാണുന്നു. കേപ്പ് വേർദി അടക്കമുള്ള രാജ്യങ്ങളോട് പിന്നിൽ പോകുന്ന അർജന്റീനയെ നമ്മൾ കാണുന്നു. പക്ഷെ എത്ര പിന്നിൽ പോയി കഴിഞ്ഞാലും 2-3 ഗോളും തിരിച്ചടിച്ച് തിരിച്ചു വരുന്ന അർജന്റീനയുടെ മനോവീര്യവും അവർക്ക് മറ്റാർക്കും ഇല്ലാത്ത മെസ്സിയും ഉള്ളിടത്തോളം കാലം ഇപ്പോഴും കോർട്ടിൽ പന്ത് ആരുടെ കയ്യിൽ ാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മെസ്സിയുടെയും സംഘത്തിന്റെയും കയ്യിൽ തന്നെയാണ്. അതിൽ ലമിൻ യമാൽ എന്ന അത്ഭുതവാലിന് എന്ത് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ജൂലൈ 19 നമ്മൾ കാത്തിരിക്കാൻ പോകുന്നത്. എന്തായാലും ഏത് പ്രതിരോധവും വിറപ്പിക്കാൻ കേൾപ്പുണ്ടെന്ന ഫ്രഞ്ച് പടയുടെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എംബാപ്പെ, ഡെംബലെ, ഒലീസെ അടങ്ങുന്ന ട്രിപ്പിൾ എഞ്ചിന്റെ കരുത്ത് ഈ ഫ്രാൻസിനെ ആര് തടയുമെന്ന ചോദ്യത്തിന് ലോകകപ്പിലെ ആദ്യ സെമി ഫൈനലിൽ വിസിൽ മുഴങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഉത്തരം വന്നു. ലൂയിസ് ഫെൻറ്റോയുടെ സംഘം നല്ല ഒന്നാം തരം പൂട്ടാണ് ഒരുക്കിയത്. എംബാപ്പയ്ക്ക് ലോക ഫുട്ബോളിലെ സൂപ്പർ താരപ്പട നിറമങ്ങിയ പ്രകടനം. ഫ്രഞ്ച് പ്രതിരോധക്കോട്ട പൊളിച്ചിട്ട് സ്പെയിൻ തുടരെ തുടരെ നിറയൊഴിക്കുന്ന കാഴ്ച, 2 തവണ പേരുകേട്ട ഫ്രഞ്ച് മുന്നേറ്റ നിരയെ അക്ഷരാർത്ഥത്തിൽ പൂട്ടിച്ചുകൊണ്ട് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ ടിക്കറ്റ് എടുത്തു എന്ന് പറയുമ്പോൾ ആധികാരികമായിട്ടുള്ള ഒരു വിജയം തന്നെയാണ്.
0: തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഇതൊന്നും അല്ലായിരുന്നു സ്കോർ വരേണ്ടത്, ആ ഓഫ് അല്ലായിരുന്നെന്നുണ്ടെങ്കിൽ അതിന് ശേഷം വന്നിരുന്ന ഗോളുകളൊക്കെ ഒരുപാട് അറ്റംപ്റ്റുകൾ ഒക്കെ തന്നെ കിട്ടിയ ഒരു രാജ്യമായിരുന്നു കഴിഞ്ഞ ദിവസം സ്പെയിനെ നമുക്ക് കാണാൻ. നല്ല മത്സരമായിരുന്നു.
1: ആദ്യത്തെ ആ ഒരു ഗോള് പറഞ്ഞത് തന്നെ ലമിൻ യമാലിനെ ഒന്ന് ഫൗൾ ചെയ്തതിന് കിട്ടിയ ഒരു പെനാൾട്ടിയാണ്. ഒരസബാൽ മനോഹരമായിട്ട് അത് ഗോളാക്കുന്നു. രണ്ടാമത്തത് അതിസുന്ദരമായിട്ടുള്ളൊരു ഗോളും വരുന്നു. എംബാപ്പെ അവസാന മിനിറ്റുകളിൽ വളരെ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒരു ഗോൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അവരുടെ മൊത്തം ശരീരഭാഷ തോറ്റവരുടേതായി പോയി പെട്ടെന്ന്. അതെന്തുകൊണ്ടാണ് ഫ്രാൻസ് ഇങ്ങനെ പെട്ടെന്നൊരു തോൽവി സംഭവിച്ചത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ആദ്യത്തെ ഗോൾ വീണപ്പോൾ നമ്മൾ വിചാരിച്ചു അത് ഫൗൾ ചെയ്തതിന് ലഭിച്ച പെനാൾട്ടിയിലൊരു ഗോളായി. ഇപ്പോൾ എംബാപ്പെ അല്ലെങ്കിൽ ഡെംബലെ അല്ലെങ്കിൽ ഒലീസ് ഇപ്പൊ വരും അടിക്കും എന്ന് പറഞ്ഞെടുത്ത് ഇല്ല, വരുന്നില്ല. എവിടെ മറ്റേ സിനിമയിൽ ചോദിച്ചൊക്കെ എവിടെ പെട്ടി തുറന്നിട്ട് ചോദിക്കുന്നില്ല എവിടെ പോലെ ഗോൾ എവിടെ നമ്മൾ ചോദിക്കുമ്പോൾ ഗോളില്ല സുഹൃത്തുക്കളെ, ആകെ സ്പെയിനിന് മാത്രമേ ഗോളുള്ളൂ.
0: തീർച്ചയായും സ്പെയിൻ എല്ലാ അവസരങ്ങളും മുതലെടുത്തു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതാണ് ഒരു കളിയുടെ ഏറ്റവും വലിയ വിജയം. എന്തായാലും ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്ന ഇംഗ്ലണ്ട് അർജന്റീന ശരിക്കും നല്ല ടഫ് മാച്ച് ആയിരിക്കും. കഴിഞ്ഞ ഇന്നലെ എന്താണോ കണ്ടത് അതിലൊരുപടി മേലെ ആയിരിക്കും അർജന്റീന ഒരുപക്ഷെ ഇംഗ്ലണ്ടിനെ നേരെ ഇടാൻ പോകുന്നത്. ഇംഗ്ലണ്ടും അർജന്റീനയ്ക്ക് ഇത്രയും നാളും കാണാത്ത എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ നമുക്കറിയില്ല.
1: ഓരോ മത്സരത്തിൽ ഒരു പുതിയ അർജന്റീനയാണ് കാണുന്നത്. അതുപോലെ ഫ്രാൻസ് തോറ്റപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് മത്സരത്തിന് മുമ്പ് ഫ്രാൻസ് ജയിക്കും, അവരെ
0: എല്ലാവരുടെ
1: മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ മത്സരത്തിനും ഒരു പുതിയ കളിയായിട്ട് വേണം കാണാൻ. ഇപ്പൊ ഇന്നലെ കണ്ട അർജന്റീനയല്ല നമ്മൾ ഇന്ന് കളത്തിൽ കണ്ട അർജന്റീന, ഇന്നലെ കണ്ട ഇംഗ്ലണ്ട് ആയിരിക്കില്ല ഇന്ന്. ഓരോ മത്സരവും ഒരു പുതിയ മത്സരമാണ്. പഴയ പല കണക്കുകളും ഇതും വെച്ചിട്ടും നിങ്ങൾ ഒരു പുതിയ മത്സരത്തെ വിലയിരുത്താൻ പാടില്ല എന്നാണ് ഫുട്ബോൾ വിദഗ്ധർ പറയുന്നത്. ഓരോ ദിവസത്തെയും സ്ട്രാറ്റജി, ഓരോ ദിവസത്തെ ലക്ക്, കളിക്കാരുടെ രീതി, ശരീരഭാഷ, അവർക്ക് കിട്ടുന്ന മനസ്സിന്റെ ധൈര്യം, ഇതൊക്കെ വ്യത്യസ്തങ്ങളായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ കളിയിൽ അർജന്റീനയാണോ ഇംഗ്ലണ്ടാണോ നിങ്ങൾക്ക് ആർക്കൊപ്പമാണ് നിൽക്കുന്നത്? ചില ബ്രോച്ചുകൾ അല്ലെങ്കിൽ ബ്രക്സിക്കോ ടീമുകളൊക്കെ വേറെ പോയിട്ടുണ്ടാവും. പക്ഷെ അവരെന്തൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും നല്ലൊരു ഫുട്ബോൾ മത്സരം തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിൽ അർജന്റീന ഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ സന്തോഷം തന്നെയാണ്. ഒരിക്കലും അർജന്റീനിയൻ ഫാൻസ് വിചാരിക്കരുത് ബ്രസീലോ പോർച്ചുഗൽ മെക്സിക്കോ അങ്ങനെയുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്കെതിരാണ്, ഗാലറി മൊത്തം നിങ്ങൾക്കെതിരാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്കൊരു പക്ഷേ എതിരായിരിക്കും. പക്ഷെ അവിടെ ലിയണൽ മെസ്സിയുണ്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ. അതിരിക്കുന്നിടത്തോളം കാലം അർജന്റീന കപ്പെടുക്കുമ്പോൾ ആർക്കും ഒരു സങ്കടം ഉണ്ടാവില്ല എന്ന് മനസ്സിലാവുക. ബ്രസീലില്ലാത്തതിലും ബ്രസീൽ കപ്പെടുക്കാത്തതിലും ക്വാർട്ടറിൽ കടക്കാത്തതിലൊക്കെ നമുക്ക് വിഷമമുണ്ട് ഫാൻസിന്. എന്ന് വെച്ചിട്ട് നാളെ അർജന്റീനയുടെ കയ്യിൽ ആ കപ്പ് ഇരിക്കുമ്പോൾ മെസ്സി ആ കപ്പും കൊണ്ട് ഒന്നുകൂടെ ആ ലാസ്റ്റ് ഡാൻസ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണ് ബ്രോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി ഉണ്ടാവില്ല നമ്മുടെ മുന്നിൽ. മെസ്സി കളിച്ച് നിർത്തുമ്പോൾ, മെസ്സി ഇതാ വേൾഡ് കപ്പിൽ ആ പിന്നെ കപ്പുമായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ അതിന് പിന്നാലെ ഇന്ന് പോവുകയാണെങ്കിലൊക്കെ നമ്മുടെയൊക്കെ ശ്വാസം നിലച്ചു പോകും. അത് നിങ്ങളുടെ മാത്രമല്ല, മെസ്സി എന്ന് പറയുന്നത് ഒരു അർജന്റീനയ്ക്കോ അർജന്റീനിയൻ ഫാൻസിനോ ഏതെങ്കിലും ക്ലബ് ഫുട്ബോളിനോ മാത്രം ഉള്ളതല്ല, ലോകത്തിൻ്റെ മുഴുവൻ ഒരേ ഒരു വികാരം ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അത് മെസ്സിയിൽ തട്ടി നിൽക്കുകയാണ്. ഇപ്പം നമുക്ക് പറയാൻ വേറെ ആരുമില്ല. സി ആർ സെവൻ പോയി, നെയ്മർ പോയി, ഇപ്പോൾ ദ എംബാപ്പെ പോയി, ലൂക്ക മോദ്രിച്ച് നേരത്തെ പോയി. ആരുമില്ലാത്തടുത്ത് മെസ്സി എന്നല്ല, ആരുമില്ലെങ്കിലും നമുക്ക് മെസ്സി ഉണ്ട്.
0: തീർച്ചയായിട്ടും ഒരുപാട് പിന്തുണയാണ് ഇവിടെ ആക്ച്വലി അർജന്റീനയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അർജന്റീന പറയുന്ന ആക്ച്വലി സ്പെയിനെ തോൽപ്പിക്കാൻ അർജന്റീനയ്ക്ക് കഴിയൂ, ഇന്നത്തെ മത്സരം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നത്തെ മത്സരം കഴിയണം, ഇന്നത്തെ മത്സരം ഭയങ്കര നിർണായകമാണ്. എന്നാലും ഒരു ബ്യൂട്ടിഫുൾ ഫിഫ സീസൺ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജന്റീനയ്ക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ജിഷ്ണു ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും അർജന്റീനയുടെ കളികളൊക്കെ തന്നെ നമുക്കറിയാം. ഒരു പക്ഷേ ഇന്ന് അർജന്റീന ജയിച്ചിട്ടുണ്ടെങ്കിൽ ഫൈനലിലേക്ക് എന്താണെങ്കിലും ഞായറാഴ്ച ജയിക്കുക, അല്ല രണ്ട് കളി
1: ഉണ്ടല്ലാണ്ട്
0: തേർഡ് പ്ലേസ് കളി വെച്ചേക്കുന്നത്
1: ശനിയാഴ്ചയാണ് വരെ. കാരണം ലൂസേഴ്സ് ഫൈനൽ എപ്പോഴും അങ്ങനെയാണ് വരാറുള്ളത്.
0: ഞാനും അറിയാം, കാരണം 11 മണിക്ക് മറ്റേത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും 1 മണിക്ക് കഴിയില്ല. പക്ഷേ എനിക്ക് എല്ലാ ഗൂഗിളിലെല്ലാം കാണിക്കുന്നത് ഇത്രയും നാളെ ശനിയാഴ്ച കാണിച്ച് ഇപ്പൊ സൺഡേ 9:01 AM ആണ്.
1: ഈ ലോകകപ്പിൽ നമ്മൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം ഈ സമയത്തിന്റെയാണ്. ഏത് സമയം പറയണം എന്നുള്ള നമുക്കും കൺഫ്യൂഷൻ. പിന്നെ നമ്മൾ കുറെയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവർ കേൾക്കുന്നുണ്ട്, അവർക്കും കൺഫ്യൂഷൻ. കാരണം നമുക്ക് ഇവിടെ 11 തുടങ്ങുന്ന കളി നാട്ടിൽ 12:30 അപ്പൊ അടുത്ത ദിവസത്തേക്ക് അത് മാറുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ
0: ഉണ്ടായിരുന്നു. ഇപ്പോൾ തേർഡ് പ്ലേസിന്റെ കളി സൺഡേ 19:01 കൊടുത്തിരിക്കുന്നത്. ഫൈനല് സ്പെയിൻ ഇത് കൊടുത്തിരിക്കുന്നത് അത് 11
1: മണിക്കാണ്.
0: ശനിയാഴ്ച ആയിരുന്നു ഇത്രയും ദിവസവും. എന്താണ് എങ്ങനെയാണ് ഇത് വന്നതെന്ന് അറിയില്ല.
1: നമുക്ക് കാണാം. എന്തായാലും ഫ്രാൻസിനെ തോൽപ്പിക്കുന്നവർക്ക് ഈ ലോകകപ്പ് വിജയിക്കാം എന്നതാണ് ലോകകപ്പിന്റെ ഫ്രാൻസിന്റെ അപരാജിത കുതിപ്പിനിടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിട്ടുള്ള ഒരു വാക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രാൻസിനെ തോൽപ്പിക്കാൻ പറ്റുമോ? നിങ്ങളുടെ കയ്യിലാണ് കിരീടം. അങ്ങനെയാണെങ്കിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച ആരാണ് ഇവിടെ സ്പെയിനല്ലേ? സ്പെയിനിന്റെ കയ്യിൽ കിരീടം എടുക്കുമോ? കിലിയൻ എംബാപ്പയും ഉസ്മാൻ ഡെംബലെയും നയിക്കുന്ന ആക്രമണ നിര ഈ ലോകകപ്പിൽ ഏത് കൊമ്പന്മാരെയും മുട്ടുകുത്തിക്കാൻ പോകുന്നതാണ്. ലോകകപ്പിൽ ഫ്രാൻസിന്റെ 16 ഗോളിൽ 13 ഇരുവരുടെയും വകയാണ്. എംബാപ്പ 8 ഡെംബലെ 5 ഗോൾ. എന്നാൽ ഗോളടി വീരന്മാർ അവസാന മിനിറ്റ് വരെ പൊരുതി നിന്നിട്ടും ഒറ്റ ഗോൾ പോലും സെമി ഫൈനലിൽ നേടാൻ കഴിഞ്ഞില്ല. ഈ ഒറ്റക്കാരനും മാത്രം സ്പെയിനിന്റെ കടുകെട്ടി പ്രതിരോധം. ഗോൾ കീപ്പർ ഒനാ സിമോൺ അവിടെയാണ് ഫ്രാൻസിന് കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയതെന്നാണ് ഫുട്ബോൾ വിദഗ്ധർ പറയുന്നത്. ഫലം ചരിത്രത്തിലെ 2 ഫൈനലിലേക്ക് 2 ഗോൾ വിജയവുമായിട്ട് സ്പാനിഷ് തിരാങ്കന മാർച്ച് ചെയ്തു പോകുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ച. 20 നടക്കുന്ന ഫൈനലിൽ സ്പെയിൻ എതിരാളി അർജന്റീനയായാലും ഇംഗ്ലണ്ടായാലും അവർ ഫ്രാൻസിനോളം ഭീഷണിയാകില്ല എന്നാണ് പറയുന്നത്. ഫ്രാൻസിനെ വീഴ്ത്തിയവർ കപ്പടിക്കുമെന്ന പ്രവചനം ശരിയായാൽ 2010 ശേഷം സ്പെയിൻ വീണ്ടും ഒരു വേൾഡ് കപ്പ് ഉയർത്താൻ പോവുകയാണ്. അർജന്റീനൻ ആരാധകർക്ക് ഇപ്പൊ മൂടിപ്പോച്ചിട്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. കാരണം ഇവർ വിചാരിച്ചു ഫ്രാൻസ് വരും, കഴിഞ്ഞ മത്സരത്തിന്റെ തനിയാവർത്തനം വരും, അങ്ങനെ ഫ്രാൻസിനെ തോൽപ്പിച്ചിട്ട് കപ്പെടുക്കാമെന്ന്. പക്ഷെ ഇപ്പൊ അതല്ല, ഗാലറി കുറച്ച് എതിരായിട്ടുണ്ട്, സ്പെയിനാണ് വന്നിരിക്കുന്നത്. എന്തായാലും സ്പെയിൻ ഇംഗ്ലണ്ട് ആരാണ് പോരാട്ടം വരാൻ പോകുന്നത്? സ്പെയിൻ അർജന്റീന ആ പോരാട്ടമാണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ കാത്തിരിക്കണം. സന്തോഷമാണ് നമുക്ക് ആര്
0: വന്നുണ്ടല്ലോ. അർജന്റീന അല്ലാത്തൊരു മൊത്തം ഇംഗ്ലണ്ട്
1: ജയിക്കണമെന്നായിരിക്കും. ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്.
0: എന്താണേലും ഈ അർജന്റീനയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിന്റെയും ഒക്കെ ടീഷർട്ട് എടുത്ത ഒരു ഭാഗ്യമുള്ള ഒരു അവസരം വരെ ഇടാൻ പറ്റിയല്ലോ.
1: അത് മാത്രമല്ല, ഞങ്ങളെ പോലുള്ള ബ്രസീലുകാർക്ക് നേരത്തെ ഞങ്ങൾ പോയി
0: അവസാനം പോയി. ഞാനൊരു വീണ്ടും എന്തിനാണോ
1: അതൊരു വ്യത്യസ്ത ഡിസൈൻ
0: അടുത്ത വർഷത്തേക്ക്
1: വേണ്ടിട്ടാണ്. അത് മാത്രല്ല, നാട്ടുമ്പുറത്തേക്ക് ചിലപ്പോ നാട്ടിലേക്ക് ആൾക്കാർ ഇവിടുന്ന് പല ഡ്രസ്സും കൊണ്ടുപോകും. അപ്പൊ ചിലപ്പോ നമ്മള് പാടത്തും പറമ്പത്തും പണിയെടുക്കും, ചക്ക പിന്നെ ഇടാൻ വേണ്ടി കയറുന്ന ആളുടെ മേലൊക്കെ ഇനി ബ്രസീലും അർജന്റീനയും നമ്മൾ കാണാൻ വേണ്ടിട്ട് പോവാണ്. നമ്മുടെ വീട്ടിൽ അപ്പാപ്പനുണ്ടാവും ചിലപ്പോ ബ്രസീലിന്റെ ജേഴ്സി ഇട്ടിട്ട്, ഒന്നിനല്ലെങ്കിൽ ഇത് എനിക്ക് ഇതിനെങ്കിലും കൊള്ളുമല്ലോ എന്ന് പറഞ്ഞിട്ട്. ബ്രസീൽ ആരാധകർക്ക് വിഷമം വേണ്ട, ബ്രസീലുകാരായിട്ടുള്ള 2 പേരാണ് സംസാരിക്കുന്നത്. അമ്മയ്ക്ക് കുട്ടീനെ തല്ലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ബ്രസീലിനെ ചീത്ത പറയാം, കുഴപ്പമില്ല. എന്തായാലും അർജന്റീന കപ്പ് എടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നവർ വാട്സപ്പ് അയക്കും, വിളിക്കും, മെസ്സേജ് അയക്കും അല്ലേ.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണേലും ഇന്ന് വൈകിട്ടത്തെ മത്സരം എല്ലാം കണ്ട് നമുക്ക് നാളെ വീണ്ടും ഇതുപോലത്തെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരാം. ഇനി നമുക്ക് പത്രങ്ങളിലേക്ക് പോവാം.
1: പത്രങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ പശ്ചിമേഷ്യയിൽ വരുന്നത് ഒട്ടും നല്ല വാർത്തയല്ല. രാവിലെ തന്നെ വലിയ ആക്രമണങ്ങളാണ് വരുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രത്തിന് നേരെ US ആക്രമണം നടന്നു എന്ന വാർത്ത ഇറാൻ പ്രത്യാക്രമണമായിട്ട് കുവൈറ്റിനെ ആക്രമിക്കുന്ന വാർത്ത ഹോർമസിൽ നമ്മുടെ ഇന്ത്യൻ പതാകയുള്ള ഇന്ത്യക്കാർ ആളുകളായിട്ടുള്ള കപ്പലുകളുണ്ട്, അതിനൊക്കെ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഈ വിഷയത്തിൽ ഇറാന്റെ സ്ഥാനപതിയെ അംബാസഡറെ നേരിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇന്ത്യയുടെ അമർഷം കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു നാവികൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതുവരെയായിട്ട് 12 പേരാണ് ഹോർമസും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിട്ടുള്ളത്, 3 പേരെ കാണാതായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോൾ ഇറാനോട് ഇന്ത്യ കടുത്ത നിലപാടോടുകൂടി സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല യുഎയിലെ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റുമായിട്ട് ഇന്ത്യ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. കാരണം ഹോർമസിലെ പരിക്കേറ്റ പിന്നെ ജീവനക്കാർക്ക് ചികിത്സ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് യുഎയുമായിട്ട് ആലോചിച്ചിട്ടാണ് ഇന്ത്യ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതാണ് പശ്ചിമേഷ്യയിലെ ഒരു യുദ്ധ സാഹചര്യം. ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇറാൻ എത്രയും പെട്ടെന്ന് ചർച്ചകൾക്ക് തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ, നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ വാണിജ്യ സംവിധാനങ്ങൾ എല്ലാറ്റിനെയും ഞങ്ങൾ ബോംബിട്ട് തകർക്കുമെന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആകെ ഒരു അസ്ഥിരാവസ്ഥ. ഈ ഒരു വിഷയത്തിൽ ആര് ഒരു മധ്യസ്ഥ റോൾ എടുക്കും? ഒമാൻ ഇപ്പോൾ ഒരു മധ്യസ്ഥ റോളിലേക്ക് വരുമെന്നാണ് ഇപ്പോൾ കിട്ടുന്നൊരു വിവരം. എന്തായാലും നിലവിൽ പശ്ചിമേഷ്യ സംഘർഷഭരിതമാണ്. നമ്മുടെ ഗൾഫ് മേഖലയിലുള്ള വ്യോമപാതകളൊക്കെ ഒഴിവാക്കി പോകണമെന്നുള്ള യൂറോപ്യൻ യൂണിയന് നിർദ്ദേശം നൽകുന്ന വാർത്തകളൊക്കെ വരുമ്പോൾ കുറച്ച് മുമ്പ് ഉണ്ടായതിനേക്കാളും കുറച്ച് കടുത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്ന് സംശയം. എന്തായാലും സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇതുവരെ ആക്രമണങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാണ് അറിയുന്നത്. വലിയ രീതിയിൽ ആളപായം സംഭവിക്കുന്ന ആക്രമണങ്ങൾ നടന്നിട്ടില്ല. ഇറാൻ ആവർത്തിച്ച് ഇറാന് മുന്നറിയിപ്പ് നൽകുന്നു, ഇറാൻ തിരിച്ച്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന കാഴ്ചയാണ് നിലവിൽ നമുക്ക് ഗൾഫ് സംഘർഷമായിട്ട് പശ്ചിമേഷ്യൻ സംഘർഷമായിട്ട് പറയാൻ പറ്റുന്നത്.
0: തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം എനിക്കുന്ന ബഹറിലൊക്കെ കുറെ കൂടെ ഡ്രോൺ ആക്രമണങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ദൃശ്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ എല്ലാവരുടെയും ഒരു ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കഴിഞ്ഞ റംസാൻ മാസത്തിലായിരുന്നു നമുക്ക് ആദ്യം ഒരു ഹിറ്റ് ഉണ്ടായത്, ആ ഒരു സംഭവം ഉണ്ടായത്. ഇനിയും അത് മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഡൗൺ ആയി, ഫോറിനേഴ്സ് വരുന്നില്ല, ടൂറിസം വരുന്നില്ല. ഇനിയിപ്പോൾ അതാണ്ട് വീണ്ടും ഓണം വരുന്നു, ഇനി അങ്ങോട്ട് ഒരു
1: ആഘോഷത്തിന്റെ കാലമാണ്.
0: പിന്നെ ടൂറിസം തുടങ്ങാൻ പോകുന്നു, ചൂടുകാലം കഴിഞ്ഞ് തണുപ്പിലേക്കൊക്കെ പോകാനായിട്ട് പോകുന്ന ആ ഒരു വേളയിൽ ഇത് എല്ലാവരെയും എല്ലാ ബിസിനസ് മേഖലകളെയും ആക്ച്വലി ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇതിനൊരു അറുതി ഉണ്ടായേ പറ്റൂ. അല്ലാതെ തോന്നുന്ന സമയത്ത് ഇവർക്ക് എന്തും കാണിക്കാന്നുള്ള ഒരു ചർച്ച കഴിഞ്ഞു, എല്ലാം അവസാനിപ്പിച്ചു. എന്നിട്ട് തോന്നുന്ന സമയത്ത് ഇത് കാണിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള ബാക്കിയുള്ളവരാണ് ഇതിനെല്ലാം
1: എല്ലാവരെയും മണ്ടന്മാരാക്കിക്കൊണ്ട് രണ്ട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന കാഴ്ച. എന്തായാലും ഹോർമസിലെ കപ്പലുകളിൽ നിന്ന് 20% ഫീസ് പിരിക്കാൻ ഇറങ്ങിയ US പ്രസിഡന്റ് ട്രംപ് മണിക്കൂറുകൾക്കകം നിലപാട് മാറ്റി. ഗൾഫ് രാഷ്ട്ര നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് ഫീസ് പിരിക്കൽ നീക്കം വേണ്ടെന്ന് വയ്ക്കുകയാണെന്ന് ട്രംപ്. പകരം അമേരിക്കയിലേക്ക് വമ്പൻ തോതിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നിക്ഷേപം ഒഴുകുമെന്നും ട്രംപ് പറയുന്നു. എന്നാൽ ഏതൊക്കെ രാജ്യങ്ങളുമായാണ് ഇക്കാര്യം സംസാരിച്ചതെന്നോ ഗൾഫ് നിക്ഷേപത്തിന്റെ വിശദാംശങ്ങളൊന്നും പറയാൻ ട്രംപ് തയ്യാറായിട്ടില്ല. ഇങ്ങനെ അങ്ങോ ഇങ്ങോ ഇല്ലാത്ത പ്രസ്താവനകൾ നടത്തുന്ന ട്രംപും ഒരു തരത്തിൽ ഈ ഒരു പ്രശ്നം വഷളാക്കുന്നില്ലേ എന്നാണ് വിദഗ്ധർ ചോദിക്കുന്നത്. അതുപോലെ കത്തിക്കയറുകയാണ് നമ്മുടെ എണ്ണവില. എരുതിയൊരുക്കി റഷ്യൻ രംഗത്ത് ഇറാനും US യുദ്ധം കടുപ്പിച്ചതോടുകൂടിയിട്ട് ക്രൂഡ് ഓയിലിന്റെ വില ഇങ്ങനെ കുതിച്ചു കുതിച്ചു കയറുകയാണ്. ട്രംപ് 20% കപ്പൽ ഫീസ് ഈടാക്കാനുള്ള നീക്കം പിൻവലിച്ചത് ഒരു ഘട്ടത്തിൽ എണ്ണവിലയുടെ കുതിപ്പിന്റെ സ്പീഡ് കുറച്ച് കുറച്ചിരുന്നു. അപ്പോഴാണ് ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുകയെന്ന് പറഞ്ഞ പോലെ റഷ്യയും യുക്രൈനും പോര് തുടങ്ങിയത്. US ക്രൂഡ് ഓയിൽ വില ബാരലിന് 0.98% വർദ്ധനവ് വരുന്നു. ഒരുവേളെ ബ്രെൻഡിന്റെ വില $87 കടക്കുകയാണ്. റഷ്യൻ എണ്ണ ഇന്ത്യക്കും ചൈനയ്ക്കും തീരുവ 100% പോകുന്ന വാർത്തയൊക്കെ വരുമ്പോൾ ഒട്ടും സുഖകരമല്ലാത്ത വാർത്തകൾ രാവിലെ പറയുന്നതിൽ ക്ഷമിക്കുക, മറ്റൊന്നും പറയാനില്ല നമുക്ക് പശ്ചിമേഷ്യയെ സംബന്ധിച്ചിട്ട്. എന്തായാലും നല്ല വാർത്തകളിലേക്ക് നമ്മൾ പശ്ചിമേഷ്യയിൽ നമ്മുടെ ദുബായ്ക്ക് നോക്കുകയാണെങ്കിൽ ഇമ്പാക്ട് ഓഫ് താങ്ക് യു UAE ഇനീഷ്യേറ്റീവ്. നിയർലി 500,000 പീപ്പിൾ ഫ്രം 136 countries അപ്ലോഡ് നേഷൻ സ്ട്രെങ്ത്. നമ്മുടെ UAE ആ രാജ്യത്തിന്റെ ഐക്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 136 രാജ്യങ്ങളാണ് താങ്ക് യു UAE ആ ഇനീഷ്യേറ്റീവിൽ പങ്കെടുത്തതെന്ന് പറഞ്ഞിട്ട് ആദ്യ പേജിൽ വലിയ വാർത്ത വന്നിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രിയദർശിനി യാത്രയെക്കുറിച്ച് ഒരു വാർത്ത. സ്വകാര്യ ബസ്സുകൾക്ക് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാം, പക്ഷേ കോവിഡ് കാലത്തെക്കാളും ഭീകരത അവസ്ഥയായിരിക്കും. പ്രിയദർശന്റെ ഈ പ്രതിസന്ധിനെ പരിഹരിക്കാൻ സർക്കാരിന് കഴിയുമോ എന്നുള്ളൊരു വാർത്ത. പ്രൈവറ്റ് ബസ്സുകാർക്കാണ് ഇത്, ഇത് ഫോഴ്സ്ഡ് ഡു ആണോ അതോ അവർക്ക് ഏറ്റെടുക്കാവുന്നതല്ലേ? പ്രിയദർശിനി
1: ആവാന്നുള്ളതാണ്, അവർക്കും വേണമെങ്കിൽ ആവാന്നുള്ളതാണ്. കാരണം KSRTC ഫണ്ട് കൊടുക്കുന്ന സർക്കാരാണല്ലോ, അതിന് സമാനമായിട്ട് പ്രിയദർശിനി വരുമ്പോഴും ഫണ്ട് കൊടുക്കുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഏറ്റെടുക്കാം. പക്ഷെ അധികം ആലോചന ഇല്ലാതെ എടുത്തു ചാടിയ ഒരു നീക്കമായിരുന്നോ ഇങ്ങനെ ഒരു സൗജന്യ യാത്ര എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ എടുത്തു ചാടിയാലേ അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഇപ്പൊ തമിഴ്നാട്ടിൽ സൗജന്യ യാത്രയുണ്ട്, കർണാടകയിൽ സൗജന്യ യാത്രയുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ദക്ഷിണേന്ത്യൻ സ്റ്റേറ്റ് എന്ന രീതിയിൽ കേരളത്തിലും BD സതീശൻ സർക്കാർ അതൊരു മാനിഫെസ്റ്റോയിൽ പറയുന്നതാണ്. നമ്മൾ അധികാരത്തിൽ വന്ന് ഇന്ന് ചെയ്യുന്നു, അത് ചെയ്ത് കാണിക്കേണ്ടത് ഒരു സർക്കാരിന്റെ മാന്യതയും മര്യാദയുമാണ്. BD സതീശൻ സർക്കാർ അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുന്നത് സ്വകാര്യ ബസ് ഉടമകളും അവരുടെ തൊഴിലാളികളുമാണ്. അതിൽ ആളുകളുടെ എണ്ണം കുറയുന്നു, അവരുടെ വരുമാനം കുറയുന്നു, ബസ് കട്ടപ്പുറത്താകുന്നു. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് ആരാണ്? സർക്കാർ തന്നെയാണ്. ഉണ്ടാവുമെന്ന് വിചാരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നല്ലോ, ചില്ലറ നൽകാത്തതിന് ഗതാഗത മന്ത്രി ഇറക്കി.
0: നടന്ന്
1: ബാംഗ്ലൂരിന്ന് എന്തായാലും ആ കണ്ടക്ടറെ
0: സസ്പെൻഡ് ചെയ്തു. അല്ല ഇത് സത്യം പറഞ്ഞാല് മന്ത്രി അതായത് മഫ്തിയിലാണ് മാസ്ക് ഒക്കെ ഇട്ടാണ് രാത്രിയിൽ കയറുന്നത് ബസ്സിൽ. ബസ്സിൽ കയറിട്ട് ചില്ലറ നൽകാത്ത ആരാണ് ചില്ലറ നൽകാത്തത്? കണ്ടക്ടർ
1: ഇദ്ദേഹം നൽകിയില്ല, നമ്മുടെ
0: മന്ത്രി നൽകിയില്ല. മന്ത്രി അതിപ്പോ മറ്റേ നമ്മുടെ സിനിമയ്ക്കകത്ത് ഇന്നസെന്റ് പറഞ്ഞത് മോലാളി അല്ലല്ലോ ഞാൻ ഇറക്കി
1: വിടും. ഞാൻ കണ്ടക്ടറോട് കൂടാണ് ഈ വിഷയത്തിൽ. എന്തായാലും കണ്ടക്ടർ ടി ജി രാമകൃഷ്ണയ്ക്കെതിരെയാണ് ബി എം ടി സിയുടെ നടപടി. മിന്നൽ പരിശോധനയുടെ ഭാഗമായിട്ട് രാത്രി 11 മന്ത്രി മാസ്ക് ധരിച്ച് ബസ്സിൽ കയറി. ഹെബാളിൽ നിന്ന് ഭൂപ്രസന്ത പോകാൻ ടിക്കറ്റ് നിരക്ക് 6 രൂപയ്ക്ക് പകരം 100 രൂപയാണ് ആരും നൽകി, മന്ത്രി നൽകി. ബാക്കി നൽകാൻ ചില്ലറയിൽ നിന്നും ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാനും കണ്ടക്ടർ ആവശ്യപ്പെട്ടതോടെ മന്ത്രി ഇറങ്ങിപ്പോയി. ഇതിലെ വിഷയം എന്താന്ന് പറയാം, കണ്ടക്ടറോട് നമുക്ക് 6 രൂപയുടെ ഒരു കേസാണ്, 100 രൂപ കൊടുത്തിട്ട് ഇല്ല. അവസാനത്തെ രാത്രി 11 മണിയുടെ ഒരു ട്രിപ്പാണ്, ആ സമയത്ത് ഒരാളെ ഇറക്കി വിടാൻ പാടുണ്ടോ? അതൊരു സൗജന്യ യാത്ര കൊടുത്താൽ പോലും പ്രശ്നമില്ലായിരുന്നു എന്നാണ് പൊതുവെയുള്ള ആളുകളുടെ ഇത്. നമുക്കും അങ്ങനെയല്ലേ തോന്നുന്നത്? ഇപ്പൊ മന്ത്രിയാണോ ആരാണെന്ന് അറിയില്ല, പക്ഷെ ബസ്സിലൊക്കെ ആ സമയത്ത് കയറുമ്പോൾ കുറച്ച് ചില്ലറ ഈ 100 രൂപയായിട്ട് കയറാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇത് അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറഞ്ഞ പോലെ കണ്ടക്ടർ ചെയ്തതിനൊപ്പം നിൽക്കുന്നവരുണ്ട്, മന്ത്രിക്കൊപ്പം നിൽക്കുന്നവരുണ്ട്. പക്ഷെ ഇതിൽ കണ്ടക്ടറോട് ഒരു ദേഷ്യം ചെറുതായിട്ടെങ്കിലും വരുന്നത്, ഒന്ന് അസമയം 11 മണിയാണ് രാത്രിയാണ്, ഒരാളെ ഒരു വഴിയിൽ ഇറക്കി വിടുക, അത് മന്ത്രിയായാലും ഒരു സാധാരണക്കാരായാലും ഒരു സ്ത്രീ ആയാലും കുട്ടിയായാലും ആരുന്നില്ല, ഇറക്കി വിടാൻ പാടുണ്ടോ എന്ന്. എന്തായാലും ജീവനക്കാർക്ക് ബോധവൽക്കരണം നൽകാനുള്ള നടപടികൾ ആരംഭിച്ചു. ആ ബോധവൽക്കരണത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇതായിരിക്കും, ചില്ലറ തന്നില്ലെങ്കിലും രാത്രി 100 രൂപ തന്നിട്ട് ചില്ലറ കൊടുക്കാനില്ലെങ്കിലും അവരെ ഇറക്കി വിടാൻ പാടില്ല എന്നതായിരിക്കും. അതൊരു നല്ല നയമായിരിക്കും, ഇറക്കി വിടരുത് പൈസയുടെ പേരിൽ.
0: തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളുകളിൽ ത്രിഭാഷ എന്താണ് സംവിധാനത്തെ പറ്റി
1: മൂന്ന് ഭാഷ പഠിക്കുന്ന സുപ്രീം കോടതി അതിൽ ഒരു സ്റ്റേ കൊടുത്തിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇത് കോടതിയിൽ വന്നിരിക്കുന്നത്, CBSEയുടെയാണ് ഈ ത്രിഭാഷ പദ്ധതി. മൂന്ന് പിന്നെ ഭാഷകൾ, ഇന്ത്യൻ ഭാഷകൾ പഠിച്ചിരിക്കണമെന്ന്, പക്ഷെ ഇന്ത്യൻ ഭാഷകൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അധ്യാപകർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായാൽ കോടതി ഇടപെടുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങുമല്ല ഇങ്ങുമല്ല എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ. എനിക്കൊന്ന് CBSEനെ കേൾക്കാനും കേന്ദ്രത്തിന്റെ നിലപാട് കേൾക്കാനും ഒരു സാവകാശം നമ്മുടെ കേന്ദ്ര സർക്കാരിന് ആവശ്യമുണ്ട്. അധ്യാപകർക്ക് നേരിട്ട് പരമോന്നത കോടതി എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ തീരുമാനിക്കാം. 6 മുതൽ 9 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 3 ഭാഷകൾ പഠിക്കണമെന്നും അതിൽ 2 ഇന്ത്യൻ ഭാഷകളായിരിക്കണമെന്നുമാണ് CBSEയുടെ സർക്കുലർ. ഇതിനെതിരെയാണ് അധ്യാപകരും രക്ഷിതാക്കളും സുപ്രീം കോടതിയെ സമീപിച്ച് ഹർജി കൊടുത്തത്. ഇംഗ്ലീഷും ഫ്രഞ്ചും പഠിക്കുന്ന 9 ക്ലാസ് വിദ്യാർത്ഥി ഇന്ത്യൻ ഭാഷ കൂടി പഠിക്കണമെന്നാണ് പറയുന്നത്. അതായത് 3 ഭാഷകളിൽ ഒന്ന്
0: ഇംഗ്ലീഷും ഫ്രഞ്ചും എന്ന് പറയുമ്പോൾ വീണ്ടും 2 ഭാഷ ഇന്ത്യൻ ഭാഷ,
1: കൂടാതെ ഇനി ഒരു ഭാഷയും കൂടി
0: ഹിന്ദിയോ അല്ലെങ്കിൽ നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള
1: ഏതെങ്കിലും ഒരു ഭാഷ, ഒരു ഇന്ത്യൻ ഭാഷ കൂടി പഠിക്കണം. ഒന്ന് മതി, ഇപ്പൊ ഇംഗ്ലീഷും ഫ്രഞ്ചും പഠിക്കുകയാണ് ഒരാൾ, ആ കുട്ടിക്ക് 3rd ഭാഷ ഇന്ത്യൻ ഭാഷ പഠിച്ചേ പറ്റൂ. അതായത് എല്ലാം വിദേശ ഭാഷകളിലേക്ക് പോകരുത്, ഒരു ഇന്ത്യൻ ഭാഷ വേണമെന്നാണ് CBSEയുടെ സർക്കുലർ. ഇംഗ്ലീഷിനെ തദ്ദേശീയ ഭാഷയായി കണക്കാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഭാഷ പഠിക്കുന്നത് പാഴ്വേലയാവില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. ഹിന്ദിയും മറ്റേ ഇന്ത്യൻ ഭാഷകളും പഠിക്കുന്നത് ഭരണഘടനാ ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്ന് ജസ്റ്റിസ് ബക്സി ചൂണ്ടിക്കാട്ടി. ഇംഗ്ലീഷിനെ തദ്ദേശീയ ഭാഷയായിട്ട് കണക്കാക്കാൻ കഴിയുമോ എന്ന ചോദ്യവും വന്നു. എന്തായാലും കേസ് ഈ മാസം 22 വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഈ വർഷം 10 ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് ത്രിഭാഷാ പദ്ധതി ബാധകമാകില്ല, അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്, അവർ ടെൻഷൻ അടിക്കേണ്ട എന്നാണ് പറയുന്നത്. ഈ അധ്യയന വർഷം 9 ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥികളാണ് 3 ഭാഷകൾ പഠിക്കേണ്ടത് വരിക. അതിൽ 2 ഇന്ത്യൻ ഭാഷകളായിരിക്കണം. അടുത്ത വർഷം 10 ക്ലാസ്സിലെത്തുമ്പോൾ ബോർഡ് പരീക്ഷയിൽ 3rd ലാംഗ്വേജിന് പ്രത്യേകം പരീക്ഷ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അപ്പൊ CBSE ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രധാന വാർത്തയാണ്, അത് സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. വലിയ രീതിയിൽ ഇടപെടാതെ ഇരിക്കുകയാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ, സ്റ്റേ ചെയ്തിട്ടില്ല. ഈ ത്രിഭാഷാ പദ്ധതി പഠിക്കണം എന്ന CBSEയുടെ ആ ഇത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല എന്നതാണ് ഇതിലെ വാർത്ത.
0: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ റോഡുകളിലൊക്കെ ആക്സിഡന്റ്സ് പെരുകുന്നു, എന്നാൽ RTOമാരുടെ കസേരകൾ കാലിയായി കിടക്കുന്നു എന്നുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. BSEയിലെ എനിക്ക് തോന്നുന്നു പല പോസ്റ്റിംഗ് ഇതിനകത്ത് RTOമാരിൽ വരുന്നില്ല, അതുകൊണ്ട് തന്നെ റോഡിലുള്ള ചെക്കിങ്സും അതുപോലെ തന്നെ എയുടെ ചുമതലകളും ഒക്കെ ഏറ്റെടുക്കേണ്ട RTOമാരാണ് ഇപ്പൊ അവിടെ ഇല്ലാത്തത്. അതിന് പകരം ഇപ്പം ജോയിന്റ് RTOമാരോ അപ്പൊ പല പല കാര്യങ്ങളും അവർ കൂടുതലായിട്ട് ചെയ്യേണ്ടതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഒരു നമ്മുടെ നാട്ടിൽ PSE നിയമനം എപ്പോഴും വിഷയം. ഇത്രയും സ്കില്ലുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ആളുകൾ വെളിയിൽ നിൽക്കുക, ഇവിടെ കസേരയും കാലി കിടക്കുന്നു, എത്രയോ ഇടത്ത് അല്ലെ, ഇത് ഒരു പ്രോപ്പർ ചാനലിലൂടെ ഇത് പോകേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്.
1: ഏറ്റവും അധികം കൈക്കൂലി വാങ്ങുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് MBD അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് മാറുന്നുണ്ട്. അത് സങ്കടകരമാണ്, എല്ലാവരും അങ്ങനെയെന്ന് പറഞ്ഞ് ജനറലൈസേഷൻ ചെയ്യുന്നതല്ല, എങ്കിലും കൂടുതലായിട്ട് അതിൽ വരുന്നുണ്ട്. ഇപ്പൊ എന്ത് പഠിക്കണം, എന്ത് ജോലി ചെയ്യണം തുടങ്ങിയ ഒരുപാട് ആശങ്കകൾ നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അതിന് അവസാനമാകുമെന്ന് പറഞ്ഞിട്ട് കൊച്ചിയിൽ നിന്നൊരു വാർത്ത കേട്ടോ. ഇനി നിർമ്മിത ബുദ്ധി നമ്മുടെ AI ഇല്ലേ, കരിയർ തെരഞ്ഞെടുപ്പിന് സഹായിക്കും എന്നാണ് പറയുന്നത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നമ്മുടെ ക്യുസാറ്റില് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ സുദീപ് ഇളയിടവും ചിന്മയ വിശ്വവിദ്യാപീഠം ഡീംഡ് സർവകലാശാല അധ്യാപികയായിട്ടുള്ള ഡോക്ടർ അനുപമയും ചേർന്ന് വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണത്തിന് ചരിത്രപരമായിട്ടുള്ള ഒരു പേറ്റന്റ് ലഭിച്ചിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ട് വ്യക്തികളുടെയും കുട്ടികളുടെയും അഭിരുചികൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതനുസരിച്ച് അവരെ അനുയോജ്യമായിട്ടുള്ള ഒരു കരിയറിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പിന്നെ സാങ്കേതിക വിദ്യ, AI സാങ്കേതിക വിദ്യ മലയാളികളായിട്ടുള്ള രണ്ട് പേർക്ക് സാറ്റലൈ എഞ്ചിനീയേഴ്സ് കണ്ടുപിടിച്ചിരിക്കുന്നു. അതിന് പേറ്റന്റ് ലഭിച്ചിരിക്കുന്നു എന്നതാണ്. AI സാങ്കേതിക രംഗത്ത് നമ്മൾ മലയാളികൾ ഇങ്ങനെ കുതിച്ചു ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
0: തീർച്ചയായിട്ടും നമ്മുടെ മറ്റ് നമ്മുടെ ഞങ്ങൾ കൊല്ലംകാർ പാവങ്ങളാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട്
1: മന്ത്രി
0: സത്യം പറയട്ടെ, എന്താണെന്നറിയില്ല, ബാക്കി ജില്ലകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ കൊല്ലത്തെ പ്രശ്നമാണ് ഹൈലൈറ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പപ്പടത്തിനെ ചൊല്ലി മന്ത്രിയെ ചൊല്ലി ഒരു കാടതല്ലി പൊട്ടിക്കുന്ന സീനുകളൊക്കെ ഭയങ്കര വൈറലായിട്ട് വന്നോണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും മന്ത്രി പറഞ്ഞത് ഞങ്ങൾ കൊല്ലംകാർ ഇങ്ങനെയല്ല,
1: കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞത്. ശരിയാണ്, കൊല്ലം കണ്ടവർക്ക് ഇല്ലം വേണ്ട, അത്ര നല്ലൊരു സ്ഥലമാണ്. എളുപ്പം ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ അവർക്ക്, എനിക്കൊന്ന് പപ്പടം കിട്ടാത്തതിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്തിനാണ് ദേഷ്യം വരുന്നത്, ഒരു പപ്പടം കൂടി ചോദിച്ചാൽ പോരെ, തരില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. പക്ഷെ കൊല്ലംകാരോട് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ, ഒരുപാട് നല്ല സുഹൃത്തുക്കളുള്ള ഒരു ഏരിയ കൂടിയാണ് കൊല്ലം. അവർക്കൊന്നും ഇങ്ങനെ ദേഷ്യം വരുന്നതോ നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഒരു പപ്പടം നമ്മുടെ ഇലയിലേക്ക് കൂടുതൽ വെച്ച് തരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ മൊത്തം നമ്മൾ കൊല്ലം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഐസ്ക്രീമിനെ ചൊല്ലിയിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു, ഐസ്ക്രീമിന് മധുരം
0: പോരാ,
1: ഐസ്ക്രീമിന് മധുരം പോരാ, മന്തിയിലെ ചോറിന് നീളം പോരാ, പിന്നെ അതിന് ചിക്കൻ കാലിന് നീളം പോരാ, അതിന് മുഴുപ്പ് പോരാ, ഇതൊക്കെയാണ് മനുഷ്യന്റെ വിഷയങ്ങൾ. അതുപോലെ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ചിക്കൻ കറി, ചിക്കൻ ചില്ലി ചിക്കൻ്റെ ഒപ്പം കൊടുത്താൽ നമ്മൾ നാരങ്ങ വെക്കില്ല പിഴിഞ്ഞു വെക്കാൻ, ആ നാരങ്ങയ്ക്ക് നീര് പോരാന്ന്.
0: എന്തോ ചെയ്യും, എന്താണേലും
1: വലിയ വാർത്തയായിട്ട് നമ്മുടെ ഓൺലൈനിൽ വന്നിട്ടുണ്ട്. ആ നീര് വരാത്തതിന് ആ കട തല്ലി പൊളിക്ക, ആ വെയിറ്ററുടെ മുഖത്തടിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്ന് ഇതിന്റെ ഒക്കെ ബേസിക് റൂട്ട് എന്ന് പറഞ്ഞാൽ ലഹരിയാണ്. കൂടുതലും ലഹരി അടിക്കുമ്പോൾ എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം എന്ന് അറിയാത്ത ഒരു തലമുറ വളരുന്നുണ്ട്. അവിടെയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഒരു വിജയം.
0: തീർച്ചയായിട്ടും എന്താണെങ്കിലും നാട്ടിലെ ഒരു റെസ്റ്റോറന്റ് നടത്തുന്നത് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് മാറുകയാണ്. പാസ്പോർട്ടിന്റെ കാര്യം എന്തായി?
1: പാസ്പോർട്ടിന്റെ കാര്യം ഇത് അതേപോലെ നടക്കുന്നത് ഇതുവരെ കിട്ടിയില്ല. പക്ഷെ സന്തോഷ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുമ്പ് കൊടുത്ത കുറച്ച് പേർക്ക് കഴിഞ്ഞ ദിവസം കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പതുക്കെ പതുക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്, വെരിഫിക്കേഷൻ ഒക്കെ നാട്ടിൽ നടക്കുകയും ഇത് നമുക്ക് ആരെയും കുറ്റം പറയാത്തൊരു പറ്റുന്ന ഒരു വിഷയമല്ല. കാരണം കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഇത് ജുഡീഷ്യറിക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. ജുഡീഷ്യറിയുടെ മുന്നിൽ ഇത് ഒരു കമ്പനി കൊടുത്ത പരാതിയാണ്, എളുപ്പത്തിൽ ഒരു ഇതെടുക്കാൻ പറ്റില്ല. ഇതിന്റെ ഇടയിൽപ്പെട്ട് വലയുന്നത് പാവങ്ങളായിട്ടുള്ള നമ്മൾ പ്രവാസികളാണ്. ഒരുപാട് പേര് ഇപ്പൊ ബുദ്ധിമുട്ടുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ ഒന്ന് വാട്സാപ്പ് ചെയ്തിട്ട് പറഞ്ഞാൽ, നിങ്ങൾ എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്തു, എങ്ങനെയാണ് നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് കൂടി സഹായമാകും. ഇപ്പം എനിക്ക് കിട്ടിയ വിഷയം എൻ്റെ പാസ്പോർട്ട് റിന്യൂവലാണ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ അടുത്തും. നമ്മൾ വീഡിയോയിൽ എങ്ങനെ ചെയ്യണമെന്നും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ പവർ ഓഫ് അറ്റോർണി, ഡെത്ത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, വിസ അറ്റസ്റ്റേഷൻ തുടങ്ങി കുറേ പ്രോസസ്സ് ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ എങ്ങനെ ചെയ്തു എന്നൊക്കെ ആർക്കെങ്കിലും ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ പറ്റിയ ഒരു സമയമാണ്. പിന്നെ ഓർക്കുക, ഒരുപാട് ടൈപ്പിംഗ് സെൻ്ററുകൾ ഉണ്ട് നിങ്ങളെ സഹായിക്കാൻ. ഓർക്കുക ഒരു കാര്യം, ഒരു കാരണവശാൽ അവർക്ക് നമ്മൾ പിന്നെ എംബസിയിൽ കൊടുക്കേണ്ട, കോൺസുലേറ്റിൽ കൊടുക്കേണ്ട പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ടൈപ്പ് ചെയ്ത് തരുന്ന ഒരു 10-40 ദിർഹം 50 ദിർഹത്തിൽ താഴെ വരുള്ളൂ ആ ഒരു പിന്നെ പണം മാത്രം അവർക്ക് കൊടുക്കുക, വേറെ ഒന്നിനും തലവെച്ച് കൊടുക്കരുതെന്ന് എംബസിയും കോൺസുലേറ്റും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത്. കാരണം ഈ മോശം സാഹചര്യം മുതലെടുക്കാനും കുറേ പേര് രംഗത്ത് വരും. അപ്പോൾ അതിലൊന്നും പെട്ടുപോവാതെ വളരെ കൃത്യമായിട്ട് പാസ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നാട്ടിലേക്കുള്ളവരും നാട്ടിലേക്ക് പോകുന്നവരും ദയവ് ചെയ്തിട്ട് അവിടെ നിന്ന് പുതുക്കിയിട്ട് വരിക. കാരണം നാട്ടിൽ നിന്ന് തത്കാലിലാണെങ്കിൽ ഒരു 3 ദിവസത്തിനുള്ളിൽ കിട്ടും, 2 ദിവസത്തിനുള്ളിൽ കിട്ടും, നോർമൽ ഒരു 3-4 ദിവസത്തിനുള്ളിലും പാസ്പോർട്ട് കിട്ടുമ്പോൾ ചെറിയ പൈസക്ക് 2500 രൂപയ്ക്ക് നമുക്ക് കിട്ടുമ്പോൾ ദയവേത് നാട്ടിൽ നിന്ന് പുതുക്കിയിട്ട് വരാം, ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകരുത്. കാരണം ഇത് ഇന്നോ നാളെ തീരുന്നു, പെട്ടെന്ന് തീരുന്ന ഒരു വിഷയമല്ല. കോടതിയുടെ വലിയ ഇടപെടൽ വേണം, പുതിയ ഏജൻസി ആണെങ്കിൽ അവർ വരണം, ഓഫീസുകൾ സെറ്റപ്പ് ചെയ്യണം, അൽഹിന്ദെല്ലാം BLS എല്ലാം മാറിയിട്ട് ഇനി പുതിയ ഒരാളാണ് വരുന്നതെങ്കിൽ ഒന്നേന്ന് തുടങ്ങണം. അപ്പം അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നാട്ടിലുള്ള ഞങ്ങളെ കാണുന്ന കേൾക്കുന്നവരോടുള്ള ഒരു വലിയ റിക്വസ്റ്റ് ആണ് പാസ്പോർട്ട് റിന്യൂവൽ അവിടുന്ന് ചെയ്തിട്ട്.
0: തീർച്ചയായിട്ടും ഈ സബ്സിഡി അരി മറിച്ചുവിട്ട ഒരു കേസ് വരുന്നുണ്ട്. നിതിൻ ഗഡ്കരിയുടെ ഒരു കാര്യം പറഞ്ഞു, 1190 കോടി എന്താ
1: അഴിമതിയാണ്, അത് വലിയൊരു അഴിമതിയാണെന്ന് പറഞ്ഞു. അരി പ്രൈസ് ആണ് ആ വിഷയത്തിൽ, അത് മറിച്ചു വിൽക്കുക. നമ്മൾ റേഷൻ കടയ്ക്കും മറ്റൊക്കെ കൊടുക്കുന്നത് ആ പണ്ട് മുതലേ ഈ FCI ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുന്ന അരിയിൽ നമ്മൾ നാട്ടിലിരിക്കുമ്പോഴേ വാർത്ത കൊടുക്കുന്നതാണ്. ഈ അരി മറിച്ച് വലിയ കമ്പനികൾക്ക് വിൽക്കും. ഇത് സാധാരണക്കാരനിലേക്ക് പോകേണ്ട അരിയല്ലേ, അതാണ് മറിച്ച് വിൽക്കുന്നത്. അരി കുംഭകോണം, സാധാരണക്കാരന്റെ എന്താ പറയാ വിധത്തിൽ കൈയിട്ട് വാരുക, അത് പിന്നെ മോഷ്ടിക്കുക. മോഷണം തന്നെയല്ലേ ആ വാക്കിന്, വേറെ ഒന്നും പറയാനില്ല ആ പ്രവൃത്തിക്ക്.
0: ഇതിപ്പോ എവിടെ ഒരു നേരായിട്ട് പോകുന്നത്, എവിടെയാണ് നാട്ടിലുള്ള എവിടെ വരെ ആരാധനാലയങ്ങളിൽ തുടങ്ങി കഴിക്കുന്ന ഭക്ഷണത്തിൽ വരെ അഴിമതി.
1: ശരിക്കും ശബരിമല സ്വർണ്ണക്കൊള്ള അവിടെ തീർന്നു എന്ന് വിചാരിച്ചപ്പോ അയോധ്യയിൽ, അയോധ്യ കഴിഞ്ഞപ്പോ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ പല സ്ഥലത്തും ഈ സ്വർണ്ണക്കൊള്ള പിന്നെ സംഭാവനക്കൊള്ള ഒന്ന് ആലോചിച്ചൊക്കെ, മനുഷ്യർ സംഭാവന ഒരു ക്ഷേത്രത്തിന് നൽകുന്നത് അവന്റെ സന്തോഷത്തിനും അവന്റെ ആശ്വാസത്തിനും ആയിരിക്കും, അത് കൊള്ളയടിച്ചിട്ട് പോകുന്നത്. എസ് ബി ഐയിലെ ജീവനക്കാരൊക്കെ കഴിഞ്ഞ ദിവസം കൂട്ടത്തോടെ രാജിവെച്ചു. എസ് ബി ഐ ഏർപ്പാടാക്കിയതാണ് ഈ പണമെന്ന്. ഇവരൊക്കെ സംശയത്തിന്റെ നിഴലിൽ വന്നു, അതോടുകൂടിയിട്ട് രാജിവെക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ വളരെയധികം പ്രശ്നങ്ങൾ ഈ രംഗത്ത് നടക്കുന്നുണ്ട്. ഒരു വലിയൊരു എന്താ പറയുക, തൂത്തുവാരുന്ന രീതിയിൽ ഈ ഓപ്പറേഷൻ തൂഫാൻ പോലെ
0: ആരെങ്കിലും ഒരാൾ വന്ന് ഇതിനെല്ലാം ഇത് മുഖം നോക്കാതെ നടപടി എടുക്കുക. കാരണം ഇതൊക്കെ എന്ന് പറയുന്നത് എന്തല്ലേ, ഇപ്പം പ്രത്യേകിച്ച് മതങ്ങളുടെ പ്രശ്നം വരും, അതൊക്കെ ഓരോരുത്തരുടെ ഹോപ്പാണ്. ഇത് ഏത് മതവും ആയിക്കോട്ടെ, അതിനെ അതല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവണതകളാണ് എല്ലായിടത്തും കാണുന്നത്. ഇപ്പൊ അരിയിൽ വരെ ഇതെന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്.
1: യെസ്, വലിയ ചുടുകാട്ടിൽ ഉയരുന്നു വി എസിന് മാത്രമായിട്ടൊരു സ്മാരകം എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ, പുന്നപ്ര വയലാർ സമര സേനാനികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിൽ അവരിൽ ഒരാളായ വി എസ് അച്യുതാനന്ദനായിട്ട് പ്രത്യേക സ്മാരകം ഒരുങ്ങുന്നു. രക്തസാക്ഷി ഭൂമിയിൽ ഇതുവരെ വ്യക്തിഗത സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടില്ല. വി എസിന്റെ ഒന്നാം ചരമ വാർഷികം ആചരിക്കുന്ന 21 സ്മാരക നിർമ്മാണം പൂർത്തിയാകും. അനുസ്മരണ ദിനത്തിൽ എത്തുന്നവർക്ക് വി എസ് സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. സിപിഐയുടെയും സിപിഎമ്മിന്റെയും കൂട്ടു സ്വത്താണ് ഈ വലിയ ചുടുകാട് സ്മാരകം. സമരസേനാനികളുടെ സ്മരണ ഉയർത്തുന്ന സ്തൂപങ്ങൾ അവിടെയുണ്ട്. അവിടെയാണ് വി എസ് അച്യുതാനന്ദനായിട്ട് പ്രത്യേകമായിട്ട് സ്മാരകം ഒരുക്കുന്നത്. അതൊരു ചർച്ചയാകുന്നുണ്ട്. വി എസ് വേറിട്ട വ്യക്തി ആയതുകൊണ്ടാണ് വേറിട്ടൊരു സ്മാരകം ഒരുക്കുന്നതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ സിപിഎം വീണ്ടും വീണ്ടും വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോകുന്നത്? ഒന്നിച്ച് അത് വി എസ് അച്യുതാനന്ദൻ ആയിക്കഴിഞ്ഞാലും ടി വി തോമസ് ആയാലും എം എൻ ഗോവിന്ദൻ നായരായാലും പി കെ ചന്ദ്രാനന്ദനായാലും ആർക്കും അങ്ങനെ പ്രത്യേകം സ്മാരകങ്ങളില്ല. ഈ സ്മാരകങ്ങൾ ഉണ്ടാക്കുന്നതിനോട് തന്നെ വിയോജിപ്പുള്ള ഒരുപാട് ആൾക്കാരുണ്ട്
0: കേട്ടോ.
1: ഈ വ്യക്തികളൊക്കെ വി എസ് അച്യുതാനന്ദനായാലും ഇ കെ നായനാരായാലും കെ കരുണാകരനായാലും ഉമ്മൻചാണ്ടി ആയാലും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലാണ് അവർ ജീവിക്കുന്നത്. അവരുടെ സ്മാരകം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പേര് കൊടുത്തത് കൊണ്ടോ പേര് കൊടുക്കാത്തത് കൊണ്ടോ അവർക്കായിട്ടൊരു സ്മാരകം കോടികൾ മുടക്കിയിട്ട് പണിതത് കൊണ്ടോ അവർ നമ്മൾ പ്രത്യേകിച്ച് അങ്ങോട്ട് ഓർമ്മിക്കുമോ? വർഷാവർഷം ഇങ്ങനെ പുഷ്പാർച്ചന നടത്തിയതുകൊണ്ടോ നമുക്കൊരു പ്രത്യേക സ്നേഹം വരുമോ? ഇല്ല. വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ പുന്നപ്ര വയലാറിൻ്റെ സമരസേനാനി, നമ്മുടെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി, സിപിഎമ്മിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ് എക്കാലവും മലയാളികളുടെ ഹൃദയത്തിൽ ഉണ്ടാകും. അതിനൊരു സ്മാരകത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ആ പാർട്ടിയിലുള്ള ഒരു വിഭാഗവും പറയുന്നത്.
0: ഈ നിർമ്മിച്ചേക്കുന്ന എത്ര സ്മാരകങ്ങൾ നന്നായിട്ട് നോക്കി നടത്തുന്നുണ്ട്, എത്രയോ ഇടങ്ങളിൽ നമുക്ക് ആർക്കും കണ്ടാ പോലും അറിയാത്ത രീതിയിലുള്ള സ്മാരകങ്ങളായിട്ട് മാറുന്നുണ്ട്.
1: ഏറ്റവും കൂടുതൽ ഗാന്ധി പിന്നെ പ്രതിമകളാണ് നമുക്ക് സങ്കടം വരുന്നത്. നമ്മുടെ നാടിന്റെ, നമ്മുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന, നമ്മുടെ എല്ലാമായിട്ടുള്ള ബാപ്പുജി പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രതിമകൾ കിടക്കണം, നമുക്ക് സങ്കടം വരും.
0: ഞാൻ ഇത് പറയുന്ന സമയത്ത് ഞങ്ങളുടെ കോട്ടയത്ത് ഒരു ഗാന്ധിജിയുടെ നല്ല പ്രതിമയുണ്ട്, ഞാൻ കൊച്ചിലെ തൊട്ട് കാണുന്നതാണ്.
1: ഗാന്ധി സ്ക്വയർ എന്ന് പറയും.
0: അത് ആക്ച്വലി അദ്ദേഹം നിൽക്കുന്നവരോടാണ്, പലയിടത്തും ഇരിക്കുന്നതുണ്ട്. പക്ഷെ ഇത് പലപ്പോഴും ഒക്കെ പോകുന്ന സമയത്തുണ്ടല്ലോ, ഇത് വളരെ അലംഭാവമായിട്ട് ഭയങ്കര മോശമായിട്ടാണ് അതിനെ കാണാറുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ രാഷ്ട്രപിതാവല്ലേ, അതിനെ ഇത്രയും ഇതിങ്ങനെയാണോ കാണിക്കേണ്ടത്? ഒരു പ്രതിമ ആരാണ് പണിയുന്നത്, അവർ റെസ്പോൺസിബിൾ ആയിരിക്കണം ഇത് പിന്നീട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്.
1: തീർച്ചയായിട്ടും
0: നല്ലതായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്. എപ്പോഴും ഞാൻ ഈ ഡൗൺ ടൗണിൽ കൂടെ പോകുമ്പോൾ ഒരു എമറാത്തി മെൻ ആൻഡ് വുമന്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ട് എന്ത് രസമായിട്ടാണെന്ന് അറിയാം. അവർ എന്ന് ചെന്നാലും അത് വളരെ നീറ്റ് ആയിട്ട് വെക്കുവാങ്കിൽ അങ്ങനെ വെക്കും. നമ്മൾ ഇരിക്കണം ഇത് പിന്നീട് ഇതിനെ മെയിൻറ്റെയിൻ
1: ചെയ്യാനുള്ളത്.
0: നല്ലതായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്. എപ്പോഴും ഞാൻ ഈ ഡൗൺ ടൗണിൽ കൂടെ പോകുമ്പോൾ ഒരു എമറാത്തി മെൻ ആൻഡ് വുമന്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ട് എന്ത് രസം.

0: ആണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറെ വാർത്തകൾ വന്നിട്ടുണ്ട്. റെസ്റ്റോറന്റിനെതിരെ അപകീർത്തികരമായിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്ത ഇൻഫ്ലുവൻസർക്ക് 81,000 ദിർഹമാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. അബുദാബിയിൽ നിന്ന് വന്ന വാർത്ത. നിങ്ങൾക്ക് കഴിച്ച ഭക്ഷണത്തിന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവരോട് പറയാം, മാന്യമായിട്ടുള്ള രീതിയിൽ അത് സംബന്ധിക്കാം. അതിനപ്പുറത്ത് ഒരു അപകീർത്തികരമായ 81,000 ദിർഹംസ് എന്ന് ആലോചിച്ചൊക്കെ, 1,000 ദിർഹം എടുക്കാൻ പലർക്കും മാസാവസാനമാകുമ്പോൾ ഉണ്ടാവാത്തൊരു സ്ഥലത്ത് 81,000 ദിർഹമാണ് പിഴ.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമ്മൾ ഈ പലപ്പോഴും നമ്മുടെ അഭിപ്രായങ്ങൾ മറ്റൊരു ഇന്നലെയും പറഞ്ഞിരുന്നു, നമ്മൾ സഭ്യമായ ഭാഷ നമ്മൾ യൂസ് ചെയ്യുക. അതിലൊരു സ്ക്രീൻഷോട്ട് മതി നിങ്ങളെ ഇത്രയും വലിയ തുകകളിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ളൊരു കാര്യം കൂടെ ഓർക്കുക കേട്ടോ. ഏതൻസിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ട് ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അതായത് 20,000 അടി മുകളിൽ പറക്കുന്ന ഫ്ലൈറ്റിന്റെ ജനല് പൊട്ടി. ജനല് പൊട്ടി, അതിന്റെ അടുത്തിരിക്കുന്ന ആള് വെളിയിലേക്ക് പോകാൻ പോയി, ഭാര്യ കയറി പിടിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത. അത് ഏതൻസിൽ നിന്ന് ജർമ്മനിയിലേക്ക് പുറപ്പെട്ട ഒരു ഫ്ലൈറ്റിലാണ്. അത് എന്തോ തകരാറ് കൊണ്ടാണ് ഈ ജനല് പൊട്ടിയെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് രക്ഷപ്പെട്ടു എന്നുള്ളൊരു കാര്യം കൂടെ പറയും. 20,000 അടി ഉയരുന്ന വിമാനത്തിന്റെ ജനൽ തകർന്നു, പുറത്തേക്ക് തെറിച്ച ഭർത്താവ് മനസ്സ് സാന്നിധ്യം കൈവിടാതെ ഭാര്യ എന്നുള്ള അത്ഭുത രക്ഷ എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി ആ സീന്. ഞാൻ ആ വാർത്ത കണ്ടപ്പോ തന്നെ നമുക്ക് പേടി
0: തോന്നുന്നു. ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ സംഭവം നടന്നിരുന്നു. ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ മുകളിലൂടെ പോവായിരുന്നു. ആ സമയത്ത് എന്തോ അപകടത്തിൽപ്പെടുന്നതായിട്ട് സൂചന ലഭിച്ചു. എയർ ഹോസ്റ്റസ് എല്ലാവരും പിടിച്ച് അവിടെ അവിടെ ഇരുത്തി. മേൽക്കൂര, ഫ്ലൈറ്റിന്റെ മേൽക്കൂര പറന്നുപോയി. പറന്നുപോയപ്പോ എല്ലാവർക്കും ഇത് സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു. ഇവർ എയർ ഹോസ്റ്റസ് ഓരോരുത്തരും സഹായിച്ച് സഹായിച്ച് പോകുന്നതിനിടയിൽ ഇവർ ആ കാറ്റിലങ്ങ് പുറത്തേക്ക് പോയി. പിന്നെ ബോഡി പോലും കിട്ടിയിട്ടില്ല എയർ ഹോസ്റ്റസിൽ. അങ്ങനൊരു സംഭവം ഈ വിമാന ദുരന്തങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും പിന്നെ സഹായിച്ചിട്ട് ഒരാളെ സഹായിക്കാൻ പോയിട്ട് എയർ ഹോസ്റ്റസിന്റെ ചുമതലയാണ്. അവർ അവസാനം വരെ അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചു, പക്ഷെ അവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് അങ്ങനെ പറന്ന് നമ്മൾ കൺമുന്നിൽ അവർ നഷ്ടപ്പെടുന്നതും അവരുടെ ബോഡി കിട്ടാത്തതുമായിട്ടുള്ള ഒരു വിമാന ദുരന്ത വാർത്തയുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ ഒരു ജനല് പൊട്ടിയിട്ട് ഒരു സെക്കൻഡിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലും
1: അല്ലേ. നമ്മൾ പലപ്പോഴും ഉണ്ടല്ലേ, നമ്മൾ ഈ എന്തെങ്കിലും വരുമ്പോൾ ഈ സീറ്റ് ബെൽറ്റ് ഇടാനുള്ള നമുക്ക് തന്നെ ഒരു ഉത്തരവാദിത്തം വേണം. ഇത് അവരെപ്പോഴും വന്ന് നമ്മളോട് പറഞ്ഞ് പലപ്പോഴും കണ്ടു, സാറ് സീറ്റ് ബെൽറ്റ് ഇട്, സീറ്റ് ബെൽറ്റ് ഇട്. അപ്പോഴാണ് സീറ്റ് ബെൽറ്റ് എവിടെ പോലും നോക്കുന്നത്.
0: ആക്ച്വലി പലരുടെയും സംശയം എന്താണെന്നറിയോ, വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും അതുപോലെ ലാൻഡ് ചെയ്യുമ്പോഴും മാത്രമേ ഇത് ഇടണ്ടൂ എന്നാണ്. അല്ല, ത്രൂവായിട്ട് വിമാനയാത്രയിൽ ഇത് ഇടണം എന്നതാണ് നിർബന്ധം. പിന്നെ അവർ പറയുന്ന കുറച്ച് സമയത്തേക്ക് നമുക്കത് മാറ്റാം, തിരിച്ചു വന്ന് നമ്മുടെ സേഫ്റ്റിക്ക് ഏറ്റവും നല്ലത് ത്രൂ ഔട്ട് യാത്ര മുഴുവൻ.
1: ഞാൻ മിക്കവാറും ഇതിട്ടിട്ടാണ് നമ്മൾ ഇറങ്ങി നടക്കണോ വാഷ്റൂമിലൊക്കെ വല്ലതും പോകാനാണെങ്കിൽ നമുക്ക്
0: പോയി വരിക, തിരിച്ചു വന്ന് അതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. പ്രശ്നങ്ങളൊന്നും ഇല്ല, നമുക്ക് ഭക്ഷണം കഴിക്കാം, നമുക്ക് എല്ലാം ചെയ്യാം. അതിനപ്പുറത്തേക്ക് അതുപോലെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് വന്ന് അവിടെ റൺവേ ടച്ച് ചെയ്തതേ ഉണ്ടാവുള്ളൂ. ഉടനെ നമുക്ക് കേൾക്കാം ചുചുചുചുചുന്ന് പറഞ്ഞാൽ എല്ലാം വലിച്ചു. ഇവിടെ നിന്ന് 4 മണിക്കൂർ കാത്തു നിന്നിട്ട് 4 മണിക്കൂർ യാത്ര ചെയ്തിട്ട് നമ്മൾ നാട്ടിലെത്തുന്നതിന്റെ ഒരു പകുതിയിലിന്റെ പകുതിയുടെ പകുതി വേണ്ട, അതായത് 20 മിനിറ്റിൽ നമ്മൾ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് എത്തും. ഈ സമയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലരും ഇപ്പോഴും എന്താ മനസ്സിലാക്കാതെ. നമ്മൾ മലയാളികൾ മാത്രമല്ല കേട്ടോ, ഇന്ത്യക്കാർ മാത്രമല്ല, യൂറോപ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ. ഇതെന്തോ ഒരു നമ്മൾ നാടെത്തി അല്ലെങ്കിൽ സ്വന്തം സ്ഥലത്ത് വരുമ്പോൾ ഒരു ആക്രാന്താണ് ആവേശമാണെന്നറിയില്ല ഇരിക്കുക. നമ്മൾ കുറച്ച് പേരെങ്കിലും അങ്ങനെ കാണിച്ചു കൊടുക്കുക, അപ്പൊ അടുത്ത ആളുകൾക്ക് തോന്നും ഇതത്ര ശരിയല്ലല്ലോ, നമ്മളൊന്ന് ഇരിക്കണം. അന്ന് അത്ര ഇല്ലല്ലോ, വേവെന്നോളം നിന്നില്ലേ, ഇനി ആറെന്നോളം നിന്നോട് എന്നുള്ള ആ ചൊല്ല് പഠിക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും
1: തീർച്ചയായിട്ടും
0: ഇന്ത്യൻ യാത്രക്കാർക്കായിട്ട് എമിറേറ്റ്സിന്റെ EMI സൗകര്യം വന്നിട്ടുണ്ട്. വിമാന ടിക്കറ്റ് തുക മാസത്തവണകളായിട്ട് അടയ്ക്കാം. 3 മാസം 36 മാസം വരെയുള്ള മാസത്തവണകൾ.
1: അതെന്തറിയോ, ഇപ്പൊ ഐഫോൺ എടുക്കുന്ന പോലെയാണ് ഒരു വിമാന ടിക്കറ്റ് എടുക്കാന്ന് പറയുന്നത്. അത്രയും വലിയ തുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കാം. ഞാൻ നാട്ടിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു, പറഞ്ഞു 2 വട്ടം ചിന്തിക്കുകയാണ്. കാരണം ഏകദേശം ഒരു 12,000 ദിർഹംസെങ്കിലും വേണം 4 പേര് ഒന്ന് പോയി വരണമെങ്കിൽ മിനിമം. അല്ല, 12,000 ദിർഹംസ് അദ്ദേഹത്തിന് എപ്പോഴും വാങ്ങുന്ന റോസ്റ്റ്. ഈ വട്ടം അദ്ദേഹം ചോദിച്ചു 17 രൂപയും കണ്ടാണ് കൂടിയ സമയത്ത് നോക്കുന്ന സമയത്ത് പോയി വരണം. അതുകൊണ്ട് പോകണോ വേണ്ടി 17,000 ദിർഹംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി അത് ഒരു പക്ഷെ അടുത്തൊരു 1.5 കൊല്ലം അദ്ദേഹത്തിന് EMI ഇട്ടോ അല്ല അടച്ചു തീർക്കൊണ്ട് സാധാരണക്കാരന്റെ അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. എന്തൊരു റേറ്റാണ് അല്ലെ നാട്ടിൽ പോവാൻ, നമ്മുടെ സ്വന്തം നാട്ടിൽ പോവാൻ 2 വട്ടം ചിന്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ആലോചിച്ചു.
0: ശരിക്കും ഇപ്പം എനിക്കൊന്ന് ഗൾഫിലെ പ്രവാസികളെ സംബന്ധിച്ചിട്ട് വല്ലാത്തൊരു പ്രതിസന്ധി നമ്മൾ കടന്നു പോകുന്നു. 1 ടിക്കറ്റ് റേറ്റിന്റെ കൂടുതൽ, 2 പാസ്പോർട്ട് വിഷയം, 3 പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷം, ജോലി നഷ്ടപ്പെടുമെന്ന ഭീഷണി, മുന്നോട്ടേക്ക് ഇനി എന്താണ് അടുത്ത ഭാവി എങ്ങനെയാണ്, എങ്ങനെ നമ്മൾ ചിന്തിക്കണം, നാട്ടിൽ സെറ്റിൽ ആവണോ അല്ല ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണോ, അങ്ങനത്തെ അവസ്ഥയിലേക്കൊക്കെ പോകുന്നുണ്ടെന്നോ ഒന്നും ചിന്തിക്കണ്ട. നിലവിൽ നമ്മൾ എവിടെയാണ്
1: ചെയ്യുന്നത്
0: അത് നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ശുഭാപ്തി വിശ്വാസത്തോടെ എപ്പോഴും മുന്നോട്ട് പോവുക. യുദ്ധമൊക്കെ അവസാനിക്കും, നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോയാൽ മാത്രം മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. കുട്ടികളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോരാതെ സംരക്ഷിക്കണമെന്ന ഓർമ്മപ്പെടുത്തലുമായിട്ട് ആഭ്യന്തര മന്ത്രാലയം ഡിജിറ്റൽ ലോകത്തെ കുട്ടികളുടെ വ്യക്തിഗത വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടത്

0: പ്രഥമ മുൻഗണനയോടെ സമൂഹം ഏറ്റെടുക്കേണ്ട കാര്യം. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ അച്ഛനമ്മമാർ മാത്രമല്ല, സമൂഹത്തിൽ നമ്മളായാലും കുട്ടികളുടെ ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ, മോശമാക്കുന്ന രീതിയിൽ പിന്നെ പങ്കുവയ്ക്കരുത് എന്ന് ഇവിടെ ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
1: തീർച്ചയായിട്ടും നല്ല പത്രങ്ങളുടെ വാർത്തകളൊക്കെ തന്നെ ഇതൊക്കെ തന്നെയാണ്, പ്രധാന വാർത്തകളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. മറ്റേതെങ്കിലും ഉണ്ടോ?
0: കായിക പേജിലെ വാർത്ത തന്നെയാണ് നമുക്ക് തുടക്കത്തിൽ പറഞ്ഞ പോലെ 1986 വേഴ്സസ് 2026 എന്നാണ് പറയുന്നത്. കനലൊടുങ്ങാത്ത പകയുടെ കണക്കുകളുമായിട്ട് അർജന്റീനയും ഇംഗ്ലണ്ടും ഇന്ന് കളത്തിലിറങ്ങുകയാണ്. ഇംഗ്ലണ്ട് ഡീഗോ മറഡോണ, പീറ്റർ ഷിൽട്ടൺ, ഡേവിഡ് ബെക്കാം, ഡീഗോ സിമിയോണി, ഫുട്ബോൾ മൈതാനങ്ങളെ എക്കാലത്തെയും തീപിടിപ്പിക്കുന്ന പോരാട്ടങ്ങൾ ലോകകപ്പ് ഫുട്ബോളിലെ അപൂർവമായിട്ടുള്ള അംഗം 24 വർഷത്തിന് ശേഷം ആവർത്തിക്കുകയാണ്. അർജന്റീനയും ഇംഗ്ലണ്ടും വിശ്വമേളയുടെ മുറ്റത്ത് പന്ത് തട്ടാനിറങ്ങുമ്പോൾ കാൽപന്ത് പ്രേമികൾ മുതൽ ചരിത്ര വിദ്യാർത്ഥികൾ വരെയുള്ള ഓർമ്മകളിലേക്ക് കടൽ പോലെ തിരയടിക്കും. 1962 മുതൽ 2002 വരെ നിലനിൽക്കുന്നവരുടെ മത്സരം, ആദ്യമായിട്ട് ഇംഗ്ലണ്ടിനെതിരെ മെസ്സി കളിക്കുന്നു എന്നൊരു പ്രത്യേകതയും ഈ ഒരു വേൾഡ് കപ്പിനുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട്, ആരാണ് ഈ മത്സരത്തിൽ വിജയിക്കാൻ പോകുന്നത്? അക്ഷയ്, ആരായിരിക്കും വിജയിക്കാൻ
1: വേണ്ടി
0: പോകുന്നത്? അയ്യോ, അത് നിങ്ങൾ ആരും മിസ് ചെയ്യരുത് കേട്ടോ. ഫൈനൽ ഡേയില് അക്ഷയ് സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ഞാൻ പെട്ടുപോയെന്നെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. അലനാരിലേക്ക് ഞാൻ ആ വീഡിയോയിൽ നിന്ന്
1: രക്ഷപ്പെട്ടു. പ്രധാന വാർത്തകൾ എന്നാലും ബാക്കി വാർത്തകളൊക്കെ തന്നെ നമുക്ക് വരുന്ന മണിക്കൂർ തന്നെ അറിയാന്നാണ് എന്തായാലും നിങ്ങൾ കേട്ടോണ്ടിരുന്നത്. ഹോം 92.2 FM പ്രസ് ക്ലബിൽ അക്ഷയ് മിനി പത്മയുമാണ്.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായി.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ രാവിലെ റോഡുകളിൽ എങ്ങനെയാണ്? ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ഞാൻ നോക്കുന്ന സമയത്ത് സ്ലോ മൂവിംഗ് ട്രാഫിക് ഉണ്ട് കേട്ടോ. ദുബായ് സൈഡിലേക്ക് സ്ലോ മൂവിംഗ് ട്രാഫിക്കാണ് കൂടുതലും കാണുന്നത്. ഷാർജയിലെ കൺജഷൻ കഴിഞ്ഞ് ദുബായിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ല, വലിയ രീതിയിലുള്ള ട്രാഫിക് കൺജഷൻ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഈ സമയത്ത് കുറഞ്ഞിട്ട് പിന്നെയായിരുന്നു ട്രാഫിക് കൂടിയത്. എന്താണെങ്കിലും ബെയ്റൂട്ട് സ്ട്രീറ്റിൽ കുറച്ചധികം സ്ലോ മൂവിംഗ് ട്രാഫിക് കാണിക്കുന്നുണ്ട്. അലി തിയേറ്റർ റോഡിലും ട്രാഫിക് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. എംറേറ്റ്സ് റോഡിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ആ ഒരു ഇന്റർചേഞ്ചിൻ്റെ അവിടെ മാത്രം വരുന്ന ആ ഒരു ആസ് യൂഷ്വൽ പോലെ അവിടെ രണ്ട് ആക്സിഡൻസ് അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള കഞ്ചക്ഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല കേട്ടോ. പൊതുവെ നോക്കുകയാണെങ്കിൽ റോഡ് ശാന്തമാണ്. നമ്മുടെ അൽഖൽ റോഡിലും നമ്മുടെ ഷെയ്ഖ് സായ റോഡിലും ഒക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെ കാണുന്നു. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി ഫോഗോ കാര്യങ്ങളോ ഇത് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാനാണ് നമ്മുടെ നമ്പർ അറിയാലോ, 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. അതിലേക്ക് ഒരു മെസ്സേജ് മാത്രം അയച്ചാൽ മതി, വണ്ടി ഓടിക്കുന്ന സമയത്ത് മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളത് കൂടെ ഓർമ്മിപ്പിക്കുന്നു.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae.
3: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പശ്ചിമേഷ്യൻ സംഘർഷം, സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച യു എസ്, പ്രത്യാക്രമണം നടത്തി ഇറാൻ, ഫ്രാൻസിനെ തോൽപ്പിച്ച സ്പെയിൻ ലോകകപ്പിന്റെ സെമിയിൽ, ക്ഷമിക്കണം ഫൈനലിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. ഇറാന്റെ സൈനിക കേന്ദ്രം ആക്രമിച്ച യു എസ്. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനുമായി ധാരണയിൽ എത്തിയില്ലെങ്കിൽ അടുത്തയാഴ്ച മുതൽ യു എസ് വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അടുത്തഘട്ട ആക്രമണമെന്ന് ട്രംപ്. ഊർജ്ജ പ്ലാന്റുകളും പ്രധാന പാലങ്ങളും ലക്ഷ്യമിട്ടായിരിക്കും അടുത്തഘട്ട ആക്രമണം. ഫോക്സ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാന്റെ ആണവ നിലയമുള്ള ബുഷറിലേക്കും ബന്ദറബാസിലേക്കും യു എസിന്റെ ആക്രമണം. ഇറാനിലെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി. പശ്ചിമേഷ്യയിൽ യുദ്ധ ഭീതി വിതച്ച് ഇറാൻ യു എസ് ആക്രമണം രൂക്ഷമായി തുടരുന്നു. കുവൈത്തിലെ യു എസ് സൈനിക കേന്ദ്രത്തിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം. ബഹ്റൈനിലും കുവൈത്തിലും ഇറാന്റെ അതിശക്തമായ ആക്രമണം. ഇറാനെതിരെ നിലപാട് കടുപ്പിച്ച അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇറാനിയൻ കപ്പലുകളുടെ സഞ്ചാരത്തിന് പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നുള്ള കപ്പലുകൾക്കും ഇറാനിയൻ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകൾക്കും വിലക്ക് ബാധകമായിരിക്കും. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്കുള്ള കപ്പൽ ഗതാഗതത്തിന് ഹോർമുസ് പാത തുറന്നു നൽകുമെന്നും യു എസ് പ്രസിഡന്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും 3 പേരെ കാണാതാവുകയും ചെയ്തുവെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ പതാകയുള്ള 7 കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഈ കപ്പലുകളിലായി 148 ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളും ഇന്ത്യൻ ജീവനക്കാരും ഉള്ള കപ്പലുകളും സർക്കാർ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് വാർത്താ ഏജൻസി PTI റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമുസിലെ സുരക്ഷ വിലയിരുത്തി ഇന്ത്യ. കടലിടുക്കിലെ നാവികരുടെ സുരക്ഷയിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. ഹോർമുസിലുള്ള ഇന്ത്യൻ നാവികരുടെ സുരക്ഷ വിലയിരുത്തി. കേന്ദ്ര സർക്കാർ 150 ഇന്ത്യൻ നാവികർ വിവിധ കപ്പലുകളിലും ടാങ്കറുകളിലുമായി ഉണ്ട്. സുരക്ഷയ്ക്കായി പ്രത്യേക ഡാഷ്ബോർഡ്. അടിയന്തര ഘട്ടത്തിൽ നാവികർക്കായി ലേസൺ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 7 ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോഴും മേഖലയിൽ. ഷിപ്പിംഗ് വിദേശകാര്യ മന്ത്രാലയങ്ങൾ സ്ഥിതി നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വ്യോമപാതകളിൽ കടുത്ത സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ ഭാഗമായി കുവൈറ്റ്, ഖത്തർ, UAE, ബഹ്റൈൻ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയും ഒമാൻ ഉൾക്കടലിന് മുകളിലുള്ള വ്യോമപാതയും പൂർണ്ണമായും ഒഴിവാക്കാൻ വിമാന കമ്പനികൾക്ക് ഏജൻസിയുടെ അടിയന്തര നിർദ്ദേശം. ഈ മേഖലകളിൽ സർവീസ് നടത്തുന്നത് കടുത്ത സുരക്ഷാ വെല്ലുവിളിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് രാജ്യാന്തര വിമാന സർവീസുകളുടെ റൂട്ടുകൾ പുനഃക്രമീകരിക്കാൻ വ്യോമയാന മന്ത്രാലയങ്ങൾ ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച രക്ഷാപ്രവർത്തന കേസിൽ അട്ടിമറിയിൽ ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് വൈകുമെന്ന് റിപ്പോർട്ട്. SIT റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം DGP മടക്കിയിരുന്നു. റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിൽ വ്യക്തതയ്ക്കായി തുടരന്വേഷണം ആവശ്യപ്പെട്ടാണ് ഫയൽ മടക്കിയത്. SIT DGP ചോദിച്ചത് 5 സംശയങ്ങൾ. ഇക്കാര്യങ്ങളിൽ SIT തുടരന്വേഷണം നടത്തും. കഴിഞ്ഞ 23-ന് കേസ് അട്ടിമറിയിൽ ADGP MR അജിത് കുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന SP ഷൌക്കത്ത് അലി അധ്യക്ഷനായ SIT റിപ്പോർട്ട് DGP കൈമാറിയത്. 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്ന് MLA വാഗ്ദാനം. വ്യാജ ഓഫർ ലഭിച്ചത് എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണനാണ്. ഈ പരാതിയിൽ ഇപ്പോൾ സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. മന്ത്രിസ്ഥാനം ലഭിക്കാൻ വ്യാജ വാഗ്ദാനം. 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്ന് വാട്സപ്പ് കോൾ വഴിയാണ് വ്യാജ ഓഫർ ലഭിച്ചതെന്ന് എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. ഈ പരാതിയിൽ ഇപ്പോൾ സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നാസ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അനിൽ മേനോൻ ബഹിരാകാശത്ത്. ബഹിരാകാശം കീഴടക്കുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടവുമായാണ് സ്വപ്നസഞ്ചാരം. മെഡിസിനിലും എഞ്ചിനീയറിലും ബിരുദമുള്ള അനിൽ മേനോൻ 2014 ഫ്ലൈറ്റ് സർജനായാണ് നാസയുടെ ഭാഗമായത്. പിന്നീട് സ്പേസ് എക്സുമായി ചേർന്ന് പ്രവർത്തിച്ചു. 2021 നാസയുടെ ബഹിരാകാശ സഞ്ചാരികളുടെ പട്ടികയിലേക്ക് അനിൽ മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടു. US സ്പേസ് ഫോഴ്സിൽ ലഫ്റ്റനന്റ് കേണൽ കൂടിയാണ് അനിൽ മേനോൻ. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ ശങ്കരൻ മേനോനാണ് അനിലിന്റെ പിതാവ്. മാതാവ് എലിസബത്ത യുക്രൈൻ സ്വദേശിനിയാണ്. മെട്രോമാൻ ഇ ശ്രീധരന്റെ അതിവേഗപാതയിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ച് വിദഗ്ധ സമിതി. നിലവിലെ ഘടന പറ്റില്ല, സാമ്പത്തിക നിർദ്ദേശങ്ങൾ മാറ്റണമെന്ന് സമിതി. ക്രൌഡ് ഫണ്ടിംഗ് സാധ്യമാകുമോ എന്ന സംശയം. ശ്രീധരൻ മുന്നോട്ട് വച്ചത് 40% ക്രൌഡ് ഫണ്ടിംഗ്, 24,000 crore പിരിഞ്ഞു കിട്ടണം. സാമ്പത്തിക ഘടനയിൽ മാറ്റം വേണമെന്നും സ്റ്റേഷനുകളടക്കം കൂടുതൽ ലാഭത്തിലാക്കണമെന്നും സമിതി നിർദ്ദേശിക്കുന്നു. വിശദമായ പാരിസ്ഥിതിക പഠനം ആവശ്യം. സമിതി ഇന്ന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. പ്രിയദർശിനി പദ്ധതി 1 month പിന്നിടുമ്പോൾ സർക്കാരിന് പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. മറ്റൊരു സർക്കാർ പദ്ധതിയും ജനങ്ങൾ ഇത്രയും സന്തോഷത്തോടെ അടുത്ത കാലത്ത് ഏറ്റെടുത്തിട്ടില്ല. പദ്ധതി സ്ത്രീകളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തി. സ്ത്രീകളുടെ കുടുംബ ബജറ്റിനെ മാറ്റിമറിച്ചു. പൊതുജനങ്ങൾ പദ്ധതിയെ ഇരുകൈയ്യും നീട്ടി സ്വീകരിച്ചതിനൊപ്പം പ്രതിപക്ഷവും പദ്ധതി അംഗീകരിച്ചുവെന്ന് മന്ത്രി. വിഴിഞ്ഞ മോഹരി കൈമാറ്റത്തിൽ ഒറ്റയ്ക്ക് സമരം ചെയ്യാൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തീരുമാനം. സമരത്തിന്റെ തീയതിയും മറ്റും പിന്നീട് നിശ്ചയിക്കും. ഓഹരി കൈമാറ്റത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള നീക്കം CPI ഉപേക്ഷിച്ചു. കേസ് തോറ്റാൽ രാഷ്ട്രീയ സമരത്തെ അത് ബാധിക്കുമെന്ന് വിലയിരുത്തിയാണ് നീക്കം ഉപേക്ഷിച്ചത്. വിഴിഞ്ഞ വിഷയത്തിൽ CPM നേതാവ് P രാജീവിനെതിരെ വിമർശനം. ഓഹരി കൈമാറ്റത്തെ അനുകൂലിച്ച് സംസാരിച്ചുവെന്ന് ആരോപിച്ചാണ് വിമർശനം ഉയർന്നത്. ഫ്രാൻസിന് ഏകപക്ഷീയമായ 2 goals തകർത്ത് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ. 2010 ചാമ്പ്യൻമാരായ ശേഷം ഇതാദ്യമായാണ് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ കടക്കുന്നത്. സ്പാനിഷ് സൂപ്പർ താരം ലമിൻ യമാലിനെ ഫ്രഞ്ച് ഡിഫൻഡർ ലൂക്കാസ് ഡിഗ്നെ ചവിട്ടി വീഴ്ത്തിയതിന് ലഭിച്ച പെനൽറ്റി ഒരിസപ്പാൽ ഗോളാക്കി മാറ്റുകയായിരുന്നു. മത്സരത്തിന്റെ 2nd പെഡ്രോ പോറോയാണ് 2nd നേടിയത്. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ ഫ്രാൻസിന്റെ മികച്ച മുന്നേറ്റം കണ്ടു. സ്പാനിഷ് ബോക്സിലേക്ക് തുടർച്ചയായി ഫ്രഞ്ച് പട കടന്നുകയറിയെങ്കിലും ഗോൾ കണ്ടെത്താനായില്ല. 15th പന്തുമായി മുന്നേറാൻ ശ്രമിച്ച സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രിയെ ഒലീസെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിന് ഫ്രീ കിക്ക് ലഭിച്ചെങ്കിലും ഗോളെന്നുറച്ച കിലിയൻ എംബാപ്പയുടെ അതിശക്തമായ ഷോട്ട് മാർക്കു ക്രില്ലയുടെ കാലിൽ തട്ടി പോസ്റ്റിന് പുറത്തേക്കും പോയി. തുടർച്ചയായ 3rd ഫൈനൽ ലക്ഷ്യമിട്ടെത്തിയ ഫ്രാൻസിന് ഇതോടെ നിരാശയോടെ മടക്കമാണ്. പ്രതിരോധ കരുത്തിനൊപ്പം ആക്രമണത്തിന് മൂർച്ച കൂട്ടിയാണ് ഫ്രഞ്ച് പടയെ നേരിട്ട സ്പെയിൻ. ആധികാരിക ജയത്തോടെ ഫൈനലിലേക്ക് കടന്നത്. 2nd ഇന്ന് അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 11 കളി. ഞായറാഴ്ചയാണ് ഫൈനൽ. അടുത്ത വാർത്ത 9
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, studio clock. ഇപ്പോൾ സമയം 8 കഴിഞ്ഞ 8 minutes.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, No. 1 Auto AC Spare Parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36°C, അന്തരീക്ഷ ഈർപ്പം 54%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
6: Mexico! United States! Canada!
7: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
6: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
7: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
6: ആഫ്രിക്ക, ബോസ്നിയ, ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
8: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
7: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
9: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം. ഹോം 92.2 FM
7: പന്ത് കളിക്കാം. ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഒന്നേ ഓൺ ഹോം 92.2 FM.
10: brought to you by Gulf Hypermarket Rafael Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rafael Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: എന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ് ഈ അതിരടിക്കാത്ത ഈ സോങ്. ഇതിനകത്തെ പിന്നാലെയാരോ ആ ഒരു സ്റ്റാൻസ് ഉണ്ടല്ലോ, ഇത്ര രസമാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷെ പലർക്കും ഈ സോങ് അത്ര വലിയ എന്താ പറയുക ഒരു ഫേവറേറ്റ് ആയിട്ട് ഇതുവരെ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു പക്ഷെ നമ്മൾ ഈ റേഡിയോ കേൾക്കുന്നവരും റേഡിയോയിൽ ഇരിക്കുന്നവരും ഈ പാട്ടുകൾ കേട്ട് കേട്ട് കേട്ട് കേട്ട് നമ്മുടെ മനസ്സിൽ ഒരു ലൈൻ കേൾക്കുമ്പോഴേ നമുക്ക് ഇത് ഏതാണ് പാട്ട് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. എനിവേസ് ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എം ലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയ്യാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ജൂലൈ 15 മിഡ് വീക്കാണ്, മിഡ് വീക്കുമാണ് മിഡ് മന്തുമാണ് രണ്ടുമാണ്. അപ്പോൾ ഈ അബുദാബി സൂൺ നമ്മുടെ ടെനൻസിനൊക്കെ തന്നെ ഇനി തൊട്ട് മന്ത്ലി പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുമെന്നുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉടനെ തന്നെ വരുമെന്നുള്ളതാണ് പറയുന്നത്. അഡ്രസ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ, അഡ്വാൻസ് റിയൽ എസ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്നതാണ് ADRES അഡ്രസ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് ആക്ച്വലി ജോയിൻ്റ് ആയിട്ടുള്ള ലാൻഡ് ലോഡ്സ് ഒക്കെ തന്നെ ഇതിപ്പം ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ആനുവൽ റെൻറ്റ് ഇൻ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. റെൻറ്റ് നൗ ആൻഡ് പേ മന്ത്ലി, അതാണ് അവരുടെ സ്ലോഗൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ആക്ച്വലി ഒരുപാട് പേർക്ക്, ഇപ്പം നമുക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിന് എടുക്കാൻ പോകുന്നവരുടെ എനിക്കറിയാം കേട്ടോ, പല ആളുകളെയും ഈ ഫ്രണ്ട് പേയ്മെൻറ്റ്സ് അവർക്ക് തികയാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അതൊന്ന് കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് ഇന്നും അവർ ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്സിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും അവർ, അതാകുമ്പോൾ ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്സ് ആകുമ്പോൾ വേറെ ഒന്നും അറിയണ്ട, എല്ലാം തന്നെ ആ മന്ത്ലി ബേസിസിൽ കൊടുത്തു പോയാൽ മതി എന്ന്, ഈവൻ ദോ ഹയ്യർ ആണെങ്കിൽ പോലും ഈ അപ്ഫ്രണ്ട് എമൗണ്ട് പേടിച്ചുകൊണ്ട് മാത്രം ആളുകൾ അവിടെ നിൽക്കുന്ന കുറേയധികം ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരാണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 100,000 അപ്പാർട്ട്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു വേണ്ട 60,000 50,000 ആയിക്കോട്ടെ 50,000 അപ്പാർട്ട്മെൻറ്റ് എടുത്ത് മിനിമം നമുക്ക് എങ്ങനെ പോയാലും ഒരു 3 നമ്മൾ ആദ്യം കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ 4×8=12, അപ്പോൾ ഒരു 12,000 ദിർഹംസും പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഡിപ്പോസിറ്റും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ എങ്ങനെ പോയാലും ഒരു 16,000-20,000 ദിർഹംസ് നമുക്ക് കയ്യിലുണ്ട്. 15 കൂട്ടിയാൽ മതി, 15,000 ദിർഹംസ് നമ്മുടെ കയ്യിൽ ആദ്യം വേണം, പിന്നെ ബാക്കി എല്ലാ ചില്ലറ ചിലവുകളും. ഇത് ഈ ഒരു എമൗണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് പെട്ടെന്ന് റേസ് ചെയ്യിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 50,000 പറഞ്ഞത്, റഫ് കണക്കാണ് പറഞ്ഞത് കേട്ടോ, പെട്ടെന്ന് ഞാൻ കാൽക്കുലേറ്റ് ാണ്. അപ്പോൾ ഇത് മേലേക്ക് പോകുന്നതോറും അതിനനുസരിച്ചുള്ള എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് വേണം, ഇനിഷ്യൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ വേണം. അപ്പം അത് മാറ്റിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള രീതിയിലേക്ക് വരുന്നത്. പക്ഷേ ഇതിൻ്റെ വേറൊരു പ്രശ്നം, 4% തൊട്ട് 12% വരെ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഇൻക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട് മന്ത്ലി കൊടുക്കുന്ന സമയത്ത്. ഇപ്പോഴും ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻ്റ് എടുക്കാൻ ചെന്ന സമയത്ത് അവർ പറഞ്ഞ ഒരു എമറാത്തിയുടെയാണ്, നല്ല സർവീസാണ്, അവർ പറഞ്ഞത് നിങ്ങൾ ഒറ്റ ചെക്കായിട്ട് പെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 1% അവർ തന്നെ എൻ്റെ റെൻറ്റിൽ. പക്ഷേ ഒറ്റ ചെക്കായിട്ട് നമുക്ക് ഒറ്റ എനിക്ക് മൊത്തത്തോടെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമുക്കൊരു 3 അങ്ങനെ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറാം എന്നുള്ളൊരു കാര്യം. അപ്പം അതിലും ഉണ്ട് കേട്ടോ നമ്മുടെ വേരിയേഷൻസും കാര്യം, ആ വേരിയേഷൻസ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പക്ഷേ 12% വേരിയേഷൻ വരുമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇയർലി ബേസിസ് നോക്കുമ്പോൾ അത് ഇച്ചിരി കൂടുതലാണ്. പക്ഷേ എന്നിരുന്നാലും ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ആ ഒരു സിസ്റ്റം വരിക എന്ന് പറയുന്നത് വളരെ വളരെ നല്ലതാണ്. ഒരുപാട് പേർക്ക്, എനിക്കൊന്നും ഒരുപാട് പേര് ഓൺ ടെൻഡൻസി കോൺട്രാക്റ്റിലേക്ക് മാറാൻ പറ്റുന്ന ഒരു കാര്യം കൂടെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. 4.75 ആണ് ആക്ച്വൽ പറഞ്ഞാൽ, 4.75-12% എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ടെൻഡൻസി മാർക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു റെൻറ്റിംഗ് മാർക്കറ്റ് എനിക്ക് ഒരുപാട് പേരിലേക്ക് ഓപ്പൺ ആവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും അബുദാബിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇനിയും സൂൺ നമ്മുടെ ദുബായിലേക്കും വരട്ടെ. എന്തായാലും ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ഒരുപാട് പേർക്ക്, എനിക്കൊന്നു സംതിങ് ഒരു തേർഡ് പാർട്ടി ആയിരിക്കും ഇത് കൊടുക്കുന്നത്, എനിക്ക് അതിനെപ്പറ്റി വളരെ വ്യക്തമല്ല ഇതെങ്ങനെയാണെന്നുള്ളത്. എന്തായാലും ഓരോ ലാൻഡ് ലോഡ്സ് റിയൽ എസ്റ്റേറ്റുകാരൊക്കെ തന്നെ ഇനി നമുക്ക് സജസ്റ്റ് ചെയ്യും ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ നമുക്ക് ഒരുപക്ഷെ ടാബിയൊക്കെ ചെയ്യുന്നത് പോലെ അതൊരു തേർഡ് പാർട്ടി ആണല്ലോ നമുക്ക് തരുന്നത്, അതുപോലെയൊക്കെ തന്നെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിരിക്കാം. ലെറ്റ് സീ എന്താണേലും നമുക്ക് നോക്കാം. ഒരു നല്ലൊരു വാർത്തയാണ്, ഒരുപാട് പേർക്ക് ആശ്വാസമാകുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്ക് ഈ റെൻറ്റിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക ടെനൻസിയുടെ കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത്. ഒരു എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകൾക്കും ഈ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റ് മാറാൻ താല്പര്യമുള്ളവരല്ല. പിന്നെ ഈ റെൻറ്റ് കൂടുന്ന സമയത്താണ് നമ്മളൊരു പക്ഷേ ഇത് അത് മാറാനും പിന്നെ ഷിഫ്റ്റ് ചെയ്യാനും ഒക്കെ ചിന്തിക്കും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും നാളത്തെ പ്രവാസ ജീവിതത്തിൽ എത്ര സ്ഥലങ്ങൾ മാറിയിട്ടുണ്ടാവും അല്ലേ. അതൊരു ഒരു 10-20 വർഷമായ ഒരാളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മിനിമം ഒരു 5 അല്ലെങ്കിൽ ആറോ തവണ മിനിമം മാറിയിട്ടുണ്ട്. മിനിമം അത് മേർ മിനിമമാണ്. അപ്പോൾ ഞാൻ തന്നെ എത്ര വട്ടം മാറിയിട്ടുണ്ടെന്ന് ഈ ഒരു 8 കൊല്ലത്തെ ജേണിയിൽ. അത് ആദ്യം നമ്മൾ ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് വേറെ, പിന്നെ ഫാമിലി വന്ന സമയത്ത്, അതാണ് നമുക്ക് ആ സമയത്ത് നമുക്ക് മാറാൻ തോന്നില്ല. അപ്പം എന്തായാലും ഇത് നല്ലൊരു അഡ്രസ്സ് എന്ന് പറയുന്നത് നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. സൂൺ നമ്മളെല്ലാവർക്കും വരട്ടെ. കുറേയധികം ആളുകൾക്കും അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു ഭവനത്തിൽ നിൽക്കാന്നുള്ള, ഒരു ഫാമിലിയെ കൊണ്ടുവന്നൊക്കെ നിൽക്കാന്നുള്ള ഒരു സ്വപ്നം കൂടെ സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് കൂടെ നമുക്ക് ആശംസിക്കാം കേട്ടോ. നല്ലൊരു സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് എനർജി ഹൂം 92.2 FM-ൽ അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അൻടിൽ 11 o'clock, ഹാവ് എ ബ്യൂട്ടിഫുൾ മോർണിംഗ്.
1: You are listening to Sand Tunes with Akshay and Vidya.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള ഒരു സമയമാണ്. അപ്പൊ എന്താ സംഭവത്തിലേക്ക് മിനി പത്മ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. എന്താണ് മിനി പത്മ ഇന്നത്തെ സംഭവം?
1: യെസ്, ഇനി കുറച്ച് ദിവസം കൂടി കാൽപന്തിനെ കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് കാൽപന്ത് തന്നെയാണ് സംഭവമായിട്ട് വരുന്നത്. നമ്മളെപ്പോഴും ഈ കളി കാണുമ്പോൾ ഇവരുടെ ജേഴ്സിയെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ജേഴ്സി ആണല്ലോ വലുത്, തോറ്റാലും ജയിച്ചാലും നമ്മൾ അൺവേവറിംഗ് സപ്പോർട്ട് നമ്മുടെ ടീമിന് കൊടുക്കുക എന്ന് പറയുന്നത് ആ ജേഴ്സിയോടുള്ള ആ രാജ്യത്തോടുള്ള ഒരു ബഹുമാനമാണല്ലോ. അപ്പൊ എപ്പോഴും ചില സമയത്ത് ഈ ജേഴ്സികൾ അങ്ങ് മാറാറുണ്ട്. ചില ദിവസം നമ്മൾ വിചാരിക്കും ആ മഞ്ഞക്കുപ്പായത്തിൽ ബ്രസീൽ ഇറങ്ങിയെങ്കിൽ എന്ത് രസമായിരുന്നു, ചുമന്ന കുപ്പായത്തിൽ പോർച്ചുഗൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നീലയും വെള്ളയും വരെയുള്ള അവരുടെ ദേശീയ ജേഴ്സിയിൽ അർജന്റീന ഇറങ്ങുമ്പോൾ കാണാനല്ലേ കളത്തിലൊരു ഭംഗി എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ പലപ്പോഴും അത് സംഭവിക്കാറില്ല.
0: മൂന്ന് സെറ്റ് ജേഴ്സി ഉണ്ടെന്നാണ്
1: പറയുന്നത്. ഒന്ന് ഹോം കിറ്റാണ്, സ്വന്തം ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ ടീം ഉപയോഗിക്കുന്ന ജേഴ്സിയാണ് ഹോം കിറ്റ്. ടീമിന്റെ പരമ്പരാഗതം ഔദ്യോഗിക നിറങ്ങളിലായിരിക്കും അതുണ്ടാവുക. ആരാധകർക്കിടയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്നതും ഏറ്റവും പ്രശസ്തമായതും ഹോം ജേഴ്സി ആയിരിക്കും, ഹോം കിറ്റ് എന്നാണ്. എവേ കിറ്റ് എന്ന് പറയുന്നത് എവേ മത്സരങ്ങളിൽ മറ്റൊരു ടീമിന്റെ സ്റ്റേഡിയത്തിൽ കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ജേഴ്സിയാണ്. ഹോം ടീമിന്റെ ജേഴ്സി കളറുമായിട്ട് ആശയക്കുഴപ്പം ക്ലാഷ് ഉണ്ടാകാതിരിക്കാൻ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു നിറമായിരിക്കും എന്തായാലും എവേ കിറ്റിന് കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഹോം കിറ്റ് കടും നീലയാണെങ്കിൽ എവേ കിറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളയോ മഞ്ഞയോ അങ്ങനെ എന്തെങ്കിലും ഒരു കളറിലായിരിക്കും. ഇപ്പൊ ബ്രസീലിന്റെ എടുക്കുകയാണെങ്കിൽ മഞ്ഞ കളറാണ്, മഞ്ഞ നീല അവരുടെ വരുമ്പോൾ അവരുടെ എവേ കിറ്റ് ഒരു ബ്ലൂ കളറിലാണ് വരാറുള്ളത്. ഇനി തേർഡ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാമതൊരു കിറ്റ് ഉണ്ട്. അതായത് ഈ ഹോം എവേ ജേഴ്സികൾ എതിർ ടീമിന്റെ കളറുമായിട്ട് സാമ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വരുന്ന ബദൽ ജേഴ്സിയാണ്. ഇപ്പൊ ഹോം ജേഴ്സി ഒന്നായിരിക്കും, ആ കളറ് എവേ കിറ്റിലുള്ളത് വേറൊരു കളറായിരിക്കും. പക്ഷെ ആ എവേ ഇതുമായിട്ട് വേറൊരു സ്ഥലത്ത് മത്സരിക്കാൻ പോകുമ്പോൾ അവരുടെ കളർ ഇതും ഏതാണ്ട് സാമ്യം വരുമ്പോൾ ഉപയോഗിക്കാനാണ് ഈ തേർഡ് കിറ്റ് എന്ന് പറയുന്നത്. അതായത് എതിരാളികളുമായിട്ടുള്ള കളികളിൽ കളർ മാച്ചിങ് ഒഴിവാക്കാൻ ഫിഫ നിയമങ്ങൾ കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ജേഴ്സിയുടെ കളർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം രാജ്യത്തിന്റെ അതേ കളറിൽ പ്രധാനപ്പെട്ട മത്സരത്തിന് ഇറങ്ങുക എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന് അത് വലിയ ഇതാണ്. പക്ഷേ ഇംഗ്ലണ്ടിനെ തളർത്താൻ അർജന്റീന ഒരു സൈക്കോളജിക്കൽ മൂവ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് രാത്രി എവേ ജേഴ്സി ധരിക്കാൻ അനുമതി തേടി. സാധാരണ നമ്മൾ വിചാരിക്കും ഇതൊരു ക്രൂഷ്യൽ ഗെയിമല്ലേ, സ്വന്തം ദേശീയ ടീമിന്റെ ആ ഒരു ജേഴ്സി അല്ല വേണ്ടതെന്ന്. പക്ഷെ അതിനൊരു കാരണമുണ്ട് അർജന്റീനയ്ക്ക്. അതാണ് ഇന്നത്തെ എന്താ സംഭവം. 2026 ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ നേരിടുന്നതിന് മുന്നോടിയായിട്ട് അർജന്റീന അങ്ങനെ ഒരു സൈക്കോളജിക്കൽ മൂവ് നടത്തിയിരിക്കുകയാണ്. ടീമിന്റെ നേവി ബ്ലൂ എവേ കിറ്റ് ധരിക്കാൻ വേണ്ടിയിട്ട് അർജന്റീന മാനേജ്മെന്റ് ഫിഫയുടെ അനുമതി തേടിയിരിക്കുകയാണ്. ഇംഗ്ലണ്ടുമായിട്ട് മത്സരിക്കുമ്പോൾ ഗ്രൗണ്ടിൽ മികച്ച ദൃശ്യ തീവ്രത സൃഷ്ടിക്കുക, ബ്ലൂ കളറിന് ഒരു പ്രത്യേകതയുണ്ടല്ലോ അവരുടെ. അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ വിചാരിച്ചു അങ്ങനെ കാണുമ്പോൾ ആളുകളുടെ ഏറ്റവും നോട്ടൊക്കെ മെസ്സിയിലേക്കും അർജന്റീനൻ താരങ്ങളിലേക്കും പോകും, അവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടും എന്ന് വിചാരിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ഈ ജേഴ്സി തീരുമാനിക്കാൻ അല്ലെങ്കിൽ ചൂസ് ചെയ്യാനുള്ള കാരണം 1986 വേൾഡ് കപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടും അർജന്റീനയും ഏറ്റുമുട്ടിയപ്പോൾ അർജന്റീന ധരിച്ചത് നേവി ബ്ലൂ ജേഴ്സി ആയിരുന്നു. മറഡോണയുടെ പ്രശസ്തമായിട്ടുള്ള ദൈവത്തിന്റെ കൈഗോളും നൂറ്റാണ്ടിന്റെ ഗോളും പറഞ്ഞ ആ മത്സരം. മത്സരത്തിൽ 2-1 അർജന്റീന ഇംഗ്ലണ്ടിനെ തകർക്കുന്നു. ആ വർഷം അർജന്റീന ഫുട്ബോൾ ലോകകപ്പ് സ്വന്തമാക്കുന്നു. 2026 ഫിഫ വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ അതേ നേവി ബ്ലൂ കിറ്റ് ധരിച്ച് കളത്തിലിറങ്ങുമ്പോൾ ഇംഗ്ലണ്ടിനെ ആ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി അവരെ വേട്ടയാടി. അങ്ങനെ ഒരു സൈക്കോളജിക്കൽ മൂവ് അർജന്റീനയ്ക്കുണ്ടോ എന്നാണ് വിദഗ്ധരുടെ ഒരു അഭിപ്രായം വരുന്നത്. ഇതുവഴി അർജന്റീനയ്ക്ക് മാനസികമായിട്ടൊരു മേൽക്കൈ നേടാൻ വേണ്ടി കഴിയുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അർജന്റീന നേവി ബ്ലൂ എവേ കിറ്റ് ധരിക്കാൻ വേണ്ടി ഫിഫയോട് അനുമതി തേടിയത്. 1986 ആ മത്സരത്തിന് ശേഷം ലോകകപ്പിൽ അർജന്റീനയും ഇംഗ്ലണ്ടും രണ്ട് തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. 1998 നാടകീയമായിട്ടുള്ള സമനിലയ്ക്ക് ശേഷം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 അർജന്റീന വിജയിക്കുന്നത് കണ്ടു. 2002 ഡേവിഡ് ബെക്കാമിന് ലഭിച്ച പെനാൽറ്റിയിലൂടെ ഇംഗ്ലണ്ട് 1-0 വമ്പൻ സ്കോർ എന്ന രീതിയിൽ എത്തിയില്ലെങ്കിലും ആ സ്കോറിനെ വിജയിച്ചു. ആ മത്സരത്തിൽ ഇളനീലയും വെള്ളയും വരകളുള്ള കിറ്റ് ധരിച്ചാണ് അർജന്റീന മത്സരത്തിന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് ദേശീയ ജേഴ്സി എന്നതിലുപരി എവേ ജേഴ്സി. 2002 ഡേവിഡ് ബെക്കാമിന് ലഭിച്ച പെനാൽറ്റിയിലൂടെ ഇംഗ്ലണ്ട് 1-0 വമ്പൻ സ്കോർ എന്ന രീതിയിൽ എത്തിയില്ലെങ്കിലും ആ സ്കോറിനെ വിജയിച്ചു. ആ മത്സരത്തിൽ ഇളനീലയും വെള്ളയും വരകളുള്ള കിറ്റ് ധരിച്ചാണ് അർജന്റീന മത്സരം.

0: ഇംഗ്ലണ്ട് അവരുടെ ഹോം വെള്ളക്കിട്ട് ധരിച്ചാണ് മത്സരിക്കാൻ വരുന്നത്. അപ്പൊ വെള്ളയും നീലയും കളർ നല്ല രസമുണ്ടാവും, സ്കൂൾ യൂണിഫോം പോലെ ഉണ്ടാവും അല്ലേ. ഏറ്റവും നല്ല യൂണിഫോമുകളുടെ കളറിൽ ഒന്നാണ് നീലയും വെള്ളയും. അപ്പൊ അതിലാണ് ഇന്ന് നമ്മള് വേൾഡ് കപ്പ് കാണാൻ
1: വേണ്ടി പോകുന്നത്.
0: ഉറപ്പല്ലേ? ഇപ്പൊ മിണ്ടാതിരിക്കുന്ന പലരും ഉണ്ട്, നാളെ എങ്ങാനുണ്ടല്ലോ, തോറ്റു കഴിഞ്ഞാൽ ആറാട്ടായിരിക്കും.
1: ഇന്ന് എന്താണേലും ഒരു സെലിബ്രേഷൻ ഉറപ്പാണ്, കാരണം അർജന്റീന ജയിച്ചാൽ അർജന്റീന സെലിബ്രേറ്റ്, ഇല്ലെങ്കിൽ ബാക്കി എല്ലാവരും
0: രണ്ട് ചേരിയായിട്ടുള്ള സെലിബ്രേഷൻ. ശരിക്കും കേട്ടോ, ലോകത്തിന്റെ സെലിബ്രേഷൻ അങ്ങനെയായിരിക്കും. ഇംഗ്ലണ്ട് ജയിച്ചാൽ ആ ജയിച്ച സെലിബ്രേഷൻ, മറ്റേത് അർജന്റീന ചത്തേന്നും പറഞ്ഞിട്ട് വലിയ സെലിബ്രേഷൻ ആയിരിക്കും. ഞാനിങ്ങനെ പത്രങ്ങളുടെ തലക്കെട്ടുകളും ഓൺലൈൻ മീഡിയസിന്റെ തലക്കെട്ടൊക്കെ ഇന്നലത്തെ തോൽവിയിരിക്കുന്നത് മാപ്പിള മടങ്ങി എംബാപ്പേന്ന്, ലക്ഷ്മി അമ്മ തിളങ്ങി ഒരു തമിഴ്നാട്ടിലുണ്ടാക്കിയ ആ ഒരു ലോകത്തില് മുഴുവൻ ഇത്രയും ആളുകൾ അതിനെ ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇതാണ് വേൾഡ് കപ്പിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. കളത്തിലിറങ്ങിയിട്ട് ഈ 11 പേരും കളിക്കുന്നത് മാത്രമല്ല, അതിലുപരി ലോകം മുഴുവൻ ആ പന്തിന്റെ പിന്നിൽ, നമ്മൾ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു ഒരു കുഞ്ഞു തുകൽ പന്ത്, അതിന്റെ പിന്നാലെ ലോകം മുഴുവൻ ഒഴുകി തുടങ്ങുന്ന ഒരു മാസമാണ് ഇനി വരാനിരിക്കുന്നത്. ശരിയല്ലേ? നമുക്ക്
1: എപ്പോഴെങ്കിലും
0: കഴിഞ്ഞു, സങ്കടമാണ്, വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോയി. നമ്മൾ ചോദിച്ചു മാസം എത്ര സമയം എടുക്കുന്നൊക്കെ പറഞ്ഞിരുന്നപ്പോ ഇതേ സെമി ഫൈനലിൽ എനിക്ക് ക്വാർട്ടർ കഴിഞ്ഞപ്പോഴത്തേന് ചൂട് പിടിച്ചു. സെമി കഴിയുന്നു, ഇന്ന് രണ്ടാം സെമി കഴിയുന്നു, ശനിയാഴ്ച ലേറ്റ് നൈറ്റായിട്ട് നമ്മള് ഫൈനലിലേക്കും പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായാലും ഇന്ന് അർജന്റീനൻ ആരാധകരെ, നിങ്ങൾ കളി കാണാൻ വേണ്ടിട്ട് നീലയും വെള്ളയും ആ ജേഴ്സിയും ഇട്ടിട്ടാണ് കളി കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കളിക്കാർ, ഇഷ്ടപ്പെട്ട ആൾക്കാർ അത് ധരിച്ചിട്ടല്ല ഇന്ന് ഇറങ്ങുക, ഇന്ന് അവരുടെ ബ്ലൂ ജേഴ്സിയാണ്. ഇനി വല്ല അത്ഭുതങ്ങളായിട്ട് അവസാനം വേണ്ട, ഞങ്ങൾ വഴിയിലേക്ക് തന്നെ പോകുന്നു.
1: നമ്മൾ മുന്നേ സമയത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, സമയം പറഞ്ഞു മറ്റു ചിന്തിക്കുമ്പോഴാണ്, അതായത് ഞായറാഴ്ച 1 മണി എന്ന് പറയുമ്പോൾ ശനിയാഴ്ച കഴിച്ച് രാവിലെയാണല്ലോ,
0: രാവിലെ പുലർച്ചെയാണ് ആ രീതിക്കാണ് സൺഡേ വരുന്നത്.
1: അങ്ങനെയാണ്, പക്ഷെ നേരത്തെ 11 ശനിയാഴ്ച, ശനിയാഴ്ച 11
0: എല്ലാ മത്സരങ്ങളും
1: 11 അപ്പൊ ഇത് 1 എന്നാണ് ഇപ്പൊ കാണുന്നത്. എന്നാലും ലെറ്റ്സ് സീ, ഇന്ന് കഴിയട്ടെ, ഇന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാം എന്താണ് ഇനി നടക്കാൻ
0: പോകുന്നത്. ആ ജേഴ്സി ഒക്കെ ഇനി കോഴിക്കോടിനും അല്ലെങ്കിൽ പിന്നെ പശുവിന്റെ തൊഴുത്തിനും അങ്ങനെയൊക്കെ ആയിട്ടൊന്നും മാറ്റാതിരിക്കുക. ജേഴ്സി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരമാണ്, നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുക. പക്ഷെ അർജന്റീന എന്ന് പറയുമ്പോൾ നമുക്ക് ആ നീലയും വെള്ളയും വരെയുള്ളതാണ്. പിന്നെ ബ്രസീൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ബ്രാൻസ്, അതായത് ആ കൂട്ടായ്മയിൽ ഞാനും പെട്ടുപോയി, എന്നോട് ക്ഷമിക്കട്ടെ.
1: അതുമാത്രമല്ല, ഈ ജേഴ്സി ഉണ്ടല്ലോ, ഈ ജേഴ്സി ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കാൻ, അദ്ദേഹം പറയായിരുന്നു ഒരു ജേഴ്സി ഞാൻ കഴിഞ്ഞ 2 മീൻസ് സീസൺ ആയിട്ട് ഞാൻ ജേഴ്സി മേടിക്കുന്നുണ്ടോ, ഒറിജിനൽ ജേഴ്സി. അത് സത്യം പറഞ്ഞാൽ വലിയൊരു സോവനിയർ ആണ്. ഇനി ഈ ഒറിജിനൽ ജേഴ്സി നിങ്ങൾ അടുത്ത കൊല്ലം വേണമെന്ന് വെച്ചാൽ കിട്ടത്തില്ല.
0: അപ്പം
1: ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആമസോണിലോ ഫിഫയുടെ ഒഫീഷ്യൽ സ്റ്റോറിലുള്ള ജേഴ്സി നിങ്ങൾ വാങ്ങുക.
0: യഥാർത്ഥ മനോരോഗ്യം ഞാൻ വേണമെങ്കിൽ ഇവിടെ ജേഴ്സി ഒന്നിച്ചു കൊണ്ട് നടക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, വേണമെങ്കിൽ ഞാൻ ക്ലൂ തരാം.
1: ഇന്നായിട്ട് നമുക്ക് നാളെ രാവിലെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അവലോകനം നമുക്ക് കാണുന്നതാണ്.
2: തമിഴ് സോങ് ഓഫ് ദി ആർ വാസ് ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.
3: Traffic update.
2: Brought to you by ABC Cargo and Courier, #1 in GCC.
1: ഒരു വിഷയം കാണാത്ത ദാണ്ട് ഊത്മേത്ത റോഡൊക്കെ ദാണ്ട് ഇപ്പം ട്രാഫിക്കിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അൽക്കേൽ റോഡിന്റെ ഒരു സ്റ്റാർട്ടിംഗ്, ഊത്മേത്തെ നിന്നൊക്കെ കണക്ട് ചെയ്ത അൽക്കേലിലോട്ട് കയറുന്ന ആ ഏരിയയിൽ ചെറിയൊരു കൺജഷൻ കാണുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ഇച്ചിരി കൺജഷൻ കൂടിയിട്ടുണ്ട്. അതായത് മുഹേസന വരെ ഏകദേശം ബമ്പർ ടു ബമ്പർ ട്രാഫിക്ക് കൂടുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് അലിത്തേറ്റോൾ റോഡ് ആസ് യൂഷ്വൽ പോലെ തന്നെ ട്രാഫിക്ക് ഒന്നും തന്നെ കുറഞ്ഞിട്ടില്ല, അതേപോലെ നിൽക്കുന്നു, ചില സ്ഥലങ്ങളും കൂടിയതായിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. ഡ്രൈവ് സേഫ് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു. എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം.
3: ട്രാഫിക് അപ്ഡേറ്റ്
2: brought to you by ABC Cargo and Courier, #1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
2: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
3: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
5: ശ്രദ്ധിക്കണ്ടാ
4: മോനെ, പോയടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ടാ,
7: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
4: അമ്പാണെ, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
8: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: DMRC റിപ്പോർട്ട് പൂർണ്ണമല്ലെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അതിവേഗ റെയിൽപാത സംബന്ധിച്ച് മുഖ്യമന്ത്രി ബി ഡി സതീശൻ ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുകയാണ്. വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം. പദ്ധതികളും പ്രോജക്ടുകളും നിയന്ത്രിക്കും. ഫയൽ നീക്കം വേഗത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയാണ്. ഹൈസ്പീഡ് റെയിലിന് DMRC റിപ്പോർട്ട് നൽകി. DMRC റിപ്പോർട്ട് പൂർണ്ണമല്ല. ഈ രൂപത്തിൽ പദ്ധതി ഏറ്റെടുക്കാനാകില്ല എന്ന് മുഖ്യമന്ത്രി. വിശദമായ പഠനം വേണമെന്ന് വിദഗ്ധ സമിതി. DMRC റിപ്പോർട്ട് പൂർണ്ണമല്ല എന്നതാണ് അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത. ഈ രൂപത്തിൽ പദ്ധതി ഏറ്റെടുക്കാൻ കഴിയില്ല. കെ റെയിലിന് പറ്റിയ പോരായ്മ ആവർത്തിക്കരുത് എന്ന് മുഖ്യമന്ത്രി. അതിവേഗ റെയിൽപാത ഈ രൂപത്തിൽ പദ്ധതി ഏറ്റെടുക്കാനാകില്ലെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തുകയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. ഇറാൻ സൈനിക കേന്ദ്രം ആക്രമിച്ച US. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ധാരണയിലെത്തിയില്ലെങ്കിൽ അടുത്തയാഴ്ച മുതൽ US വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രസിഡന്റ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ ഊർജ്ജ പ്ലാന്റുകളും പ്രധാന പാലങ്ങളും ലക്ഷ്യമിട്ടായിരിക്കും അടുത്തഘട്ട ആക്രമണമെന്ന് ട്രംപ്. ഫോക്സ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇറാന്റെ ആണവ നിലയമുള്ള ബുഷാറിലേക്കും ബന്ദർബാസിലേക്കും US ആക്രമണം. ഇറാനിലെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വിതച്ച ഇറാൻ US ആക്രമണം രൂക്ഷമായി തുടരുന്നു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ബഹ്റൈനിലും കുവൈറ്റിലും ഇറാന്റെ ആക്രമണം. ഇറാനെതിരെ നിലപാട് കടുപ്പിച്ച് US ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ഇറാനിയൻ കപ്പലുകളുടെ സഞ്ചാരത്തിന് പൂർണ്ണ ഉപരോധം. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നുള്ള കപ്പലുകൾക്കോ ഇറാനിയൻ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകൾക്കും ഈ വിലക്ക് ബാധകമായിരിക്കുമെന്ന് ട്രംപ്. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്കുള്ള കപ്പൽ ഗതാഗതത്തിന് ഹോർമോസ് പാത തുറന്നു നൽകിയതായും US പ്രസിഡന്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും 3 പേരെ കാണാതാവുകയും ചെയ്തുവെന്ന് ഇന്ത്യ. ഇന്ത്യൻ പതാകയേന്തിയ 7 കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഈ കപ്പലുകളിലായി 148 ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളും ഇന്ത്യൻ ജീവനക്കാർക്കായുള്ള വിദേശ കപ്പലുകളും സർക്കാർ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് വാർത്താ ഏജൻസി PTI റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമസിലെ സുരക്ഷ വിലയിരുത്തി ഇന്ത്യ. കടലിടുക്കിലെ നാവികരുടെ സുരക്ഷയിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. ഹോർമസിലുള്ള ഇന്ത്യൻ നാവികരുടെ സുരക്ഷ വിലയിരുത്തി കേന്ദ്ര സർക്കാർ. US ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വ്യോമപാതകളിൽ കടുത്ത സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസിയുടെ മുന്നറിയിപ്പ്. രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിയിൽ ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് വൈകും. SIT റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം DGP മടക്കിയിരുന്നു. മെട്രോമാൻ ഇ ശ്രീധരന്റെ അതിവേഗ പാതയിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ച വിദഗ്ധ സമിതി. നിലവിലെ ഘടന പറ്റില്ലെന്നും സാമ്പത്തിക നിർദ്ദേശങ്ങൾ മാറ്റണമെന്നും സമിതി ചൂണ്ടിക്കാട്ടി. ക്രൌഡ് ഫണ്ടിംഗ് സാധ്യമാകുമോ എന്ന സംശയം ശ്രീധരൻ മുന്നോട്ട് വച്ചത്. 40% ക്രൌഡ് ഫണ്ടിംഗ്, 24,000 crore പിരിഞ്ഞു കിട്ടണം. സാമ്പത്തിക ഘടനയിൽ മാറ്റം വേണമെന്നും സ്റ്റേഷനുകളടക്കം കൂടുതൽ ലാഭത്തിലാക്കണമെന്നും സമിതി നിർദ്ദേശിക്കുന്നു. വിശദമായ പാരിസ്ഥിതിക പഠനം ആവശ്യമാണ്. സമിതി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിന്മേലാണ് ഇന്ന് മന്ത്രിസഭായോഗം തീരുമാനമെടുക്കുന്നത്. അതിവേഗ റെയിൽപാതയിൽ DMRC റിപ്പോർട്ട് പൂർണ്ണമല്ല. ഈ രൂപത്തിൽ ഈ പദ്ധതി ഏറ്റെടുക്കാൻ കഴിയില്ല. കെ റെയിലിന് പറ്റിയത് വലിയ പോരായ്മയാണ്. അത് ആവർത്തിക്കാൻ സമ്മതിക്കില്ല. വിദഗ്ധ സമിതി ശുപാർശ പഠിക്കാൻ സർക്കാർ പഠിക്കും. കെ റെയിലിലെ പോരായ്മകൾ ആവർത്തിക്കാൻ പാടില്ല. പഠിച്ചിട്ട് മാത്രം തുടർ നടപടി. പാരിസ്ഥിതിക പഠനം ഈ വിഷയത്തിൽ അനിവാര്യമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. ചരക്ക് നീക്കത്തിന്റെ സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നു.
4: ൾ
3: ഫ്രാൻസിനെ ഏകപക്ഷീയമായി രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ. 2010 ചാമ്പ്യന്മാരായ ശേഷം ഇതാദ്യമായാണ് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ കടക്കുന്നത്. സൂപ്പർ താരൻ ലമിൻ യമാൽ ഫ്രഞ്ച് ഡിഫൻഡർ ലൂക്കാസ് ഡെഗ്നെ ചവിട്ടി വീഴ്ത്തിയതിന് ലഭിച്ച പെനൽറ്റി ഒർസബാൽ ഗോളാക്കി മാറ്റുകയായിരുന്നു. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ പെഡ്രോ പോറോയാണ് രണ്ടാം ഗോൾ നേടിയത്. ആദ്യ മിനിറ്റുകളിൽ ഫ്രാൻസിന്റെ മികച്ച മുന്നേറ്റമാണ് കണ്ടത്. സ്പാനിഷ് ബോക്സിലേക്ക് തുടർച്ചയായി ഫ്രഞ്ച് പട കടന്നു കയറിയെങ്കിലും ഗോൾ ഉണ്ടായില്ല. 15 മിനിറ്റിൽ പന്തുമായി കയറാൻ ശ്രമിച്ച സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രിയെ ഒലീസെ ഫൗൾ ചെയ്തു. ഫ്രീ കിക്ക് ലഭിച്ചെങ്കിലും ഗോളായില്ല. ഗോളെന്നുറച്ച എംബാപ്പയുടെ അതിശക്തമായ ഷോട്ട് മാർക്കോ ക്യൂറിയുടെ കാലിൽ തട്ടി പോസ്റ്റിന് പുറത്തേക്ക്. തുടർച്ചയായി മൂന്നാം ഫൈനൽ ലക്ഷ്യമിട്ടെത്തിയ ഫ്രാൻസിന് നിരാശയോടെ മടക്കം. പ്രതിരോധ കരുത്തിനൊപ്പം ആക്രമണത്തിന് മൂർച്ച കൂട്ടി ഫ്രഞ്ച് പടയെ നേരിട്ട സ്പെയിൻ ആധികാരിക ജയത്തോടെ ഫൈനലിലേക്ക്. ഇന്ന് ഇംഗ്ലണ്ട് അർജന്റീന രണ്ടാം സെമി. അടുത്ത വാർത്ത 10 മണിക്ക്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 9:06 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 47%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bar, Dubai.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: വെരി ഗുഡ് മോർണിംഗ്. ട്രാഫിക് എവിടെയെങ്കിലും കൂടിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലിത്തേറ്റ് ടോൾ റോഡിൽ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ ഇപ്പോൾ ഈ സമയത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് മിൻസായ റോഡിലും ഒരു ആക്സിഡന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ബാക്കി ദുബായിലെ മുന്നേ പറഞ്ഞിരുന്ന ട്രാഫിക് സിറ്റുവേഷൻസ് ഒക്കെ തന്നെ ഈ സമയത്ത് മാറിയതായിട്ടും കാണുന്നുണ്ട്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് തരാമെന്നാണ്. Alright, welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. Good morning once again. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടയം സ്വദേശി ഒരു വ്യക്തിയെ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ പറ്റിയ ഒരു വിജയത്തിന്റെ കഥ ഞാനിങ്ങനെ കേൾക്കായിരുന്നു കേട്ടോ. 23 വയസ്സേയുള്ള ആൾക്ക് ആൾ സ്വന്തമായിട്ടൊരു റോബോട്ടിക് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹം ആക്ച്വലി അദ്ദേഹത്തിന്റെ ഒരു എനിക്കൊന്നു സെന്റ് കിറ്റ്സ് ചങ്ങനാശ്ശേരിയിൽ സെന്റ് കിറ്റ്സിൽ പഠനമൊക്കെ കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് ഈ അബുദാബി കേന്ദ്രീകരിച്ച ഒരു കമ്പനിയിലാണ് ജോലി കിട്ടിയത്. അപ്പോൾ ജോലി കിട്ടിയതിന് ശേഷം അദ്ദേഹം ആ ജോലി രാജിവെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ പാഷന്റെ പുറകിൽ ഈ റോബോട്ടിനെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിന് പോയത്. അങ്ങനെ റോബോട്ടിനെ ഉണ്ടാക്കി ആദ്യത്തെ 6 മാസം കൊണ്ട് 2 റോബോട്ട്സിനെ തന്നെ അവന് വിക്കാൻ അഭിനന്ദനാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് വിൽക്കാൻ സാധിച്ചിരുന്നു. അത് ഈ അദ്ദേഹത്തിൻ്റെ റോബോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാറുമാർ വേണ്ട, സാറുമാരെ റീപ്ലേസ് ചെയ്ത് ക്ലാസ് റൂമിൽ റോബോട്ട് ക്ലാസ് എടുക്കും, ഈവൻസ് റോബോട്ട്സ് നടത്തും, റിസപ്ഷനിൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വരുന്ന ആളുകളുടെ മുഖം തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനായിട്ട് ഈ റോബോട്ട്സിന് പറ്റും. അങ്ങനെ വലിയ രീതിയിലുള്ള പല എന്താ പറയുക സവിശേഷതകൾ അടങ്ങിയിട്ടുള്ള റോബോട്ട്സാണ് ഇദ്ദേഹം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് സത്യം പറഞ്ഞതിന് ഫണ്ടും കാര്യങ്ങളൊക്കെ വേണമല്ലോ. ആൾക്കാർ അവിടുന്ന് ഇവിടുന്നെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ സഹായിച്ചും ഫണ്ട് ചെയ്തോ ഉള്ള കാശുമൊക്കെ എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ പെർഫോമൻസ് കണ്ടിട്ട് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സർവ്വ പിന്തുണയും പ്രഖ്യാപിച്ചേക്കാണ് മറ്റാരുമല്ല ഗൂഗിൾ. ഒന്ന് ആലോചിച്ച് നോക്കി, കോട്ടയംകാരൻ ഒരു വ്യക്തിനെ ലോകത്തിൻ്റെ ഇങ്ങനെ ഒരു ചെറിയൊരു സ്ഥലത്ത് കിടക്കുന്ന ഒരു വ്യക്തിനെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് ഗൂഗിൾ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ സംതിങ് അമേസിങ്. ഇതുപോലെ നമുക്കൊക്കെ തന്നെ ഒരു കഴിവില്ല ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മളത് പരിശ്രമിക്കാൻ ചെണ്ടല്ലയോ ഈ നമ്മുടെ കഴിവ് സത്യം പറഞ്ഞാൽ ലോകം അറിയാതെ പോകുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് രീതിയിലും വികസിപ്പിക്കാനുള്ള ഏത് തരത്തിലുള്ള പിന്തുണയ്ക്കും ഗൂഗിൾ റെഡിയാണ് എന്നുള്ളൊരു കാര്യം കൂടെ അവർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നടന്നിരിക്കുന്ന ഒരു സബ്മിറ്റിൽ ഇതൊക്കെ സബ്മിറ്റ് ചെയ്ത് ഈ റോബോട്ട് പ്രദർശിപ്പിക്കുകയും അതിൽ നിന്നൊരു $25,000 ക്രെഡിറ്റും ഇദ്ദേഹത്തിന് നേടാൻ സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പിന്തുണ കേട്ടോ. പലപ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഒരു വെക്കേഷനാണ്, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും റോബോട്ട് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എല്ലാവരും ക്രിക്കറ്റർ ആവണമെന്ന് ഫുട്ബോളർ ആവണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എല്ലാവരും കോഡർ ആവാനാണെന്ന് പറഞ്ഞാലും നടക്കത്തില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതാണ്, ഏത് മേഖലയിൽ പോയി കഴിഞ്ഞാലും അതിൽ നമ്പർ 1 ആവണം. അപ്പോൾ അതിൽ നിങ്ങളുടെ മക്കൾക്ക് ഏതാണ് പറ്റുന്നത്, നിങ്ങൾക്ക് ഏതാണ് പറ്റുന്നത്, അത് ചൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെ ഞാൻ പറയുന്നു. ഇപ്പോഴും ഞാനത് തന്നെയാണ് പറയണത്. കാരണം ഇതുപോലെയുള്ള കണ്ടില്ലേ, ഗൂഗിൾ പോയി നമ്മൾ നമ്മുടെ സഫാരിയോ അല്ലെങ്കിൽ നമ്മുടെ എന്തോ ബ്രൗസറോ ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഗൂഗിൾ മാത്രമേ നമുക്കറിയത്തുള്ളൂ. എന്നാൽ അവിടെ ഇരിക്കുന്ന അമേരിക്കയിൽ അങ്ങ് സിലിക്കൺ വാലിയിൽ ഇരിക്കുന്ന ഗൂഗിൾ ഒരു നമ്മുടെയൊക്കെ ആശയത്തെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി. ഇന്നത്തെ കാലത്ത് അതൊക്കെ ഈസിയാണ്. നമുക്കൊരു സംഭവമുണ്ട്, നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ ഇന്നത്തെ സോഷ്യൽ മീഡിയ പോലത്തെയുള്ള വലിയ പ്ലാറ്റ്ഫോമുകൾ ഉള്ളപ്പോൾ ഇത് വളരെ വളരെ അനായാസമായിട്ട് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കഴിവുകളൊക്കെ തന്നെ നിങ്ങൾ തന്നെ ചിന്തിക്കുക, എനിക്കിത് പറ്റും എന്നുള്ളൊരു കാര്യത്തിൻ്റെ ഒക്കെ ഉദാഹരണമാണ് 23 വയസ്സുകാരൻ ഒരു റോബോട്ട് സൃഷ്ടിക്കുകയും അത് ഗൂഗിൾ ബാക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം. വലിയൊരു സംഭവം തന്നെയാണ്.

0: അപ്പോ ഫിഫയുടെ ഫൈനലിൽ എത്തുന്ന ആരൊക്കെയാണ്, അവർ എത്ര വീതം ഗോളുകൾ നേടും എന്ന് നമുക്ക് കറക്റ്റായിട്ട് പ്രവചിക്കാന്നുണ്ടെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങളാണ് നേടാനായിട്ട് പോകുന്നത്. സമ്മാനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്ബർ ട്രാവൽസ് തരുന്ന ഒരു റിട്ടേൺ എയർ ടിക്കറ്റ് ആണ് ടു കേരള. നിങ്ങൾക്ക് വീട്ടിലേക്കൊക്കെ പോയി നല്ല അടിച്ചു പൊളിച്ച് തിരിച്ചു വരാൻ പറ്റുന്നൊരു അവസരമാണ്. അതുപോലെ തന്നെ ഗൾഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റാസൽ ഖേമ നൽകുന്ന ഗോൾഡ് വൗച്ചറുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആരു ആയുർവേദ തരുന്ന ഒരു റെജുവിനേഷൻ പാക്കേജുമാണ് തരാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. ഈ ഒരാഴ്ച നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ കയ്യിലേക്കാണ് ഇത്രയും അധികം സമ്മാനങ്ങൾ വരാൻ പോകുന്നത്. എൻ്റെ ഒറ്റ കാര്യം പറയാം, പലരും ഒരു തവണയൊക്കെ അയച്ചിരുന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനൊന്നും അയച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല. ഇത് നിങ്ങൾ, ഞാൻ പറഞ്ഞ രാത്രിയെന്നില്ലാത്ത പകലെന്നില്ലാതെ വാട്സാപ്പിലാണ് അയക്കുന്നത്. നിങ്ങൾക്ക് എന്താണേലും ഒരു മുടക്കം വരുന്നില്ല, ഫ്രീ ആയിട്ട് തന്നെയാണ് അയക്കാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് സി, നമ്മളിത് ലാസ്റ്റിൽ റാൻഡമൈസറിലേക്ക് ഇടുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങൾ മാറ്റി കളിച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപക്ഷെ പിക്ക് ചെയ്യണമെന്നില്ല. നിങ്ങൾ കറക്റ്റായിട്ട് സ്റ്റേണായിട്ട് നിങ്ങൾ പറയും ഇന്ന ഇന്ന രാജ്യങ്ങളായിരിക്കും രണ്ട്. ഇപ്പം എന്താണല്ലോ ഒരു രാജ്യം വന്നതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയാലോ അത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്ത രാജ്യം ഏതാണെന്നും കൂടെ പ്രവചിക്കുക. അതിന് എത്ര വിധമാണ് ഗോള് കിട്ടുന്നതെന്നും കൂടെ പ്രവചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമ്മാനങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ ആ ആദ്യത്തെ വ്യക്തിനെയായിരിക്കും ഈ മൂന്നെണ്ണവും കരസ്ഥമാക്കാൻ പോകുന്നത്. നേരെ നാട്ടിലേക്ക് പോകാൻ നല്ല ടിക്കറ്റ് റേറ്റൊക്കെയാണ്. അപ്പോൾ ഈ സമ്മാനം വെറുതെ കളയണ്ട. അപ്പോൾ എന്തായാലും ഫിഫ അവിടെ എവിടെയോ നടക്കുന്ന ഫിഫ നമ്മൾ ഇവിടെ നിന്ന് നമുക്കൊരു വലിയൊരു സമ്മാനമാണ് ആക്ച്വലി ഹോം 92.2 FM കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് വേഗം തന്നെ പ്രെഡിക്ട് ചെയ്യുക. കുറച്ച് ദിവസങ്ങളോട് മാത്രമേ ഉള്ളൂ, സൂൺ തന്നെ ക്ലോസും ചെയ്യുന്നതാണ് ഈ കോണ്ടസ്റ്റ്. അപ്പോൾ എന്താണേലും ഒട്ടും സമയം കളയാതെ പറ്റുന്നത് ആ സമയത്തൊക്കെ നിങ്ങളല്ല, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വൈഫിന് ഫോൺ ഉണ്ടെങ്കിൽ വൈഫിൻ്റെ ഫോൺ എടുത്ത് അങ്ങനെ തെറവറാന്നൊക്കെ, അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഫോണൊക്കെ എടുത്ത് ചടപടാന്നെങ്ങനെ അയച്ചു. ആർക്കാണ് എപ്പോഴാണ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ട്രയൽ ലക്ക്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ, ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ?
2: പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM ടു 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
6: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
5: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
6: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 0528900150.
5: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. 6 അഗാദിർ ബിൽഡിംഗ്, 103 മൻകുൾ റോഡ്, ബർദുബായ്.

0: evergreen partigal was brought to you by Bashabhai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: നമ്മൾ ടെക്ടോക്കിലെ നാട്ടിലുള്ള പല വാഹനത്തിന്റെ കാര്യങ്ങളും പറയുമ്പോഴും ഞാൻ ഇന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ യു എയിലുള്ള ഒരു വാഹനത്തെ പറ്റിയിട്ടാണ് കേട്ടോ. ജെയ്കോവിന്റെ ഒരു വാഹനം കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞപ്പോഴാണ് മൈ ഗോഡ് മൈൻഡ് ബ്ലോയിങ് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പോയി. അതിന്റെ SHS എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നോളജിയാണ്. ജെയ്കോവിന്റെ ആ മോഡലിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. SHS എന്ന് പറയുന്ന എൻ്റെ ഒരു SUV ആണ്. എൻ്റെ ടെക്നോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഫുൾ ടാങ്ക് പെട്രോളിലും, അല്ല ഐ മീൻ പെട്രോൾ വാട്ടർ ഫ്യൂവലിൽ, ഫുൾ ടാങ്ക് ഫ്യൂവലിലും ഫുൾ ടാങ്ക് ചാർജിലും 1200 kilometers ആണ് ആ വാഹനം ട്രാവൽ ചെയ്യുന്നത്. അതിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഗംഭീരമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് നമുക്കിപ്പം ജെയ്കോവിൻ്റെയൊക്കെ വണ്ടികൾക്ക് നോക്കുകയാണെങ്കിൽ 1,000,000 kilometers അല്ലെങ്കിൽ 10 years വാറണ്ടിയും കാര്യങ്ങളൊക്കെയാണ് അവർ പറയണത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഫ്യൂവലിലോടും അത് കഴിഞ്ഞിട്ട് ഒരു കംപ്ലീറ്റ് ഇലക്ട്രിക് കാറിൻ്റെ പെർഫോമൻസും തരും. എന്നാൽ ഒരു ഹൈബ്രിഡ് വർക്ക് ചെയ്യുന്നതുപോലെ തന്നെ ഓട്ടത്തിൽ ഈ വണ്ടി ചാർജ് ആവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കി ആ ഒരു ടെക്നോളജി പോകുന്ന പോക്ക് എത്ര ഗംഭീരമായിട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുന്നത്, ഇലക്ട്രിക് വണ്ടിയുടെ ഏറ്റവും വലിയൊരു ചലഞ്ചിങ് എല്ലാ സ്ഥലങ്ങളിലും ചെല്ലുന്ന സമയത്ത് നമുക്ക് ചാർജ് ഇടാനുള്ള പ്രശ്നവും അതുപോലെ തന്നെ ചാർജ് കയറാനായിട്ടുള്ള സമയം ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളടത്ത് എനിക്ക് തോന്നുന്നു ഈ SHS ഈ ഒരു ടെക്നോളജി ഇത് ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ എന്താ പറയുന്നത്, ചൈനീസ് വാഹനങ്ങളൊക്കെ അത്ര മികവോടെയാണ് ഇറക്കിയത്. പിന്നെ ഇതിനകത്ത് ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 560 degrees ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഐ മീൻ ഔട്ട്സൈഡ് ക്യാമറാസ്. പിന്നെ ഏകദേശം ഒരു 19 ഡ്രൈവിംഗ് അസിസ്റ്റൻസ് ഫീച്ചേഴ്സും ഒരു 64 ആംബിയൻ ലൈറ്റിംഗ് സിസ്റ്റവും ഇൻസൈഡിലൊക്കെ കൊടുത്ത ഒരു സോണി സ്പീക്കറും ഒക്കെ ആയിട്ട് ഗംഭീര ഫീച്ചറാണ് കേട്ടോ. ചൈനീസ് കാർ ഒരു രക്ഷയില്ലാത്ത ഫീച്ചറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കാസ് നോക്കുന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. അല്ലാതെ ഞാൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ഒരാൾ പറഞ്ഞിട്ടോ ഒരിക്കലും കാറ് ബ്ലൈൻഡായിട്ട് പോയി എടുക്കരുത്. നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് നോക്കിയതിന് ശേഷം, കാരണം എന്താ, ഓരോ കാറുകളും അതിൻ്റെ സീറ്റിംഗ് ഉൾപ്പെടെ ആ കാറ് നമ്മളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഓടിച്ച് നോക്കിയിരിക്കണം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ എന്താണേലും ഒരുപാട് കാസ് നമുക്ക് ഇപ്പം ജെയ്കോ മാത്രമല്ല MG തന്നെ, ഈ എനിക്ക് മോഡൽസ് ഡിസൈൻ വെച്ച് ചൈനീസ് കാറിൻ്റെ നോക്കുകയാണെങ്കിൽ MG ഭയങ്കര എന്താ ഒരു ഫിനിഷ്ഡ് കാറായിട്ട് എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട് കേട്ടോ. MG ആക്ച്വലി ചൈന ഓൺ ചെയ്തപ്പോഴാണ് അത് ചൈന ആയത്. അതിന് മുന്നേ

എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തായാലും എം ജി ആയിക്കോട്ടെ, ജേക്കോ ആയിക്കോട്ടെ, ഒമോഡ ആയിക്കോട്ടെ, ജെയ്റ്റൂർ ആയിക്കോട്ടെ തുടങ്ങിയിട്ടുള്ള ഈ കാറുകളൊക്കെ തന്നെ വളരെ നല്ല സ്ലീക്ക് ഡിസൈൻസ് ആണ് കാഴ്ചവെക്കുന്നത്. പിന്നെ ബി വൈ ഡി ഒട്ടും തന്നെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം ഈ ടെസ്ലയുടെ ഷേപ്പും ബി വൈ ഡിയുടെ ഷേപ്പും ഏതാണ് ഈ രണ്ട് കാറും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു രീതിയിലാണ് നമുക്കിപ്പോൾ റോഡിൽ കാണുന്നത്. അപ്പോൾ എന്താണേലും ഗംഭീരമായിട്ട് ഈ കാറുകളൊക്കെ തന്നെ ഇപ്പോൾ വൻ സെയിലുകളും ആണ് റോഡിൽ കാണുന്നത് ഒരുപാട്. ഇപ്പോൾ നമുക്ക് ലെജൻഡറി കമ്പനീസിനൊക്കെ തന്നെ വൻ കോമ്പറ്റീഷൻസും ആണ് സത്യം പറഞ്ഞാൽ ഈ കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു അഫോർഡബിൾ ബഡ്ജറ്റിൽ കൈ നിറച്ച് വാരിക്കോരി ഫീച്ചേഴ്സാണ് ഈ കാർ തരുന്നത്. പിന്നെ എൻ്റെ എൻജിൻ്റെ കാര്യവും ഇതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സ്പെയർ പാർട്സും ഇതൊക്കെ അറിയണമെന്നുണ്ട് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ആസ് ഓഫ് നൗ ഒരു ഫുൾ ടാങ്ക് പെട്രോൾ ഫുൾ ടാങ്ക് ഫ്യൂവലിൽ ഒരു ഫുൾ ചാർജിൽ 1200 കിലോമീറ്റർ ആണ് ഈ കാർ സഞ്ചരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ്

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling. Amore, endha idu? Ee vandide AC adichu poyalo.
4: ശ്രദ്ധിക്കണ്ട.
3: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട, വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
3: അമ്മാനെ, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടേ
4: അണ്ണ, ശ്രദ്ധിക്ക.
5: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദി ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: കേരളയിൽ പറ്റിയ അബദ്ധം ആവർത്തിക്കരുതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അതിവേഗ റെയിൽ പദ്ധതി, ഇ ശ്രീധരന്റെ റിപ്പോർട്ട് അപൂർണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശ്രീധരന്റെ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചു, അത് പൂർണ്ണമല്ല. പദ്ധതിയുടെ DPR അപൂർണം. ഇപ്പോഴത്തെ രൂപത്തിൽ പദ്ധതി നടപ്പാക്കരുത്. കേരളയിൽ പറ്റിയ അബദ്ധം ആവർത്തിക്കരുത്. സർക്കാർ പഠനം നടത്തും, അതിനുശേഷം മാത്രം തുടർ നടപടിയെന്ന് മുഖ്യമന്ത്രി. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് വി ഡി സതീശൻ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയന്റെ ഗവൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ വ്യക്തത വരുത്താതെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. ADGP MR അജിത്കുമാറിനെതിരായ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ, നടപടിയെടുക്കുമ്പോൾ മാധ്യമങ്ങൾ അറിഞ്ഞാൽ മതിയെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. പ്ലീഡർമാരുടെ നിയമനം, ലോയേഴ്സ് കോൺഗ്രസിന്റെ ആരോപണം തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. രണ്ടുപേരും ലോയേഴ്സ് കോൺഗ്രസ് പട്ടികയിൽ ഉള്ളവർ. AG അഭിപ്രായം തേടി. അഭിഭാഷകർ എന്ന നിലയിൽ അവരുടെ മത്സരക്ഷമത കണക്കിലെടുത്താണ് നിയമനം നൽകിയതെന്ന് വി ഡി സതീശൻ. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. ഇറാന്റെ സൈനിക കേന്ദ്രം ആക്രമിച്ച US. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ധാരണയിലെത്തിയില്ലെങ്കിൽ അടുത്തയാഴ്ച മുതൽ US വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കും. ഫോക്സ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാന്റെ ആണവ നിലയമുള്ള ബുഷഹറിലേക്കും ബന്ദറബാസിലേക്കും US ആക്രമണം. ഇറാനിലെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് US ആക്രമണം നടത്തി. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വിതച്ച് ഇറാൻ US ആക്രമണം അതിരൂക്ഷമായി തുടരുന്നു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ബഹ്റൈനിലും കുവൈറ്റിലും ഇറാന്റെ ആക്രമണം. ഇറാനെതിരെ നിലപാട് കടുപ്പിച്ച് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇറാനിയൻ കപ്പലുകളുടെ സഞ്ചാരത്തിന് പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നുള്ള കപ്പലുകൾക്കോ ഇറാനിയൻ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകൾക്കും ഈ വിലക്ക് ബാധകമായിരിക്കുമെന്ന് ട്രംപ്. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്കുള്ള കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് പാത തുറന്നു നൽകുമെന്നും US പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും 3 പേരെ കാണാതാവുകയും ചെയ്തെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ പതാകയേന്തിയ 7 കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഈ കപ്പലുകളിലായി 150 ഇന്ത്യക്കാരുണ്ട്. ഹോർമുസിലെ സുരക്ഷ വിലയിരുത്തി ഇന്ത്യ. കടലിടുക്കിലെ നാവികരുടെ സുരക്ഷയിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. 150 ഇന്ത്യൻ നാവികർ വിവിധ കപ്പലുകളിലും ടാങ്കറുകളിലുമുണ്ട്. ഇവരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ഡാഷ്ബോർഡ് തുറക്കും. അടിയന്തരഘട്ടത്തിൽ നാവികർക്കായി ലേസൺ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 7 ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോഴും മേഖലയിലുണ്ട്. ഷിപ്പിംഗ് വിദേശകാര്യ മന്ത്രാലയങ്ങൾ സ്ഥിതി നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വ്യോമപാതകളിൽ കടുത്ത സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി. ഇതിന്റെ ഭാഗമായി കുവൈറ്റ്, UAE, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയും ഒമാൻ ഉൾക്കടലിന് മുകളിലുള്ള വ്യോമപാതയും പൂർണ്ണമായും ഒഴിവാക്കാൻ വിമാന കമ്പനികൾക്ക് ഏജൻസി അടിയന്തര നിർദ്ദേശം നൽകി. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനുള്ള CPI തീരുമാനത്തിനെതിരെ INL നേതാവും മുൻ തുറമുഖമന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ. ഈ നിലപാട് LDFന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന് അഹമ്മദ് ദേവർകോവിൽ. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം ചട്ടലംഘനമെന്നും മുൻമന്ത്രി പറയുന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവി ഒരധ്യായവും അടഞ്ഞിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പദവി കിട്ടുമെന്നാണ് പൂർണ്ണ വിശ്വാസം. LDF രാഷ്ട്രീയം CPIയെ ആരും പഠിപ്പിക്കേണ്ടതില്ലെന്നും ബിനോയ് വിശ്വം. മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ വരുമെന്നും 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്നുമുള്ള വാഗ്ദാനവുമായി എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണന് ഡൽഹിയിൽ നിന്ന് ഫോൺ വിളി. വയനാട് MPയുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞാണ് വിളിച്ചത്. വിദ്യയുടെ പരാതിയിൽ കോഴിക്കോട് സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു. നിരവധി MLA ഈ വിധത്തിൽ തട്ടിപ്പുകാർ ബന്ധപ്പെട്ടു എന്നും നേതൃത്വത്തിന്റെ അറിവോടെയാണ് പരാതി നൽകിയതെന്നും MLA. PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ DGP നിർദ്ദേശം. അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കരുതെന്ന് SIT. അതിവേഗത്തിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനും DGP ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കകം പ്രാഥമിക റിപ്പോർട്ട് നൽകാനാണ് SIT ശ്രമം. പത്മശ്രീ പുരസ്കാര ജേതാവും നോക്കുവിദ്യ പാവകളി കലാകാരിയുമായ മുഴിക്കൽ പങ്കജാക്ഷി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. പരമ്പരാഗത പാവകളി കലാരൂപത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ചായിരുന്നു പുരസ്കാരം. പ്രിയദർശിനി പദ്ധതി ഒരു മാസം പിന്നിടുമ്പോൾ സർക്കാരിന് പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. മറ്റൊരു സർക്കാർ പദ്ധതിയും ജനം ഇത്രയും സന്തോഷത്തോടെ ഈ അടുത്ത കാലത്ത് ഏറ്റെടുത്തിട്ടില്ല. പദ്ധതി സ്ത്രീകളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തി. സ്ത്രീകളുടെ കുടുംബ ബജറ്റിനെ തന്നെ മാറ്റിമറിച്ചു. പൊതുജനം പദ്ധതിയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതിനൊപ്പം പ്രതിപക്ഷവും പദ്ധതി അംഗീകരിച്ചുവെന്ന് മന്ത്രി. ഫ്രാൻസിനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ. 2010 ചാമ്പ്യൻമാരായ ശേഷം ഇതാദ്യമായാണ് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ കടക്കുന്നത്. സ്പാനിഷ് സൂപ്പർ താരം ലെമിൻ യമാലിനെ ഫ്രഞ്ച് ഡിഫൻഡർ ലൂക്കാസ് ഡിഗ്നെ ചവിട്ടി വീഴ്ത്തിയതിന് ലഭിച്ച പെനാൾട്ടി ഒയർസബാൽ ഗോളാക്കി മാറ്റി. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ പെഡ്രോ പോറോയാണ് രണ്ടാം ഗോൾ നേടിയത്. ആദ്യ മിനിറ്റുകളിൽ ഫ്രാൻസിന്റെ മുന്നേറ്റമാണ് കണ്ടത്. സ്പാനിഷ് ബോക്സിലേക്ക് തുടർച്ചയായി ഫ്രഞ്ച് പട കടന്നെങ്കിലും ഗോൾ കണ്ടെത്താനായില്ല. 15 മിനിറ്റിൽ പന്തുമായി മുന്നേറാൻ ശ്രമിച്ച സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രിയെ ഒലീസെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിന് ഫ്രീ കിക്ക് ലഭിച്ചെങ്കിലും ഗോളാക്കാൻ കഴിഞ്ഞില്ല. ഗോളെന്നുറച്ച കിലിയൻ എംബാപ്പയുടെ അതിശക്തമായ ഷോട്ട് മാർക്ക് കുക്രെല്ലയുടെ കാലിൽ തട്ടി പോസ്റ്റിന് പുറത്തേക്കും പോയി. തുടർച്ചയായ മൂന്നാം ഫൈനൽ ലക്ഷ്യമിട്ടെത്തിയ ഫ്രാൻസിന് നിരാശയോടെ മടക്കം. പ്രതിരോധ കരുത്തിനൊപ്പം ആക്രമണത്തിന് മൂർച്ച കൂട്ടി ഫ്രഞ്ച് പടയെ നേരിട്ട സ്പെയിൻ ആധികാരിക ജയത്തോടെയാണ് ഫൈനലിലേക്ക്. ഇന്ന് രണ്ടാം സെമിയാണ്. ഇംഗ്ലണ്ട് അർജന്റീനയെ നേരിടും. രാത്രി 11 മണിക്ക് കളി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
5: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
6: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഒന്നേ ഓൺ ഹോം 92.2 FM.
8: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
9: Time check.
8: Brought to you by Ozone Cargo.
10: Very good morning, Dubai. ഇപ്പോ സമയം 10 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്.
9: Time check.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
8: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
10: Excessive heat warning thannattund already. Innathe high temperature nu parayunnathu actual temperature nu parayunnathu 40 degrees Celsius aayirikkum. Pakshe ee samayam feels like it's 54 degrees Celsius aanu reekapeduthirikkunnathu.
9: Weather update.
8: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ആൻഡ് ഈ ഒരു സമയം നമ്മൾ ഈ ദുബായിലെ ചൂടിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ടൊറന്റോയിലെ ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കുകയായിരുന്നു, ടൊറന്റോയിലെ 46 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ ചൂടെന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല കേട്ടോ, നമ്മൾ ചൂട് കൊണ്ട് പഴകിക്കൊണ്ട് തീ കുരുത്തവൻ വെയിലത്ത് വാടില്ല എന്ന് പറയുന്നത് പോലെ, പക്ഷെ അവരങ്ങനല്ല, അതാണ് മഞ്ഞത്ത് കുരുത്തതാണ്, അതുകൊണ്ട് വെയിലത്ത് വാടും. എല്ലാവരും നല്ല രീതിയിലുള്ള ഈ ഹീറ്റ് വേവിലെ ഒരു പ്രക്രിയയിലാണ് അവർ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണേലും നമ്മുടെ ചൂടുകളും ഇവിടുത്തെ ചൂടും ഒന്നും വലിയൊരു ചൂടല്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ വാസ്തവം എന്ന് വേണേൽ പറയുന്നത്. അപ്പോൾ എന്താണേലും വൺസ് അഗെയിൻ വെരി ഗുഡ് മോർണിംഗ് വൺസ് എല്ലാവർക്കും. ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ നിത്യ ഇപ്പോൾ ജോയിൻ ചെയ്യുവേ. നിത്യ ഒരു അടിപൊളി കാര്യം പറയാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഈ എനിക്കൊരു ഫിൽറ്റർ കോഫിയായിട്ടൊക്കെ കണ്ട് ഇങ്ങോട്ട് വരാമെന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിത്യ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഒരു പാട്ട് കേട്ടിട്ട് നിങ്ങൾ ഓടി തിരിച്ചു വരാം. അവിടെ ഇരിക്കും നിത്യ വരാൻ എന്താണ് ഫിൽറ്റർ കോഫിയായിട്ട് വന്നിട്ട് എനിക്ക് തരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ സോങ് തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: ഓൾറൈറ്റ്, അപ്പൊ ദാ നിത്യ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നിത്യ രാവിലെ എന്തെങ്കിലും ഒരു കാര്യമായിട്ടായിരിക്കും ഇപ്പോഴും നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് കയറി വരാറുള്ളത്. പക്ഷെ ഇന്ന് ദാ നിത്യ എന്റെ കൂടെ. ഗുഡ് മോർണിംഗ് നിത്യ, നമസ്കാരം.
1: വെരി ഗുഡ് മോർണിംഗ്
0: നിത്യ. ഇന്ന് വന്നത് എനിക്കൊരു ഫിൽറ്റർ കോഫി ആയിട്ടാണ് സ്റ്റുഡിയോയിലേക്ക് വന്നത്. എന്താണ് നല്ല അടിപൊളി ഫിൽറ്റർ കോഫി കേട്ടോ, ഒരു രക്ഷയില്ല. ഇന്ന് ഫിൽറ്റർ കോഫിയുടെ ഒരു കഥ പറയുന്നത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്.
1: എന്നാൽ അക്ഷയ്ക്ക് കൊടുക്കുമ്പോ എനിക്കും വേണല്ലോ.
0: അയ്യോ എന്താ, അതെന്താന്നറിയോ, സത്യം പറഞ്ഞാല് ഈ ഞങ്ങളുടെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഓഫീസ് ബോയ് നല്ല അടിപൊളിയായിട്ട് കോഫി ഉണ്ടാക്കും. വേറെ ഒരു ഓഫീസിലും ചെന്നാൽ ഞാൻ ഇത്ര നല്ല കോഫി കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്കിവിടെ നമ്മുടെ സാറ് ചെന്നൈയിൽ നിന്ന് നല്ല ഫിൽറ്റർ കോഫിയുടെ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഇവിടെ ഇരിക്കട്ടെ. കഥ പറ.
1: കഥ തുടങ്ങുന്നത് 17-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. 17-ാം നൂറ്റാണ്ടില് ഈ തീർത്ഥാടനമൊക്കെ നടത്തുന്ന സൂഫി വര്യന്മാരില്ലേ, അങ്ങനെ ഒരാള് ഒരു രാജ്യം വിസിറ്റ് ചെയ്തപ്പോൾ അവിടുന്ന് കുറച്ച് കാപ്പിക്കുരുക്കളുമായിട്ട് അദ്ദേഹം നേരെ ഇന്ത്യയിലേക്ക് പോയി. ഇന്ത്യയിലേക്ക് വേറെ എങ്ങോട്ടുമല്ല, കർണാടകയിലേക്കാണ്, ചിക്കമംഗ്ലൂരിലേക്കാണ് പോയത്. ഈ കാപ്പിക്കുരുക്കൾ അദ്ദേഹം അവിടെ നട്ട് കൃഷി തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള കോഫി അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അതങ്ങ് ദൂരെ ഒരു സ്ഥലത്ത് നിന്ന്. പക്ഷെ അപ്പോഴും നമ്മളെ ട്രഡീഷണൽ കോഫിയിലേക്ക് കുറച്ച് ചിക്കറി, അങ്ങനത്തെ കടുപ്പവും മണവും ഒക്കെ കൂട്ടാനായിട്ട് ചിക്കറിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അതങ്ങ് ബ്രിട്ടീഷ് ഭരണകാലത്താണ്. അതും കഴിഞ്ഞിട്ട് പേപ്പർ ഫിൽറ്റർ കോഫി ഇല്ലേ,
0: പേപ്പർ ഫിൽറ്റർ,
1: നമ്മൾ പലപ്പോഴും മൂവീസിലൊക്കെയാണ് കൊറിയൻ ഡ്രാമാസില് അങ്ങനെയുള്ളതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ട് എലഗന്റ് ആയിട്ട് ഇങ്ങനെ ഒരു അരോമയൊക്കെ കിട്ടുന്ന രീതിയിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി 1908 ജർമ്മനിയില് ഒരു ഹൗസ് വൈഫ്, അവരിങ്ങനെ വെറുതെ, അവർ അറിയാലോ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ എപ്പോഴും കോഫിയുടെ ആൾക്കാരല്ലേ, അവർക്ക് ഒരു ദിവസം ഒരു ആഗ്രഹം തോന്നിയിട്ട് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഹോംവർക്ക് എന്തോ ചെയ്തോണ്ട്, അപ്പൊ അതിന് ബുക്കിൽ നിന്ന് ഒരു പേപ്പർ കീറി എടുത്തിട്ട് സ്റ്റൈലായിട്ട് ഇങ്ങനെ കോൺ പോലെ ആക്കിയിട്ട് അതില് ഫിൽറ്റർ കോഫി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ജർമ്മനിയിലാണ് ശരിക്കും പേപ്പർ ഫിൽറ്റർ കോഫി സ്റ്റാർട്ട് ചെയ്തത്.
0: ഫിൽറ്റർ കോഫി സ്റ്റാർട്ട് ജർമ്മനിയിലാണോ?
1: പേപ്പർ ഫിൽറ്റർ കോഫി രണ്ടും രണ്ടാണല്ലോ. നമ്മുടെ ഇന്ത്യയിൽ കോഫി സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി കർണാടകയിൽ ചിക്കമംഗ്ലൂരിലാണ്. അതിന്റെ ചിക്കറിയും മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കടുപ്പവും മണവും ഒക്കെ കൂടി കിട്ടിയത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. പേപ്പർ ഫിൽറ്റർ കോഫി സ്റ്റാർട്ട് ചെയ്തത് അങ്ങ് ജർമ്മനിയിലാണ്. ഹൗസ് വൈഫ്,
0: ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് തമിഴ്നാടിന്റെ സ്വന്തമാണെന്നാണ് വിചാരിച്ചോണ്ടിരുന്നത്.
1: പക്ഷെ അവരാണ് ഇതിനെ ഫേമസ് ആക്കിയത്.
0: സത്യമാണ്, ഏത് തമിഴ്നാട് റെസ്റ്റോറന്റ് ചെന്ന് കഴിഞ്ഞാലും, തമിഴിൽ ചെന്ന് റെസ്റ്റോറന്റ് ചെന്ന് കഴിഞ്ഞാലും നമുക്ക് നല്ല അടിപൊളി ഫിൽറ്റർ കോഫി കിട്ടും. പക്ഷെ ഇത് ജർമ്മനിയിലാണെന്നുള്ളത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് അറിയാറ്.
1: ഭയങ്കര രസമല്ലേ അവരുണ്ടാക്കുന്നത് അല്ലേ. അതങ്ങനെ ഫിൽറ്റർ ചെയ്ത് ഇങ്ങനെ വീഴുന്ന, അത് കുറച്ചു നേരം കോഫി പൗഡർ അതിലിട്ട് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച്,
0: നമുക്കറിയാലോ ഡികോഷൻ എന്ന് പറയുന്നത്,
1: അതിന്റെ അരോമ.
0: അതെ, ഭയങ്കര ഭയങ്കര ആക്ച്വലി ഫിൽറ്റർ കോഫി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുന്നത് പ്രിയമാണ്.
1: ഇത് ഈ ഒരു കഥ ഞാനിന്ന് പറയാനൊരു കാരണം അത് അക്ഷയാണ്. ഇന്നലെ അക്ഷയ് എനിക്കൊരു ഫ്രഞ്ച് വാനിലയുടെ ഫിൽറ്റർ കോഫി തന്നു. ഓ മൈ ഗോഡ്, എന്തൊരു എനർജി ആയിരുന്നു, എനിക്ക് ഭയങ്കര മണം സൂപ്പറായിരുന്നു. അവിടെ നിന്നാണ് കേട്ടോ ഇത് തുടങ്ങിയത്.
0: അല്ല, അത് ഞാനൊരു നോർമൽ ഫ്രഞ്ച് വാനിലയുടെ കോഫി, അത് ബ്ലാക്ക് കോഫി കുടിക്കാനാണ് ഭയങ്കര ടേസ്റ്റ്. കാരണം നമ്മള് ഈ നമ്മൾ സ്ഥിരം പോകുന്ന, ഞാൻ എപ്പോഴും മനസ്സിൽ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മളിപ്പോ രാവിലെ എണ്ണീക്കുന്നു, സ്ഥിരം ഒരു കോഫി കുടിക്കുന്നു, നമ്മൾ ഓഫീസിൽ പോകുന്നു, ഒരു ചേഞ്ച് ഇല്ല. ഇതിന്റെ ഒരു ഫ്ലേവറിലൊന്ന് നിങ്ങൾ മാറ്റി നോക്കിക്കേ, നിങ്ങൾ ആ ഡേ തന്നെ നിങ്ങളുടെ മാറും. എന്റെ എന്റെ പഴയ ഒരു സിഇഒ ഉണ്ട്, ആ സിഇഒ, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, അദ്ദേഹത്തിന്റെ ക്യാബിനില് ഒരു മൂലയ്ക്ക് ഈ സ്റ്റാർബക്സിന്റെ കോഫി വെച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റാർബക്സിന്റെ ക്യാപ്സൂൾ ഒക്കെയാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ കൂടെ ഒരു 7, 8, 10 കപ്പ് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൂഡ് അനുസരിച്ചാണ് ആ കപ്പ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് ഇത് കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് കപ്സിനോട് ക്രേസ് ഭയങ്കര. ഇന്നും എനിക്ക് കപ്സിനോട്, ഇപ്പൊ നമ്മള് ടിം ഹോട്ടൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർബക്സിലൊക്കെ പോവാണെങ്കിൽ പല രീതിയിലുള്ള കപ്പുണ്ട്. അപ്പൊ അന്നേരമാണ് ഞാൻ ഒരു കപ്പിന്റെ വില അദ്ദേഹത്തിന് പറഞ്ഞ, അദ്ദേഹം എന്റെ അടുത്ത് പറയാം 400 ദിർഹംസ് ആണ് ആ ഒരു കപ്പിന്റെ. 400 ദിർഹംസ് 400 രൂപയാണോ, വാട്ട് എവർ, എന്നാൽ നല്ല കോസ്റ്റ്ലി ആയിരുന്നു ആ ഒരു കപ്പിന്.
1: കോഫി മഗിന്റെ കളക്ഷൻസ് ഒരുപാട് ആൾക്കാർക്കുണ്ട് അതുപോലെ
0: ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇരുന്ന ആ ഒരു കപ്പിന് നല്ല കോസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ ഓഫീസ് ബോയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ഇത് എത്ര തിളച്ചാലും വെളി ചൂടാവില്ല, അകം മാത്രമേ
1: ഇരിക്കുള്ളൂ.
0: അപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്ന് ഇങ്ങനെ ഏത് കൈകൊണ്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആൻഡ് പല കളേഴ്സ് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ഈ കോഫിയോടുള്ള ഭ്രാന്തും, അതുപോലെ തന്നെ കോഫി നേരത്തെ ഇഷ്ടമാണ്, പക്ഷെ യു എയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കോഫിയോടുള്ള ഭ്രാന്ത് കൂടുന്നത്. അത് കഴിഞ്ഞ് ഈ കപ്സിനോട് പിന്നെ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് കോഫി ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് വളരെ സിമ്പിൾ, നമുക്ക് നമ്മൾ വിചാരിക്കും എന്താണെന്നറിയോ, നമ്മളിതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല, ഒരെണ്ണം മേടിച്ചൊക്കെ ഒരു 6 മാസമൊക്കെ നമുക്ക് ഇരിക്കും. നമ്മൾ എല്ലാ ദിവസവും അതിട്ടല്ല കുടിക്കുന്നത്.
1: അത് മാത്രമല്ല, ഒരു വലിയ മഗ് നിറച്ചൊന്നും നമ്മൾ എടുക്കുന്നില്ലല്ലോ, കുറച്ച്.
0: അത് പറഞ്ഞപ്പോഴത്തെ ഞാൻ കോഫി കുടിക്കുന്നത് നമ്മുടെ അറബ്സ് കുടിക്കുന്ന മറ്റേതില്ലേ, അത് ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഈ ചെറുത്
1: അടിപൊളി.
0: അപ്പൊ എന്താ, നമുക്ക് എമൗണ്ട് കൂടുതൽ ചെല്ലില്ല, നമ്മൾ കുറച്ചേ ചെല്ലുള്ളൂ. അത് അങ്ങനെ
1: ടർക്കിഷ് കോഫി ഒക്കെ നമ്മള്, അത് നല്ല രസമാണ്. എന്തായാലും അക്ഷയ് പറഞ്ഞതുപോലെ ഞാനും യു എയിൽ വന്നിട്ടാണ് കോഫി ഇത്രത്തോളം ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഈ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും മാസത്തിൽ ഒരു തവണയൊക്കെ നമ്മുടെ ബർദുബായിലുള്ള ടെമ്പിൾ ഒക്കെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ, ടെമ്പിൾ വിസിറ്റ് ചെയ്ത് അപ്പോഴും ഏതെങ്കിലും ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് കയറി ഒരു മസാല ദോശ, ഒരു ഫിൽട്ടർ കോഫി, അത് മസ്റ്റ്.
0: ശരി, കരാമല ഒരുപാട് വെറൈറ്റി റെസ്റ്റോറൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് അതൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ എന്താണെങ്കിലും ഫിൽട്ടർ കോഫിയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഫിൽട്ടർ കോഫി വന്നത് പേപ്പർ ഫിൽട്ടർ കോഫി ആയിട്ട് ആദ്യത്തെ രൂപത്തിൽ വന്നത് അത് ജർമ്മനിയിൽ നിന്നാണെന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് ആദ്യമായിട്ട് ഞാൻ അറിയുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. ഇതുപോലെ നിങ്ങൾക്കൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ, സം ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ടെങ്കിൽ കോമൻസിൽ പറയാമെന്നാണ്. നമ്മൾ അതിനെ റിലേറ്റഡ് ആയിട്ടും വീഡിയോ ചെയ്യുന്നത്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Tamil Song of the Year was brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: ട്രാഫിക് സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലെ ട്രാഫിക് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, അലിയത്തെ റോഡിലെ ട്രാഫിക് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറവ് ചില സ്ഥലങ്ങളിൽ മാത്രം, ബാക്കി എല്ലായിടത്തും നല്ല ട്രാഫിക് ഉണ്ട്. ഈ രണ്ട് റോഡുകളാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നത്. ബാക്കി ദുബായ് റോഡ്സുകളെല്ലാം അൽഖേൽ റോഡ്, ഷെയ്ഖ് സയ്യിദ് റോഡ്, അലൈൻ റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയ്ക്കാണ്. ദുബായ് റോഡിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡും അതുപോലെ തന്നെ എമിറേറ്റ്സ് റോഡും കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡ്രൈവ് സേഫ്. എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാം.
1: Traffic update. Traffic
2: update. Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
2: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
3: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: കവറപ്പെടാതെ സാർ പാത്തുക്കറേ.

0: Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ ജെഎമ്മിന്റെ എസിയാ. ജെഎം എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: നമ്മൾ ജനിച്ചു കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്നാൽ നിങ്ങൾ കണ്ടിരിക്കുന്ന സിനിമ അത് നിങ്ങളുടെ എത്രാമത്തെ വയസ്സിലാണ്, അത് ആ പ്രായം അല്ലെങ്കിൽ ആ വർഷം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഓ ഞാൻ ഇത്ര ചെറുപ്പത്തിലാണോ ഇതൊക്കെ കണ്ടെന്ന് നിങ്ങൾക്ക് ഒരു വിചാരം വരുത്തില്ലേ? ഞാൻ എനിക്ക് അത്തരത്തിലുള്ളൊരു ഒരു ഒരു ചിന്താഗതിയായിരുന്നു ഇപ്പോൾ ഉള്ളത് കേട്ടോ. 1999 മലയാള സിനിമകൾ, ഹിറ്റായിട്ടുള്ള മലയാള സിനിമകൾ മാത്രമാണ് ഞാൻ നോക്കിയത്. അതിനകത്ത് ആ പല ചിത്രങ്ങളും ദൈവമേ ഇത് അന്ന് ഇറങ്ങിയതാണോ എൻ്റെ മനസ്സിലൊക്കെ ഇന്നും ഞാൻ ജിമ്മിലൊക്കെ പോകുമ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കേൾക്കുന്ന പല ഗാനങ്ങളും ഇതിനകത്തെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സിനിമകൾ നമുക്ക് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു 99 ഒരു പക്ഷേ 90s കിഡ്സിലെ ആളുകൾക്കൊക്കെ തന്നെ ഇത് സ്കൂളിൽ പോകുന്ന സമയത്ത് അച്ഛനും അമ്മയും തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കുന്ന ഒരു എന്താ പറയുന്നത് സിറ്റുവേഷനൊക്കെ ആയിരിക്കും. എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മിക്ക പടങ്ങളും ഞാൻ നമ്മൾ ആ സമയത്ത് തിയേറ്ററിൽ പോയിട്ട് അപ്പയും അമ്മയും എന്നെ കൂടെ കൊണ്ടുപോയി കാണിക്കുന്ന ഒരു സൺഡേസിൽ നമ്മൾ മിക്കവാറും സിനിമ കാണാൻ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെ തന്നെ എൻ്റെ ആ ഒരു തിയേറ്ററിലെ ആ ഒരു വിഷൻ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ ഇരിക്കുന്നത്, ഞങ്ങൾ തിയേറ്ററിൽ പോകുന്നതും. 99 സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ആ പട്ടികയിൽ വരുന്നത് നിറം, മിടിയറിയാതെ എന്ന് പറയുന്ന പാട്ടുകൾ, അതും നമ്മുടെ എബിനെയും സോനേനെയും ഒന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഈ അതിനകത്ത് ചിക് ചിക് ചിക് ചിക് ചിറകൽ എന്ന് പറയുന്ന പാട്ട് എൻ്റെ ഇന്നത്തെ ഫേവറേറ്റാണ്. ഞാൻ ജിമ്മി പോകും, ട്രെഡ്മില്ലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കേൾക്കുന്ന ഒരു പാട്ടാണ് അത്. രണ്ടാമത്തേത് ഉസ്താദ്. ഉസ്താദിനകത്തെ എല്ലാ പാട്ടുകളും, മേ ഹോ ഉസ്താദ് എന്ന് പറയുന്ന ലാലേട്ടൻ വന്ന് ഇറങ്ങുന്നതും അതിനകത്തെ ദുബായ് കാണിക്കുന്ന സീനുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകൾ ഒന്നായിരുന്നു. മേഘം എന്താ പറയുക, മേഘത്തിൻ്റെ തുമ്പേയും തുളസി ആയിക്കോട്ടെ, മാർഗഴിയും അല്ലഴിക ആയിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്നിന്, ഷൺമുഖം, ഇതെല്ലാം എല്ലാ സോങ്ങുകളും അതിനകത്തെ ഗംഭീരമാണ്. മറ്റേ സോങ്ണ്ടല്ലോ, അയ്യോ മറ്റേ ആ ബുദ്ധൻ്റെ ആ ടെമ്പിളിലൊക്കെ പോയി പാടുന്നൊരു പാട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ പാട്ട് മറന്നുപോയി പെട്ടെന്ന്. എൻ്റെ ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരു സോങ് കൂടെയാണ്. എന്താണല്ലോ, അത് കഴിഞ്ഞ് പിന്നെ ആകാശഗംഗ, വാസന്തി ലക്ഷ്മിയും, പിന്നെ ഞാനും, ഫ്രണ്ട്സ്, പുലരിക്കിണ്ണം, ഇതിനകത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ എല്ലാ സിനിമകളിലും നോക്കിക്കഴിഞ്ഞാൽ ഒരു പാട്ടെങ്കിലും നമ്മുടെ മനസ്സിൽ കയറി വരാതിരിക്കത്തില്ല. ഒളിമ്പിയൻ അന്തോണിയാദം, ഞാൻ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഞാനത് കാണുന്നത്. കാരണം എൻ്റെ കസിൻസ് അന്ന് മൗണ്ട്ഫോർട്ടിൽ പഠിക്കുന്ന സേലത്ത് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സിനിമ അവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ ആ സിനിമയുടെ കഥയൊക്കെ വെക്കേഷനിൽ വരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വാഴുന്നോര്, എഴുപുന്നത്തരകൻ, പിന്നെ പട്ടാഭിഷേകം, വാനപ്രസ്ഥം, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. എൻ്റെ ദൈവമേ, ഈ വർഷം 99 എന്ന് പറയുന്ന വർഷത്തിൽ ഇത്രയധികം ഹിറ്റുകൾ ഇവർ ഓടി നടന്ന് അഭിനയിക്കുമായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്നാ തോന്നുന്നു ഈ ആക്ടേഴ്സിനൊക്കെ ഇച്ചിരി ഡേറ്റിനും ഒക്കെ ഇച്ചിരി പ്രശ്നമുണ്ട്, അന്ന് അങ്ങോട്ട് ചെന്ന് ഓടി ചെന്ന് അഭിനയിക്കുന്ന രീതിയാണെന്ന് എനിക്ക് തോന്നി. ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. ചന്ദ്രൻ ഒരുക്കുന്ന നിക്കിൽ, ചന്ദാമാമ, ഞങ്ങൾ സന്തുഷ്ടരാണ്, FIR, ഉദയപുരം സുൽത്താന്, കണ്ണെഴുതി പൊട്ടും തൊട്ട്, മഴവില്ല്, മഴവില്ല് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ അന്ന് എല്ലാവരും ജർമ്മനിയാണെന്നാണ് വിചാരിച്ച ആ സ്ഥലം, പക്ഷേ ഓസ്ട്രിയയാണ്. പൊന്നോല തുമ്പി എന്ന് പറയുന്ന പാട്ടും കാര്യങ്ങളും ഒക്കെ. ഇൻഡിപെൻഡൻസ് ഡേ, നമ്മുടെ നന്ദലാല പാട്ട് അതിനകത്തെയാണ്. ക്രൈം ഫയൽ, പിന്നെ പത്രം, പ്രേം പൂജാരി, പിന്നെ തച്ചിലെടുത്ത ചുണ്ടനും, നമ്മുടെ മൈഡിയ കരടി, ഈ സിനിമകളൊക്കെ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. പഞ്ചപാണ്ഡവർ, പിന്നെ ദ ഗോഡ് മാൻ, ജെയിംസ് ബോണ്ട്, നമ്മുടെ കൊച്ചുകുട്ടിയുടെ ആനിമേഷൻസ് ഒക്കെയുള്ള ഓട്ടോ ബ്രദേഴ്സ്, ഇത്രയും സിനിമകൾ, ഈ എല്ലാ സിനിമകളും നമ്മൾ കണ്ട് പരിചയിച്ച് പോയേക്കുന്ന സിനിമ പട്ടികയിൽ ഉള്ളതാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓരോ പാട്ടുകളും ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഓരോ സിനിമ പറയുമെങ്കിൽ എൻ്റെ മനസ്സിൽ ഇത്ര ഇത്ര സ്റ്റോറികൾ വന്നിട്ടുണ്ടെങ്കിൽ, അത്രയും സ്വാധീനിച്ചിട്ടുണ്ട് നമ്മുടെ അന്നത്തെ കാലത്തെ സിനിമകളെന്ന് പറയുന്നത്. കാരണം എനിക്ക് വെക്കേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കാനായിട്ട് നമ്മുടെ എൻ്റെ അമ്മയുടെ വീടിൻ്റെ പുറയിൽ കണ്ടമാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വന്ന് 6 മണി 7 മണി ആകുമ്പോഴത്തേക്ക് നമ്മൾ വിളി തുടങ്ങും, വീട്ടിൽ കയറുന്നു പറഞ്ഞു. അങ്ങനെ വന്ന് ഓടി വന്ന് കുളിച്ച് കഴിഞ്ഞ് അങ്ങോട്ട് ഇരിക്കും, സിനിമ അങ്ങോട്ട് വെച്ച് തുടങ്ങിയാണ്ടല്ലോ. പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം 4 മണിക്ക് കളിക്കാൻ പോകുന്നത് വരെ സിനിമ തന്നെയാണ്. സിനിമ ഭയങ്കരമായിട്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോരുത്തരുടെയും, പ്രത്യേകിച്ച് 90s കാലഘട്ടത്തിൽ, 80s കാലഘട്ടത്തിലായിക്കോട്ടെ, 90s ആയിക്കോട്ടെ, ഈ കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ തന്നെ സിനിമ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ ഫേവറേറ്റ് സിനിമയാണ്. അത് മാത്രമല്ല, അക്കാലത്ത് ഇതൊക്കെ തന്നെ നല്ല സിനിമയായിരുന്നു. ഒന്നും തന്നെ മാറ്റി വെക്കാൻ പറ്റാത്ത കോമഡിയും അതിനകത്തെ ആക്ഷനും അതുപോലെ തന്നെ നല്ല പാട്ടുകളും ഒക്കെ എഴുതി ചേരുന്നേക്ക് നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് ഒക്കെ കൂടി നല്ല ഗംഭീര സിനിമ. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നൊസ്റ്റാൾജിയൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ പറയാനാട്ടോ കേട്ടോ. എന്തായാലും സിറ്റ് ബാക്ക് എന്ന് വെച്ചാൽ നല്ലൊരു എവർ ഗ്രീൻ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. നമ്മുടെ വെണ്ണിലാക്കൊമ്പിലെ ദ ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോയി ഓടി തിരിച്ചു വരാമെന്നാണ് സിറ്റ് ബാക്ക് എന്ന് ചെയ്യും. ഹോം 92.2 FM അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.
0: ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഉസ്താദ് എന്ന് പറയുന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ സോങ്, ആ ഏട്ടൻ അനിയത്തി ബന്ധം ഒക്കെ കാണിക്കുന്ന ഒരു ഗംഭീര സോങ് തന്നെയാണ് വെണ്ണില കൊമ്പിലെ രാ പാടി എന്ന് പറയുന്ന ദിസ് ബ്യൂട്ടിഫുൾ സോങ്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്, എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇൻ ഹോം 92.2 FM. നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം അക്ഷയ് ആണ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കേരളയിൽ പറ്റിയ അബദ്ധം ആവർത്തിക്കരുതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അതിവേഗ റെയിൽ പദ്ധതി ഇ ശ്രീധരന്റെ റിപ്പോർട്ട് അപൂർണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശ്രീധരന്റെ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചു, അത് പൂർണ്ണമല്ല. പദ്ധതിയുടെ DPR അപൂർണം. ഇപ്പോഴത്തെ രൂപത്തിൽ പദ്ധതി നടപ്പാക്കരുത്. കേരളയിൽ പറ്റിയ അബദ്ധം ആവർത്തിക്കരുത്. സർക്കാർ പഠനം നടത്തും, അതിനുശേഷം മാത്രം തുടർ നടപടിയെന്ന് മുഖ്യമന്ത്രി. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് വി ഡി സതീശൻ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ വ്യക്തത വരുത്താതെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ, നടപടിയെടുക്കുമ്പോൾ മാധ്യമങ്ങൾ അറിഞ്ഞാൽ മതിയെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. പ്ലീഡർമാരുടെ നിയമനം, ലോയേഴ്സ് കോൺഗ്രസിന്റെ ആരോപണം തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. രണ്ടുപേരും ലോയേഴ്സ് കോൺഗ്രസ് പട്ടികയിൽ ഉള്ളവർ. AG അഭിപ്രായം തേടി. അഭിഭാഷകർ എന്ന നിലയിൽ അവരുടെ മത്സരക്ഷമത കണക്കിലെടുത്താണ് നിയമനം നൽകിയതെന്ന് വി ഡി സതീശൻ. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. ഇറാന്റെ സൈനിക കേന്ദ്രം ആക്രമിച്ച US. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ധാരണയിലെത്തിയില്ലെങ്കിൽ അടുത്തയാഴ്ച മുതൽ US വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കും. ഫോക്സ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാന്റെ ആണവ നിലയമുള്ള ബുഷഹറിലേക്കും ബന്ദറബാസിലേക്കും US ആക്രമണം. ഇറാനിലെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് US ആക്രമണം നടത്തി. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വിധിച്ച് ഇറാൻ US ആക്രമണം അതിരൂക്ഷമായി തുടരുന്നു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ബഹ്റൈനിലും കുവൈറ്റിലും ഇറാന്റെ ആക്രമണം. ഇറാനെതിരെ നിലപാട് കടുപ്പിച്ച് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇറാനിയൻ കപ്പലുകളുടെ സഞ്ചാരത്തിന് പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നുള്ള കപ്പലുകൾക്കോ ഇറാനിയൻ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകൾക്കും ഈ വിലക്ക് ബാധകമായിരിക്കുമെന്ന് ട്രംപ്. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്കുള്ള കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് പാത തുറന്നു നൽകുമെന്നും US പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും 3 പേരെ കാണാതാവുകയും ചെയ്തെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ പതാകയേന്തിയ 7 കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഈ കപ്പലുകളിലായി 150 ഇന്ത്യക്കാരുണ്ട്. ഹോർമുസിലെ സുരക്ഷ വിലയിരുത്തി ഇന്ത്യ. കടലിടുക്കിലെ നാവികരുടെ സുരക്ഷയിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. 150 ഇന്ത്യൻ നാവികർ വിവിധ കപ്പലുകളിലും ടാങ്കറുകളിലുമുണ്ട്. ഇവരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ഡാഷ്ബോർഡ് തുറക്കും. അടിയന്തരഘട്ടത്തിൽ നാവികർക്കായി ലേസൺ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 7 ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോഴും മേഖലയിലുണ്ട്. ഷിപ്പിംഗ് വിദേശകാര്യ മന്ത്രാലയങ്ങൾ സ്ഥിതി നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വ്യോമപാതകളിൽ കടുത്ത സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി. ഇതിന്റെ ഭാഗമായി കുവൈറ്റ്, UAE, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയും ഒമാൻ ഉൾക്കടലിന് മുകളിലുള്ള വ്യോമപാതയും പൂർണ്ണമായും ഒഴിവാക്കാൻ വിമാന കമ്പനികൾക്ക് ഏജൻസി അടിയന്തര നിർദ്ദേശം നൽകി. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനുള്ള CPI തീരുമാനത്തിനെതിരെ INL നേതാവും മുൻ തുറമുഖ മന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ. ഈ നിലപാട് LDFിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന് അഹമ്മദ് ദേവർകോവിൽ. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം ചട്ടലംഘനമെന്നും മുൻമന്ത്രി പറയുന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവി ഒരധ്യായവും അടഞ്ഞിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പദവി കിട്ടുമെന്നാണ് പൂർണ്ണ വിശ്വാസം. LDF രാഷ്ട്രീയം CPI ആരും പഠിപ്പിക്കേണ്ടതില്ലെന്നും ബിനോയ് വിശ്വം. മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ വരുമെന്നും 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്നുമുള്ള വാഗ്ദാനവുമായി എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണന് ഡൽഹിയിൽ നിന്ന് ഫോൺ വിളി. വയനാട് MPയുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞാണ് വിളിച്ചത്. വിദ്യയുടെ പരാതിയിൽ കോഴിക്കോട് സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു. നിരവധി MLA ഈ വിധത്തിൽ തട്ടിപ്പുകാർ ബന്ധപ്പെട്ടു എന്നും നേതൃത്വത്തിന്റെ അറിവോടെയാണ് പരാതി നൽകിയതെന്നും MLA. PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ DGP നിർദ്ദേശം. അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കരുതെന്ന് SIT. അതിവേഗത്തിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനും DGP ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കകം പ്രാഥമിക റിപ്പോർട്ട് നൽകാനാണ് SIT ശ്രമം. പത്മശ്രീ പുരസ്കാര ജേതാവും നോക്കുവിദ്യ പാവകളി കലാകാരിയുമായ മുഴിക്കൽ പങ്കജാക്ഷി അന്തരിച്ചു. വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. പരമ്പരാഗത പാവകളി കലാരൂപത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ചായിരുന്നു പുരസ്കാരം. പ്രിയദർശിനി പദ്ധതി ഒരു മാസം പിന്നിടുമ്പോൾ സർക്കാരിന് പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. മറ്റൊരു സർക്കാർ പദ്ധതിയും ജനം ഇത്രയും സന്തോഷത്തോടെ ഈ അടുത്ത കാലത്ത് ഏറ്റെടുത്തിട്ടില്ല. പദ്ധതി സ്ത്രീകളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തി. സ്ത്രീകളുടെ കുടുംബ ബജറ്റിനെ തന്നെ മാറ്റിമറിച്ചു. പൊതുജനം പദ്ധതിയെ ഇരുകൈ നീട്ടി സ്വീകരിച്ചതിനൊപ്പം പ്രതിപക്ഷവും പദ്ധതി അംഗീകരിച്ചുവെന്ന് മന്ത്രി. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ. 2010 ചാമ്പ്യൻമാരായ ശേഷം ഇതാദ്യമായാണ് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ കടക്കുന്നത്. സ്പാനിഷ് സൂപ്പർ താരം ലെമിൻ യമാലിനെ ഫ്രഞ്ച് ഡിഫൻഡർ ലൂക്കാസ് ഡിഗ്നെ ചവിട്ടി വീഴ്ത്തിയതിന് ലഭിച്ച പെനാൾട്ടി ഒയർസബാൽ ഗോളാക്കി മാറ്റി. മത്സരത്തിന്റെ 2nd പകുതിയിൽ പെഡ്രോ പോറോയാണ് 2nd ഗോൾ നേടിയത്. ആദ്യ മിനിറ്റുകളിൽ ഫ്രാൻസിന്റെ മുന്നേറ്റമാണ് കണ്ടത്. സ്പാനിഷ് ബോക്സിലേക്ക് തുടർച്ചയായി ഫ്രഞ്ച് പട കടന്നെങ്കിലും ഗോൾ കണ്ടെത്താനായില്ല. 15th മിനിറ്റിൽ പന്തുമായി മുന്നേറാൻ ശ്രമിച്ച സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രിയെ ഒലീസെ ഫൌൾ ചെയ്ത് വീഴ്ത്തിയതിന് ഫ്രീ കിക്ക് ലഭിച്ചെങ്കിലും ഗോളാക്കാൻ കഴിഞ്ഞില്ല. ഗോളെന്നുറച്ച കിലിയൻ എംബാപ്പയുടെ അതിശക്തമായ ഷോട്ട് മാർക്ക് കുക്കുരല്ലയുടെ കാലിൽ തട്ടി പോസ്റ്റിന് പുറത്തേക്കും പോയി. തുടർച്ചയായ 3rd ഫൈനൽ ലക്ഷ്യമിട്ടെത്തിയ ഫ്രാൻസിന് നിരാശയോടെ മടക്കം. പ്രതിരോധ കരുത്തിനൊപ്പം ആക്രമണത്തിന് മൂർച്ച കൂട്ടി ഫ്രഞ്ച് പടയെ നേരിട്ട സ്പെയിൻ ആധികാരിക ജയത്തോടെയാണ് ഫൈനലിലേക്ക്. ഇന്ന് 2nd സെമിയാണ് ഇംഗ്ലണ്ട് അർജന്റീനയെ നേരിടും. രാത്രി 11 മണിക്ക് കളി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM ന്യൂസ് was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bar Dubai.
1: Time check. Time check.
4: Brought to you by Ozone Cargo.
8: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo. We care. We move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
8: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 42%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya. Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ് എവറി വൺ. അപ്പൊ നമ്മളിതാ നമ്മുടെ മിഡ് മോർണിംഗ് ഷോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളോട് ഇന്നലെ ഞാൻ പറയാതിരുന്ന ഒരു വിശേഷം ഉണ്ടെന്ന്. നമുക്ക് പലപ്പോഴും നമ്മുടെ ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയിൽ എപ്പോഴും ഒരു അതിഥി കാണും. യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഒരു മണിക്കൂർ സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും യാത്രകൾ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്ത്, പ്രത്യേകിച്ച് ഇപ്പോൾ യാത്രകളുടെ സമയമാണ്, ഇപ്പോൾ ഖരീഫ് സീസൺ കൂടിയാണ്, സോ അത് സെപ്റ്റംബറോട് കൂടി എൻഡ് ആവുകയും ചെയ്യും. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണ്ടേ. യാത്രകൾ എന്നും നമ്മുടെ ഒരു വികാരമാണ്, സ്വപ്നമാണ്, അതിങ്ങനെ പ്ലാൻ ചെയ്യലാണ് നമ്മുടെ ഒക്കെ. ഇപ്പോൾ എത്ര വലിയ ജോലിയാണെങ്കിലും ശരി, അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വൈഫിനോടും കുട്ടികളോടും ഫ്രണ്ട്സിനോടും ഒക്കെ ആയിട്ട് എടാ നമുക്ക് അവിടെ പോയാലോ, എടി നമുക്ക് ഇവിടെ പ്ലാൻ ചെയ്താലോ, ഇങ്ങനെയാണ് നമ്മുടെ പ്ലാനിങ്സ്. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആത്യന്തികമായിട്ടുള്ള ഒരു സന്തോഷം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സോളാർ സഫാരിയിൽ നിന്നും മിസ്റ്റർ രാജീവ് ശ്രീധരനാണ്. വെൽക്കം ടു ദ ഷോ, വെൽക്കം ടു ഹോം 92.2 FM.
2: Good morning, Nitya. Thank you so much. Thank you for inviting me. This is my first experience in radio station.
1: Rajivine welcome cheyumbo mattoru kaari eduthu parayanam. യെസ്, രാജീവ് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും രാജീവ് ആദ്യമായിട്ടാണ് റേഡിയോയിൽ. എങ്കിൽ പോലും രാജീവിനെ സംബന്ധിച്ച് നമ്മൾ സ്ത്രീകൾക്കൊക്കെ ഒരു എന്താ പറയുക, വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ധന്യ ജയ്കുമാറാണ് ആക്ച്വലി ഇതിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO. അദ്ദേഹത്തിന് വലിയ ജോലി വേറെ ഉണ്ടായിട്ടും അദ്ദേഹം ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും സോളാർ സഫാരി ടൂസിനിൽ ജോയിൻ ചെയ്തത്. സോ അത്രയ്ക്കും ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്നൊരു നല്ല ഭർത്താവായിട്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. യെസ്, പ്ലീസ് ടെൽ മീ.
2: യെസ്, സോ നമ്മൾ വൈഫ് ഇവിടെ ദുബായിലെ ജോലി ചെയ്യാൻ വേണ്ടിട്ട് കുറെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ കുറെ സ്ഥലത്ത് CEO കൊടുത്തപ്പോ അവർ പറഞ്ഞു, യു ആർ ഓവർ ക്വാളിഫൈഡ്, യു ആർ ലെസ് ക്വാളിഫൈഡ്. ഷി ഡിഡ് എംടെക് ഇൻ നാനോ ടെക്നോളജി ഇൻ അമൃത കോളേജ്.
1: ഓക്കെ,
2: സോ ഷി വാസ് ലുക്കിംഗ് ടു പ്രൊഫസർ ടൈപ്പ് ഓഫ് ജോബ്. സോ ദ നീഡ് PhD.
1: ഓക്കെ,
2: ദെൻ സ്കൂളിൽ പോയപ്പോ അവർ പറഞ്ഞു, യു നീഡ് BEd.
1: സ്കൂളിൽ
2: ആവശ്യമുണ്ട്. അപ്പോ രണ്ട് സ്ഥലത്തും ഒരു മിസ്മാച്ച് വന്നു. ഐ മീൻ കോളേജിലും പോകാൻ പറ്റില്ല, BEd ആയിട്ട് എടുക്കാനും പറ്റില്ല. I got an opportunity in Dubai to work for a fintech company. So going good. She's sitting idle at Irigana, housewife. She wants to do something like MTech or padichittu, like she getting pressure from family.
1: ജോലി ഒന്നും ആവുന്നില്ലല്ലോ,
2: ലോട്ട് ഓഫ് പീപ്പിൾ ആസ്കിങ് ജോലി ആയില്ലേ.
1: 2019 എന്നൊക്കെ പറയുമ്പോ വല്ലാത്തൊരു സിറ്റുവേഷനും കൂടിയാണ് ഇവിടെ അല്ലേ. കൊറോണ, നാട്ടിലെ വെള്ളപ്പൊക്കം, ശരിയാണ്.
2: നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആക്കൊരു ജോലി ആയില്ലേ. അത് കഴിഞ്ഞിട്ട് ഷീ ഗോട്ട് പ്രെഗ്നന്റ്, നമുക്കൊരു ആൺകുട്ടിയെ ജനിച്ചു. സർവീസിംഗ് ഗ്രേഡ് 1 AMIT സ്കൂൾ ദുബായ്. വേദാന്ത് രാജീവ് മേനോൻ.
1: ഓ, ഐ സീ. ഓക്കെ.
2: So, family-wise is good. Now they're in vacation. Dhani varendiyirunnu ee oru station.
1: Appo Dhani monum naattil poyathukonde supportive aayittu Rajiv ivide
2: vannu. On behalf of Dhani Amir.
1: ഓക്കെ, അപ്പൊ 2019 ഒരുപാട് ജോലികളൊക്കെ അന്വേഷിച്ച് നടന്നിട്ട് പിന്നെ എപ്പോഴാണ് ഈ സോളയിലേക്ക് എത്തിയത്?
2: സോ ഇൻ ബിഗിനിങ് ഓഫ് നവംബർ, ഐ മീൻ ബിഗിനിങ് ഓഫ് 2022, ദെൻ വി ഡിസൈഡഡ് ടു സ്റ്റാർട്ട് അവർ ഓൺ
1: ബിസിനസ്.
2: സോ വിച്ച് ബിസിനസ്? കാരണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു, വി നീഡ് ടു ഹാവ് ദാറ്റ് പാഷൻ ഫോർ ഡൂയിങ് ഇറ്റ് ആൻഡ് സം കൈൻഡ് ഓഫ് ബാക്ക്ഗ്രൗണ്ട്, ലൈക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബിസിനസ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ദെൻ ഫസ്റ്റ് ഐ ലൈക്ക് ചായ, ടീ, കോഫി, ഫേവറേറ്റ് ഫുഡി.
1: മലയാളികളായതുകൊണ്ടല്ല, നമ്മള് ഇവിടെ പ്രവാസികളായിരുന്നതുകൊണ്ട് തന്നെ ചായക്ക് വല്ലാത്ത ഭ്രാന്തന്മാരും ഭ്രാന്തികളും ആണല്ലേ.
2: ഞാൻ കരാമല് എവറി വീക്ക് ആരാമൻ റെസ്റ്റോറന്റിൽ പോയിട്ട് ചായ കുടിക്കുന്ന ആളായിരുന്നു.
1: ഫാമിലിയായിട്ട് ഒറ്റയ്ക്ക് പോകും,
2: വൈഫിന് ഇഷ്ടമല്ല ചായ.
1: ആണല്ലേ,
2: ഞാൻ എന്റെ കസിൻസും അവരൊക്കെ ആയിട്ട് ചായ
1: അടിച്ചുപൊളിച്ചു പോകും.
2: കരാമ അങ്ങനെ, പക്ഷെ ബിഹൈൻഡ് ദ സീൻസ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഒരു ഹോട്ടൽ കാഫേ നടത്താനെങ്കിൽ വി ഷുഡ് ബി ദർ ഫോർ 24 hours. എങ്ങനെയാണ്, അപ്പോ വി ഹാഡ് ടു ഇൻവെസ്റ്റ് മോർ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ദെൻ വി ഡിസൈഡഡ് ടു ഗോ ടു സ്റ്റാർട്ട് എ ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനി.
1: ഓക്കെ,
2: സോ ദെൻ
1: കഫേ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു,
2: നടന്നില്ല.
1: അതിനുശേഷമാണ് യാത്രയും ചായയും തമ്മിൽ വലിയൊരു
2: ബന്ധമുണ്ട്.
1: സോ അതുകൊണ്ട് ചായ വിട്ടിട്ട് യാത്രയിലേക്ക് തിരിഞ്ഞു. അങ്ങനെയാണോ സോളാർ
2: സഫാരി? അപ്പൊ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോഴും ഉണ്ട് പ്ലാൻ.
1: ഓക്കെ,
2: ആഫ്റ്റർ 2 to 3 years.
1: എത്രയും വേഗം നടക്കട്ടെ, ഞാൻ അവിടുത്തെ ഒരു സ്ഥിരം വിസിറ്റർ ആയിരിക്കും. അങ്ങനെ സോളാ സഫാരി ടൂസ് യാഥാർത്ഥ്യമായി
2: ഇൻ നവംബർ 2022. സോ വി നീഡ് ടു ഹാവ് എ ഗുഡ് നെയിം, ലൈക് ഒരു സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റിയ ഒരു നെയിം വേണം എന്ന് പറഞ്ഞു. ദെൻ ദെന്യ റിസർച്ച് ആൻഡ് എവരിതിങ്, ദെൻ ഷീ കം അപ് വിത്ത് സോളാ.
1: ആ ഓക്കെ, ആക്ച്വലി സോളാ ആണോ സോലാ ആണോ?
2: സോളാ, സെഡോ എൽ എ.
1: ആ ഓക്കെ,
2: സോളാ. സോ ഇറ്റ് മീൻസ് എർത്ത്.
1: ആ അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്, വാട്ട്സ് ദ മീനിങ് ഓഫ് സോളാ.
2: ഓക്കെ, ഇറ്റ് മീൻസ് എർത്ത്. Then I told Dhanya, like, ഒന്നും കൂടി ഒന്ന് എക്സ്റ്റൻഷൻ വേണം. സോള മാത്രം പറയുമ്പോൾ അതിലൊരു മിസ്സിംഗ് ഉണ്ട്. പറഞ്ഞു ഓക്കെ, ലെറ്റ്സ് ഹാവ് സഫാരി.
1: വേൾഡ് ഫേമസ് ആയിട്ടുള്ള വേർഡ് ആണല്ലോ സഫാരി. ഓക്കെ,
2: അപ്പോൾ ദെൻ സോളാ സഫാരി ടൂർസ്. അങ്ങനെയാണ് നമ്മുടെ ബേബി ബോൺ ഇൻ നവംബർ 2022.
1: അതാണ് ശരിക്കും സോളാ സഫാരി ടൂർസ് എന്ന ബ്രാൻഡിന്റെ പിന്നിലുള്ള ആ ഒരു വിഷൻ. ഓക്കെ, അപ്പൊ സോളാ സഫാരി ടൂർസിൽ നിന്നും രാജീവ് ഇവിടെ എത്തുമ്പോൾ എന്താണ് നമ്മുടെ ഹോം 92.2 FM ലിസണേഴ്സിന് കിട്ടുന്നതെന്ന് അറിയാനായിട്ട് ഒരു പാട്ട് കൂടി കേൾക്കാനുണ്ട്. ആ പാട്ടിന് ശേഷം ഞങ്ങൾ ഇരുവരും തിരികെ എത്തുന്നതായിരിക്കും. കേട്ടുകൊണ്ടേയിരിക്കുക, ഹോം ഇസ് എ ഫീലിംഗ്. ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഉടനെ തിരികെ എത്താം. എന്താണ് നിങ്ങൾക്കുള്ള ആ ഒരു സമ്മാനം എന്ന് അറിയാനായിട്ട് കാതോർത്തിരിക്കൂ.
0: Trending song of the hour.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: Yes, welcome back to Mid Morning with Nithya on Home 92.2 FM. Yes, appo Sola Safari Tours il ninnum Rajiv aanu nammude koode ullathu. Rajiv valare sahurdavaraayittu njangal ingane samsarichondirikkayirunnu. Adeyathodu samsarikkan ettavum ishtam endanennu vichayil yathrakale snehikkunna oralayidukondum yathrayude kaavalkaranayittu nilkkunnathukondumaanu. Adu mathramalla athrayum nalla oru business nadathunna bharya aalkkund aale support cheythu samsarikkanaanu innu nammude koode join cheyidirikkunnathu. Yes, appo nammal sherikkum parnjal Sola Safari Tours inde aa oru behind vision എന്താണ് എന്നുള്ളത് അറിഞ്ഞു. ഇതിനിപ്പോ ഇവിടെ മാത്രമാണോ അതോ നാട്ടിൽ ഇതിന്റെ എന്തെങ്കിലും കണ്ണികൾ അവശേഷിക്കുന്നുണ്ടോ എന്ന് പറയാമോ?
3: യെസ്, നിത്യ, ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോ നാട്ടില് നവംബർ 2025 ഒരു ലൈസൻസ് നമുക്ക് കിട്ടി. സോള സഫാരി ടൂർസ് LLP.
2: സോ എവിടെയാണ്?
3: കൊച്ചിയില്. കൊച്ചിയില്. ആൻഡ് ഇറ്റ്സ് റണ്ണിംഗ് ഗുഡ്. വി ഹാവ് ടീം ഓഫ് 8 പീപ്പിൾ ഫോർ റിസർവേഷൻ സ്റ്റാഫ്, അസോസിയേറ്റ്സ് ഉണ്ട്, അക്കൗണ്ട്സ്, എല്ലാരും നാട്ടിൽ ഇപ്പോ fully fledged ആണ്. And the good part is that in July 25th we are coming up with our own product. Strangers Camp.
2: അടിപൊളി. അതായത് ഇപ്പോ ദുബായിൽ ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും കാണാം, നിങ്ങൾക്ക് സൗഹൃദം ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദുബായ് ട്രിപ്പിലേക്ക് ജോയിൻ ചെയ്തു നോക്കാം. അപ്പൊ ഞാൻ അവർക്ക് ഇത് കള്ളമാണോ സത്യമാണോ എന്ന് അറിയില്ലല്ലോ.
3: ഇപ്പൊ
2: രാജീവ് പറയുമ്പോ സ്ട്രേഞ്ചേഴ്സുമായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം.
3: അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം നാട്ടിലെല്ലാം റീല് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ്, സ്ട്രേഞ്ചേഴ്സ് വീഡിയോ, വയനാട്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു നാട്ടില് ആ ഒരു ട്രിപ്പ് ആയിരുന്നു. എല്ലാരും സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പാണ് ഇപ്പൊ എല്ലാരും ഫോക്കസ്
2: ആയിട്ട്
3: താല്പര്യപ്പെടുന്നത്. സോ വൈ കാൻ ബി സ്റ്റാർട്ട് വിത്ത് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ്. നമുക്ക് ഒരു യൂണിക് എക്സ്പീരിയൻസ് കൊടുക്കണമെന്നുണ്ടായിരുന്നു ക്ലയൻസിനും
2: എല്ലാവരും.
3: ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്രോഫിറ്റ്. നമ്മൾ പ്രോഫിറ്റ് അല്ല, ഈ ഒരു പ്രോഡക്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യണം. നമ്മൾ സോള സഫാരി LLP സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സംതിങ് ടു സ്റ്റാർട്ട് വിത്ത്.
2: അപ്പൊ
3: നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് ഇൻ വയനാട് ഇൻ ജൂലൈ 25th and 26th.
2: രണ്ട് ദിവസങ്ങളിലായിട്ട് വയനാട്ടിലേക്ക് യാത്ര പോകും.
3: അത്
2: നിങ്ങളുടെ നാട്ടിലുള്ള ഫസ്റ്റ് ട്രിപ്പാണ്, സ്ട്രേഞ്ചേഴ്സുമായിട്ട് പോകുന്ന ഫസ്റ്റ് ട്രിപ്പാണ്. അതിലെങ്ങനെയാണ് ആൾക്കാരൊക്കെ ആയോ?
3: അല്ല, നമുക്ക് ഇപ്പോ ഒരു ഓൾമോസ്റ്റ് 15 ആൾക്കാർ ബുക്കിംഗ്സ് ഉണ്ട്. വി ആർ ലുക്കിംഗ് ഫോർ അറൌണ്ട് 25 to 30. ആരെങ്കിലും ഇപ്പൊ നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ദേ കാൻ ഓൾസോ ജോയിൻ.
2: കറക്റ്റ്, അതാണ്. ഇനി ഇവിടെ മറ്റൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല്, സോള സഫാരി ട്രാവൽസ് അല്ലെങ്കിൽ സോറി ടൂർസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഒരു എന്താ പ്രധാന സർവീസസ് ആൻഡ് സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? ഇപ്പൊ നാട്ടിലെ കാര്യം സ്ട്രേഞ്ചേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യമായിട്ട് ട്രിപ്പ് പോകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടാവും. നാട്ടിൽ പോകാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഒരുപാടുണ്ട്. കുട്ടികളുടെ വെക്കേഷൻ പ്ലാൻ ചെയ്ത് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചെങ്കിൽ പോലും പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന സ്പെഷ്യൽ ആ ഒരു സർവീസസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് പറയൂ.
3: ഓക്കെ, നമ്മുടെ മെയിൻ സ്പെഷ്യാലിറ്റീസ് എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ
2: അതിലേക്ക് കടക്കുന്നതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ, യാത്രകളെ സ്നേഹിക്കുന്ന, ചായയെ സ്നേഹിക്കുന്ന രാജീവിനെ ഞങ്ങളൊരു കിടിലൻ ഫിൽറ്റർ കോഫിയാണ് തരുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണ അതിവിടെ കൊണ്ട് തന്നിട്ടുണ്ട്.
3: താങ്ക്
2: യു കൃഷ്ണ. ഓക്കെ, അപ്പോ അത് സിപ്പ് ചെയ്തുകൊണ്ട് വളരെ സമാധാനമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഫിൽറ്റർ കോഫി എന്ന് പറയുന്നത്? ഞങ്ങൾ ഫുള്ള് ഫിൽറ്റർ കോഫിയിലാണ്.
3: സൂപ്പർ.
2: ഓക്കെ, അതിന് ധൈര്യമായിട്ട് പറഞ്ഞു.
3: ഇപ്പോൾ എനർജി കിട്ടി.
2: ഓക്കെ,
3: ഓക്കെ. അപ്പോ ഈ ഒരു ജൂലൈ ടു സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ഇറ്റ്സ് എ ഖരീഫ് സീസൺ ഇൻ സലാല. എല്ലാവർക്കും അറിയാം സംഭവം. അപ്പൊ നാട്ടിൽ പോകാത്ത ഇഷ്ടം പോലെ ഫാമിലീസ് ഇവിടെ ഉണ്ട്. കാരണം ഇപ്പൊ ഈ വാർ കാരണം പ്രൈസ് ടിക്കറ്റ് ഇസ് ചേഞ്ച്. ലൈക്ക് ഓൾമോസ്റ്റ് 3,000 dirhams, 2,500 dirhams ഒക്കെയാണ് ഒരു ടിക്കറ്റിന്റെ റേറ്റ്.
2: ശരിയാണ്, അൺസർട്ടനിറ്റി റീസൺസ് ഒരുപാടുണ്ട്. അതുകൊണ്ട്
3: ഈ ഒരു വാർ സിറ്റുവേഷൻ ആയതുകൊണ്ട് ചില ആൾക്കാർ ട്രാവൽ ചെയ്യണമില്ല നാട്ടിലോട്ട്. സോ ഫോർ ദം ഇറ്റ്സ് എ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ സലാല.
2: ഓക്കെ,
3: സോ അവർ പാക്കേജ് ഇസ് ജസ്റ്റ് 1099.
2: ആക്ച്വലി നാട്ടില് പോകാനായിട്ട് നമ്മൾ കുറെ അധികം ചിലവുണ്ട്. സലാലയിൽ പോകാൻ അത്ര ചിലവുമില്ല. നമ്മൾ നാടിന്റെ ഒരു ഫീല് കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ ഒരു സോളയുടെ ഒരു പ്രധാന സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത് എവറി തേഴ്സ്ഡേ നിങ്ങൾക്കൊരു ട്രിപ്പുണ്ട്. അതും സലാലയിലേക്കാണോ?
3: എവറി തേഴ്സ്ഡേ നിങ്ങൾക്ക് ട്രിപ്പ് ഉണ്ട്. ആൻഡ് ഫ്രം സ്റ്റാർട്ടിംഗ് ഫ്രം ദുബായ്, അബുദാബിയിൽ പിക്കപ്പ് പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ പിക്കപ്പ് പോയിന്റ് ഉണ്ട്.
2: ഇൻ
3: സം സർട്ടൻ കേസസ് നമ്മൾ ഷാർജയിലും പിക്കപ്പ് ചെയ്യും.
2: ഓ, ഐ സി. അതായത് ദുബായിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ട്രാവൽ ആണ്, ബട്ട് അത് നിങ്ങൾക്ക് ഷാർജയിൽ സം പോയിന്റ് നിങ്ങൾക്ക് ഷാർജയിലുണ്ട്, അലയിലുണ്ട്, അബുദാബിയിലുണ്ട്. സോ ഇവിടെയൊക്കെയുള്ള ആൾക്കാർക്ക് പ്ലാൻ ചെയ്യാവുന്നത് സിമ്പിൾ, ഭയങ്കര റേറ്റ് കുറവാണ്, നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കേരളത്തിൽ ഒന്ന് പോയി വരുന്ന അതേ ഫീൽ ഉണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്
3: കേട്ടോ,
2: നമ്മള് എനിക്ക് സലാല എന്ന് പറയുമ്പോൾ എനിക്കിതുവരെ പോകാൻ പറ്റിയിട്ടില്ല. നമ്മൾ എപ്പോഴെങ്കിലും ഒരുമിച്ച് പോകും. അവിടെ ഈ കുന്തിരിക്കും മരങ്ങൾ ഉണ്ട് എന്ന്, എഡിബിൾ ആയിട്ടുള്ള കുന്തിരിക്കം ഉണ്ട്, അതല്ലാതെ നമ്മൾ പുകയ്ക്കാൻ പറ്റുന്ന കുന്തിരിക്കം ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സി, ഞാൻ അതിലേക്കല്ല വരുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ആ പ്ലാനിങ്സ് ഒക്കെ, എത്ര ദിവസത്തേക്കുള്ള ട്രിപ്പാണ്?
3: സോ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ തേഴ്സ്ഡേന്റെ ട്രിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ തേഴ്സ്ഡേ 4 PM ആണ് ഇവിടെ പിക്കപ്പ് ഫ്രം ദുബായി. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ബോർഡർ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ദെൻ ഗോ ടു ദ ബോർഡർ, ഒമാൻ ബോർഡർ. ദെൻ നെക്സ്റ്റ് ഡേ ഒരു 12 o'clock ടു 1 o'clock വിൽ റീച്ച് സലല റിസോർട്ട്.
2: ഓക്കെ, എപ്പോഴും ഒരേ സ്ഥലം തന്നെയായിരിക്കോ?
3: നമ്മള് ഒരു റിസോർട്ട് ഉണ്ട്, ദാറ്റ്സ് എ മേസ് ഫേമസ് ആൻഡ് ബീച്ച് സൈഡ് റിസോർട്ട്.
2: അതാണ് എനിക്ക് കേൾക്കാൻ ആഗ്രഹം, റിസോർട്ട് ആണോ എന്നുള്ളതാണ് ഞാൻ നോക്കിയത്.
3: ഇസ് എ ബീച്ച് റിസോർട്ട്.
2: ഓക്കെ,
3: ആൻഡ് വി ഹാവ് ദാറ്റ് വില്ല ഓപ്ഷൻ ആൾസോ ഫോർ ബിഗ് ഫാമിലി.
2: ഓ, വെരി ഗുഡ്, വെരി ഗുഡ്.
3: ഇറ്റ്സ് നോട്ട് ലൈക് ഹോട്ടൽ സ്റ്റേ പോലെ.
2: നമ്മളിപ്പോ ഇവിടുന്ന് ഏർലി മോർണിംഗ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്?
3: ഇല്ല, സ്റ്റാർട്ട് 4 PM.
2: 4 PM അപ്പോൾ രാത്രിയാകുമ്പോൾ എത്ര മണിക്കൂർ വേണം ഇവിടുന്ന്? 9 മണിക്കൂർ
3: ഓൾമോസ്റ്റ്, അല്ല 12 to 15 hours.
2: അത്രയും? അപ്പൊ എന്തായാലും പിറ്റേ ദിവസം രാവിലെയൊക്കെ.
3: ഓക്കെ, നെക്സ്റ്റ് ഡേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ വാഷ്റൂമിൽ പോകുന്ന സമയത്തൊക്കെ വി സ്റ്റോപ്പ് ലൈക് 3-4 ലൊക്കേഷൻ.
2: അതായത് വളരെ ഫ്രണ്ട്ലി ആയിട്ട്, വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് യാത്ര ചെയ്ത് പിറ്റേ ദിവസം എത്താം.
3: ആൻഡ് മോർ ഹൈലൈറ്റ് ഇസ് വി ഹാവ് മലയാളി ടൂർ മാനേജർ.
2: അതാണ്, എല്ലാ ഭാഷകളും അറിയാവുന്ന ഒരു മലയാളി
3: എക്സ്പീരിയൻസ്ഡ് ടൂർ മാനേജർ. ആൻഡ് I can show you some videos last year. Our college vibe, ille. We recreate the college vibe.
2: Yes.
3: That's the main highlight of our Salala trip. Nammala even no age barriers. Even namukku nammada trip lo varuna 50 years old and they dance in the bus.
2: Adana Sola Safari tours nalgunna oru unique experience nu parayunnathu.
3: Unique experience.
2: Yes. Enikku mattoru karyam cheykkala sadharanakare sambandhichu budget. ശരിക്കും ഈ സാധാരണക്കാർക്ക് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന വലിയൊരു കാര്യമല്ലേ, അപ്പൊ എല്ലാത്തരം ആൾക്കാർക്കും പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാക്കേജസ് നമ്മുടെ സോള കൊടുക്കുന്നുണ്ടോ?
3: ഡെഫിനറ്റ്ലി, നമുക്ക് ഏറ്റവും നമ്മുടെ മൂവിംഗ് പാക്കേജ് ആണ് ജോർജിയ. അറിയാലോ, ഇവിടെ യു എ റെസിഡന്റ് ആൾക്കാർക്ക് വിസ വേണ്ട. ജോർജിയക്ക് യു നീഡ് ഓൺലി 3 months വാലിഡിറ്റി, യു എന്റെ വിസ മാത്രം മതി. യു ഡോണ്ട് ഹാവ് ടു പേ എനി സിംഗിൾ മണി ഫോർ ഗെറ്റിംഗ് വിസ ഫോർ ജോർജിയ. സോ വി ആർ ഗിവിംഗ് അമേസിംഗ് എക്സ്പീരിയൻസ്. വി ഹാവ് ലൈക് അറൌണ്ട് last year ഒരു 5-10 to 20 families നമ്മുടെ ഇന്ന് ജോർജിയ ട്രിപ്പ് പോയിട്ടുണ്ട്.
2: ഓ, ഐ സി. ഓക്കേ,
3: സോ ദേ വെരി ഹാപ്പി ആൻഡ് വി ഹാവ് അവർ ഓൺ വെരി ഗുഡ് ഏജന്റ് ഇൻ ജോർജിയ, വെൽക്കം വിത്ത് അവർ ബോർഡ്സ്.
2: ഓ, വെരി ഗുഡ്.
3: ആൻഡ് വി ആർ ഗിവിംഗ് സ്പെഷ്യൽ സിം, ഫ്രീ സിം ഫോർ ദി ക്ലയന്റ്. അത് ചില എല്ലാ ഏജൻസും കൊടുക്കില്ല. വി പ്രൊവൈഡ് സിം, അൺലിമിറ്റഡ് ഇന്റർനെറ്റ്, ബട്ട് യു ഹാവ് ടു ഗീവ് ദ സിം ബാക്ക് വെൻ ദ ഗോയിങ് ബാക്ക്.
2: ഓ, അങ്ങനെയാണ്. ഓക്കേ, വെരി ഗുഡ്, വെരി
3: ഗുഡ്. ആ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ടു ബി ഹൈലൈറ്റ്, നമ്മുടെ ഒരു ലാസ്റ്റ് ഒരു മലയാളി ഫാമിലി ഉണ്ട്. ഐ തിങ്ക് ജ്യോതി മൈറ്റ് ബി ലിസണിംഗ് ടു ദിസ് ഷോ. ഷീസ് ഗോയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം ടു ജോർജിയ.
2: അപ്പൊ
3: നല്ലൊരു എക്സ്പീരിയൻസ് വേണമെന്നുണ്ടായിരുന്നു. സോ എവറിത്തിങ് വാസ് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് പാക്കേജ് ഫോർ സോള. So one request, she wants to have a birthday celebration for her baby.
2: അങ്ങനെ ഉണ്ടായിരുന്നല്ലേ.
3: സോ വി ഓൾസോ കാറ്റർ ദാറ്റ് റിക്വസ്റ്റ്. ഇപ്പോൾ ചിലപ്പോൾ ചില ക്ലയൻസിനോടും ഐ നീഡ് ടു സർപ്രൈസ് മൈ ഹസ്ബൻഡ് ഓ കേക്ക്. സോ ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ വി ഡു ദ ബെസ്റ്റ്, ബിക്കോസ് വി വോണ്ട് ക്ലയൻസ് ടു കം ബാക്ക് അസ് ആൻഡ് റെഫർ ടു അതർ ക്ലയൻസ്. ആ ഒരു റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. സോ ദെൻ
2: നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളെ നമ്മൾ മാനിച്ചാണ് കൊണ്ടുപോകുന്നത്. ഇനി നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആക്ച്വലി നമ്മുടെ ലിസണേഴ്സ്, നമ്മളെ ഇപ്പൊ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് സോള സഫാരി ടൂർസ് നൽകുന്ന ഒരു വമ്പൻ ഗോൾഡൻ ചാൻസിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അതായത് ഓഗസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എവറി തേഴ്സ്ഡേ ദേ ഹാവ് ടൂർസ് ട്രിപ്പ് വിത്ത് സോള സഫാരി ടൂർസിന് സലാലയിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഓഗസ്റ്റ് 6 തീയതി നടക്കുന്ന ഒരു ട്രിപ്പിൽ, അതായത് സലാലയിലേക്കുള്ള ഈ ട്രിപ്പിൽ, നമ്മുടെ ഹോം 92.2 FM ഈ നിമിഷം മുതൽ ജോയിൻ ചെയ്യുന്ന നിങ്ങളിൽ ആരോ ഒരാൾക്ക് ആ ഭാഗ്യമുണ്ട്. ഒരാളുടെ ഫുൾ ചെലവും പോയി തിരിച്ചു വരുന്നവരുടെ എല്ലാ ചെലവുകളും സോള സഫാരി ടൂർസ് നിർവഹിച്ച് നിങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരും. ഇനി നിങ്ങളുടെ കൂടെ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ചാൽ അതിന്റെ മറ്റു കാര്യങ്ങൾ പറഞ്ഞുതരും. പക്ഷേ നമ്മുടെ ഹോം 92.2 FM നിന്നും ഒരു ലിസണറിയാണ് സോള ഓഗസ്റ്റ് 6 തീയതി പോകുന്ന ട്രിപ്പിൽ ഫ്രീ ആയിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടുവരുന്നത്. അങ്ങനത്തെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ തരാൻ പോകുന്നത്. അതിനെ കുറിച്ച് രാജീവൻ എന്താണ് പറയാനുള്ളത് കേൾക്കട്ടെ.
3: ഓൾസോ എന്താണ്, ഫുള്ളി സ്പോൺസേർഡ് ആണ്. കാരണം ഇൻ കേസ് ഓൾ മീൽസ് ആൻഡ് ബോർഡർ ഫീസ് എവറിത്തിങ് ഇസ് ഇൻക്ലൂസീവ്.
2: ആക്ച്വലി കൊണ്ടുപോകുന്ന ബോർഡർ ഫീസ് പലപ്പോഴും നമ്മൾ തന്നെ ചെയ്യണം. പക്ഷെ നമ്മുടെ ഈ ഒരു ഗോൾഡൻ ചാൻസിൽ ഉൾപ്പെടുന്നവർക്ക് ഒരു രൂപ പോലും
3: എക്സെപ്റ്റ് ഫോർ ദ പേഴ്സണൽ പർച്ചേസ്.
2: അടിപൊളി. അപ്പോ നിങ്ങളുടെ കാര്യം മാത്രം നിങ്ങൾ പോവുക, നിങ്ങളൊരു ബാഗും തൂക്കി ജസ്റ്റ് പോയിട്ട് തിരിച്ചു വരിക. ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനുള്ള മറ്റു കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കോൺടാക്ട് നമ്പർ ഉണ്ട്, അതിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കൂടെ ജസ്റ്റ് ആടിയും. പക്ഷെ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. അപ്പൊ ഇവർ ചെയ്യേണ്ട കാര്യം അല്ലെ, മറ്റെന്തെങ്കിലുമൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ പറയൂ പ്ലീസ്.
3: ഓക്കെ, അപ്പോ ഇതൊരു ഇതുണ്ട്, നമുക്ക് ഈ സെയിം 6th of August നമുക്ക് ലേഡീസ് ട്രിപ്പ് പോകുന്നുണ്ട്. ലേഡീസ് ട്രിപ്പ് പോകുന്നത്
2: ഓഗസ്റ്റ് 6-ന് പോകുന്ന ഈ ഒരു ട്രിപ്പിന്റെ കൂടെ
3: രണ്ട് ബസ് ഉണ്ട്.
2: രണ്ട് ബസ്, രണ്ടാമത്തെ ബസ് ലേഡീസ് ട്രിപ്പ്,
3: ഓൺലി ലേഡീസ്, ആൻഡ് അവിടെ ലേഡീസ് ടൂർ മാനേജറും ആയിരിക്കും. കംപ്ലീറ്റ്ലി ലേഡീസ് ഓൺലി ട്രിപ്പ് ആയിരിക്കും.
2: ലേഡീസ് ഓൺലി ട്രിപ്പിൽ ഭാഗമാകുന്നവർക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. പക്ഷെ നമ്മളിപ്പോ ആ ഗോൾഡൻ ചാൻസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ്, ഗോൾഡൻ ചാൻസിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരാളെ നമ്മൾ സോളാർ സഫാരി ടൂർസ് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നു, ഞങ്ങൾ വഴി കോൺടാക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഫുൾ ചെലവിൽ തിരിച്ചു വരാനുള്ള, പോയി തിരിച്ചു വരാനുള്ള, അടിച്ചു പൊളിക്കാനുള്ള ഒരു ദിവസമാണ് സോളാർ സമ്മാനമായി നൽകുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട്, ഞാൻ പറയട്ടെ.
3: ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഇവിടെ തേഴ്സ്ഡേ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് മൺഡേ മോർണിംഗ് ആയിരിക്കും അവർ റിട്ടേൺ വരും. അപ്പൊ ഈ തേഴ്സ്ഡേന്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും ലീവ് പോകണില്ല. ഐ മീൻ തേഴ്സ്ഡേ 5 o'clock ബസ് സ്റ്റാർട്ട് ചെയ്യും. സോ അവിടെ ഒരു ഓഫീസ് ഇഷ്യൂസ് വരുന്നില്ല, ആകെ ഫ്രൈഡേ മാത്രം ലീവ് എടുത്താൽ മതി. സോ മൺഡേ മോർണിംഗ് 7 o'clock ദേ ബാക്ക് ടു ദുബായ്, ഏർലി മോർണിംഗ് എത്തും. സോ അവർക്ക് ലീവിന്റെ ഒരു ഇഷ്യൂസ് വരുന്നില്ല.
2: അപ്പോ തേഴ്സ്ഡേ ഈവനിങ് 4 PM ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മൺഡേ, അതായത് ഫ്രൈഡേ ഉണ്ട്, സാറ്റർഡേ ഉണ്ട്, ആൻഡ് സൺഡേ ഉണ്ട്. അടുത്ത ദിവസം മൺഡേ ഏർലി മോർണിംഗ് ഒരു 7 o'clock ഇവിടുത്തെ ഏർലി മോർണിംഗ് എന്നൊക്കെ പറയാം, ഇവിടുത്തെ അവസ്ഥ അനുസരിച്ച് നിങ്ങൾക്ക് സമാധാനമായിട്ട് ഓഫീസിൽ പോകാന്നേ ഉള്ളൂ. ഇനി ഈ ഒരു ഗോൾഡൻ ചാൻസിലേക്ക് ഹോം 92.2 FM ലിസണേഴ്സിനെ എങ്ങനെ പങ്കെടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് മുതൽ ഒരാഴ്ചത്തേക്കാണ് നമ്മുടെ ഈ ഒരു കോൺടെസ്റ്റ് നടക്കുന്നത് വിത്ത് സോളാർ സഫാരി ടൂർസ്, ഹോം 92.2 FM വിത്ത് സോളാർ സഫാരി ടൂർസ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, സോളാർ സഫാരി എന്ന് ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ പേര് എൻട്രി ചെയ്യുക, ദെൻ സെൻഡ് ഇറ്റ് ടു 0585829220 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ മെസ്സേജസ് അയക്കൂ. അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കായിരിക്കും ഈ ഒരു ഗോൾഡൻ അവസരമുള്ളത്. നമുക്കൊരു കുട്ടി ബ്രേക്ക് ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം തിരികെ എത്താം. ഈ യാത്രയും പാട്ടും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, അപ്പൊ നമുക്കൊരു തമിഴ് സോങ് കേട്ടിട്ട് വേഗം തിരികെ എത്താം.
0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai. Tamil Song of the Hour was brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: Traffic update. Traffic update.
0: Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC Cargo യുടെ back to home express services ലൂടെ. Call or WhatsApp 800-916 or visit abccargo.ae. TNCs apply.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: Mid Morning with Nitya.
3: യെസ്, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. ഹോം 92.2 FM ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സോളാർ സഫാരി ടൂസിന്റെ യാത്രകളെ കുറിച്ചാണ്. ആ യാത്രകളെ കുറിച്ച് സംസാരിക്കാൻ എന്റെ കൂടെ എന്നുള്ളത് ശരിക്കും അതിന്റെ വളരെ സപ്പോർട്ടീവായിട്ട് സോളാർ സഫാരി ടൂസിന്റെ എല്ലാമായിട്ടുള്ള രാജീവാണ്. യെസ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഹോം 92.2 FM-ലുള്ള അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിന് നമ്മൾ ഈ സംസാരിക്കുന്നതുകൊണ്ട് എന്താണ് ലാഭം എന്നുള്ളതായിരുന്നു. യെസ്, അതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തേഴ്സ്ഡേസിലും അവർ സലാലെ ിലേക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 6-ാം തീയതി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിൽ കൂടെ പോകാൻ ഒരു ചെലവുമില്ലാതെ ഫ്രീ ആയിട്ട് സലാല പോയി കണ്ട് തിരിച്ചു വരാൻ നിങ്ങൾക്കും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി.

0: ാണ് സോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, വെരി വെരി സിമ്പിൾ. ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, സോളാർ സഫാരി, ZOLASAFARI, സോളാർ സഫാരി എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പേര് കൂടി എൻ്റർ ചെയ്തതിന് ശേഷം 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഇനി നിങ്ങൾക്ക് ഫാമിലി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് മാത്രം പോകാൻ പറ്റില്ല, കുട്ടികളെയും വൈഫിനെയും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ട്, നിങ്ങളങ്ങനെ പോകാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ സംസാരിക്കാനും റിസർവേഷൻ ബുക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വിളിക്കേണ്ട ഒരു നമ്പർ ഉണ്ട് സോളാർ സഫാരി ടൂസിന്റെ. അത് ഞാൻ പറയാം, 0545552199 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ യാത്രയെക്കുറിച്ച് സംസാരിക്കാനോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ എന്താ ചില ചെയ്യാം. അപ്പൊ നമ്മൾ വീണ്ടും രാജീവിലേക്ക് എത്തുമ്പോൾ, രാജീവ്, ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ സലാല ട്രിപ്പിൽ നമ്മുടെ ഹോം എഫ് എം ലിസണേഴ്സിനെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എനിക്കറിയാനുള്ളത് ഓഗസ്റ്റ് 6 നടക്കാൻ പോകുന്ന ആ ലേഡീസ് ഒള്ളി ട്രിപ്പിനെ കുറിച്ചാണ്. സെയിം ഡേയിൽ രണ്ടാമത്തെ ബസ് പോകുന്നത് അങ്ങോട്ടേക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ, എന്തായി, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: നമ്മുടെ അതിന്റെ പ്രൊമോഷൻസ് നടക്കുന്നുള്ളൂ, നമ്മളിപ്പോ മാർക്കറ്റിംഗ് ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഈ കമ്മിങ് വീക്കിൽ അത് പോകും ലേഡീസ് ട്രിപ്പിൽ. അപ്പൊ ഈ സെയിം ഡിപ്പാർച്ചർ തന്നെയായിരിക്കും, ബട്ട് ഡിഫറെന്റ് ബസ്. ഞാൻ പറഞ്ഞ പോലെ ലേഡീസ് ടൂർ മാനേജർ ആയിരിക്കും. സോ സെയിം റിസോർട്ട് അതൊക്കെ ആയിരിക്കും, പക്ഷേ ഇറ്റ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ ലേഡീസ്.
0: ഈ യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ മിഡ് മോർണിംഗ് ലിസണേഴ്സിനോട് രാജീവിന് നൽകാൻ പറ്റുന്ന ഒരു ഒരു ടിപ്പ് എന്ന്, നിങ്ങൾക്ക് അത് സാധിക്കും, കാരണം ചായ ഇഷ്ടപ്പെടുന്ന, യാത്രകളെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അത്തരത്തിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വൈഫിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന മിസ്റ്റർ രാജീവിന് എന്താണ് പറയുക? ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഹിയർ ബിക്കോസ് ബഹ്റിനാണ്. അപ്പൊ ഇവിടുത്തെ ഒരു വൈബ് എല്ലാം നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അങ്ങനെയുള്ള രാജീവിന് എന്താണ് ഞങ്ങളുടെ ലിസണേഴ്സിനോട്, യാത്രകൾ ഇഷ്ടപ്പെടുന്നവരോട് പറയാനുള്ളത്?
1: ഞാൻ പറയണമെന്ന് വെച്ചാൽ ബഡ്ജറ്റ് നോക്കരുത്. ഈവൻ ഇഫ് യു ഡോണ്ട് ഹാവ് ബഡ്ജറ്റ്, സ്റ്റാർട്ട് വിത്ത് സ്മോൾ. ലൈക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നാട്ടിലാണെങ്കിൽ യു കെൻ ഗോ വിത്ത് 2000 റുപ്പീസിന് ഒരു ട്രിപ്പിന് പോവാം, 1000 റുപ്പീസിന് ട്രിപ്പിന് പോവാം. സോ നമുക്ക് ബഡ്ജറ്റ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഓ നെക്സ്റ്റ് ഇയർ ഒരിക്കലും വരില്ല. സോ ഞാൻ പറയുന്നത് എല്ലാരും ട്രാവൽ ചെയ്യാം, ആ ഒരു പീസ് ഓഫ് മൈൻഡ് എന്തായാലും കിട്ടും ട്രാവൽ ചെയ്യുമ്പോൾ. നമുക്കിപ്പോ ബഡ്ജറ്റ് ഗോ ടു ഇന്റർനാഷണൽ ട്രിപ്പ്, നമുക്ക് അവരുടെ കൾച്ചർ മനസ്സിലാക്കാം, അവരുടെ പല ആൾക്കാരെ മീറ്റ് ചെയ്യാം. അപ്പൊ അവരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ദെൻ വി കം അപ്പ് വിത്ത് എ ഡിഫറെന്റ് വൈബ്. ദെൻ ആ ഇവിടുത്തെ ഓഫീസിലെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ട് യു ഗെറ്റ് എ പീസ് ഓഫ് മൈൻഡ്, ഫുൾ റിലാക്സേഷൻ, ദെൻ കം ബാക്ക് യു വർക്ക്, ആ ഒരു ഫീൽ കിട്ടും.
0: എനിക്ക് തോന്നുന്നു, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടം, ഇനി ഒരുപാട് ട്രാവൽ ഒക്കെ കഴിഞ്ഞു, പക്ഷെ ഇനിയിപ്പോ ഒരു 5-6 വർഷമായിട്ട് ഇതുവരെ വലിയ ട്രിപ്പൊന്നും നടത്തിയിട്ടില്ല. സോ ഞാനിപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം സൗത്ത് കൊറിയയാണ്. അവിടെ പോകണമെങ്കിൽ, ഇവിടുന്ന് പോകണമെങ്കിൽ അത്യാവശ്യം ചിക്കിലി വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ വെയിറ്റിംഗിലാണ്. ഓക്കെ, നാട്ടിൽ നിന്ന് പോകാൻ അത്ര പ്രശ്നമില്ലാന്ന് കേട്ടോ, പക്ഷെ എന്നോട് ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കൂടെ ഇതുപോലെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, നിത്യ, വലിയ ട്രിപ്പൊക്കെ അവിടെ നിൽക്കട്ടെ, അത് നിങ്ങളുടെ സ്വപ്നമായിരിക്കാമോ, നടക്കട്ടെ, പക്ഷെ അതുകൊണ്ട് ആ ദിവസത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എന്തിനാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള ടൈം വെറുതെ വേസ്റ്റ് ആക്കുന്നത്? ഒരു ദിവസവും 2 ദിവസവും 3 ദിവസവും ഒക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ട്രിപ്പുകളുടെ, നമ്മുടെ സലാല പോലുള്ള സ്ഥലങ്ങളിലെ ട്രിപ്പുകൾ നിങ്ങൾ എൻജോയ് ചെയ്യൂന്ന് പറഞ്ഞു, അത് ശരിയാണോ?
1: ഡെഫിനറ്റ്ലി, കാരണം പറഞ്ഞല്ലോ, ഇപ്പൊ നാട്ടിലത്തെ അതേ ക്ലൈമറ്റ് ആണ് സലാലയിൽ. അപ്പൊ ഈ ഒരു ടൈമാണ് നിങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഈ ഒരു ഓഗസ്റ്റ് 6 വെക്കാം, കാരണം ഇറ്റ്സ് ലൈക് ജൂലൈ 30 നമ്മൾ ആദ്യം ഇനീഷ്യൽ ഡിപ്പാർച്ചർ വെച്ചത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫുൾ, ബസ് ഇസ് ഫുൾ.
0: സോ ആ 30 ട്രിപ്പ് പോകുന്നുണ്ട്?
1: ഞാൻ പോകുന്നില്ല, പക്ഷെ ട്രിപ്പ് ഇസ് ഗോയിങ്.
0: ഇത്
1: സെക്കൻഡ് ട്രിപ്പാണ്, 6th ഓഗസ്റ്റ്. നമ്മൾ 2 ബസ് ഈ പറഞ്ഞ 30 പോകുന്നത്, ദാറ്റ്സ് ഫുള്ളി ബുക്ക്ഡ്. സോ ഈ പറഞ്ഞ 6th ഓഗസ്റ്റ് ഐ ഓൾസോ ബി ട്രാവലിംഗ്. അപ്പൊ എന്റെ കൂടി
0: നമ്മുടെ ഗോൾഡൻ ചാൻസിൽ കിട്ടുന്ന വിന്നറിന് നമ്മുടെ രാജീവിനെ മീറ്റ് ചെയ്യാം. സോ ഞങ്ങളുടെ വിന്നർ ആരാണെങ്കിലും ശരി, നമ്മുടെ കൂടെയുള്ള ട്രിപ്പിലുള്ള എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ആളുണ്ടല്ലോ. ഹോമിന് വന്നാണ്, ഹോമിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അവിടെ ഒരാള് ജോയിൻ ചെയ്യുന്നു എന്നുള്ളത്
1: പറയാം. ഓക്കെ,
0: അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ പ്രൊസീജിയേഴ്സ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നു, അവരുടെ കാര്യമെല്ലാം നിങ്ങൾ നോക്കിക്കൊള്ളൂ അല്ലെ, മറ്റൊരാൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയാണ്?
1: ഒന്നുകൂടെ
0: പറയാമല്ലേ ഞാൻ, 0545552199 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് റിസർവേഷൻ ബുക്ക് ചെയ്യാം, മറ്റു കാര്യങ്ങൾ അറിയാം. അവിടുന്ന് തുടങ്ങുന്ന ആ ഒരു പ്രൊസീജിയർ മറ്റ് രീതികളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്?
1: ഓക്കെ, അപ്പൊ അവിടുന്ന് നമുക്ക് ഇനിഷ്യലി അവർ എൻക്വയറി അയക്കുമ്പോൾ ദേ ഹാവ് ഫുൾ പാക്കേജ്, ലൈക് ഇറ്റിനറി ഫുൾ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരും. ഓൺലി വൺ തിങ് വി ഷുഡ് മേക്ക് ഷുവർ, എമിറേറ്റ്സ് ഐഡി. We have that MLS ID minimum 3 months validity.
0: Okay.
1: അതാണ് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യേണ്ടത്.
0: ഓക്കെ, എന്നിട്ട്
1: That is the main important document. Emirates ID should be valid for 3 months. Mm. Then rest everything we'll take care.
0: Okay.
1: Like from all everything, any kind of information you want, our reservation staff will provide A to Z information. We'll create a group. Once everything is confirmed, like within before two days before the departure, we'll create a WhatsApp group. So all information will be shared. Ethramanike ethranam reporting time, everything will be shared in that group.
0: Okay. Appo adondu ottum tension illa, eppozhum namukku endu karyangalu chodikkanum okay aanu.
1: Once they reach the accommodation, avaru parayum idana wifi number for the room, ee samayathu ningal assemble cheyanam, adakke aa groupile WhatsApp groupile information undavum.
0: Okay anganeyanu karyangal. Okay, namukku oru paattinte time aayi kaynu. നമ്മൾ എന്തെങ്കിലും ഫൈനലി ഇനി പറയാനുണ്ടോ? നമ്മുടെ ടൈമും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്താണ് ഇനി ലാസ്റ്റ് നമ്മുടെ ലിസണേഴ്സിനോട് പറയാനുള്ളത്? എല്ലാവരും ജോയിൻ ചെയ്യൂ. ഓഗസ്റ്റ് 6th നിങ്ങളുടെ ഗോൾഡൻ ചാൻസ്. അതോടൊപ്പം എല്ലാ ഈ പറഞ്ഞ പോലെ തേഴ്സ്ഡേയ്സിലും ഇത്തരത്തിലൊരു ട്രിപ്പ് പോകുമ്പോൾ അതിന്റെ ഭാഗമാകാൻ അവർക്ക് ഓരോരുത്തർക്കും കഴിയണം.
1: അതുകൂടി ഉണ്ട്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി നമ്മളൊരു എന്റെ ഒരു ഇതിൽ ഒരു ട്രാവൽ ഏജൻസി അത് ചെയ്തിട്ടില്ല. വി ആർ കമ്മിങ് അപ്പ് വിത്ത് എ റിവാർഡ് പ്രോഗ്രാം.
0: ഓക്കെ.
1: ക്യാഷ് ബാക്ക്, ഐ മീൻ നമ്മളിപ്പോ ഇവിടെ സെന്റർ പോയിന്റിൽ പോകുമ്പോൾ റിവാർഡ് പ്രോഗ്രാം ഷെയർ ഇൻ അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. സോ വി ആർ കമ്മിങ് വിത്ത് എ റിവാർഡ് പ്രോഗ്രാം ഫോർ ഓൾ അവർ ക്ലയൻസ് ദാറ്റ് വിൽ ബി ലോഞ്ചിങ് ഇൻ സെപ്റ്റംബർ. സോ ഈച്ച് ഓഫ് യുവർ ട്രിപ്പ് വിൽ ബി ഗെറ്റ് റിവാർഡഡ്.
0: Oh, I see.
1: Yeah. So, okay. For example, 1,000 rupees there send a trip, you might get a point.
0: Uh-huh.
1: This points, ninka the trip by to utilize here.
0: Okay.
1: So, it's like we are giving back to you.
0: Oh, I see.
1: So, we are coming with that project. By September 1st week, it will be live to all clients.
0: ഓക്കേ, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി എന്തെങ്കിലും ഈ ട്രിപ്പിനെ കുറിച്ച് പറയാൻ മനസ്സിലുണ്ടെങ്കിൽ ഓർത്ത് പറഞ്ഞോ. ഞാൻ അപ്പോഴത്തേക്കും രാജീവിനും യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു നല്ല പാട്ട് തപ്പട്ടെ. ഓക്കെ, എന്തായാലും ഓഗസ്റ്റ് 6 എന്നുള്ളത് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും തെറ്റിപ്പോരുത്. ഇത് ഈ നിമിഷം മുതൽ രാജീവ് ഐ എം ഒരു ഷോർട്ടി നൽകുകയാണ്. ഇനി നമ്മൾ ഒരാഴ്ചത്തേക്ക് നമ്മുടെ കോണ്ടസ്റ്റ് അങ്ങോട്ട് എന്താ പറയുക നല്ല രീതിയിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ ഫോർമാറ്റ് രാജീവ് ഒന്ന് പറഞ്ഞേ. ഹോം സ്പേസ് Your name. Send it to 058-582-9220. Yes. ഒന്നുകൂടെ പറയാം. ഹോം സ്പേസ് സോളാർ സഫാരി എന്ന് ടൈപ്പ് ചെയ്തോ ഇല്ലേ എന്ന് നമുക്കൊരു ആ ഒരു പേര് എപ്പോഴും മനസ്സിലിരിക്കട്ടെ. ഹോം സ്പേസ് സോളാർ സഫാരി. അതുപോലെ യുവർ നെയിം സെൻഡ് ടു 058-582-9220. എനിക്ക് എന്തായാലും ഈ ഒരു തിരക്കിട്ട സമയത്തിൽ വീട്ടിലിരുന്ന് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. സ്വന്തം ജോലി, വൈഫിന്റെ ജോലി ഒക്കെ നോക്കാനുണ്ട്. ഈ ഒരു ടൈമിൽ ഞങ്ങളുടെ ഹോമിന്റെ കൂടെ ജോയിൻ ചെയ്തതിന് ഒത്തിരി ഒത്തിരി ഒത്തിരി താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ആൻഡ് ഐ ഓൾസോ വോണ്ട് ടു താങ്ക് ദീപു ഹു ഗേവ് റെഫറൻസ് ടു സോ ദീപു ബൈ ഇഫ് യു ആർ ലിസണിംഗ് താങ്ക് യു സോ മച്ച്.
0: അതെ അതെ അതെ. അപ്പൊ ദീപുനോട് ഞാനും താങ്ക്സ് പറയുകയാണ്, കാരണം ഇങ്ങനെ ഒരു നല്ല സുഹൃത്തിനെ പരിചയപ്പെടുത്തുന്നതിന്. അതുപോലെ തന്നെ സോളാർ സഫാരി ടൂസിന്റെ ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹോമും കൂടെ ഉണ്ടാവും. നമുക്ക് ഇനിയും ഒരുപാട് ഒരു ട്രിപ്പിൽ
1: കണ്ടുമുട്ടാം.
0: അപ്പൊ ഒരിക്കൽ കൂടി ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ചാച്ചാ ബാബയെ പറയുകയാണ്. ഹോം സ്പേസ് സോളാർ സഫാരി ZOLA. സോളാർ സഫാരി സ്പേസ് യുവർ നെയിം സെൻഡ് ടു 058-582-9220.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ്

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: കേരളയിൽ പറ്റിയ അബദ്ധം ആവർത്തിക്കരുതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അതിവേഗ റെയിൽ പദ്ധതി ഇ ശ്രീധരന്റെ റിപ്പോർട്ട് അപൂർണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശ്രീധരന്റെ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചു, അത് പൂർണ്ണമല്ല. പദ്ധതിയുടെ DPR അപൂർണം. ഇപ്പോഴത്തെ രൂപത്തിൽ പദ്ധതി നടപ്പാക്കരുത്. കേരളയിൽ പറ്റിയ അബദ്ധം ആവർത്തിക്കരുത്. സർക്കാർ പഠനം നടത്തും, അതിനുശേഷം മാത്രം തുടർ നടപടിയെന്ന് മുഖ്യമന്ത്രി. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് വി ഡി സതീശൻ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ വ്യക്തത വരുത്താതെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ, നടപടിയെടുക്കുമ്പോൾ മാധ്യമങ്ങൾ അറിഞ്ഞാൽ മതിയെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. പ്ലീഡർമാരുടെ നിയമനം, ലോയേഴ്സ് കോൺഗ്രസിന്റെ ആരോപണം തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. രണ്ടുപേരും ലോയേഴ്സ് കോൺഗ്രസ് പട്ടികയിൽ ഉള്ളവർ. AG അഭിപ്രായം തേടി. അഭിഭാഷകർ എന്ന നിലയിൽ അവരുടെ മത്സരക്ഷമത കണക്കിലെടുത്താണ് നിയമനം നൽകിയതെന്ന് വി ഡി സതീശൻ. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. ഇറാന്റെ സൈനിക കേന്ദ്രം ആക്രമിച്ച US. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ധാരണയിലെത്തിയില്ലെങ്കിൽ അടുത്തയാഴ്ച മുതൽ US വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കും. ഫോക്സ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാന്റെ ആണവ നിലയമുള്ള ബുഷഹറിലേക്കും ബന്ദറബാസിലേക്കും US ആക്രമണം. ഇറാനിലെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് US ആക്രമണം നടത്തി. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വിതച്ച് ഇറാൻ US ആക്രമണം അതിരൂക്ഷമായി തുടരുന്നു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ബഹ്റൈനിലും കുവൈറ്റിലും ഇറാന്റെ ആക്രമണം. ഇറാനെതിരെ നിലപാട് കടുപ്പിച്ച് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇറാനിയൻ കപ്പലുകളുടെ സഞ്ചാരത്തിന് പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നുള്ള കപ്പലുകൾക്കോ ഇറാനിയൻ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകൾക്കും ഈ വിലക്ക് ബാധകമായിരിക്കുമെന്ന് ട്രംപ്. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്കുള്ള കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് പാത തുറന്നു നൽകുമെന്നും US പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും 3 പേരെ കാണാതാവുകയും ചെയ്തെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ പതാകയേന്തിയ 7 കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഈ കപ്പലുകളിലായി 150 ഇന്ത്യക്കാരുണ്ട്. ഹോർമുസിലെ സുരക്ഷ വിലയിരുത്തി ഇന്ത്യ. കടലിടുക്കിലെ നാവികരുടെ സുരക്ഷയിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. 150 ഇന്ത്യൻ നാവികർ വിവിധ കപ്പലുകളിലും ടാങ്കറുകളിലുമുണ്ട്. ഇവരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ഡാഷ്ബോർഡ് തുറക്കും. അടിയന്തരഘട്ടത്തിൽ നാവികർക്കായി ലേസൺ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 7 ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോഴും മേഖലയിലുണ്ട്. ഷിപ്പിംഗ് വിദേശകാര്യ മന്ത്രാലയങ്ങൾ സ്ഥിതി നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വ്യോമപാതകളിൽ കടുത്ത സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി. ഇതിന്റെ ഭാഗമായി കുവൈറ്റ്, UAE, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയും ഒമാൻ ഉൾക്കടലിന് മുകളിലുള്ള വ്യോമപാതയും പൂർണ്ണമായും ഒഴിവാക്കാൻ വിമാന കമ്പനികൾക്ക് ഏജൻസി അടിയന്തര നിർദ്ദേശം നൽകി. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനുള്ള CPI തീരുമാനത്തിനെതിരെ INL നേതാവും മുൻ തുറമുഖ മന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ. ഈ നിലപാട് LDFിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന് അഹമ്മദ് ദേവർകോവിൽ. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം ചട്ടലംഘനമെന്നും മുൻമന്ത്രി പറയുന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവി ഒരധ്യായവും അടഞ്ഞിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പദവി കിട്ടുമെന്നാണ് പൂർണ്ണ വിശ്വാസം. LDF രാഷ്ട്രീയം CPIയെ ആരും പഠിപ്പിക്കേണ്ടതില്ലെന്നും ബിനോയ് വിശ്വം. മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ വരുമെന്നും 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്നുമുള്ള വാഗ്ദാനവുമായി എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണന് ഡൽഹിയിൽ നിന്ന് ഫോൺ വിളി. വയനാട് MPയുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞാണ് വിളിച്ചത്. വിദ്യയുടെ പരാതിയിൽ കോഴിക്കോട് സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു. നിരവധി MLA ഈ വിധത്തിൽ തട്ടിപ്പുകാർ ബന്ധപ്പെട്ടു എന്നും നേതൃത്വത്തിന്റെ അറിവോടെയാണ് പരാതി നൽകിയതെന്നും MLA. PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ DGP നിർദ്ദേശം. അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കരുതെന്ന് SIT. അതിവേഗത്തിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനും DGP ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കകം പ്രാഥമിക റിപ്പോർട്ട് നൽകാനാണ് SIT ശ്രമം. പത്മശ്രീ പുരസ്കാര ജേതാവും നോക്കുവിദ്യ പാവകളി കലാകാരിയുമായ മുഴിക്കൽ പങ്കജാക്ഷി അന്തരിച്ചു. വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. പരമ്പരാഗത പാവകളി കലാരൂപത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ചായിരുന്നു പുരസ്കാരം. പ്രിയദർശിനി പദ്ധതി ഒരു മാസം പിന്നിടുമ്പോൾ സർക്കാരിന് പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. മറ്റൊരു സർക്കാർ പദ്ധതിയും ജനം ഇത്രയും സന്തോഷത്തോടെ ഈ അടുത്ത കാലത്ത് ഏറ്റെടുത്തിട്ടില്ല. പദ്ധതി സ്ത്രീകളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തി. സ്ത്രീകളുടെ കുടുംബ ബജറ്റിനെ തന്നെ മാറ്റിമറിച്ചു. പൊതുജനം പദ്ധതിയെ ഇരുകൈ നീട്ടി സ്വീകരിച്ചതിനൊപ്പം പ്രതിപക്ഷവും പദ്ധതി അംഗീകരിച്ചുവെന്ന് മന്ത്രി. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ. 2010 ചാമ്പ്യൻമാരായ ശേഷം ഇതാദ്യമായാണ് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ കടക്കുന്നത്. സ്പാനിഷ് സൂപ്പർ താരം ലെമിൻ യമാലിനെ ഫ്രഞ്ച് ഡിഫൻഡർ ലൂക്കാസ് ഡിഗ്നെ ചവിട്ടി വീഴ്ത്തിയതിന് ലഭിച്ച പെനാൾട്ടി ഒയർസബാൽ ഗോളാക്കി മാറ്റി. മത്സരത്തിന്റെ 2nd പകുതിയിൽ പെഡ്രോ പോറോയാണ് 2nd ഗോൾ നേടിയത്. ആദ്യ മിനിറ്റുകളിൽ ഫ്രാൻസിന്റെ മുന്നേറ്റമാണ് കണ്ടത്. സ്പാനിഷ് ബോക്സിലേക്ക് തുടർച്ചയായി ഫ്രഞ്ച് പട കടന്നെങ്കിലും ഗോൾ കണ്ടെത്താനായില്ല. 15th മിനിറ്റിൽ പന്തുമായി മുന്നേറാൻ ശ്രമിച്ച സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രിയെ ഒലീസെ ഫൌൾ ചെയ്ത് വീഴ്ത്തിയതിന് ഫ്രീ കിക്ക് ലഭിച്ചെങ്കിലും ഗോളാക്കാൻ കഴിഞ്ഞില്ല. ഗോളെന്നുറച്ച കിലിയൻ എംബാപ്പയുടെ അതിശക്തമായ ഷോട്ട് മാർക്ക് കുക്രെല്ലയുടെ കാലിൽ തട്ടി പോസ്റ്റിന് പുറത്തേക്കും പോയി. തുടർച്ചയായ 3rd ഫൈനൽ ലക്ഷ്യമിട്ടെത്തിയ ഫ്രാൻസിന് നിരാശയോടെ മടക്കം. പ്രതിരോധ കരുത്തിനൊപ്പം ആക്രമണത്തിന് മൂർച്ച കൂട്ടി ഫ്രഞ്ച് പടയെ നേരിട്ട സ്പെയിൻ ആധികാരിക ജയത്തോടെയാണ് ഫൈനലിലേക്ക്. ഇന്ന് 2nd സെമിയാണ്. ഇംഗ്ലണ്ട് അർജന്റീനയെ നേരിടും. രാത്രി 11 മണിക്ക് കളി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: ഒന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
1: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈല സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
2: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ
3: ഇൻവൈറ്റ്സ്.
2: Mid morning with Nitya. Evergreen പാട്ടുകൾ brought to you by ഭാഷാബായ് ബിരിയാണി. Authentic ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സംബന്ധമായ കോൺസുലർ സേവനങ്ങളുടെ ചുമതല അൽഹിന്ദിന് നൽകിയത് ഡൽഹി കോടതി റദ്ദാക്കി. റീടെൻഡറിന് ഉത്തരവിട്ട് കോടതി. റീടെൻഡർ നടത്തി പുതിയ സേവനദാതാക്കൾ വരുന്നതുവരെ ഇതുവരെ ഉണ്ടായിരുന്ന BLS തൽക്കാലത്തേക്ക് സേവനങ്ങൾ തുടരാമെന്ന് കോടതി ഉത്തരവ്.
4: കെ-റെയിലിൽ പറ്റിയ അബദ്ധം ആവർത്തിക്കരുതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അതിവേഗ റെയിൽ പദ്ധതി ഇ ശ്രീധരന്റെ റിപ്പോർട്ട് അപൂർണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശ്രീധരന്റെ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചു, അത് പൂർണ്ണമല്ല. പദ്ധതിയുടെ DPR അപൂർണം. ഇപ്പോഴത്തെ രൂപത്തിൽ പദ്ധതി നടപ്പാക്കരുത്. കേരളയിൽ പറ്റിയ അബദ്ധം ആവർത്തിക്കരുത്. സർക്കാർ പഠനം നടത്തും, അതിനുശേഷം മാത്രം തുടർ നടപടിയെന്ന് മുഖ്യമന്ത്രി. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് VD സതീശൻ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ വ്യക്തത വരുത്താതെ മുഖ്യമന്ത്രി VD സതീശൻ. ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ, നടപടിയെടുക്കുമ്പോൾ മാധ്യമങ്ങൾ അറിഞ്ഞാൽ മതിയെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. പ്ലീഡർമാരുടെ നിയമനം ലോയേഴ്സ് കോൺഗ്രസിന്റെ ആരോപണം തള്ളി മുഖ്യമന്ത്രി VD സതീശൻ. രണ്ടുപേരും ലോയേഴ്സ് കോൺഗ്രസ് പട്ടികയിൽ ഉള്ളവർ. AG അഭിപ്രായം തേടി. അഭിഭാഷകർ എന്ന നിലയിൽ അവരുടെ മത്സരക്ഷമത കണക്കിലെടുത്താണ് നിയമനം നൽകിയതെന്ന് VD സതീശൻ. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. ഇറാന്റെ സൈനിക കേന്ദ്രം ആക്രമിച്ച US. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ധാരണയിലെത്തിയില്ലെങ്കിൽ അടുത്തയാഴ്ച മുതൽ US വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കും. ഫോക്സ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാന്റെ ആണവ നിലയമുള്ള ബുഷഹറിലേക്കും ബന്ദറബാസിലേക്കും US ആക്രമണം. ഇറാനിലെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് US ആക്രമണം നടത്തി. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വിതച്ച ഇറാൻ US ആക്രമണം അതിരൂക്ഷമായി തുടരുന്നു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ബഹ്റൈനിലും കുവൈറ്റിലും ഇറാന്റെ ആക്രമണം. ഇറാനെതിരെ നിലപാട് കടുപ്പിച്ച് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇറാനിയൻ കപ്പലുകളുടെ സഞ്ചാരത്തിന് പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നുള്ള കപ്പലുകൾക്കോ ഇറാനിയൻ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകൾക്കും ഈ വിലക്ക് ബാധകമായിരിക്കുമെന്ന് ട്രംപ്. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്കുള്ള കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് പാത തുറന്നു നൽകുമെന്നും US പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും 3 പേരെ കാണാതാവുകയും ചെയ്തെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ പതാകയേന്തിയ 7 കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഈ കപ്പലുകളിലായി 150 ഇന്ത്യക്കാരുണ്ട്. ഹോർമുസിലെ സുരക്ഷ വിലയിരുത്തി ഇന്ത്യ. കടലിടുക്കിലെ നാവികരുടെ സുരക്ഷയിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. 150 ഇന്ത്യൻ നാവികർ വിവിധ കപ്പലുകളിലും ടാങ്കറുകളിലുമുണ്ട്. ഇവരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ഡാഷ്ബോർഡ് തുറക്കും. അടിയന്തരഘട്ടത്തിൽ നാവികർക്കായി ലേസൺ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 7 ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോഴും മേഖലയിലുണ്ട്. ഷിപ്പിംഗ് വിദേശകാര്യ മന്ത്രാലയങ്ങൾ സ്ഥിതി നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വ്യോമപാതകളിൽ കടുത്ത സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി. ഇതിന്റെ ഭാഗമായി കുവൈറ്റ്, UAE, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയും ഒമാൻ ഉൾക്കടലിന് മുകളിലുള്ള വ്യോമപാതയും പൂർണ്ണമായും ഒഴിവാക്കാൻ വിമാന കമ്പനികൾക്ക് ഏജൻസി അടിയന്തര നിർദ്ദേശം നൽകി. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനുള്ള CPI തീരുമാനത്തിനെതിരെ INL നേതാവും മുൻ തുറമുഖ മന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ. ഈ നിലപാട് LDFന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന് അഹമ്മദ് ദേവർകോവിൽ. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം ചട്ടലംഘനമെന്നും മുൻമന്ത്രി പറയുന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവി ഒരധ്യായവും അടഞ്ഞിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പദവി കിട്ടുമെന്നാണ് പൂർണ്ണ വിശ്വാസം. LDF രാഷ്ട്രീയം CPIയെ ആരും പഠിപ്പിക്കേണ്ടതില്ലെന്നും ബിനോയ് വിശ്വം. മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ വരുമെന്നും 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്നുമുള്ള വാഗ്ദാനവുമായി എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണന് ഡൽഹിയിൽ നിന്ന് ഫോൺ വിളി. വയനാട് MPയുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞാണ് വിളിച്ചത്. വിദ്യയുടെ പരാതിയിൽ കോഴിക്കോട് സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു. നിരവധി MLA ഈ വിധത്തിൽ തട്ടിപ്പുകാർ ബന്ധപ്പെട്ടു എന്നും നേതൃത്വത്തിന്റെ അറിവോടെയാണ് പരാതി നൽകിയതെന്നും MLA. PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ DGP നിർദ്ദേശം. അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കരുതെന്ന് SIT. അതിവേഗത്തിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനും DGP ആവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാഴ്ചയ്ക്കകം പ്രാഥമിക റിപ്പോർട്ട് നൽകാനാണ് SIT ശ്രമം. പത്മശ്രീ പുരസ്കാര ജേതാവും നോക്കുവിദ്യ പാവകളി കലാകാരിയുമായ മുഴിക്കൽ പങ്കജാക്ഷി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. പരമ്പരാഗത പാവകളി കലാരൂപത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ചായിരുന്നു പുരസ്കാരം. പ്രിയദർശിനി പദ്ധതി ഒരു മാസം പിന്നിടുമ്പോൾ സർക്കാരിന് പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. മറ്റൊരു സർക്കാർ പദ്ധതിയും ജനം ഇത്രയും സന്തോഷത്തോടെ ഈ അടുത്ത കാലത്ത് ഏറ്റെടുത്തിട്ടില്ല. പദ്ധതി സ്ത്രീകളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തി. സ്ത്രീകളുടെ കുടുംബ ബജറ്റിനെ തന്നെ മാറ്റിമറിച്ചു. പൊതുജനം പദ്ധതിയെ ഇരുകൈ നീട്ടി സ്വീകരിച്ചതിനൊപ്പം പ്രതിപക്ഷവും പദ്ധതി അംഗീകരിച്ചുവെന്ന് മന്ത്രി. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 തകർത്ത് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ. 2010 ചാമ്പ്യൻമാരായ ശേഷം ഇതാദ്യമായാണ് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ കടക്കുന്നത്. സ്പാനിഷ് സൂപ്പർ താരം ലെമിൻ യമാലിനെ ഫ്രഞ്ച് ഡിഫൻഡർ ലൂക്കാസ് ഡിഗ്നെ ചവിട്ടി വീഴ്ത്തിയതിന് ലഭിച്ച പെനാൾട്ടി ഒയർസബാൽ ഗോളാക്കി മാറ്റി. മത്സരത്തിന്റെ 2 പെഡ്രോ പോറോയാണ് 2 നേടിയത്. ആദ്യ മിനിറ്റുകളിൽ ഫ്രാൻസിന്റെ മുന്നേറ്റമാണ് കണ്ടത്. സ്പാനിഷ് ബോക്സിലേക്ക് തുടർച്ചയായി ഫ്രഞ്ച് പട കടന്നെങ്കിലും ഗോൾ കണ്ടെത്താനായില്ല. 15 മിനിറ്റിൽ പന്തുമായി മുന്നേറാൻ ശ്രമിച്ച സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രിയെ ഒലീസെ ഫൌൾ ചെയ്ത് വീഴ്ത്തിയതിന് ഫ്രീ കിക്ക് ലഭിച്ചെങ്കിലും ഗോളാക്കാൻ കഴിഞ്ഞില്ല. ഗോളെന്നുറച്ച കിലിയൻ എംബാപ്പയുടെ അതിശക്തമായ ഷോട്ട് മാർക്ക് കുക്രെല്ലയുടെ കാലിൽ തട്ടി പോസ്റ്റിന് പുറത്തേക്കും പോയി. തുടർച്ചയായ 3 ഫൈനൽ ലക്ഷ്യമിട്ടെത്തിയ ഫ്രാൻസിന് നിരാശയോടെ മടക്കം. പ്രതിരോധ കരുത്തിനൊപ്പം ആക്രമണത്തിന് മൂർച്ച കൂട്ടി ഫ്രഞ്ച് പടയെ നേരിട്ട സ്പെയിൻ ആധികാരിക ജയത്തോടെയാണ് ഫൈനലിലേക്ക്. ഇന്ന് 2 സെമിയാണ് ഇംഗ്ലണ്ട് അർജന്റീനയെ നേരിടും. രാത്രി 11 കളി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
5: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM
6: പന്ത് കളിക്കാം. ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
10: Time check.
9: Brought to you by Ozone Cargo.
11: Good afternoon. ഇപ്പോൾ സമയം 1:08.
10: Time check.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: Weather update.
9: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
11: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 41 degrees Celsius, humidity 38%.
10: Weather update.
9: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Mid morning with Nitya.
7: Home FM presents Tamil Song of the Hour. Tamil paattu kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: അല്ല നാട്ടിലേക്ക് പോകുന്ന കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
2: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
1: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
2: ഇവിടെ എവിടെയാ?
1: നമ്മുടെ ദുബായിൽ അൽഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
3: MVR Diagnostic Clinic, Dubai. Call 050-860-9611.
0: Mid Morning with Nithya. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: Evergreen Partigal was brought to you by Bashabhai Biryani, Vassal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

കാരുത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികൾ അക്കരമുത്തുകണ ഒരു കൊച്ചുകിട തനുതച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃതത്തെ കാരുത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികൾ അക്കരമുത്തുകണക്കൊരു കൊച്ചു

കാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലെ തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി കണ്ടെടു വളയെടു പറയെടു വടമെടു മൊഴികളിൽ അലയുടെ തകിൽ

0: 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: യുഎഇയിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സംബന്ധമായ കോൺസുലാർ സേവനങ്ങളുടെ ചുമതല അൽഹിന്ദിന് നൽകിയത് ഡൽഹി കോടതി റദ്ദാക്കി. റീടെൻഡറിന് ഉത്തരവിട്ട് കോടതി. റീടെൻഡർ നടത്തി പുതിയ സേവനദാതാക്കൾ വരുന്നതുവരെ ഇതുവരെ ഉണ്ടായിരുന്ന BLS തൽക്കാലത്തേക്ക് സേവനങ്ങൾ തുടരാമെന്ന് കോടതി ഉത്തരവ്. കേരളയിൽ പറ്റിയ അബദ്ധം ആവർത്തിക്കരുതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അതിവേഗ റെയിൽ പദ്ധതി ഇ ശ്രീധരന്റെ റിപ്പോർട്ട് അപൂർണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശ്രീധരന്റെ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചു, അത് പൂർണ്ണമല്ല. പദ്ധതിയുടെ DPR അപൂർണം. ഇപ്പോഴത്തെ രൂപത്തിൽ പദ്ധതി നടപ്പാക്കരുത്. കേരളയിൽ പറ്റിയ അബദ്ധം ആവർത്തിക്കരുത്. സർക്കാർ പഠനം നടത്തും, അതിനുശേഷം മാത്രം തുടർ നടപടിയെന്ന് മുഖ്യമന്ത്രി. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് VD സതീശൻ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ വ്യക്തത വരുത്താതെ മുഖ്യമന്ത്രി VD സതീശൻ. ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ, നടപടിയെടുക്കുമ്പോൾ മാധ്യമങ്ങൾ അറിഞ്ഞാൽ മതിയെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. പ്ലീഡർമാരുടെ നിയമനം ലോയേഴ്സ് കോൺഗ്രസിന്റെ ആരോപണം തള്ളി മുഖ്യമന്ത്രി VD സതീശൻ. രണ്ടുപേരും ലോയേഴ്സ് കോൺഗ്രസ് പട്ടികയിൽ ഉള്ളവർ. AGയോട് അഭിപ്രായം തേടി. അഭിഭാഷകർ എന്ന നിലയിൽ അവരുടെ മത്സരക്ഷമത കണക്കിലെടുത്താണ് നിയമനം നൽകിയതെന്ന് VD സതീശൻ. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. ഇറാന്റെ സൈനിക കേന്ദ്രം ആക്രമിച്ച US. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ധാരണയിലെത്തിയില്ലെങ്കിൽ അടുത്തയാഴ്ച മുതൽ US വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കും. ഫോക്സ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാന്റെ ആണവ നിലയമുള്ള ബുഷഹറിലേക്കും ബന്ദറബാസിലേക്കും US ആക്രമണം. ഇറാനിലെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് US ആക്രമണം നടത്തി. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വിതച്ച് ഇറാൻ US ആക്രമണം അതിരൂക്ഷമായി തുടരുന്നു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ബഹ്റൈനിലും കുവൈറ്റിലും ഇറാന്റെ ആക്രമണം. ഇറാനെതിരെ നിലപാട് കടുപ്പിച്ച് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇറാനിയൻ കപ്പലുകളുടെ സഞ്ചാരത്തിന് പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നുള്ള കപ്പലുകൾക്കോ ഇറാനിയൻ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകൾക്കും ഈ വിലക്ക് ബാധകമായിരിക്കുമെന്ന് ട്രംപ്. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്കുള്ള കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് പാത തുറന്നു നൽകുമെന്നും US പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും 3 പേരെ കാണാതാവുകയും ചെയ്തെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ പതാകയേന്തിയ 7 കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഈ കപ്പലുകളിലായി 150 ഇന്ത്യക്കാരുണ്ട്. ഹോർമുസിലെ സുരക്ഷ വിലയിരുത്തി ഇന്ത്യ. കടലിടുക്കിലെ നാവികരുടെ സുരക്ഷയിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. 150 ഇന്ത്യൻ നാവികർ വിവിധ കപ്പലുകളിലും ടാങ്കറുകളിലുമുണ്ട്. ഇവരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ഡാഷ്ബോർഡ് തുറക്കും. അടിയന്തരഘട്ടത്തിൽ നാവികർക്കായി ലേസൺ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 7 ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോഴും മേഖലയിലുണ്ട്. ഷിപ്പിംഗ് വിദേശകാര്യ മന്ത്രാലയങ്ങൾ സ്ഥിതി നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വ്യോമപാതകളിൽ കടുത്ത സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി. ഇതിന്റെ ഭാഗമായി കുവൈറ്റ്, UAE, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയും ഒമാൻ ഉൾക്കടലിന് മുകളിലുള്ള വ്യോമപാതയും പൂർണ്ണമായും ഒഴിവാക്കാൻ വിമാന കമ്പനികൾക്ക് ഏജൻസി അടിയന്തര നിർദ്ദേശം നൽകി. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനുള്ള CPI തീരുമാനത്തിനെതിരെ INL നേതാവും മുൻ തുറമുഖ മന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ. ഈ നിലപാട് LDFിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന് അഹമ്മദ് ദേവർകോവിൽ. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം ചട്ടലംഘനമെന്നും മുൻമന്ത്രി പറയുന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവി ഒരധ്യായവും അടഞ്ഞിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പദവി കിട്ടുമെന്നാണ് പൂർണ്ണ വിശ്വാസം. LDF രാഷ്ട്രീയം CPIയെ ആരും പഠിപ്പിക്കേണ്ടതില്ലെന്നും ബിനോയ് വിശ്വം. മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ വരുമെന്നും 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്നുമുള്ള വാഗ്ദാനവുമായി എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണന് ഡൽഹിയിൽ നിന്ന് ഫോൺ വിളി. വയനാട് MPയുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞാണ് വിളിച്ചത്. വിദ്യയുടെ പരാതിയിൽ കോഴിക്കോട് സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു. നിരവധി MLAമാരെ ഈ വിധത്തിൽ തട്ടിപ്പുകാർ ബന്ധപ്പെട്ടു എന്നും നേതൃത്വത്തിന്റെ അറിവോടെയാണ് പരാതി നൽകിയതെന്നും MLA. PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ DGP നിർദ്ദേശം. അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കരുതെന്ന് SIT. അതിവേഗത്തിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനും DGP ആവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാഴ്ചയ്ക്കകം പ്രാഥമിക റിപ്പോർട്ട് നൽകാനാണ് SIT ശ്രമം. പത്മശ്രീ പുരസ്കാര ജേതാവും നോക്കുവിദ്യ പാവകളി കലാകാരിയുമായ മുഴിക്കൽ പങ്കജാക്ഷി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. പരമ്പരാഗത പാവകളി കലാരൂപത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ചായിരുന്നു പുരസ്കാരം. പ്രിയദർശിനി പദ്ധതി ഒരു മാസം പിന്നിടുമ്പോൾ സർക്കാരിന് പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. മറ്റൊരു സർക്കാർ പദ്ധതിയും ജനം ഇത്രയും സന്തോഷത്തോടെ ഈ അടുത്ത കാലത്ത് ഏറ്റെടുത്തിട്ടില്ല. പദ്ധതി സ്ത്രീകളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തി. സ്ത്രീകളുടെ കുടുംബ ബജറ്റിനെ തന്നെ മാറ്റിമറിച്ചു. പൊതുജനം പദ്ധതിയെ ഇരുകൈ നീട്ടി സ്വീകരിച്ചതിനൊപ്പം പ്രതിപക്ഷവും പദ്ധതി അംഗീകരിച്ചുവെന്ന് മന്ത്രി. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 തകർത്ത് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ. 2010 ചാമ്പ്യൻമാരായ ശേഷം ഇതാദ്യമായാണ് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ കടക്കുന്നത്. സ്പാനിഷ് സൂപ്പർ താരം ലെമിൻ യമാലിനെ ഫ്രഞ്ച് ഡിഫൻഡർ ലൂക്കാസ് ഡിഗ്നെ ചവിട്ടി വീഴ്ത്തിയതിന് ലഭിച്ച പെനാൾട്ടി ഒയർസബാൽ ഗോളാക്കി മാറ്റി. മത്സരത്തിന്റെ 2 പെഡ്രോ പോറോയാണ് 2 നേടിയത്. ആദ്യ മിനിറ്റുകളിൽ ഫ്രാൻസിന്റെ മുന്നേറ്റമാണ് കണ്ടത്. സ്പാനിഷ് ബോക്സിലേക്ക് തുടർച്ചയായി ഫ്രഞ്ച് പട കടന്നെങ്കിലും ഗോൾ കണ്ടെത്താനായില്ല. 15 മിനിറ്റിൽ പന്തുമായി മുന്നേറാൻ ശ്രമിച്ച സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രിയെ ഒലീസെ ഫൌൾ ചെയ്ത് വീഴ്ത്തിയതിന് ഫ്രീ കിക്ക് ലഭിച്ചെങ്കിലും ഗോളാക്കാൻ കഴിഞ്ഞില്ല. ഗോളെന്നുറച്ച കിലിയൻ എംബാപ്പയുടെ അതിശക്തമായ ഷോട്ട് മാർക്ക് കുക്രെല്ലയുടെ കാലിൽ തട്ടി പോസ്റ്റിന് പുറത്തേക്കും പോയി. തുടർച്ചയായ 3 ഫൈനൽ ലക്ഷ്യമിട്ടെത്തിയ ഫ്രാൻസിന് നിരാശയോടെ മടക്കം. പ്രതിരോധ കരുത്തിനൊപ്പം ആക്രമണത്തിന് മൂർച്ച കൂട്ടി ഫ്രഞ്ച് പടയെ നേരിട്ട സ്പെയിൻ ആധികാരിക ജയത്തോടെയാണ് ഫൈനലിലേക്ക്. ഇന്ന് 2 സെമിയാണ് ഇംഗ്ലണ്ട് അർജന്റീനയെ നേരിടും. രാത്രി 11 കളി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
5: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം
6: മൊറോക്കോ. 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
8: Brought to you by Gulf Hypermarket Russell Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bar Dubai.
9: Time check.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
8: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
2: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
3: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: Malayalita!
9: Malayalita!
10: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സിയെ ജെ എമ്മിന്റെ എ സിയാ. ജെ എം എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എ സി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's C Rising Vari, ningalde brand UAE vipaniyil ethikkan njangal sahayikkunnu.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സംബന്ധമായ കോൺസുലർ സേവനങ്ങളുടെ ചുമതല അൽഹിന്ദിന് നൽകിയത് ഡൽഹി കോടതി റദ്ദാക്കി. റീടെൻഡറിന് ഉത്തരവിട്ട് കോടതി. റീടെൻഡർ നടത്തി പുതിയ സേവനദാതാക്കൾ വരുന്നതുവരെ ഇതുവരെ ഉണ്ടായിരുന്ന BLS തൽക്കാലത്തേക്ക് സേവനങ്ങൾ തുടരാമെന്ന് കോടതി ഉത്തരവ്.
4: കെ-റെയിലിൽ പറ്റിയ അബദ്ധം ആവർത്തിക്കരുതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അതിവേഗ റെയിൽ പദ്ധതി ഇ ശ്രീധരന്റെ റിപ്പോർട്ട് അപൂർണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശ്രീധരന്റെ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചു, അത് പൂർണ്ണമല്ല. പദ്ധതിയുടെ DPR അപൂർണം. ഇപ്പോഴത്തെ രൂപത്തിൽ പദ്ധതി നടപ്പാക്കരുത്. കെ-റെയിൽ പറ്റിയ അബദ്ധം ആവർത്തിക്കരുത്. സർക്കാർ പഠനം നടത്തും, അതിനുശേഷം മാത്രം തുടർ നടപടിയെന്ന് മുഖ്യമന്ത്രി. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് VD സതീശൻ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ വ്യക്തത വരുത്താതെ മുഖ്യമന്ത്രി VD സതീശൻ. ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ, നടപടിയെടുക്കുമ്പോൾ മാധ്യമങ്ങൾ അറിഞ്ഞാൽ മതിയെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. പ്ലീഡർമാരുടെ നിയമനം ലോയേഴ്സ് കോൺഗ്രസിന്റെ ആരോപണം തള്ളി മുഖ്യമന്ത്രി VD സതീശൻ. രണ്ടുപേരും ലോയേഴ്സ് കോൺഗ്രസ് പട്ടികയിൽ ഉള്ളവർ. AG അഭിപ്രായം തേടി. അഭിഭാഷകർ എന്ന നിലയിൽ അവരുടെ മത്സരക്ഷമത കണക്കിലെടുത്താണ് നിയമനം നൽകിയതെന്ന് VD സതീശൻ. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. ഇറാന്റെ സൈനിക കേന്ദ്രം ആക്രമിച്ച US. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ധാരണയിലെത്തിയില്ലെങ്കിൽ അടുത്തയാഴ്ച മുതൽ US വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കും. ഫോക്സ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാന്റെ ആണവ നിലയമുള്ള ബുഷഹറിലേക്കും ബന്ദറബാസിലേക്കും US ആക്രമണം. ഇറാനിലെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് US ആക്രമണം നടത്തി. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വിതച്ച് ഇറാൻ US ആക്രമണം അതിരൂക്ഷമായി തുടരുന്നു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ബഹ്റൈനിലും കുവൈറ്റിലും ഇറാന്റെ ആക്രമണം. ഇറാനെതിരെ നിലപാട് കടുപ്പിച്ച് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇറാനിയൻ കപ്പലുകളുടെ സഞ്ചാരത്തിന് പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നുള്ള കപ്പലുകൾക്കോ ഇറാനിയൻ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകൾക്കും ഈ വിലക്ക് ബാധകമായിരിക്കുമെന്ന് ട്രംപ്. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്കുള്ള കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് പാത തുറന്നു നൽകുമെന്നും US പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും 3 പേരെ കാണാതാവുകയും ചെയ്തെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ പതാകയേന്തിയ 7 കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഈ കപ്പലുകളിലായി 150 ഇന്ത്യക്കാരുണ്ട്. ഹോർമുസിലെ സുരക്ഷ വിലയിരുത്തി ഇന്ത്യ. കടലിടുക്കിലെ നാവികരുടെ സുരക്ഷയിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. 150 ഇന്ത്യൻ നാവികർ വിവിധ കപ്പലുകളിലും ടാങ്കറുകളിലുമുണ്ട്. ഇവരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ഡാഷ്ബോർഡ് തുറക്കും. അടിയന്തരഘട്ടത്തിൽ നാവികർക്കായി ലേസൺ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 7 ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോഴും മേഖലയിലുണ്ട്. ഷിപ്പിംഗ് വിദേശകാര്യ മന്ത്രാലയങ്ങൾ സ്ഥിതി നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വ്യോമപാതകളിൽ കടുത്ത സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി. ഇതിന്റെ ഭാഗമായി കുവൈറ്റ്, UAE, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയും ഒമാൻ ഉൾക്കടലിന് മുകളിലുള്ള വ്യോമപാതയും പൂർണ്ണമായും ഒഴിവാക്കാൻ വിമാന കമ്പനികൾക്ക് ഏജൻസി അടിയന്തര നിർദ്ദേശം നൽകി. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനുള്ള CPI തീരുമാനത്തിനെതിരെ INL നേതാവും മുൻ തുറമുഖ മന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ. ഈ നിലപാട് LDFന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന് അഹമ്മദ് ദേവർകോവിൽ. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം ചട്ടലംഘനമെന്നും മുൻമന്ത്രി പറയുന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവി ഒരധ്യായവും അടഞ്ഞിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പദവി കിട്ടുമെന്നാണ് പൂർണ്ണ വിശ്വാസം. LDF രാഷ്ട്രീയം CPI ആരും പഠിപ്പിക്കേണ്ടതില്ലെന്നും ബിനോയ് വിശ്വം. മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ വരുമെന്നും 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്നുമുള്ള വാഗ്ദാനവുമായി എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണന് ഡൽഹിയിൽ നിന്ന് ഫോൺ വിളി. വയനാട് MPയുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞാണ് വിളിച്ചത്. വിദ്യയുടെ പരാതിയിൽ കോഴിക്കോട് സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു. നിരവധി MLA ഈ വിധത്തിൽ തട്ടിപ്പുകാർ ബന്ധപ്പെട്ടു എന്നും നേതൃത്വത്തിന്റെ അറിവോടെയാണ് പരാതി നൽകിയതെന്നും MLA. PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ DGP നിർദ്ദേശം. അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കരുതെന്ന് SIT. അതിവേഗത്തിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനും DGP ആവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാഴ്ചയ്ക്കകം പ്രാഥമിക റിപ്പോർട്ട് നൽകാനാണ് SIT ശ്രമം. പത്മശ്രീ പുരസ്കാര ജേതാവും നോക്കുവിദ്യ പാവകളി കലാകാരിയുമായ മുഴിക്കൽ പങ്കജാക്ഷി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. പരമ്പരാഗത പാവകളി കലാരൂപത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ചായിരുന്നു പുരസ്കാരം. പ്രിയദർശിനി പദ്ധതി ഒരു മാസം പിന്നിടുമ്പോൾ സർക്കാരിന് പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. മറ്റൊരു സർക്കാർ പദ്ധതിയും ജനം ഇത്രയും സന്തോഷത്തോടെ ഈ അടുത്ത കാലത്ത് ഏറ്റെടുത്തിട്ടില്ല. പദ്ധതി സ്ത്രീകളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തി. സ്ത്രീകളുടെ കുടുംബ ബജറ്റിനെ തന്നെ മാറ്റിമറിച്ചു. പൊതുജനം പദ്ധതിയെ ഇരുകൈ നീട്ടി സ്വീകരിച്ചതിനൊപ്പം പ്രതിപക്ഷവും പദ്ധതി അംഗീകരിച്ചുവെന്ന് മന്ത്രി. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 തകർത്ത് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ. 2010 ചാമ്പ്യൻമാരായ ശേഷം ഇതാദ്യമായാണ് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ കടക്കുന്നത്. സ്പാനിഷ് സൂപ്പർ താരം ലെമിൻ യമാലിനെ ഫ്രഞ്ച് ഡിഫൻഡർ ലൂക്കാസ് ഡിഗ്നെ ചവിട്ടി വീഴ്ത്തിയതിന് ലഭിച്ച പെനാൾട്ടി ഒയർസബാൽ ഗോളാക്കി മാറ്റി. മത്സരത്തിന്റെ 2 പെഡ്രോ പോറോയാണ് 2 നേടിയത്. ആദ്യ മിനിറ്റുകളിൽ ഫ്രാൻസിന്റെ മുന്നേറ്റമാണ് കണ്ടത്. സ്പാനിഷ് ബോക്സിലേക്ക് തുടർച്ചയായി ഫ്രഞ്ച് പട കടന്നെങ്കിലും ഗോൾ കണ്ടെത്താനായില്ല. 15 മിനിറ്റിൽ പന്തുമായി മുന്നേറാൻ ശ്രമിച്ച സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രിയെ ഒലീസെ ഫൌൾ ചെയ്ത് വീഴ്ത്തിയതിന് ഫ്രീ കിക്ക് ലഭിച്ചെങ്കിലും ഗോളാക്കാൻ കഴിഞ്ഞില്ല. ഗോളെന്നുറച്ച കിലിയൻ എംബാപ്പയുടെ അതിശക്തമായ ഷോട്ട് മാർക്ക് കുക്രെല്ലയുടെ കാലിൽ തട്ടി പോസ്റ്റിന് പുറത്തേക്കും പോയി. തുടർച്ചയായ 3 ഫൈനൽ ലക്ഷ്യമിട്ടെത്തിയ ഫ്രാൻസിന് നിരാശയോടെ മടക്കം. പ്രതിരോധ കരുത്തിനൊപ്പം ആക്രമണത്തിന് മൂർച്ച കൂട്ടി ഫ്രഞ്ച് പടയെ നേരിട്ട സ്പെയിൻ ആധികാരിക ജയത്തോടെയാണ് ഫൈനലിലേക്ക്. ഇന്ന് 2 സെമിയാണ് ഇംഗ്ലണ്ട് അർജന്റീനയെ നേരിടും. രാത്രി 11 കളി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
2: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico! United States! Canada!
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
7: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bar Dubai.
10: Time check.
11: Time check.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: Weather update.
11: Weather update.
9: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.ac.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Malayali da!
6: Malayali da!
7: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC supply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100.
1: You are listening to Malayalida with Sheba.

0: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യമന്ത്രിക്കെതിരെ NSS ജനറൽ സെക്രട്ടറി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി US. തെക്കൻ ഇറാനിൽ നടത്തിയ പുതിയ വ്യോമാക്രമണങ്ങളിൽ 30 സാധാരണക്കാരും ഏറെ ഇറാനിയൻ സൈനികരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഇറാന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സൈനിക കേന്ദ്രം, സിവിലിയൻ കേന്ദ്രം ലക്ഷ്യമിട്ടാണ് യുഎസിന്റെ ആക്രമണമുണ്ടായത്. ഇറാൻ ഷെഹറിലെ ബാംപോർ ഗാരിസണിൽ 13 US മിസൈലുകൾ പതിച്ചു. ആക്രമണത്തിൽ ഇറാന്റെ 388 ബ്രിഗേഡിലെ 7 സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സൈനിക താമസ സ്ഥലങ്ങളെയും ഗസ്റ്റ് ഹൌസിനെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇറാൻ സൈന്യം. ആക്രമണങ്ങളിൽ 260 പേർക്ക് പരിക്കേറ്റുവെന്ന് ഇറാൻ ആരോഗ്യമന്ത്രാലയം. പരിക്കേറ്റവരിൽ 3 18 വയസ്സിൽ താഴെയുള്ളവരാണ്. ഭൂരിഭാഗം പേരും ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടിട്ടുണ്ട്. തുടർ ആക്രമണങ്ങളുടെ ഭീതി നിലനിൽക്കുന്നതിനാൽ സൈനിക കേന്ദ്രങ്ങൾക്കടുത്തുള്ള പരീക്ഷാ കേന്ദ്രങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുകയാണ്. ഇറാന്റെ സൈനിക കേന്ദ്രം ആക്രമിച്ച US ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ധാരണയിലെത്തിയില്ലെങ്കിൽ അടുത്തയാഴ്ച മുതൽ US വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രസിഡന്റ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ ആണവ നിലയമുള്ള ബുഷഹറിലേക്കും ബന്ദർ അബ്ബാസിലേക്കും യുഎസിന്റെ ആക്രമണം. ഇറാനിലെ വിവിധയിടങ്ങളിൽ ഡ്രോൺ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം. പശ്ചിമേഷ്യയിൽ യുദ്ധ ഭീതി വിതച്ച് ഇറാൻ US ആക്രമണം രൂക്ഷമായി തുടരുന്നു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഇറാനെതിരെ നിലപാട് കടുപ്പിക്കുന്നു US. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ഇറാനിയൻ കപ്പലുകളുടെ സഞ്ചാരത്തിന് പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നുള്ള കപ്പലുകൾക്കും ഇറാനിയൻ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകൾക്കും വിലക്ക് ബാധകം. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്കുള്ള കപ്പൽ ഗതാഗതത്തിനായി ഹോർമോസ് പാത തുറന്നു നൽകുമെന്നും US പ്രസിഡന്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. 3 കാണാതായിട്ടുണ്ട്. ഇന്ത്യൻ പതാകയേന്തിയ 7 കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഇതിൽ 150 ജീവനക്കാരുണ്ട് എന്നാണ് PTI റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോർമസിലെ സുരക്ഷ ഇന്ത്യ വിലയിരുത്തി. കടലിടുക്കിലെ നാവികരുടെ സുരക്ഷയിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. ഇവരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ഡാഷ്ബോർഡ് തുറക്കും. അടിയന്തരഘട്ടത്തിൽ നാവികർക്കായി ലൈസൺ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്ന് സർക്കാർ. യുഎസും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വ്യോമപാതകളിൽ കടുത്ത സുരക്ഷാ ഭീഷണിയുണ്ടെന്ന യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസിയുടെ മുന്നറിയിപ്പ്. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സംബന്ധമായ കോൺസുലാർ സേവനങ്ങളുടെ ചുമതല അൽഹിന്ദിന് നൽകിയത് ഡൽഹി കോടതി റദ്ദാക്കി. റീടെൻഡറിന് ഉത്തരവിട്ട് കോടതി റീടെൻഡർ നടത്തി പുതിയ സേവനദാതാക്കൾ വരുന്നതുവരെ ഇതുവരെ ഉണ്ടായിരുന്ന BLS തൽക്കാലത്തേക്ക് സേവനങ്ങൾ നൽകാമെന്ന് കോടതിയുടെ ഉത്തരവ്. CJP പ്രതിഷേധത്തെ പിന്തുണച്ച് ശശി തരൂർ MP തുറന്ന കത്ത്. വിദ്യാർത്ഥികളുടെ രോഷം സ്വാഭാവികം. ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ തകർന്നത് സാധാരണക്കാരന്റെ സ്വപ്നം. സോനം വാങ്ചുക് നിരാഹാരം അവസാനിപ്പിക്കണമെന്ന് തരൂരിന്റെ അഭ്യർത്ഥന. രാജ്യത്തിന്റെ മനസാക്ഷി ഉണർത്തുകയെന്ന ലക്ഷ്യം പൂർത്തിയാക്കി. രാഷ്ട്രീയക്കാരനോ പാർലമെന്റ് അംഗമോ അയല്ല, മറിച്ച് യുവതലമുറ നേരിടുന്ന പ്രതിസന്ധികളിൽ ആഴത്തിൽ അസ്വസ്ഥനായ ഒരാളെന്ന നിലയ്ക്കാണ് ഈ കത്തെന്ന് സമരക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശശി തരൂർ. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി നടപടി സ്വാഗതം ചെയ്ത് ഹർജി നൽകിയ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. നിയമവിരുദ്ധ സമിതിക്കെതിരെയായിരുന്നു ഹർജിയെന്ന് ഷോൺ ജോർജ്. മുഖ്യമന്ത്രി VD സതീശന് മറുപടിയുമായി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. മുഖ്യമന്ത്രി പറയുന്നതെല്ലാം പച്ചക്കള്ളം. കാണാൻ ശ്രമിച്ചപ്പോൾ അനുവദിച്ചില്ല. ഇനി തന്നെ കാണാൻ ആരും പറയേണ്ട. പ്രൈവറ്റ് സെക്രട്ടറിയെ 2 വിളിച്ചു, പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ 6 കഴിഞ്ഞാണ് സെക്രട്ടറി തിരിച്ചു വിളിച്ചത്. ബജറ്റിന്റെ തിരക്ക് കാരണമെന്ന് പിന്നീട് പറഞ്ഞെന്ന് G സുകുമാരൻ നായർ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ സംസ്ഥാന താൽപര്യം ഹനിക്കില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. വിഷയത്തിൽ CPMലെ ഭിന്നത ആയുധമാക്കിയായിരുന്നു പ്രതിപക്ഷ ആരോപണങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. തനിക്കെതിരെ ആരോപണമുയർത്തിയ മുൻ മന്ത്രിമാർക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി VD സതീശൻ. സംഘപരിവാർ നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട PA മുഹമ്മദ് റിയാസിന്റെ വിമർശനത്തിനും മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയെക്കുറിച്ചുള്ള P രാജീവിന്റെ പ്രതികരണത്തിനും മുഖ്യമന്ത്രിയുടെ മറുപടി. സർക്കാർ പ്ലീഡർ നിയമനത്തിലെ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന് പരാതി ഉണ്ടെന്നത് മാധ്യമ വാർത്ത മാത്രം. ശുപാർശ നൽകിയത് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി. KSU ലോ കോളേജ് യൂണിറ്റ് കമ്മിറ്റിയുടെ വിമർശനങ്ങൾ മുഖ്യമന്ത്രി തള്ളി. CPI വിമർശനത്തിൽ RJDക്കും IL നിന്നും മറുപടിയായി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF ഉണ്ടാക്കിയ പാർട്ടിയാണ് CPI എന്നാണ് പ്രതികരണം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അടഞ്ഞ അധ്യായമല്ല, പദവി കിട്ടുന്ന കാര്യത്തിൽ സംശയമില്ലെന്നും ബിനോയ് വിശ്വം. ആലപ്പുഴ വലിയ ചുടുകാട് രക്തസാക്ഷി ഭൂമിയിൽ വീണ്ടും CPI CPM തർക്കം. വ്യക്തികൾക്ക് സ്മാരകം നിർമ്മിക്കില്ലെന്ന ധാരണ തെറ്റിച്ച് CPM VS അച്യുതാനന്ദന്റെ സ്മാരകം നിർമ്മിക്കുന്നതാണ് CPI എതിർപ്പിന് ഇടയാക്കിയത്. ഇതോടെ TV തോമസിന് സ്മാരകം നിർമ്മിക്കാൻ CPI തീരുമാനിച്ചു. ഒടുവിൽ VS സ്മാരകത്തിന്റെ രൂപരേഖയിൽ മാറ്റം വരുത്തിയ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചിരിക്കുകയാണ്. അതിവേഗ റെയിൽ പദ്ധതി. ഇ ശ്രീധരന്റെ റിപ്പോർട്ട് അപൂർണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശ്രീധരന്റെ റിപ്പോർട്ട് ലഭിച്ചു, അത് പൂർണ്ണമല്ല. പദ്ധതിയുടെ DPR അപൂർണം. ഇപ്പോഴത്തെ രൂപത്തിൽ പദ്ധതി നടപ്പാക്കരുത്. K Railൽ പറ്റിയ അബദ്ധം ആവർത്തിക്കരുത്. സർക്കാർ ഇക്കാര്യത്തിൽ പഠനം നടത്തും, അതിനുശേഷം മാത്രം തുടർ നടപടിയെന്ന് മുഖ്യമന്ത്രി. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് VD സതീശൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ വ്യക്തത വരുത്താതെ മുഖ്യമന്ത്രി VD സതീശൻ. ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ നടപടിയെടുക്കുമ്പോൾ മാധ്യമങ്ങൾ അറിഞ്ഞാൽ മതിയെന്ന് മുഖ്യമന്ത്രി.

ഫ്രാൻസിന് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ. 2010 ചാമ്പ്യന്മാരായ ശേഷം ഇതാദ്യമായാണ് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ കടക്കുന്നത്. ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടമാണ് രണ്ടാം സെമിയിൽ. രാത്രി 11 മണിക്കാണ് കളി. അടുത്ത വാർത്ത 5 മണിക്ക്.

0: Home FM News was brought to you by Dunya Group of Companies since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu. Germany, Netherlands, Argentina, Portugal. Loga footballinte mahamelam. Africa, Bosnia and Herzegovina, Morocco, Algeria.
2: 48 rajyangal ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
3: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Russell Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankul Road, Bardubai.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളും ആണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിങ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. തീ പാറുന്ന ഒരു മത്സരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. പുൽ മൈതാനത്ത് വീണ്ടും ഒരു ആരാധകരുടെ ആവേശത്തിൽ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഗെയിം നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ അർജന്റീന ഇംഗ്ലണ്ട് ഏറ്റവും അധികം തീ പാറുന്നൊരു പോരാട്ടമായിട്ട്, ഏറ്റവും അധികം ആവേശം നൽകുന്ന ഒരു പോരാട്ടമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കളിക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു സമയത്ത് എന്തായിരിക്കും സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? എങ്ങനെയായിരിക്കും മത്സരഫലം? കഴിഞ്ഞ ദിവസം സ്പെയിൻ ഫ്രാൻസ്, കുറേ പേര് ഫ്രാൻസിന് അനുകൂലമായിട്ട് തന്നെയാണ് നിന്നത്. പക്ഷേ ഫ്രാൻസിനെ ഞെട്ടിച്ചുകൊണ്ട്, ഞെട്ടിച്ചു എന്ന് ശരിക്കും ഫുട്ബോൾ പിന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഞെട്ടിച്ചു എന്ന് പറയില്ല. കാരണം സ്പെയിൻ കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് തോറ്റിട്ടില്ല, യൂറോകപ്പ് ചാമ്പ്യന്മാരാണ്. ആ രീതിയിലൊക്കെ അവരെ നോക്കുകയാണെങ്കിൽ അവർ കരുത്തരാണ്. ഈ കരുത്തരായിട്ടുള്ള സ്പെയിനാണ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടേക്ക് അവരുമായിട്ട് ഏറ്റുമുട്ടാനെത്തുന്നത് ആരാണ്? അർജന്റീനയാണോ ഇംഗ്ലണ്ടാണോ? ആരായിരിക്കും വരിക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ഒപ്പം സ്പെയിൻ ഫ്രാൻസ് പോരാട്ടത്തെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വളരെ മോശമായിട്ടുള്ളൊരു മത്സരമായിരുന്നു, ആരാധകരുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നില്ലേ? ഒരു സെമി ഫൈനൽ കണ്ട മത്സരമായിരുന്നോ ഇത്? അതിൽ നല്ല മത്സരങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പ് ഘട്ടത്തിലും ക്വാർട്ടർ ഫൈനലും ഒക്കെ കണ്ടില്ലേ എന്ന സംശയമൊക്കെ തോന്നിയിരുന്നില്ലേ? എന്താണ് ഫ്രാൻസിനെ തോൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം? അതുപോലെ അർജന്റീനയ്ക്ക് ഇന്ന് എത്രത്തോളം വലിയ പ്രതീക്ഷയുണ്ട്? മെസ്സിയിൽ തന്നെയാണോ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ? അതോ എല്ലാവരും ചേർന്ന് ഒരു ടീം സ്പിരിറ്റായിട്ട് കളിച്ച് പ്ലേമേക്കറായിട്ട് ഒരിക്കൽ കൂടി മെസ്സി മാറിയിട്ട് ടീം ഒരിക്കൽ കൂടി വിജയിച്ച് ഫൈനലിൽ സ്പെയിനോട് ഏറ്റുമുട്ടാൻ പോവുകയാണോ? അതോ ഇത്തവണ കപ്പ് ബാക്ക് ടു ഹോം എന്ന് പറയുന്നത് പോലെ തിരിച്ച് അതിൻ്റെ വീട്ടിലേക്ക് തന്നെയുള്ള യാത്രയിലാണോ? വിളിക്കാം 800-922-0 ടോൾ ഫ്രീ നമ്പറിലേക്ക്. അതുപോലെ കുറേ പേര് മറുഭാഗത്ത് നിന്ന് ഇന്നത്തെ മത്സരം വീക്ഷിക്കുന്നുണ്ട്. അർജന്റീന തോൽക്കണേ, അർജന്റീന തോൽക്കണേ, അർജന്റീന ടൂർണമെൻറ്റിന് പുറത്താക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്, അവരെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് 75 ലക്ഷം പേർ ഒപ്പിട്ട് നിവേദനം വരെ കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ആ രീതിയിലേക്കൊക്കെ നമ്മൾ പോകേണ്ടതുണ്ടോ? വിളിക്കാം 800-922-0. നമസ്കാരം, ഗുഡ് ഈവനിങ്, ആരാണിത്?
1: നമസ്കാരം,
0: എന്റെ പേര് അരുൺ. താങ്കൾ ഒരു ഫുട്ബോൾ ആരാധകനാണോ?
1: തീർച്ചയായിട്ടും.
0: ഏതാണ് ടീം?
1: അർജന്റീന.
0: അർജന്റീന നോക്കൂ, സ്പെയിൻ ആണ് അർജന്റീനയെ എതിരിടാൻ വേണ്ടിട്ട് വരുന്നതെങ്കിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഫൈനൽ എത്തിയായിരിക്കും.
1: 50-50 അർജന്റീന ഫാൻ ആണെങ്കിലും സ്പെയിനിനെ നിങ്ങൾ എല്ലാവരും ചെറുതാക്കി കണ്ടു. ആദ്യത്തെ കളിയുടെ ഒപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ആ കളി ഭയങ്കര മോശമായിരുന്നു സ്പെയിനിൽ ചേർന്നിരുന്നു. പക്ഷെ അത് മോശമല്ലായിരുന്നു,
0: അവരുടെ ഒരു വാമപ്പ് മാത്രമായിരുന്നു അല്ലേ?
1: അതല്ല, അവര് ചെറുതായി സ്പെയിനും ചെറുതാക്കി കണ്ടു ആ ടീമിനെ. അതുകൊണ്ടാണ് ലെമിൻ യമാലിനെ അവർ ലാസ്റ്റ് ആയിട്ട് ഇറക്കാനും ഒരു തീരുമാനം എടുത്തത്. ഈ ലെമിൻ യമാലിനെ ഫസ്റ്റ് ഹാഫിൽ ഇറക്കിയിരുന്നെങ്കില് ഒരു ഗോൾ അടിച്ചിട്ടാണ് ലെമിൻ യമാലിനെ മാറ്റിയിരുന്നെങ്കിൽ ഈ പ്രഷർ ഉണ്ടാവില്ലായിരുന്നു.
0: ശരിക്കും
1: ഞാൻ കളി സ്റ്റാർട്ടിങ്ങിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ചാൻസ് എത്താൻ പോലുള്ളത് സ്പെയിനാണെന്ന് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: എനിക്ക് കഴിഞ്ഞ ദിവസം കളിക്കാൻ ഇറങ്ങിയപ്പോൾ സാധാരണ ഫുട്ബോൾ വളരെ ഗാഢമായിട്ട് പിന്തുടരാത്തവരൊക്കെ വിചാരിച്ചേക്കുന്നത് ഫ്രാൻസ് കയറിപ്പോരും. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പില് ഫൈനലിസ്റ്റുകളാണ് അവരല്ലേ?
1: അതെ അതെ. പക്ഷെ എല്ലാരും പറഞ്ഞത് അട്ടിമറി, ഇത് അട്ടിമറിയല്ല, ഇന്നലെ സ്പെയിനിന്റെ ഒരു ആധിപത്യം തന്നെയായിരുന്നു. അട്ടിമറി എന്ന് പറയാൻ പറ്റില്ല, അവരുടെ ശൈലി അതാണത്.
0: പക്ഷെ ഒരു ട്രിപ്പിൾ എഞ്ചിൻ എന്നല്ലേ നമ്മള് ഫ്രാൻസിനെ പറയാം, അവരുടെ കൂടെ ഉള്ളത് ആരാണ് അല്ലേ? ഡെംബലെ.
1: ട്രിപ്പിൾ എഞ്ചിനേക്കാളും ഒരു ടീം ടീമായിട്ട് കളിക്കുമ്പോൾ ആ ട്രിപ്പിൾ എഞ്ചിൻ ഒന്നല്ലോ.
0: ശരിക്കും ശരിക്കും സ്പെയിൻ നന്നായിട്ട് കളിച്ചു അല്ലേ? അങ്ങനെ തന്നെ പറയാം.
1: സ്പെയിന്റെ കളി തന്നെയാണത്, അതൊരു ഒരാളുടെ ഒരു വ്യക്തിപരമായ ഒരാളുടെ
0: ഈ ടീം വർക്കാണ് ഇനി ഫൈനലിൽ എത്തുന്നത്. അവിടെ അർജന്റീന ഇംഗ്ലണ്ട് ഈ ഒരു സെമി എങ്ങനെ കാണുന്നു, അതും കൂടി പറഞ്ഞാലോ?
1: അർജന്റീന ഇംഗ്ലണ്ട് സ്കലോണിയുടെ തന്ത്രം നമുക്ക് ആർക്കും അറിയില്ല.
0: അതെങ്ങനെയാണല്ലേ? അതെ,
1: അതൊരു അവിടുത്തെ കളിക്കാരനേക്കാളും സ്കലോണിയുടെ ബുദ്ധിയാണ് ഏറ്റവും കൂടുതൽ അർജന്റീനയ്ക്കുള്ളത്. ചെറിയ ടീമിന്റെ അടുത്ത് ചില സമയത്ത് അവര് വില കുറച്ച് കാണുന്നുണ്ടോ അദ്ദേഹത്തിന്റെ ഒരു പ്ലാനിംഗ് ആണോ എന്നറിയില്ല. പക്ഷെ ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫ്രാൻസിന്റെ അടുത്ത് നിലംപരിശാവെന്ന് പറഞ്ഞ അർജന്റീനയായിരുന്നു. പക്ഷെ ആദ്യത്തെ 80 മിനിറ്റോളം ഫ്രാൻസിന് എന്നാലത്തെ കളിയായിരുന്നു, ഫ്രാൻസിനെ കൊണ്ട് തൊടിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഡിമറിയയുടെ സബ്സ്റ്റിറ്റ്യൂഷനിലായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പ് കളി മാറിയത്.
0: ശരിക്കും ഡിമറിയ രക്ഷകനായി എന്നൊക്കെ പറഞ്ഞ നമ്മളെ
1: സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം പുറത്തു കാണുന്നത്
0: ശരിക്കും. ശരിക്കും ശരീരഭാഷ തന്നെ ഒരു തോറ്റവന്റെ ശരീരഭാഷയായിരുന്നു. ഇന്നിപ്പോ എംബാപ്പെ പറയുന്നുണ്ട്, ഞങ്ങൾ നല്ല കളിയല്ല കളിച്ചത്, ഒരു വേൾഡ് കപ്പിൽ കളിക്കേണ്ട കളിയല്ല പുറത്തെടുത്തത്, തോൽക്കേണ്ടത് കളി തന്നെയായിരുന്നു എന്ന് അദ്ദേഹം തന്നെ കുറ്റസമ്മതം നടത്തുന്നുണ്ട്.
1: തീർച്ചയായും സ്പെയിനിന് എല്ലാവരും അട്ടിമറിയാതെ എല്ലാവരും പറഞ്ഞു, പക്ഷെ ഇത് അട്ടിമറിയല്ല, അത് അവരുടെ ശൈലിയും അത് അവരുടെ
0: അരുൺ. അതുപോലെ ഇംഗ്ലണ്ടിനെതിരെ കളത്തിലിറങ്ങുമ്പോ മെസ്സിയുടെ ആ ഒരു പിന്നെ ജേഴ്സി ഒന്ന് മാറുന്നുണ്ട് അല്ലേ, എവേ ജേഴ്സി അല്ലേ?
1: അതെ, ജേഴ്സിയാണ്. എവേ ജേഴ്സി പണ്ട് പറഞ്ഞിരുന്നത് എവേ ജേഴ്സി ഒരു ഭാഗ്യക്കേടാന്ന് പറഞ്ഞിരുന്നത്, പക്ഷെ ഇത് അർജന്റീന തിരഞ്ഞെടുത്തതാണ് ഈ കളിക്കാനായിട്ട്.
0: എനിക്ക് പണ്ടത്തെ മറഡോണ ആ കളിയുടെ ഒരു ഓർമ്മക്കായിട്ടായിരിക്കും അല്ലേ,
1: ഓർമ്മക്കായിട്ടും ഈ എവേ ജേഴ്സിനാണ് ഇങ്ങോട്ടായിട്ട് ജയിച്ചിരിക്കുന്നത് രണ്ടാണ്.
0: പക്ഷെ ഒരു ജേഴ്സി ആരാധകൻ അല്ലെങ്കിൽ അർജന്റീനൻ ആരാധകൻ എന്ന നിലയിൽ ചോദിച്ചോക്കട്ടെ, എനിക്കെപ്പോഴും അർജന്റീനൻ ആ നീലയും വെള്ളയും കുപ്പായത്തിൽ ക്രൂഷ്യൽ ഗെയിം കളിക്കുന്നത് കാണാനാണ് ഇഷ്ടം.
1: എല്ലാവർക്കും നമുക്കും അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, നീലയും വെള്ളങ്ങളുള്ള ഒരു പ്രത്യേക ഭംഗി
0: തന്നെയാണ്
1: ടീമിന്റെ എല്ലാവർക്കും മനസ്സിൽ. അർജന്റീന പറഞ്ഞാൽ നീലയും വെള്ളം തന്നെ നമുക്കൊരു മനസ്സിൽ വരുള്ളൂ, അല്ലാണ്ട് വേറെ ജേഴ്സി നമുക്ക് ഓർമ്മയിൽ വരില്ല.
0: ഇതൊരു സൈക്കോളജിക്കൽ മൂവ് കൂടി ആയിരിക്കും ആ പഴയ ഓർമ്മയില്ലല്ലേ,
1: ആയിരിക്കും ഇവര് അവർക്ക് കുറെ വിശ്വാസങ്ങളും ഉണ്ടെന്ന് എന്റെ ഒരു കാഴ്ചപ്പാട്. എല്ലാ കളിക്കും അവർ അതിന്റേതായ ഒരു പ്ലാനിങ് അവിടെ നടത്തുന്നുണ്ട്.
0: ശരിക്കും. അപ്പൊ എന്തായാലും താങ്കളുടെ ഇഷ്ട ടീം ജയിച്ച് കയറട്ടെ ഫൈനലിൽ. സ്പെയിൻ അർജന്റീന പോരാട്ടം മികച്ചൊരു പോരാട്ടമായിരിക്കും. വിളിക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്. എന്തായാലും ആ കപ്പെടുക്കുമ്പോ ഇഷ്ടപ്പെട്ട ടീമിന്റെ വിശ്വസിക്കുന്നവരൊക്കെ കൂടെ വേണമല്ലോ, വിളിക്കാം. 800-922-0. ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം ഒരു എന്താ പറയുക, തീപ്പാറുന്ന ഒരു പോരാട്ടം തന്നെയായിരിക്കും. കഴിഞ്ഞ ദിവസം നടന്ന ഫ്രാൻസ് സ്പെയിൻ മത്സരം പോലെ ആയിരിക്കില്ല ഇന്നത്തെ അർജന്റീന ഇംഗ്ലണ്ട് കളി. ആരാണിത്? ഷാരോൺ. സുഖായിരിക്കുന്നു? അർജന്റീന ഫാൻ ആണല്ലോ അല്ലേ? ആഹാ, എങ്ങനെയായിരിക്കും ഇന്നത്തെ മത്സരം? ഒരു ഫാനിസ് ഒക്കെ മാറ്റി വെച്ചിട്ട് വളരെ കൃത്യമായ ഫുട്ബോള്, ഫാനിസ് ഒക്കെ മാറ്റി വെച്ചിട്ട് എന്തോ എന്താ ഈ കേക്കണതും. അർജന്റീന
2: ആരാധകനല്ലേ?
0: അപ്പൊ ആരാണ് ഫൈനലിൽ എത്താൻ പോണത്? ആരാണ്? സ്പെയിൻ ഇംഗ്ലണ്ട് വന്നിട്ട് ഇംഗ്ലണ്ട്
2: കപ്പെടുക്കും.
0: ഞാൻ സെമിയിൽ തന്നെ നിക്കായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കണത്, നമ്മുടെ സ്പെയിൻ എന്താ ഇപ്പൊ ചില്ലറക്കാരാണോ?
2: പക്ഷെ
0: കഴിഞ്ഞ യൂറോകപ്പിൽ ആ കടം വീട്ടാൻ വേണ്ടി വരാണല്ലേ. ഇന്ന് മെസ്സി ഗോൾ അടിക്കോ? ഇന്ന് മെസ്സി ഗോൾ അടിക്കോ?
2: മെസ്സി ഒരു ഗോൾ അടിക്കുന്ന തോന്നുന്നു. 5-1 ഇംഗ്ലണ്ട് ജയിക്കാൻ പോകുന്നത്.
0: 5-1?
2: അതെ.
0: അത്രയ്ക്ക് വേണോ?
2: അതുണ്ട്, കണ്ടോ.
0: എന്തായാലും എനിക്ക് ഷാരോണിന്റെ ആ ഒരു ഒരു ആത്മവിശ്വാസം, അർജന്റീനൻ ഫാൻ ആയിരിക്കും 5-1 ഇംഗ്ലണ്ട് ഫൈനലിൽ കയറുന്നു എന്ന് പറയുന്ന ആ ഒരു കളി വിലയിരുത്തൽ നോക്കാം നമുക്ക് അല്ലേ, അങ്ങനെയാണ് വരുന്നത്. ഷാരോണെ സന്തോഷം. എന്തോ ബെല്ലിംഗ്ഹാമിന്റെ ആ ഡബിൾ അല്ലേ കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ
2: മനോഹരമായിട്ടുള്ള.
0: എനിക്ക് അദ്ദേഹത്തിന് കാണുമ്പോൾ നമുക്കൊരു കൗതുകം, ഒരു ഇഷ്ടം തോന്നുന്ന ഒരു കളിക്കാരനല്ലേ. ശരീരഭാഷ എവിടെയോ ഒരു ധാർഷ്ട്യോ ദേഷ്യമൊന്നും
2: ഇല്ലാതെ.
0: അപ്പൊ ബെല്ലിംഗ്ഹാമിന്റെ കരുത്തില് നമ്മുടെ ഇംഗ്ലണ്ട് കയറി വരികയാണ് ഫൈനലില്. കപ്പ് ബാക്ക് ടു ഹോം അല്ലേ. യെസ്, താങ്ക് യു സോ മച്ച്. ഷാരോൺ ആണ് വിളിച്ചത്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്?
3: ഹലോ.
0: ഹലോ, ആരാണ്? ആരാണ്? സഫ്വാൻ. എവിടെയാണ് സഫ്വാൻ? നാടെവിടെയാണ്? മലപ്പുറം തിരൂര്. നമ്മുടെ ഒക്കെ സെവൻസിന്റെ ഒക്കെ നാട്, ഫുട്ബോളിന്റെ രക്തത്തില് ഫുട്ബോൾ കൂടി അലിഞ്ഞിരിക്കുന്ന ഒരു നാട് അല്ലേ. അർജന്റീന ഫാൻ ആവാനുള്ള സാധ്യതയാണല്ലോ സഫാൻ.
3: ഒരിക്കലും
0: ഇത് മാറിയതാണോ അതോ ബ്രസീൽ വഴി, പോർച്ചുഗൽ വഴി, ഫ്രാൻസ് വഴി മാറി മാറി വന്ന് ഇംഗ്ലണ്ട് ആയതാണോ? യെസ്, ഒരു ഒരു കട്ട ഇംഗ്ലണ്ട് ആരാധകനാണ് അല്ലെ. ഡേവിഡ് ബെക്കാമിന്റെ കാലത്ത് മുതലേ ഉള്ള ഒരു ആരാധകനായിരിക്കണം അല്ലെ. യെസ്, അപ്പൊ എന്തായാലും സന്തോഷമുണ്ട്. എത്ര എത്ര ഒരു വലിയ മാർജിൻ ആയിരിക്കും ജയിക്കുന്ന? ഷൂട്ടൗട്ടിലേക്ക് പോവോ? നിശ്ചിത സമയത്ത് കളി അവസാനിക്കോ? 2-0 അല്ലേ. ഉറപ്പായിട്ടും അതാണ്, തീർച്ചയായിട്ടും. അവിടെ മെസ്സി ഉണ്ട്, അത് തന്നെയാണ് താങ്കളെ നമ്മുടെ എതിരാളികളെ ആദരിക്കുന്ന രീതി നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതാണ്. അത് അവിടെ നിൽക്കുമ്പോ ഒരു ചോദ്യം, ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ഫ്രാൻസ് സ്പെയിൻ മത്സരം എങ്ങനെയായിരുന്നു? താങ്കൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് ആണോ വന്നത്? അതെന്താ, സ്പെയിൻ എല്ലാരും വില കുറച്ച് കാണുന്നത്. സ്പെയിൻ യൂറോ ചാമ്പ്യന്മാരാണ്, അവർ കരുത്തരാണ്, അവർക്ക് ലെമി നിയമാലുണ്ട്, അങ്ങനെ കരുത്തരുടെ ഒരു കൂട്ടമുണ്ട്.
3: ആണ്, പക്ഷേ അവർ ഇത്രയും ദിവസത്തെ കളികള് വിനയിച്ചപ്പോ നമുക്ക് ഫ്രാൻസ് അറ്റാക്കിംഗ് കൊണ്ട് ഡിഫൻസ് ഉണ്ട്.
0: അതെല്ലാം പൊളിയുന്നതല്ലേ കണ്ടത്? അതെല്ലാം ഒരു സ്പാനിഷ് മസാലയിൽ വെന്തരിയുന്ന ഒരു ഫ്രഞ്ച് ഫ്രൈസിനല്ലേ നമ്മൾ കണ്ടത്?
3: ഇന്നലെ അവര് മിഡില് ചേഞ്ച് വരുത്തി, അവര് ടോമിനെ ഇറക്കിക്കാണ്ട് മാനുഭവനെ ഇറക്കില്ല. അപ്പൊ അത് അവർക്ക് ഭയങ്കര മിസ്റ്റേക്ക് വന്നു.
0: തന്ത്രങ്ങളിൽ പാളിച്ചു പറ്റിയതാണ് ഫ്രാൻസിന് തിരിച്ചടിയായത് അല്ലേ?
3: മധ്യനിര കളി ഉണ്ടായില്ല
0: തീർച്ചയായിട്ടും. പിന്നെ എംബാപ്പെ ഒരു നിറം മങ്ങിയ പോലെയും നമുക്ക് തോന്നി അല്ലേ?
3: എംബാപ്പക്കാരും ബോൾ കൊടുക്കാറ് എന്താ പറയാ,
0: കളിക്കൊരു ഫ്ലോ, അതെ അതെ, ഫ്രാൻസിന്റെ കളിക്കൊരു ഫ്ലോ ഉണ്ടായിരുന്നില്ല, അവർക്ക് താളം കണ്ടെത്താൻ പറ്റിയില്ല, അങ്ങേയറ്റം കയ്യിന്ന് പോയതുപോലുള്ള ഒരു ശരീരഭാഷ. അതിന്റെ ഇടയിലും സ്പാനിഷ് ഗോൾ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് അപകടം വിതയ്ക്കാൻ വേണ്ടിട്ട് എംബാപ്പയും കൂട്ടർ എത്തിയിരുന്നു കേട്ടോ. ആദ്യ മിനിറ്റുകളിലൊക്കെ കളി ഫ്രാൻസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. സത്യം, ഇംഗ്ലണ്ട് സ്പെയിൻ, ഇംഗ്ലണ്ട് സ്പെയിൻ അങ്ങനെ ഇംഗ്ലണ്ട് ചാമ്പ്യന്മാരാവുകയാണ് അല്ലേ?
3: കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ വിളിച്ചിരുന്നു, അപ്പൊ അന്ന് ഞങ്ങള്
0: മെക്സിക്കോനായിട്ടായിരുന്നു.
3: അപ്പൊ അന്ന് ഞങ്ങള് പറഞ്ഞു ഇത് ജയിക്കുന്നു, കാരണം എല്ലാ വെല്ലുവിളികളെയും പ്രകൃതിയുടെയും ഫാൻസിന്റെ ഒക്കെ വെല്ലുവിളികൾ ഭേദിച്ച് ഞങ്ങള് വീണ്ടും മുന്നേറി. ഇന്നും അതുപോലെ തന്നെ ഉണ്ടാവും.
0: യെസ്, അങ്ങനെ ഇംഗ്ലണ്ട് അർജന്റീനയെ തോൽപ്പിക്കുന്നു എന്നാണ് സഫാൻ മലപ്പുറത്ത് നിന്ന് തിരൂരിൽ നിന്ന് പറയുന്ന സന്തോഷം കേട്ടോ. ഒരുപാട് പേര് ഇന്ന് ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇതെന്താണ്? ബ്രാച്ചുകൾ എന്നൊക്കെ പറഞ്ഞ പോലെ, ബ്രെക്സിക്കോ എന്നൊക്കെ പറയുന്ന പോലെ ആ കൂട്ടുകെട്ടാണോ അതോ യഥാർത്ഥ ആരാധകരാണോ? നമസ്കാരം, ഗുഡ് ഈവനിങ്.
4: നമസ്കാരം. നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
4: എന്റെ പേര് നവാസ്.
0: നവാസ് എവിടുന്ന വിളിക്കുന്നേ?
4: അജ്മാൻ.
0: അജ്മാനിൽ നിന്ന് നവാസ്. ഇടയ്ക്ക് വിളിക്കുന്ന നവാസ് ആണോ? യെസ് യെസ്, മനസ്സിലായി. നവാസെ പറയൂ, ഏതാണ് ടീം എന്ന് പറഞ്ഞു. എനിക്ക് എന്താണ് വിശ്വാസക്കുറവെന്നോ? ഇല്ല, ഞാനോ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഇപ്പൊ നിങ്ങളിങ്ങനെ കളിയാക്കുന്നുണ്ട്, എന്റെ ഒരു സ്വാഭാവിക ഒരു ചോദ്യം, അർജന്റീന ആദ്യ ഘട്ടത്തില് തോറ്റു പുറത്താവുകയാണെങ്കിൽ നമ്മൾ ആ അർജന്റീനയ്ക്കൊപ്പം തന്നെ നിൽക്കും? ഇല്ലല്ലോ, കളിയിൽ തുടരുന്ന മറ്റു ടീമുകൾ മികച്ച, കാരണം നമുക്കൊരു കളിക്കാരന് ഒരു ടീം വേണ്ടേ? നമുക്ക് നമുക്ക് ഈ നമുക്ക് നമ്മുടേതായിട്ടുള്ള ടീം എപ്പോഴും ഫ്രാൻസ്. ഫ്രാൻസ് അല്ല, ഇല്ല ഇല്ല, എനിക്ക് എനിക്ക് സ്പെയിന്, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളെ ഇവിടുത്തെ സംസാരത്തിലൊക്കെ ഞാൻ സ്പെയിനിനുള്ള വലിയ സാധ്യതകളെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ എന്റെ എക്കാലത്തെയും ഇനി ഉള്ള കാലത്തെയും ടീം എന്ന് പറയുന്നത് എപ്പോഴും ബ്രസീൽ തന്നെയാണ്. അല്ല ആ സുഹൃത്തെ, നമുക്ക് അവിടെയാണ് തെറ്റുന്നത്. നമ്മൾ ബ്രസീൽ ആരാധകരും അർജന്റീനിയൻ ആരാധകരും ആയിരിക്കെ നമ്മുടെ ടീം ആ തുടർച്ചയിൽ ഇല്ലെങ്കിൽ നമുക്ക് ആ കളി കണ്ടിരിക്കണം. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടീം അല്ലെങ്കിൽ നന്നായി കളിക്കുന്ന ഒരു ടീമിനെ നമ്മൾ പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കും, അതൊരു തെറ്റല്ല.
4: അല്ല, അത് ശരിയാണ്. പക്ഷെ നമ്മുടെ ഈ അർജന്റീന, ഞാനൊരു അർജന്റീന ആരാധകനാണ് വർഷങ്ങളായിട്ട്. പക്ഷെ ഇപ്പൊ ഈ എല്ലാ കളിയിലും അർജന്റീന കളിച്ചിട്ട് ഏത് കളിയായാലും
0: അതെ അതെ അതെ അതെ, എനിക്കൊന്ന് അർജന്റീനക്കെതിരെ ഒരു, നമ്മൾ ഗാലറി മൊത്തം എതിരാണല്ലോ എന്ന് പറഞ്ഞ പോലെ ബ്രസീൽ ഫാൻസ് ഒരു ഭാഗത്തുണ്ട്, പിന്നെ പോർച്ചുഗൽ ഉണ്ട് അല്ലെ, പുറത്തു പോയവരെല്ലാവരും ഉണ്ട് ഫ്രാൻസായി. ഇപ്പൊ ആരൊക്കെ പുറത്തു പോയി അവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് ഇപ്പൊ മറ്റേ സാമ്പാർ മുന്നണി എന്ന് പറഞ്ഞ പോലെ ഉണ്ടാവും. അതൊക്കെ കറുത്തിന് പുറത്താണ്, അതൊന്നും അവരൊന്നും അറിയുന്നു പോലും ഇല്ല. ഇതൊക്കെ നമ്മൾ കുറച്ച് മലയാളികളും ഇന്ത്യക്കാരും കുറച്ച് അതല്ലാത്ത കുറച്ച് ഫാൻസുകൾ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞ്, കുറച്ച് കാലത്തേക്കുള്ള നമ്മുടെ ഒരു കുഞ്ഞു വൈരം മാത്രമേ ഉള്ളൂ ഇതൊക്കെ. പിന്നെ ഉണ്ടായില്ല ചിത്രത്തിൽ,
4: പിന്നെ ഉണ്ടായില്ല, പിന്നെ സ്പെയിൻ ഉണ്ടായിരുന്നു, നല്ലോണം കളിച്ചു. രണ്ടു ഗോളും സ്പെയിൻ ആയാലും പോലെ രണ്ടു ഗോളും സ്പെയിൻ ആഘാതപ്പെട്ടത്.
0: ശരി, അപ്പൊ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് വരുമ്പോ താങ്കളുടെ പ്രതീക്ഷ അർജന്റീന കയറും അല്ലേ?
4: എന്റെ പ്രതീക്ഷയില് അർജന്റീന 2-1 അർജന്റീന വിജയിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
0: പ്രതീക്ഷിക്കാം, നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മെസ്സിയുടെ ആ ഒരു മാജിക് നമുക്ക് ഇനി ഒരു മത്സരത്തിന് അപ്പുറം കൂടി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഫൈനലിൽ എത്തട്ടെ. അതൊരു ഫൈനലായിരിക്കും, ഒരു രസകരമായിട്ടുള്ള മത്സരമായിരിക്കും, ആവേശം നിറഞ്ഞ ഒരു ലോകകപ്പിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും നല്ലൊരു പോരാട്ടമായിരിക്കും.
4: ലോകകപ്പിലും നമുക്ക് എന്താ പറയാ, അർജന്റീന എല്ലാ കളിയിലും ജയിച്ചിട്ടും അവർക്ക് കുറ്റങ്ങളും മാത്രം ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും ഇപ്പൊ നമ്മള് വിജയിച്ചാ വിജയിക്കുന്ന
0: പറയും, അതിന്
4: പല തെറ്റുകുറ്റങ്ങളും ഉണ്ടാവും. പക്ഷെ അത് നമ്മളിപ്പോ ലോക മീഡിയ എല്ലാം സ്ഥിരീകരിച്ചതാണ്, ഇങ്ങനെയുള്ള സംഭവം എല്ലാ മീഡിയ അടക്കം.
0: തീർച്ചയായിട്ടും ഓർ അടക്കമുള്ള റഫറിയുടെ റഫറിങ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, ലോകം മുഴുവൻ കണ്ടതാണ്. എന്തായാലും മത്സരം പുരോഗമിക്കുന്നു. അർജന്റീന ദ സെമി ഫൈനൽ വരെ എത്തിയിരിക്കുന്നു. ക്രൂഷ്യൽ ഗെയിമാണ് ഇന്ന്. ഇംഗ്ലണ്ടുമായിട്ട് ഇന്ന് ജയിച്ചാൽ സ്വപ്ന നവാസ് ട്രീറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, താങ്കളുടെ ടീം ജയിക്കട്ടെ. ആ മെസ്സിയുടെ കയ്യിൽ ആ കപ്പ് ഒന്നുകൂടി ഇരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം തന്നെയേ ഉള്ളൂ. ഞങ്ങളും മെസ്സി ആരാധകരാണ്, അർജന്റീനയിൽ ആരാധകരല്ലെങ്കിലും. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും പറയാം. അക്ഷയന്റെ അടുത്തും ആസിഫിന്റെ അടുത്തൊക്കെ പറയാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ആണല്ലേ, ആ ഓക്കെ, പറഞ്ഞേക്കാം കേട്ടോ. നാളെ രാവിലെ നമുക്ക് സംസാരിക്കാമല്ലോ. യെസ്, താങ്ക് യു സോ മച്ച്. നവാസ് പറയുന്ന അർജന്റീനയുടെ കയ്യിൽ ഒരിക്കൽ കൂടി കപ്പ് ഇരിക്കുന്നു. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്? ആരാണ്? സാം. സാം സുഖായിരിക്കുന്നു. എവിടുന്നാ വിളിക്കുന്നത്? നാട്ടാ എവിടെയാ? കോട്ടയാണോ? അടുത്താണ് അല്ലേ. പറയൂ സാമിന്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ കളി, ഇന്നത്തെ കളി അതുപോലെ ഇനി വരാനിരിക്കുന്ന ഫൈനൽ ഒക്കെ എങ്ങനെയായിരിക്കും?
5: ഫ്രാൻസ് വളരെ നിരാശപ്പെടുത്തി കളഞ്ഞു. അവരുടെ ഒരു ഇന്നലെ കളിച്ച രീതിയിലല്ല അവർ
0: കഴിഞ്ഞത്.
5: അത് വളരെ വിഷമം തോന്നി. സ്പെയിൻ ആക്ച്വലി ഓക്കെ, ഇന്നലെ വളരെ അവർ, എനിക്ക് തോന്നുന്നു ഇന്നലെ ഇതുവരെ കളിച്ചതിൽ ഏറ്റവും നല്ല മാച്ച് കളിച്ചത് അവർ ഇന്നലെയാണ്.
0: അങ്ങനെയാണല്ലോ വേണ്ടത് അല്ലേ. കേപ്പ് ഇതേമായിട്ട് കളിച്ചപ്പോ നമ്മൾ വിചാരിച്ചു ഇതാണോ ഇതാണോ സ്പെയിൻ എന്ന് നമ്മൾ അത്ഭുതം കൂറിയായിരുന്നു.
5: അവര് യമാലിന് മാത്രം പറഞ്ഞു എന്നൊരു ടീമായിട്ട് ഒരിക്കലും തോന്നില്ല ഇന്നലെ കളിച്ച ടീമിനെ കണ്ടുകഴിഞ്ഞാൽ. പിന്നെ പിന്നെ എനിക്കൊരു അഭിപ്രായം ഉള്ളത്, എന്തുകൊണ്ട് എല്ലാവരും അർജന്റീന പോകണം? എന്തുകൊണ്ട് ഇംഗ്ലണ്ടിന് കിട്ടിക്കൂടാ? ഞമ്മക്ക് കളി കാണാൻ തുടങ്ങിയത് ബെക്കാമിന്റെ കളി കണ്ടിട്ട്.
0: ഉറപ്പല്ലേ, ഡേവിഡ് ബെക്കാമിന്റെ കളിയൊക്കെ കണ്ട് പിന്നെ ശീലിച്ചവരാണ് നമ്മൾ. ആ ഒരു റെഡ് കാർഡ് കിട്ടുന്നത് അദ്ദേഹം പുറത്തു പോകുന്നു, പിന്നീട് ആ കുറെ കാലത്തിന് ശേഷം ഒരു വെളിപ്പെടുത്തലൊക്കെ വരുന്നു, അത് അഭിനയമായിരുന്നു എന്ന് അല്ലേ.
5: അതൊക്കെ വിഷമം തോന്നിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇംഗ്ലണ്ടിന്റെ മാച്ചിലും ബെക്കാമുണ്ടായിരുന്നു.
0: എനിക്ക് ശരിക്കും ഒരുപാട് കാലത്തിന് ശേഷം അതും പിന്നെ എന്താ പറയാ, സ്പെയിനെ തോൽപ്പിച്ചിട്ട് ഇംഗ്ലണ്ട് അത് ബാക്ക് ടു ഹോം ആ കപ്പ് പോകുന്നതിന്റെ ഒരു കാഴ്ചയ്ക്ക് കൂടി ചിലപ്പോ വേദി ആകുകയായിരിക്കും ഈ ഒരു വേൾഡ് കപ്പ്. അല്ല അത് ശരി സാമേ, പലപ്പോഴും നമ്മളിപ്പോ ഇംഗ്ലണ്ട് ആയാലും മറ്റോ സ്പെയിൻ ആയാലും വിജയിക്കട്ടെ എന്ന രീതിയിൽ നമ്മൾ പോകുമ്പോൾ ആളുകളൊക്കെ അതിനെ നിങ്ങൾ അർജന്റീനയ്ക്ക് കിട്ടുന്നതിന് എതിരാണോ, എന്തിനാണ് അർജന്റീന എന്നൊരു രാജ്യത്തോടോ അല്ലെങ്കിൽ മെസ്സി എന്നൊരു വ്യക്തിയോടോ ഒക്കെ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ഒരു ദേഷ്യം വരേണ്ട ആവശ്യം? നമ്മൾ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ലേ മെസ്സി.
5: ശരിക്കും കാരണം ഫിക്സ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ആർക്കായാലും ഒരു ഇത് തോന്നും,
0: സംശയം തോന്നി അല്ലേ.
5: അവരെ അത് അതിപ്പം ജനുവിൻ ആണോ അല്ലയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫിക്സ്റ്റേഴ്സ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒക്കെ അവർക്ക് ഒരു സെമി വരെ എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ആ ഫിക്സ്റ്റേഴ്സിന്. കാരണം അവർ
0: ചെറിയ ടീമുകളാണ്, ചെറിയ ടീമുകളാണ് എല്ലാ ഘട്ടത്തിലും വന്നത് അല്ലേ.
5: ആ ഇതിപ്പം ഒരു ബിഗ് ടീംസ് ഇപ്പൊ ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, സ്പെയിന്, ജർമ്മനി, ഒരു ടീമുമായിട്ട് ഇവർ കളിച്ചിട്ടില്ല ഇതുവരെ. സെമിയിലാണ് ആദ്യമായിട്ട് ഒരു വലിയ ടീമുമായിട്ട് കളിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നുന്ന ഒരു ഡൗട്ടേ ഉള്ളൂ, അതിന് തെറ്റ് പറയാൻ പറ്റില്ല. അത് കുറച്ചൊക്കെ സത്യമാണെന്ന് തോന്നുന്നു. പിന്നെ ഈജിപ്തിനെതിരെയുള്ള അവരുടെ അന്നത്തെ ദിവസം ഉണ്ടായ
0: ശരിക്കും ഡൗട്ട്ഫുള്ളാണ്
5: തോന്നുന്നത്. നമ്മൾ ഓക്കെ ഫുട്ബോളിൽ കുറച്ച് ഫൗൾസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, പക്ഷെ അന്നുണ്ടായ നടന്ന കാര്യങ്ങള് ആർക്കും കുറച്ച് ഡൗട്ട് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആരെയും കുറ്റം പറയാൻ പറ്റില്ല, അതുകൊണ്ടാകാം
0: ഇംഗ്ലണ്ട് അത് കപ്പ് അതിന്റെ വീട്ടിലേക്ക്.
5: നമ്മള് ഫുട്ബോൾ കണ്ടു തുടങ്ങി ഡേവിഡ് ബെക്കാമും മറ്റേ ആ റൊണാൾഡോ ആ സമയത്തൊക്കെ കണ്ടു തുടങ്ങിയത്. അപ്പൊ ബെക്കാനോടുള്ള ആരാധന കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആൾക്ക് അന്ന് കിട്ടാതെ പോലും ഇങ്ങനെയും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു.
0: യെസ്, താങ്ക് യു സോ മച്ച്. അങ്ങനെ ആവട്ടെ, താങ്കളുടെ ഇംഗ്ലണ്ട് കപ്പ് എടുക്കട്ടെ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്? ദുബായിൽ നിന്ന് നിസാം. നാട് എവിടെയാണ് നിസാമേ? കൊല്ലത്ത്. കൊല്ലംകാരൻ പറയൂ, ആരാണ് തവണ കപ്പ് എടുക്കുന്നത്?
6: കപ്പ് ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനിൽ പോവാണ്. അർജന്റീനയ്ക്ക് നേരത്തെ വിളിച്ച പുള്ളി പറഞ്ഞ കണക്ക് ഇന്നിപ്പോഴാണ് അർജന്റീനയ്ക്ക് സ്ട്രോങ് ടീം ഇന്ന് കെട്ടിയിരിക്കുന്നത്.
0: അർജന്റീനയ്ക്കുള്ള യഥാർത്ഥ ഇംഗ്ലീഷ് പരീക്ഷ ഇന്ന് നടക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ.
6: എന്നാലും എന്റെ ഒരു കണക്കൂട്ടല് അർജന്റീന ഒരു ബോളിനെങ്കിലും ജയിക്കാനാണ്
0: സാധ്യത.
6: സാധ്യത കാര്യത്തിൽ ഇവിടെ അർജന്റീനയുടെ പാസ് ഉള്ള നല്ല ചെറിയ പാസിംഗ് ആണ്, പക്ഷെ ഇംഗ്ലണ്ടിന്റെ ലോങ് പാസ് ആണ്, അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇന്നലത്തെ കളിയിൽ എനിക്കൊരു സ്പെയിൻ ജയിക്കൊണ്ടിരിക്കും നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ മുമ്പ് വിളിച്ചപ്പോൾ ഞാൻ ജപ്പാനും ഞാൻ പറഞ്ഞ് ജപ്പാനാണ് ചാൻസ് കൂടുതലെന്ന് പറഞ്ഞു. പക്ഷേ എന്തോ എന്ന് ബ്രസീല് വളരെ മോശമായ ടീമാണ്. മിനി പത്മ പറയുന്ന ടീം ബ്രസീലിന്റെ ആണെങ്കിൽ ആദ്യം പോലെ
0: നമുക്ക് ആ കാലങ്ങളായിട്ടുള്ള ഇഷ്ടം കൊണ്ട് ആ ഒരു ടീമിനൊപ്പം നിൽക്കുന്നു എന്നേയുള്ളൂ. നമുക്കറിയായിരുന്നു ഏത് ഘട്ടം വരെ അവർ പോകുമെന്ന്. അതുവരെ എത്തിക്കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന രീതിയിലായിരുന്നു ബ്രസീലിന്റെ കളി.
6: അതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ക്വാളിഫൈ കഴിഞ്ഞു വന്ന് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തന്നെ എങ്ങനെയും കടന്നു കൂടിയത് തന്നെ വലിയ ഭാഗ്യം. വളരെ മോശം, ബ്രസീലിന്റെ വളരെ മോശമായിരുന്നു. അതുപോലെ പോർച്ചുഗലിലും വലിയ ചാൻസ് ഒന്നുമില്ല, കാരണം ടീം വളരെ മോശമായിരുന്നു. ഇപ്പോഴത്തെ ഒരു കണക്കൂട്ടല് അർജന്റീന അവളെ അത്ര ഇനി തള്ളാൻ പറ്റത്തില്ല. നമുക്ക് അർജന്റീനയുടെ ഞാനൊരു മൊത്തത്തോടെ ടീം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാലും എന്റെ ഒരു കണക്കൂട്ടലിൽ ഇന്ന് അർജന്റീന ഏകപക്ഷമായ ഒരു ഗോളിലെങ്കിലും ശരിക്കും അല്ലെന്നുണ്ടെങ്കിൽ പെനാൾട്ടി ഷൂട്ട് ഔട്ട് വരും.
0: യെസ്, അപ്പൊ അർജന്റീനയും സ്പെയിനും അങ്ങനെ ഒരു ഫൈനൽ വരുമ്പോ അതിൽ ആർക്കാണ് കപ്പ്?
6: അതെ, എനിക്ക് കൂടുതലും മുൻതൂക്ക സ്പെയിനാണ്. സ്പെയിൻ നല്ല രീതിയിലുള്ള പാസിംഗ് ആണ്, നല്ല ഇതാണ്. എന്നാലും അർജന്റീനയെ നമുക്ക് ഇനി തള്ളാൻ പറ്റത്തില്ല.
0: ഏത് രണ്ട് ഗോളിനൊക്കെ പിന്നെ കളിയുടെ 80-ാം മിനിറ്റിലൊക്കെ തിരിച്ചു വരുന്ന ഒരു അർജന്റീന ഉണ്ട്.
6: ഫസ്റ്റ് ഹാഫ് വരെ പിന്നെ സമയം ഇങ്ങനെ വേസ്റ്റ് ആക്കി ഒരു ഗോള് ഇങ്ങനെ സ്കോർ ചെയ്ത് നിൽക്കും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് ഒരു 70 മിനിറ്റ് അങ്ങോട്ട് കഴിഞ്ഞ അവരെ കളിയുടെ രീതി അങ്ങ് മാറും.
0: ശരിക്കും കൈമേ മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഗോൾ എന്ന ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു അർജന്റീന.
6: അത് കഴിഞ്ഞാൽ പിന്നെ ഡിഫൻഡ് ഉൾപ്പെടെ അറ്റാക്ക് ചെയ്ത് കേറി വരെ
0: ശരിക്കും ഒരു തിരമാല പോലെ എതിർ ഗോൾ മുഖത്തേക്ക് ഇങ്ങനെ ഇരച്ച് കയറുന്ന ഒരു അർജന്റീന.
6: കടലിന്റെ തിരമാല വരുന്നതൊക്കെ എല്ലാം കൂടെ കേറിഞ്ഞ് വരും. പണി തന്നിട്ട് ഒറ്റ പോക്ക് തിരിച്ചങ്ങ് പോകും. അതാണ് അവരുടെ പരിപാടി. അത് നോക്കി കളിച്ച ഇംഗ്ലണ്ടിന് കൊള്ളാം.
0: എന്താ ഭയം ഇരിക്കട്ടെ ഇംഗ്ലണ്ടിന് അല്ലേ?
6: അല്ല, എന്നാലും നമുക്ക് എന്റെ ഒരു കണക്കൂട്ടല് അർജന്റീന ആണ് ജയിക്കാൻ, ഒരു ഗോളിന് ജയിക്കാൻ ചാൻസ്. പക്ഷെ എനിക്ക് പറയുന്ന
0: അങ്ങനെ രണ്ട് ആഗ്രഹങ്ങൾ നോക്കാം നമുക്ക് എന്തായാലും കേട്ടോ. ഫൈനലിന്റെ ദിവസം കൂടി ഒന്ന് വിളിക്കണേ കേട്ടോ. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആഗ്രഹം ഒന്ന്, പ്രതീക്ഷയൊന്ന്, പലരുടെയും മനസ്സിലൂടെ പല പല വികാരങ്ങൾ കടന്നു പോകുന്ന ഒരു ദിവസം. ആരാണിത്?
7: ഹലോ, ആരാണ്?
0: സുബൈറെ പറയൂ. അർജന്റീനയാണ്, ഇനി നമുക്ക് കൂടുതൽ കാലമോ കൂടുതൽ ദിവസമോ സംസാരിക്കാനില്ല. അർജന്റീന ജയിക്കുന്ന സുബൈറിന് അത്ര ആത്മവിശ്വാസം. സുബൈറ് നാടെവിടെയാണ്? നാട് പറയൂ സുബൈർ.
7: 2-1
0: ഇംഗ്ലണ്ടിനെ തകർത്തുകൊണ്ട് ഇതാ അർജന്റീന വീണ്ടും ലോകകപ്പിന്റെ ഫൈനലിൽ കടന്നിരിക്കുകയാണ് അല്ലേ?
7: ഇപ്പോ എന്താ പറയാ, സാമ്പാർ മുന്നണികൾക്ക് ഒരു സംസാരമുണ്ട്.
0: സുബൈറ് ഇതൊക്കെ ഈ ഒരു ലോകകപ്പിന്റെ സമയത്തുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു ഫാൻ ഫൈറ്റ് ആയിട്ട് മാത്രം എടുത്തിട്ട് വിടുക. ഇതിനൊന്ന് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകരുത്. ഇതൊക്കെ ഒരു രസകരമായിട്ടുള്ള, ഞാൻ നോക്കൂ, ഞാൻ ബ്രസീലിന്റെ ആരാധികയാണ് എന്ന് വെച്ചിട്ട് ഇന്ന് അർജന്റീന തോക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളാരും പ്രാർത്ഥിക്കില്ല. കാരണം അവിടെ മെസ്സി ഉണ്ട്. അർജന്റീന എന്ന് പറഞ്ഞ രാജ്യത്തിന് ഇപ്പൊ എല്ലാരും ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ നോക്കോ, അതൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരുടെ മനസ്സിൽ ആ മെസ്സി ഉണ്ട്. അദ്ദേഹം കളി നിർത്തുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അത് ചിന്തിക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ട് ഈ ലോകത്ത്. അറിയോ, എന്തായാലും മനസ്സിലാക്കും. അതാത് അത് അത് അത് അത് കളിയോടുള്ള സ്വന്തം ടീമിനോടുള്ള ഒരു ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. അങ്ങനെ എടുത്താൽ മതി, നമ്മളും ആ വഴിക്ക് പോണ്ട. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. ലോകം കണ്ട നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച നമ്മൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യരാണ്. അത് മനസ്സിലാക്കും. എന്തായാലും കപ്പ് താങ്കളുടെ പ്രിയപ്പെട്ട മെസ്സിയുടെ കയ്യിൽ ഒരിക്കൽ കൂടി ഇരിക്കട്ടെ കേട്ടോ സുബൈർ. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
8: ഗുഡ് ഈവനിങ്.
0: ആരാണ്?
8: റോഷൻ ആണ്.
0: റോഷൻ നാട്

0: മലപ്പുറംകാർക്ക് അർജന്റീനയോട് മാത്രമല്ല, ബ്രസീൽ മുതലേ വേൾഡ് കപ്പ് കളിക്കുന്നതും കളിക്കാത്തതുമായ എല്ലാ ടീമുകൾക്കും മലപ്പുറംകാർക്ക് ഇഷ്ടമാണ്.
1: ശരിയാണ്, പക്ഷേ ഇത്ര ഒരു 10 കോള് വന്നു കഴിഞ്ഞാൽ അതിലൊരു 8 എണ്ണവും അർജന്റീനിയൻ ഫാൻസ് ആയിരിക്കും.
0: അതായത് ഞങ്ങള് മലപ്പുറക്കാര് ഫുട്ബോളിലാണ് ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത്.
1: ശരിക്കും
0: അതില് ഞങ്ങള് ഓരോ ടീമിനെ ഫേവറേറ്റ് എടുക്കുന്നു. അപ്പൊ എന്റെ ഫേവറേറ്റ് പ്ലെയർ മെസ്സിയാണ്, അതുകൊണ്ട് എനിക്ക് അർജന്റീനയിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യം.
1: യെസ്. ഇനി ഇന്നത്തെ കളി നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ ആ ഒരു പരീക്ഷ നിങ്ങൾക്ക് കടന്ന് കയറാൻ കഴിയോ, അത് തകർത്ത് തരിപ്പണാക്കോ? എന്ത് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടൊക്കെ തീർന്നു അങ്ങനെ പറയോ?
0: ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഒരു ടീമിനും നിസ്സാരായിട്ട് കാണുന്നില്ല.
1: കുറച്ച് ഭയം ഉണ്ടല്ലേ?
0: അല്ല, പേടിണ്ടായിട്ടൊന്നല്ല. ഇപ്പോ ഞങ്ങള് ഈജിപ്തിനോട് 2-0 തോറ്റ് നിൽക്കായിരുന്നു. 13 മിനിറ്റ് കൊണ്ടാണ് ഞങ്ങള് 3 എണ്ണം തിരിച്ചടിച്ചത്.
1: തീർച്ചയായിട്ടും
0: അതാണ് ഫുട്ബോളിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. ആര് ജയിക്കും ആര് തോൽക്കും എന്ന് പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റൂല. പക്ഷേ ഞങ്ങൾക്ക് വിശ്വാസം, ഞങ്ങളെ മെസ്സിയിൽ വിശ്വാസം ഉണ്ട്. അതേപോലെ മെസ്സിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണ 11 ആൾക്കാരുണ്ടായില്ല, അതിലെല്ലാരും ഞങ്ങൾക്ക് വിശ്വാസമാണ്.
1: എന്താ വിശ്വാസം, അതല്ലേ എല്ലാം കാക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് എന്ത് മാർജിലാണ്? ഷൂട്ടൌട്ടിലേക്ക് പോവോ അതോ ഒരു നിശ്ചിത സമയത്തൊക്കെ കളി തീർക്കാൻ വേണ്ടി പറയണം കേട്ടോ?
0: പോവാൻ ചാൻസ് ഇല്ല. ഞങ്ങൾക്ക് 3-1 ഞങ്ങൾ ജയിക്കും.
1: 3-1? ആ ഒന്ന് ആരാണ്? ഹാരി കെയ്ൻ ആണോ? ബെല്ലിങ്ഹാമാണ്.
0: പക്ഷെ ഞങ്ങളേല് 1 അൽവാറസ്,
1: അൽവാറസ്
0: മെസ്സി ഉണ്ടാവും.
1: 2 മെസ്സി. അപ്പൊ മാർട്ടിനസ് ഇല്ലേ?
0: മാർട്ടിനസ് ഞങ്ങള് സൂപ്പർ കപ്പൊക്കെ
1: സബ് വന്നിട്ട് ഒരു ഗോൾ അടിക്കാൻ ഇരിക്കുന്നുണ്ട് മോനെ.
0: അത്
1: മതി അല്ലേ? യെസ്, നോക്കാം നമുക്ക് എന്തായാലും.
0: മെസ്സി ഇത്താണ് ഗോൾഡൻ ബൂട്ട് വെക്കും.
1: യെസ്, ഗോൾഡൻ ബൂട്ട്. ആ ശരിയാ, എംബാപ്പെ പോയല്ലോ അല്ലേ? യെസ്, എല്ലാം കൊണ്ടും നിങ്ങൾ എല്ലാം കപ്പും ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ഗ്ലൗ എല്ലാം കൂടി വാരി കൂട്ടിട്ട് പോയിക്കും. ഒരു ബ്രസീൽ ആരാധികയുടെ രോദനാണ്. പക്ഷെ അങ്ങനെ സങ്കടം ഉണ്ടെങ്കിലും മെസ്സിയുടെ കയ്യിൽ ആ കപ്പ് ഇരിക്കുമ്പോ കാണാൻ ഒരു അഴക് തന്നെയാണ്, ഭംഗി തന്നെയാണ്.
0: നിങ്ങളിതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഫിഫക്ക് പൈസ കൊടുത്തുള്ള റൂമറുകൾ.
1: ഞങ്ങള് മാത്രമല്ല, അവരും ഉണ്ട് സിനിമയിൽ പറഞ്ഞപോലെ. ഞങ്ങൾ മാത്രമല്ല, പോർച്ചുഗലുണ്ട്, ഇനി ഫ്രാൻസും ഉണ്ട്.
0: ഈ പോർച്ചുഗലിന്റെയും ബ്രസീലിന്റെ ഒക്കെ പ്രശ്നം എന്താ വെച്ചാല് മെസ്സി കപ്പ് എടുക്കണ വരെ പറയും മെസ്സിക്ക് ഒരു കപ്പ് വേണം, കപ്പ് വേണം.
1: അതെ, ഇനി എന്ത് പറയും?
0: കപ്പ് എടുത്തു കഴിഞ്ഞാൽ അസൂയ.
1: അതെ,
0: പിന്നെ പുള്ള ഫിഫ.
1: അതെ, എന്തായാലും ഫിഫ ഏറ്റവും അധികം പഴികേട്ട ഒരു വേൾഡ് കപ്പ് കൂടി ആയിരിക്കും ഇത് അല്ലേ?
0: ഇത്തവണ ഞങ്ങളെ ചെറുക്കന് കഴിഞ്ഞ 2022 18 മുത്തം ഇട്ട മാറി. ഇത്തവണ ഞങ്ങൾ ചെറുക്കൻ കപ്പ് മുത്തം ഇടും.
1: പക്ഷെ 19 എന്ന ഒരു ഡേറ്റ് ലമീൻ യമാൽ, ജേഴ്സി നമ്പർ 19, വയസ്സ് 19, കളി 19 എന്ന് പറയുന്ന ഒരു മാന്ത്രിക സംഖ്യ അവിടെ ഉണ്ട് കേട്ടോ.
0: അതായത് ഈ സ്പെയിനിന്റെ ഏറ്റവും വലിയ കാലിബിറ്റി എന്ന പാസിംഗ് ആണ്.
1: അതെ,
0: അതായത് ഇവര് മൊറോക്കോക്കും ബാക്കിലേക്കൊരു കളിക്കുമ്പോ ഫ്രാൻസ് കളിച്ചില്ലേ മൊറോക്കോക്കെതിരെ? ഇപ്പോ ഫ്രാൻസ് നമ്മുടെ അറ്റാക്കിംഗ് ടീമാണ്. അപ്പോ ഈ ഇവര് കളിച്ച മാതിരി എന്ത് ചെയ്തില്ല, സ്പെയിന് എത്ര ഫ്രാൻസിന് കളിക്കാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ മൊറോക്കോ തിരിച്ച് അറ്റാക്ക് ചെയ്യണില്ല. ഇതേ കാപ്റ്റീസ് ഇപ്പോ ഈ 2 ടീം അറ്റാക്ക് ചെയ്യുമ്പോ ഇന്നലെ ഫ്രാൻസിന് ഡിഫൻസ് പൊട്ടി.
1: അതെ,
0: കാരണം ഇത്രയും കാലമായിട്ട് ഫ്രാൻസിന് നല്ലൊരു പാസിംഗ് ടീം കിട്ടിയിട്ടില്ല.
1: അതെ,
0: നല്ല ടിക്കറ്റാക്ക ടീമാണ് സ്പെയിന്. പക്ഷെ ഈ സ്പെയിന് പോർച്ചുഗലെതിരെ 1-0 അയച്ചത്, കാരണം പോർച്ചുഗൽ പൊസിഷൻ ഗെയിമാണ്, ആ വ്യത്യാസം ഉണ്ട്. അപ്പൊ ഞങ്ങൾ പൊസിഷൻ ഗെയിം കീപ്പ് ചെയ്ത് കണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, കപ്പൊടുക്കും ചെയ്യും.
1: യെസ്, അങ്ങനെ ആവട്ടെ. എന്തായാലും ഫുട്ബോളിന്റെ എല്ലാ സാങ്കേതിക തികവോടും കൂടി കളി വിവരിച്ച വ്യക്തിയാണ്. പേരൊന്നുകൂടെ പറയാമോ?
0: പേര് റോഷന്.
1: റോഷൻ, ആ സന്തോഷം കേട്ടോ റോഷൻ. അതാരാണ് കൂടെ ഉള്ളത്? റാഷിദ്, റിഷാദ് എല്ലാരോടും സ്നേഹം കേട്ടോ, വിളിക്കാൻ ഇടയ്ക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ട ടീമുകൾ. ഇവരെല്ലാം അർജന്റീനയാണോ? ശരി, അപ്പൊ വിവാ വിവാ അർജന്റീന.
0: താങ്ക്
1: യു, താങ്ക് യു. വാമോസ് അർജന്റീന, വിവാ ബ്രസീൽ. അതിന്റെ ഇടയിൽ കൂടി സന്തോഷം റോഷനാണ് വിളിച്ചത്. എന്തായാലും വാമോസ് അർജന്റീന എന്ന് പറയുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുമോ നോക്കാം നമുക്ക് അല്ലേ. നമസ്കാരം, ഗുഡ്
2: ഈവനിങ്.
1: നമസ്കാരം, പറയൂ ഷമീറെ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അത് ശരി, പരസ്യമായിട്ട് ഇങ്ങനെ പറയരുത്, രഹസ്യമായിട്ട് പറയാം. യെസ്, നമ്മുടെ 2 ടീമും പോയി, ഫ്രാൻസും പോയി അല്ലേ? ഇംഗ്ലണ്ട്. അങ്ങനെ വേണം, എന്തുകൊണ്ട് നമുക്ക് അർജന്റീനെ പിടിച്ചൂടാ?
2: അർജന്റീന എന്തോ അറിയില്ല, നമുക്ക് ആദ്യകാലം തുടങ്ങി അർജന്റീനയോട് വലിയ ഇഷ്ടമില്ല.
1: മോഹൻലാൽ പറഞ്ഞ പോലെ, മോഹൻലാൽ പറയാറില്ലേ

0: ആളുകൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും എന്തോ ഇഷ്ടമല്ല.
1: പക്ഷെ
0: മെസ്സി നമുക്ക് ഇഷ്ടമാണ്,
1: മെസ്സി ഇഷ്ടമാണ്, കളി ഇഷ്ടമാണ്.
0: അതെ,
1: ഷമീർ
0: ശരിക്കും പറഞ്ഞാൽ നമുക്ക് അർജന്റീനയെ അല്ല ഇഷ്ടമല്ലാത്ത, അർജന്റീനയുടെ കുരുത്തംകെട്ട ഫാൻസിനോടാണ് നമുക്ക് ദേഷ്യം.
1: അതെ, അതാണ് കൂടുതലും പറഞ്ഞത്, സത്യം പറഞ്ഞാൽ യാഥാർത്ഥ്യം.
0: അതെ,
1: അവരെ അഹങ്കാരത്തിനോട് നമുക്ക് ഭയങ്കര ദേഷ്യം.
0: അഹങ്കരിക്കാലോ, ഒരു കപ്പ് കയ്യിലിരിക്കുന്നവർ അടുത്ത കപ്പിന്റെ വക്കിലെത്തിയിരിക്കുന്നവർ
1: കപ്പ് കയ്യിലിരിക്കുന്ന ബ്രസീലുകാരോട് എന്തിനീ അഹങ്കാരം എന്നുള്ളതാണ്.
0: നമുക്ക് എപ്പോഴാ കിട്ടിയെന്ന് ഓർമ്മയുണ്ടോ 2002?
1: ചിലപ്പോ എന്താ വീഴ്ചകളുടെ കാലം ഉണ്ടാവും, അതെ, ഉയർച്ച, അതായത് വീഴ്ച, വൺ വീഴ്ചകളും തിരിച്ചുവരവുകളും ഉണ്ടാവും. അതില് വൺ വീഴ്ചകളിലാണ്, അപ്പൊ തിരിച്ചുവരവുകളുടെ സാധ്യമൊന്നുമല്ല, അത് വന്നുകൊണ്ടിരിക്കും
0: ഉറപ്പായിട്ട്. ഒരു പക്ഷെ അടുത്ത വേൾഡ് കപ്പ് തന്നെ നമ്മുടെ ബ്രസീൽ ഒരു ഫൈനലിലേക്കൊക്കെ എത്തുന്ന കാഴ്ച നമ്മുടെ മുന്നിൽ കാണാം.
1: അതെ,
0: ഇന്നത്തെ മത്സരം എങ്ങനെയായിരിക്കും, അർജന്റീന ജയിക്കില്ലേ?
1: സാധ്യത പറഞ്ഞ കിഴക്ക് അർജന്റീനക്കാണ്, പക്ഷെ ഇംഗ്ലണ്ടിന് അത്ര കുറച്ച് കാണണ്ട. പിന്നെ ഇന്നലെ അത് ഉറപ്പിച്ച, അതായത് സ്പെയിൻ സമ്മതിച്ചേ പറ്റുള്ളൂ.
0: എന്തൊരു പോരാട്ടമായിരുന്നു അല്ലേ,
1: ഷോട്ട് പോലും കൊടുക്കാതെ അത്ര കൃത്യമായ പാസിങ്ങോടുകൂടി അവര് കളിച്ച്, അതൊരു സംഭവം കളി തന്നെ.
0: ശരിക്കും ഇപ്പൊ വിളിച്ചത് നമ്മുടെ ഒരു ലിസ്ണർ റോഷൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, സ്പെയിന്റെ ഒരു ടിക്കറ്റ് ആക്കുക, അവരുടെ ആ കുറിയ പാസുകളും മൂവ്മെന്റുകളൊക്കെ ഉണ്ട്.
1: ആണാണ് അവര്, അതായത് എത്ര മുന്നേറ്റം നടത്തിയിട്ടുണ്ടെങ്കിലും അത് അവർ ഫിനിഷിലെത്തിക്കാൻ ഫ്രാൻസിന് അവര് സമയം കൊടുത്തില്ല. അത്ര വേഗത്തിൽ അവര് ഇതായി, വേഗത കൊണ്ട് ഫ്രാൻസ് അവരെ കീഴടക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
0: അപ്പൊ അങ്ങനെ കപ്പെടുക്കാൻ പോകുന്നത് ഒരു പക്ഷെ ഇംഗ്ലണ്ട് ആയിരിക്കും അല്ലേ?
1: ഇംഗ്ലണ്ട് ആവണമെന്ന് ആഗ്രഹിക്കുന്നു.
0: സ്പെയിൻ ആയാലും തെറ്റില്ല,
1: ആരിക്കാനൊരാൾക്ക് കിട്ടിയല്ലേ പറ്റുള്ളൂ.
0: ഇപ്പൊ അങ്ങനെയായി. ശരി ശരി,
1: യാഥാർത്ഥ്യമല്ല, നമ്മളിപ്പോ ഇംഗ്ലണ്ടിന് ആഗ്രഹിക്കുന്നത്, ഇംഗ്ലണ്ടിൽ കപ്പ് അർഹതപ്പെട്ടവരാണ് എന്തായാലും, ഒരുപാട് വർഷമായി കിട്ടിയിട്ട് അവരുടെ ടീം ഇപ്രാവശ്യം നല്ല ടീം തന്നെയാണ്, നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ ഇതുവരെയുള്ള മത്സരങ്ങളുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോ ഇംഗ്ലണ്ടിന് സാധ്യതയുണ്ട്. പക്ഷെ എന്തായാലും അർജന്റീന കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലണ്ട് ഉറപ്പിക്കാം.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്, നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലാസ്റ്റ് ഒരു കോൾ കൂടി എടുത്ത് നമുക്ക് ചർച്ച അവസാനിപ്പിച്ചാലോ. നമസ്കാരം, ആരാണ്? മൊയ്തു, താങ്കൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് വിളിക്കാറല്ലോ, ഇന്ന് നമ്മളെ ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുമ്പോ അർജന്റീനിയൻ ഫാൻ അല്ലേ?
2: ഓ, എന്താ പറയാ.
0: അതെ അല്ലേ, അപ്പൊ ഇന്നത്തെ മത്സരത്തിൽ എങ്ങനെയായിരിക്കും, ഇംഗ്ലണ്ട് ഒരു ശക്തമായിട്ടുള്ള ടീം തന്നെയല്ലേ, വില കുറച്ച് കാണുന്നുണ്ടോ? അർജന്റീന നമ്മൾ കഴിച്ചലാവുന്നൊക്കെ പറഞ്ഞ പോലെ ആ രീതിയിലേക്ക് പോവാൻ സാധ്യതയുണ്ടല്ലേ? അർജന്റീനക്ക് ആദ്യത്തെ ഒരു ടഫ് ഗെയിം വരുന്നത് ഇന്നായിരിക്കും അല്ലേ?
2: തീർച്ചയായും അങ്ങനെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ സ്പെയിനെ പിടിച്ചു നിർത്തുന്ന ഒരു ടീമായിട്ട് അർജന്റീന അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാവും.
0: പക്ഷെ അർജന്റീനയുടെ ഒരു പോരാട്ട വീര്യം എന്ന് പറയുന്നത് ഈ വേൾഡ് കപ്പിൽ നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളെ കുറിച്ച് പറയുമ്പോ അർജന്റീനയെ എടുത്തു പറയണം, ലോക ചാമ്പ്യന്മാരായിരിക്കുന്നവരാണ് അവര്. പല മത്സരങ്ങളിൽ അവർ പിന്നിലേക്ക് പോയി അവസാന നിമിഷത്തിൽ അവർ രണ്ടും മൂന്നും ഗോൾ അടിച്ചിട്ട് തിരിച്ചു വരുന്ന അവരുടെ ഒരു മനോവീര്യം, മനോധൈര്യം എന്ന് പറയുന്നത് ചില്ലറയല്ല.
2: ഞാൻ ഇതിനു മുമ്പ് ഒരു മെസ്സിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, കളിയിൽ നിന്ന് ഗ്രൗണ്ടിലോട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പ് മെസ്സി അവരെ വാമപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ, അവർക്ക് നല്ലതുപോലെ കൊടുക്കുന്ന മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോഴും കളിക്കുമ്പോഴും നിങ്ങൾ കാണികളെ നോക്കൂ, അവർ എന്ത് യാതൊരു വിധത്തിലുള്ള ഒരു നേട്ടത്തിനല്ല വരുന്നത്, നമ്മളെ കണ്ടിട്ടാണ് വരുന്നത്, അവരെ നിങ്ങൾ മനസ്സിലാക്കി കളിക്കുക എന്ന് പറയും.
0: അവരെ ആനന്ദിപ്പിക്കുക അല്ലേ, അവരുടെ ആനന്ദത്തിലേക്ക് നിങ്ങൾ പന്തുരുട്ടുക.
2: എന്തോ ആവട്ടെ, അർജന്റീന തോറ്റു കഴിഞ്ഞാലും പക്ഷെ അർജന്റീനക്കാർക്ക് നല്ല മനോഹര ഫുട്ബോൾ കാഴ്ചവെച്ചുകൊണ്ടാണ് അവർ പുറത്തു.
0: ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും ഫ്രാൻസും അതുപോലെ നല്ല മനോഹര ഫുട്ബോൾ കാഴ്ചവെച്ചിട്ട് തന്നെയാണ് പറയുന്നത് പോകുന്നത്. പക്ഷെ നിറമങ്ങിപ്പോയി,
2: എംബാപ്പയെ കണ്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നി.
0: അതെ,
2: പത്ത് മിനിറ്റ് മുമ്പ് അദ്ദേഹം കരയേണ്ട ഒരു അവസ്ഥയിൽ വന്നു, അദ്ദേഹത്തിന്റെ ഫേസ് അത് പറയുന്നത്.
0: കളി തോറ്റ ഒരു എംബാപ്പയെ നമ്മൾ വളരെ പെട്ടെന്ന് കാണാൻ പറ്റിയല്ലേ, ഒരു കളിയുടെ രണ്ടാം പകുതി പിന്നിട്ടപ്പോ തന്നെ കളി തോറ്റുപോയി അവര്.
2: തീർച്ചയായിട്ടും എംബാപ്പയെ എന്ന് പറയുന്നത് നല്ലൊരു കളിക്കാരുടെ പക്ഷേ കാര്യം പറയാം, ചാൻസ് ഉണ്ട് എംബാപ്പയെ ഇനിയും മുന്നോട്ട് പോകാൻ, ചെറിയ പ്രായമാണ്.
0: അപ്പൊ ഇത്തവണ എന്തായാലും ഇംഗ്ലീഷ് പരീക്ഷ നല്ല രീതിയിൽ കടന്നു കൂടി കഴിഞ്ഞാൽ കപ്പ് മെസ്സിയുടെ കയ്യിൽ, അർജന്റീനയുടെ കയ്യിൽ അല്ലേ? യെസ്, താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം വിളിച്ചില്ല. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണത്?
3: ഹലോ, ജംഷീറ.
0: ജംഷീർ ലാസ്റ്റ് കോളർ ആയിട്ടാണ് വന്നേക്കുന്നത്. ജംഷീർ, ഇനി ഒറ്റ മത്സരം, അത് കഴിഞ്ഞ പിന്നെ കലാശ പോരാട്ടം.
3: ഞാൻ അന്നും ഇന്നും ഇംഗ്ലണ്ടല്ലേ, പക്ഷേ
0: ഇംഗ്ലണ്ട് ഫൈനൽ കളിക്കും.
1: അല്ലല്ല, അർജന്റീന എന്തായാലും കളിക്കും.
0: അർജന്റീന കളിക്കും, അപ്പൊ പിന്നെ
1: ലൂസേഴ്സ് ഫൈനൽ ആവുന്ന മാത്രമേ ഉള്ളൂ.
0: ഓ തഗ്ഗ്, അതൊരു ഒന്നൊന്നര കേട്ടല്ലോ. അർജന്റീനിയൻ ആരാധകര് അർജന്റീന കളിക്കും, പക്ഷെ അത് ലൂസേഴ്സ് ഫൈനൽ ആയിരിക്കുന്നു.
1: പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം ഉണ്ട് കേട്ടോ, കാലുകൊണ്ട് കളിക്കണേ, കൈ ദൈവത്തിന്റെ ഗോള്,
0: ചെകുത്താന്റെ ഗോള്, ഇതൊന്നും നമുക്കില്ല.
1: അങ്ങനൊന്നും ഇല്ല, കാലുകൊണ്ട് കളിച്ചിട്ട് എന്തെങ്കിലും ജയിക്കാൻ പറ്റുമെങ്കിൽ ജയിക്കട്ടെ. ജയിച്ചൊക്കെ മാറ്റിയിട്ടുണ്ട് പേടിച്ചിട്ട്.
0: പേടിച്ചിട്ടാണോ? അത് നിങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലുള്ള ഒരു മുന്നറിയിപ്പാണ്, പണ്ടത്തെ 1986 ഒരു ഓർമ്മപ്പെടുത്തലാണ്.
1: അത്രയുള്ള, കൈ കൊണ്ട് തട്ടാതെ കാലുകൊണ്ട് തട്ടിയിട്ട് മാന്യമായിട്ട് ജയിക്കുക. പിന്നെ വീട് കിടക്കുമ്പോ തന്നെ അപ്പൊ തന്നെ പെനാൽറ്റി കൊടുക്കരുത്, കഷ്ടമുണ്ട്.
0: ഇന്നും റഫറിമാരെ കുറിച്ചുള്ള ആക്ഷേപം വരുന്നുണ്ട് മത്സരത്തിന് മുമ്പ്.
1: പ്രിയപ്പെട്ടവരൊക്കെ വരട്ടെ, പക്ഷെ പ്രധാനമായിട്ട് ഇനിയിപ്പോ എന്തായാലും അങ്ങനത്തെ ഇതിലേക്ക് പോകൂല എന്ന് വിചാരിക്കുന്നു. നല്ല ടീമുകളല്ലേ നാലും വന്നത്.
0: ഇനിയിപ്പോ സ്പെയിനും ഇംഗ്ലണ്ടും ഒരു ഫൈനൽ വരികയാണെങ്കിൽ കപ്പ ആർക്കായിരിക്കും?
1: ഞാന് ചെറുപ്പം മുതലേ ബെക്കാമുള്ള കാലം മുതൽ ആഗ്രഹിക്കുന്നു.
0: ആഗ്രഹം നമ്മുടെ ഇഷ്ട ടീമും ഇംഗ്ലണ്ട് തന്നെയാണ്. പക്ഷെ മത്സരത്തെ കൃത്യമായിട്ട് വിലയിരുത്തുമ്പോ താങ്കളുടെ മനസ്സിൽ വരുന്നത് എന്താണ്?
1: എനിക്ക് ഇപ്രാവശ്യം തോന്നിയത് അത് കഴിഞ്ഞ തവണ മുതലേ പറഞ്ഞു, ഇംഗ്ലണ്ട് കൊണ്ടുപോകാൻ.
0: ബാക്ക് ടു ഹോം കപ്പ് അതിന്റെ വീട്ടിലേക്ക് വരികയാണ്.
1: തീർച്ചയായിട്ടും.
0: താങ്ക് യു സോ മച്ച് ജംഷീർ. രാഷ്ട്രീയ ചർച്ചകളിൽ വിളിക്കാറുണ്ട്, പക്ഷേ ഫുട്ബോളിന്റെ ചർച്ചകളിൽ ഒന്ന് രണ്ട് പ്രാവശ്യം പങ്കെടുത്തു എന്നാ തോന്നുന്നു. ജംഷീറെ പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു, ഞാനൊന്ന് കട്ട് ചെയ്തോട്ടെ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഹൈ, ഇതാരാണ്? നമസ്കാരം. ഹലോ, സന്തോഷ് കുമാർ ബച്ചാട്ടെ, താങ്കളെ കേൾക്കുന്നില്ലല്ലോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. അബ്ദുറഹ്മാൻ റാഷിദ്, ഇന്ന് നോക്ക്, ശ്രീ മൊയ്ദ് വിളിച്ചു, അദ്ദേഹം രാഷ്ട്രീയ ചർച്ചയിൽ പങ്കെടുക്കുന്ന അബ്ദുറഹ്മാൻ റാഷിദ് വിളിക്കുന്നു. ഇന്ന് രാഷ്ട്രീയം പറയരുത് കേട്ടോ, ഇന്ന് ഫുട്ബോൾ മാത്രം. മൂന്നേ ഒന്ന് ഇംഗ്ലണ്ട്. താങ്കൾ ഒരു അർജന്റീന ആരാധകനല്ലേ? സത്യം പറ, താങ്കളൊക്കെ ബ്രസീലിന്റെ ജേഴ്സിയിൽ ഞാൻ കണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച. റാഷിദിയുടെ പരിസരങ്ങളിൽ താങ്കൾ ബ്രസീൽ ജേഴ്സി ഇട്ടിട്ട് ഞാൻ കണ്ടിരുന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസം താങ്കൾ പോർച്ചുഗൽ ജേഴ്സിയിലായിരുന്നു. ഇന്നലെ വരെ താങ്കൾ ഫ്രാൻസിന്റെ ജേഴ്സിയിൽ ഞാൻ കണ്ടു.
4: ഇല്ല, കാണില്ല. അർജന്റീന ചുണക്കുട്ടികളെ ഇന്നാണ് കാണാൻ പോകുന്നത്.
0: യെസ്, എന്തായാലും അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഫൈറ്റ് ആയിരിക്കും ഇന്നത്തെ, അല്ലേ?
4: അതുകൊണ്ടാ പറയുന്നത് 3-1 ഇംഗ്ലണ്ട് ജയിക്കും, സ്പെയിൻ കപ്പ് കൊണ്ടുപോകും.
0: സ്പെയിൻ കപ്പ് കൊണ്ടുപോകും. അപ്പൊ ഇംഗ്ലണ്ട് വന്നാലും ഇംഗ്ലണ്ടിനില്ല.
4: ഇല്ല, അതില്ല. അർജന്റീന ജയിക്കാൻ സാധ്യതയില്ല. 90%.
0: ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് സ്പെയിൻ ഒരു ഫൈനൽ വരുന്നു, അതിൽ സ്പെയിൻ കപ്പെടുക്കുന്നു. നോക്കാം നമുക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരു ഒരു സാധ്യത കൂടി പറഞ്ഞിട്ടാണ് ശ്രീ അബ്ദുറഹ്മാൻ റാഷിദ് അദ്ദേഹം പറയുന്നത്. പലരും ജേഴ്സിയുടെ കളറൊക്കെ മാറ്റുന്നുണ്ട്. അതുപോലെ അബ്ദുറഹ്മാൻ റാഷിദ്, താങ്കൾ ജേഴ്സിയുടെ കളർ മാറ്റിയതാണോ, ജേഴ്സി മാറ്റിയോ, രാജ്യം മാറ്റിയോ എന്നൊക്കെ ഞാൻ സ്വാഭാവികമായിട്ടും സംശയിക്കുന്നു. പക്ഷെ രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറയുന്നവരാണ് ശ്രീ മൊയ്തുവായാലും ശ്രീ അബ്ദുറഹ്മാനായാലും. ഫുട്ബോളിന്റെ രംഗത്തും അവർക്ക് അവരുടേതായിട്ടുള്ള ടീമുകളും കൃത്യമായിട്ടുള്ള ആശയങ്ങളൊക്കെ ഉണ്ട്. ജംഷീറും അതുപോലെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറയുമ്പോഴും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ടീമിന്റെ ഒപ്പം നിൽക്കുന്നു, കപ്പ് ഇംഗ്ലണ്ടിനൊപ്പം പോകുന്നു. ജംഷീറും പറയുന്നു, എന്റെ മനസ്സ് ഇപ്പോഴും ബ്രസീലിന്റെ കൂടെ തന്നെയാണ്, ബ്രസീലിന്റെ 5 കൂടെ തന്നെയാണ്. എങ്കിലും മികച്ചൊരു പോരാട്ടത്തിനായിട്ട് നമുക്ക് ഇന്ന് കാത്തിരിക്കാം. ഇംഗ്ലണ്ടിനായിരിക്കാം ഇന്ന് കൂടുതൽ ആധിപത്യം എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അർജന്റീന ഒട്ടും പിന്നിലാകാൻ സാധ്യതയില്ല. അങ്ങനെ സ്പെയിൻ എതിരാളികളെയും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. ആവേശോജ്ജലമായിട്ടുള്ള ഒരു കലാശ പോരാട്ടത്തിന് ഒരു മത്സരം മാത്രം അവശേഷിക്കെ നമുക്കിന്ന് രാത്രി 11 വീണ്ടും കേൾക്കാം, കാണാം. നാളെ കളിയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കേൾക്കാം. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം.
5: Let's talk with Mini Padma. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
6: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
5: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്.
7: പ്രശ്നം
5: നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച് AK സാജൻ, ഷാജി കൈലാസ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ സ്വത്ത്, സർക്കാർ നിലപാട് ദുരൂഹം, മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ അടിസ്ഥാനരഹിതമെന്ന പ്രതിപക്ഷ നേതാവ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് വീണ്ടും കത്തയച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ച ഗൌരവകരമായ ആശങ്കകൾക്ക് വസ്തുതാപരമായ മറുപടി നൽകുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ ചൂണ്ടിക്കാട്ടി. ആശങ്കകൾക്ക് വസ്തുതാപരമായി മറുപടിയില്ല, പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. കൺസഷനിയർ കമ്പനിയിൽ സർക്കാർ പങ്കാളിയല്ലെന്ന് വരുത്തി തീർത്ത് തടിതപ്പാൻ ശ്രമിക്കുന്നു. തുറമുഖം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കാൻ പ്രഖ്യാപിക്കാൻ തയ്യാറാകണം. LDF കാലത്ത് വിഴിഞ്ഞം കോൺക്ലേവിൽ ഓഹരി കൈമാറ്റം ചർച്ച ചെയ്തിട്ടില്ല. വിഴിഞ്ഞം കോൺക്ലേവിനെ ഓഹരി കൈമാറ്റവുമായി ബന്ധിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുസ്സൂചന നിറഞ്ഞ ദുരാരോപണമെന്ന പിണറായി വിജയന്റെ കുറ്റപ്പെടുത്തൽ. 2025 തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവ് പോർട്ടിന്റെ പ്രവർത്തനക്ഷമതയും വ്യാവസായിക വളർച്ചയും ചർച്ച ചെയ്യാനുള്ള വേദിയായിരുന്നു. അദാനി ഗ്രൂപ്പിന്റെ ഓഹരി കൈമാറ്റം സംബന്ധിച്ച് ഒരു ചർച്ചയും LDF സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടില്ലെന്നും തുറമുഖ വകുപ്പിലെ ഫയലുകൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും എന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ സംസ്ഥാന താൽപര്യം ഹനിക്കില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. വിഷയത്തിൽ CPMലെ ഭിന്നത ആയുധമാക്കിയായിരുന്നു പ്രതിപക്ഷ ആരോപണങ്ങൾക്കുള്ള മറുപടി. തനിക്കെതിരെ ആരോപണമുയർത്തിയ മുൻ മന്ത്രിമാർക്ക് മറുപടി നൽകി മുഖ്യമന്ത്രി VD സതീശൻ. സംഘപരിവാർ നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട് PA മുഹമ്മദ് റിയാസിന്റെ വിമർശനത്തിനും മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയെക്കുറിച്ചുള്ള P രാജീവിന്റെ പ്രതികരണത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകി. സർക്കാർ പ്ലീഡർ നിയമനത്തിലെ വിമർശനങ്ങൾക്കും മുഖ്യമന്ത്രി VD സതീശന്റെ മറുപടി. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന് പരാതി ഉണ്ടെന്നത് മാധ്യമ വാർത്ത മാത്രമെന്നും ശുപാർശ നൽകിയത് ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. അതിവേഗ റെയിൽ പദ്ധതി E ശ്രീധരന്റെ റിപ്പോർട്ട് അപൂർണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശ്രീധരന്റെ റിപ്പോർട്ട് ലഭിച്ചു, അത് പൂർണ്ണമല്ല. പദ്ധതിയുടെ DPR അപൂർണമാണ്. ഇപ്പോഴത്തെ രൂപത്തിൽ പദ്ധതി നടപ്പാക്കരുത്. K റെയിലിൽ പറ്റിയ അബദ്ധം ആവർത്തിക്കരുത്. സർക്കാർ പഠനം നടത്തും, അതിനുശേഷം മാത്രം തുടർ നടപടിയെന്ന് മുഖ്യമന്ത്രി. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് VD സതീശൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ വ്യക്തത വരുത്താതെ മുഖ്യമന്ത്രി VD സതീശൻ. ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ എത്തുമ്പോൾ നടപടിയെടുക്കും. അപ്പോൾ മാധ്യമങ്ങൾ അറിഞ്ഞാൽ മതിയെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പ്രതികരിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. ഇറാന്റെ സൈനിക കേന്ദ്രം ആക്രമിച്ച് US. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ധാരണയിലെത്തിയില്ലെങ്കിൽ അടുത്തയാഴ്ച മുതൽ US വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രസിഡന്റ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ ആണവ നിലയമുള്ള ബുഷഹറിലേക്കും ബന്ദർ അബ്ബാസിലേക്കും US ആക്രമണം. ഇറാനിലെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ശക്തമായ ആക്രമണം നടത്തി. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വിതച്ച ഇറാൻ US ആക്രമണം രൂക്ഷമായി തുടരുന്നു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. ഇറാനെതിരെ നിലപാട് ഘടിപ്പിച്ച US ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇറാനിയൻ കപ്പലുകളുടെ സഞ്ചാരത്തിന് പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും 3 പേരെ കാണാതാവുകയും ചെയ്തുവെന്ന് ഇന്ത്യ. 148 ഇന്ത്യക്കാരാണ് ഇന്ത്യൻ പതാകയേന്തിയ 7 കപ്പലുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഹോർമുസിലെ സുരക്ഷ വിലയിരുത്തി ഇന്ത്യ. കടലിടുക്കിലെ നാവികരുടെ സുരക്ഷയിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തു. പത്മശ്രീ പുരസ്കാര ജേതാവും നോക്കുവിദ്യാ പാവകളി കലാകാരിയുമായ മൊഴിക്കൽ പങ്കജാക്ഷി അന്തരിച്ചു. കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ രാവിലെയായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. പരമ്പരാഗത പാവകളി കലാരൂപത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ചായിരുന്നു പുരസ്കാരം. ഫ്രാൻസിന് ഏകപക്ഷീയമായി രണ്ട് ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ കടന്നു. 2010 ചാമ്പ്യൻമാരായ ശേഷം ഇതാദ്യമായാണ് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ കടക്കുന്നത്. സ്പാനിഷ് സൂപ്പർ താരം ലമിൻ യമാലിനെ ഫ്രഞ്ച് ഡിഫൻഡർ ലൂക്കാസ് ജഗ്നെ ചവിട്ടി വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി ഒയർസബാൽ ഗോളാക്കി മാറ്റി. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ പെഡ്രോ പോറയാണ് രണ്ടാം ഗോൾ നേടിയത്. ഇന്ന് രണ്ടാം സെമി അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 11 മണിക്കാണ് കളി. യുവയിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സംബന്ധിച്ച കോൺസുലാർ സേവനങ്ങളുടെ ചുമതല അൽഹിന്ദിന് നൽകിയത് ഡൽഹി കോടതി റദ്ദാക്കി. റീടെൻഡറിന് ഉത്തരവിട്ട് കോടതി റീടെൻഡർ നടത്തി പുതിയ സേവനദാതാക്കൾ വരുന്നതുവരെ ഇതുവരെ ഉണ്ടായിരുന്ന BLS തൽക്കാലത്തേക്ക് സേവനങ്ങൾ നൽകാമെന്ന കോടതിയുടെ ഉത്തരവ്.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu.
2: Germany, Netherlands, Argentina, Portugal.
1: Loga footballinte mahamelam.
2: Africa, Bosnia and Herzegovina, Morocco, Algeria.
0: 48 rajyangal ഒരേ ഒരു സ്വപ്നം, ലോക
2: കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
0: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഒൺലി ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Rasul Khaimah and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaimah and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bar Dubai.
3: Time check.
0: Brought to you by Ozone Cargo.
4: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
3: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായ് മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 42 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 45%.
3: Weather update.
0: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമായിരിക്കുകയാണ്. ഹോം 92.2 എഫ്എമ്മിൽ ആസിഫ് ആണ് കൂടെ ഉള്ളത് കേട്ടോ. ശരിക്കും ഇങ്ങനത്തെ കരള് കുളിർപ്പിക്കുന്ന പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് കരളിനങ്ങനെ കുളിർമയൊന്നും പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാവാറില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളിങ്ങനെ കാവ്യാത്മകമായിട്ട് പറയുമല്ലോ, നമുക്കൊരു സമാധാനം, നമുക്ക് കേൾക്കുന്ന സമയത്താണെങ്കിൽ ഒരു ശാന്തത തോന്നുന്ന ട്രാക്കൊക്കെ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു സമയമാണ്. നമ്മൾ ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഡ്രൈവ് ചെയ്യുന്നവർക്ക് പുറത്തെ ആ ഒരു ഉഷ്ണ അവസ്ഥയിൽ ചിരിക്കല്ലേ പെണ്ണെ കല്യാണി എന്നൊക്കെ പാട്ടൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ആ ഒരു ചൂടിൻ്റെ കൂട്ടത്തിൽ ഒരു പവർ പാക്ഡ് സോങ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ഒരു ഒരു ടെമ്പറേച്ചർ ഹൈക്കിലേക്ക് പോകുമല്ലോ. അങ്ങനെയാണല്ലോ സാധാരണഗതിയിൽ. അതിനേക്കാളൊക്കെ കുറച്ചൊന്ന് കാമാക്കുന്ന പാട്ടുകളായിരിക്കും കുറച്ചുകൂടെ ഈ സമയത്ത് സ്യൂട്ടബിൾ എന്ന് ഞാൻ തന്നെ അങ്ങ് വിചാരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഇന്നത്തെ ടെമ്പറേച്ചർ ഉണ്ടല്ലോ. ഇപ്പോൾ ആകത്തുകയിൽ ഈ ഒരു സമ്മർ സീസൺ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വലിയൊരു വ്യത്യാസം കാണപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പകൽ സമയത്തോ അല്ലെങ്കിൽ ഒരു ഉച്ച സമയത്തോ നട്ടുച്ചയ്ക്കോ അല്ലെങ്കിൽ രാവിലെ ഒന്നും അല്ല പീക്ക് ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത്. ഒരു 3 മണിക്ക് ശേഷമാണ് ഏറ്റവും അധികം, അല്ലെങ്കിൽ ഒരു 2-2.5 ശേഷം ഏറ്റവും അധികം ടെമ്പറേച്ചർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ സമയത്ത് നമ്മുടെ ഇവിടെ ബർദുബായ് മേഖലയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 42°C വരെ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട്. അപ്പോൾ 42 എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതും ഒരു 5-5.5 സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രമാത്രം ഇന്റൻസ് ആയിട്ടുള്ള ചൂടായിരിക്കും നമുക്ക് ഊഹിക്കാമല്ലോ. ഇതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ഹ്യൂമിഡിറ്റി കൂടി ആകുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ഫീൽസ് ലൈക്ക് അറൌണ്ട് ഒരു 50°C മുകളിലേക്ക് ചൂടുള്ള പോലെ ആയിരിക്കും നമുക്ക് അനുഭവപ്പെടാറുള്ളത്. ഇന്ന് തന്നെ റെക്കോർഡ് ചൂട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലൈനിലാണ്. 49.4°C ആയിരുന്നു ഇന്നത്തെ ഏറ്റവും കൂടിയ ചൂട്. 2:30 സമയത്ത് അല്ലൈനിലാണ് ഈ ഒരു ടെമ്പറേച്ചറൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനിയും എന്തായാലും ചൂടിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു അപ്ഡേറ്റ് ശരിക്കും ഇന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ എക്സ്പാറ്റ്സ് ഒക്കെ തന്നെ വലിയൊരു കൺഫ്യൂഷൻസിലും ആശങ്കയിലൂടെയും ഒക്കെയാണ് കടന്നുപോയിക്കൊണ്ടേയിരുന്നത് ആ ഒരു കാര്യത്തിൽ. പ്രത്യേകിച്ചും ഇന്ത്യൻ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കൃത്യമായിട്ടുള്ളൊരു ഏജൻസിയുടെ അപര്യാപ്തത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെയധികം കാര്യക്ഷമതയോടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുമൂലം ബുദ്ധിമുട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ മിനി പത്മ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. ആൻഡ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. എല്ലാ ദിവസവും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. എന്തായാലും ആ കാര്യത്തിൽ ഒരുപക്ഷെ പുതുതായിട്ട് ആ ഒരു സേവനങ്ങൾ നൽകാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്ന അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ അവരുടെ കരാർ ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയ ഒരു സാഹചര്യത്തിൽ ഒരു ഒരു താൽക്കാലികമായിട്ട് ആ ഒരു സേവനങ്ങളൊക്കെ ഇവിടെ നൽകുന്നതിന് വേണ്ടിയിട്ട് നിലവിലെ ഏജൻസികളെ തന്നെ, നിലവിലെ സേവനദാതാക്കളായിരുന്ന ബിഎൽഎസിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഒരു ശാശ്വതമായ പരിഹാരമല്ലെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഒരു പക്ഷേ എംബസി കോൺസുലേറ്റ് ത്രൂ ഉള്ള ആ ഒരു പെർഫെക്റ്റ്ലി നമ്മൾ പറയാനാണെങ്കിൽ ഇപ്പോൾ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയിലേക്ക് തന്നെ തിരിച്ച് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത്രയധികം ഈസിനെസ് ഇല്ലെങ്കിലും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്രൈസിസിന് ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഉള്ള ശമനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ആ ഒരു സംഘർഷാവസ്ഥ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ഏജൻസി, ശാശ്വതമായിട്ടുള്ളൊരു ഏജൻസി എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെയും തീരുമാനമായിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ അത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, എക്സ്പെക്ട് ചെയ്യാം. ഇനി എന്തായാലും ഈ സമയത്തൊരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വാ. ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സമ്മാനം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ഈ ആഴ്ച, അതും വെള്ളിയാഴ്ച, നമ്മൾ കാണാൻ പോകുന്ന ഒരു സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന വരവ്, വരവിനെ കുറിച്ചിട്ട് ഭയങ്കര ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് മലയാള സിനിമാ പ്രേക്ഷകർ. കാരണം കുറച്ച് നാളുകൾക്ക് ശേഷം നല്ല മുട്ടക്കാട്ടൻ ഇടിയിടിക്കുന്ന ഒരു കിൻഡൽ ഇടിയിടിക്കുന്ന ഒരു പവർഫുൾ നായകൻ്റെ ഒരു പടം, അതായത് ജോജു ജോർജ് നായകനെ എത്തുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഇടി അറിയില്ല. ജോജു ജോർജിൻ്റെ ഫൈറ്റ് സീക്വൻസുകൾ കാണാൻ തന്നെ ഭയങ്കര രസമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ്സ് ഉൾപ്പെടെ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്രെൻഡിങ് ട്രാക്കൊക്കെ കേട്ട് ഒട്ടും തന്നെ വൈകിക്കാതെ ഓടി തിരിച്ചു വാ. Yeah.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

അങ്ങനെ വേൾഡ് കപ്പ് 2026 ഫിഫ ട്വന്റി ട്വന്റി സിക്സിന്റെ കപ്പ അരവിർത്തുമെന്ന മത്സരത്തിൽ ഇനി അവശേഷിക്കുന്നത് മൂന്ന് ടീമുകൾ മാത്രം. മൂന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സെമിയുടെ കഴിയുമ്പോഴത്തേക്കും അത് രണ്ടായിട്ട് ചുരുങ്ങും. ഫൈനലിലേക്കുള്ള ഒരു കാത്തിരിപ്പാണ് പിന്നീടുള്ളത്. എന്തായാലും ഇന്നത്തെ മത്സരം അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരമാണ്. കഴിഞ്ഞ ദിവസത്തെ ആദ്യത്തെ സെമിയിൽ സ്പെയിൻ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി അങ്ങനെ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുകയാണ്. 2010 തങ്ങൾ കപ്പ് ഉയർത്തിയ ഫൈനലിന് ശേഷം എനിക്ക് തോന്നുന്നു സ്പെയിൻ ഏറ്റവും നന്നായിട്ട് കളിച്ച അല്ലെങ്കിൽ ഫൈനൽ വരെയൊക്കെ എത്തുന്ന ഒരേ ഒരു ആദ്യത്തെ വേൾഡ് കപ്പ് തന്നെയാണ്. ഞാൻ ആക്ച്വലി 2010 വേൾഡ് കപ്പിന് ശേഷം സ്പെയിനെ നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്ന സമയത്താണെങ്കിലും ബാക്കിയുള്ള വേൾഡ് കപ്പിൽ പലതിലും ഒരു നിറമങ്ങിയ പ്രകടനം കാഴ്ചവെച്ച ഒരു ടീമാണ് ഇന്ന് യുവതയുടെ കരുത്തിൽ ഇത്രയും വലിയൊരു തേരോട്ടം തന്നെ നടത്തിയിരിക്കുന്നത്. എന്തായാലും 2026 ഫിഫ വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ സ്പെയിനോട് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെട്ട ഫ്രാൻസ് പുറത്തായതിന് പിന്നാലെ അതിന്റെ ഒരു പ്രതികരണവുമായിട്ട് നായകൻ ഒഫ്കോഴ്സ് ഗോൾഡൻ ബൂട്ടിൽ ഉൾപ്പെടെ നേരിടാൻ സാധ്യതയുണ്ട് എന്ന് ഏറ്റവും കൂടുതൽ പ്രവചിക്കപ്പെട്ടിരുന്ന കിലിയൻ എംബാപ്പെ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അദ്ദേഹവും മെസ്സിയും ഗോളെണ്ണത്തിൽ ഒരു ടൈയിലാണ് നിൽക്കുന്നത് എന്നാണ് അറിയുന്നത്. അപ്പോ എംബാപ്പെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ മത്സരത്തിൽ ഫ്രാൻസ് പൂർണ്ണമായിട്ടും പരാജയമായിരുന്നുവെന്നും പുറത്തെടുത്ത പ്രകടനം വെച്ച് തങ്ങൾ ഒരിക്കലും വേൾഡ് കപ്പിന്റെ ഫൈനൽ അർഹിക്കുന്നില്ല എന്നും അദ്ദേഹം തുറന്നടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫോക്സ് സ്പോർട്സിനോടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വിജയത്തിൽ പ്രശംസകൾ ഏറ്റുവാങ്ങുന്നതുപോലെ തന്നെ പരാജയപ്പെടുന്ന സമയത്തും അതിന്റെ കുറ്റമേൽക്കാനും തയ്യാറാകണം എന്നും അതുകൊണ്ട് തന്നെ ടീം ക്യാപ്റ്റൻ എന്ന നിലയിൽ ഈ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നുവെന്നും എംബാപ്പെ അറിയിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എംബാപ്പെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് അല്ലേ. ഒരു ക്യാപ്റ്റൻ, ഒരു നായകൻ ഇങ്ങനെയാണ്. നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന ഓഫീസുകളിൽ പലപ്പോഴും നമ്മൾ നേരിട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളൊന്നായിരിക്കും. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഒരു പരിസ്ഥിതി എന്ന നിലയിലാണ് ഓഫീസിനെ പറയുന്നത് കേട്ടോ. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു കുറ്റം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു വലിയ വിജയത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി അതിൽ വലിയ രീതിയിൽ പങ്കൊന്നുമില്ലാത്ത ഒരു മാനേജർ എല്ലാ ഓഫീസുകളിലും എല്ലാ മിക്ക ഓഫീസുകളിലും കാണും. ആൻഡ് മാത്രമല്ല, എന്തെങ്കിലും ഒരു പിഴവ് മൂലം അല്ലെങ്കിൽ ഒരുപക്ഷെ മാനേജറുടെ പിഴവ് മൂലമാണെങ്കിൽ തന്നെയും

0: ഏതെങ്കിലും ഒരു എംപ്ലോയിയുടെ തലയിൽ കെട്ടിവെച്ച് തലയുയർന്ന ഒരു മാനേജർ, അതും എല്ലാവരുടെയും ഓഫീസുകളിൽ കാണും. അതൊരിക്കലും ഒരു നല്ല ക്യാപ്റ്റന് ചേരുന്ന ഗുണങ്ങളല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ക്യാപ്റ്റന് ചേരുന്ന ഏറ്റവും മികച്ച ഗുണം എന്താണെന്ന് എംബാപ്പെ വ്യക്തമായി പറഞ്ഞിരിക്കുക മാത്രമല്ല പ്രവർത്തിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം പ്രകടമാക്കിയിരിക്കുക തന്നെയാണ്. അദ്ദേഹം ഒരു ടീം ക്യാപ്റ്റൻ എന്ന നിലയിൽ ആ തോൽവിയുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം കൂടി അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു വേൾഡ് കപ്പ് സെമി ഫൈനലിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ വിജയിക്കാൻ കഴിയില്ലെന്നും ഇനി ജനങ്ങൾ പറയുന്ന വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ തങ്ങൾ തയ്യാറാണെന്ന് മത്സരശേഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പെയിനെതിരെ മെനഞ്ഞ തന്ത്രങ്ങളോ ഉദ്ദേശിച്ച രീതിയിലുള്ള കളിയോ അല്ല മൈതാനത്ത് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞതെന്നും എംബാപ്പെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, വെൽ പ്ലെയ്ഡ്. ഈ പറഞ്ഞ പോലെ മറ്റ് ടീമുകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്താണെങ്കിലും കെട്ടിറപ്പോടെ തന്നെയാണ് സെമി ഫൈനൽ വരെ ഫ്രാൻസ് മാർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് വരും വർഷങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ മികച്ച, അല്ലെങ്കിൽ എത്രയോ നാളുകളായിട്ട് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു ടീം തന്നെയാണ് ഫ്രാൻസ്, ഫ്രഞ്ച് പട. എന്തായാലും ഇന്നത്തെ മത്സരം എല്ലാവരും ഉറ്റു നോക്കുകയാണ്. അർജന്റീന വീണ്ടും ഇറങ്ങുകയാണ്. നമ്മൾ തമാശയാണെങ്കിലും പറയുമല്ലോ, ബ്രസീൽ തോറ്റതിൻ്റെ പിറകെ ഓരോ ജേഴ്സികളായിട്ട് ഇങ്ങനെ മാറി മാറി വരുന്ന ചില ആളുകളുണ്ടെന്ന്. ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ പുറത്തായതിന് ശേഷം ഓരോ മത്സരങ്ങൾക്കനുസരിച്ച് ഓരോ ടീമുകൾ, അർജന്റീന ആര് നേരിടുന്നു ആ ടീമിൻ്റെ സപ്പോർട്ടറാണ് ഞാനെന്നുള്ള നിലയിൽ അങ്ങനെ നോക്കുമ്പോൾ ഇംഗ്ലണ്ടിന് നല്ല സപ്പോർട്ട് എന്നുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. പോർച്ചുഗൽ ഫാൻസിൻ്റെയും അതുപോലെ ഇപ്പോൾ ഫാൻസിൻ്റെയും അതുപോലെ പിന്നെ ബ്രസീൽ ഫാൻസിൻ്റെയും ഒക്കെ സപ്പോർട്ട് ഇംഗ്ലണ്ടിന് ഉണ്ടെന്നാണ് ചില സൈബറിടങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നത്. എന്തായാലും മിഷിഹ വേഴ്സസ് കിങ് യെസ്, ഫുട്ബോളിൻ്റെ മിഷിഹയായ ലിയോണൽ മെസ്സിയും ഹാരി കെയ്ൻ്റെ ഇംഗ്ലണ്ടും കിങ് ഹാരിയുടെ ഇംഗ്ലണ്ടും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. എന്തായാലും വൈകുന്നേരത്തെ ആ ഒരു മാച്ചിനോട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ പ്രഡിക്ഷൻസ് എന്താണ്? എനിക്ക് തോന്നുന്നത് അർജന്റീന സുഖമായിട്ട് ജയിക്കുമെന്നൊക്കെയാണ്. അങ്ങനെ ആവണമല്ലോ. ഇനി നമുക്കൊരിക്കലും ഇംഗ്ലണ്ടിനെയും വില കുറച്ച് കാണാൻ വേണ്ടി പറ്റില്ല. എന്തായാലും കാത്തിരിക്കാം ഇന്നത്തെ ആ ഒരു മത്സരത്തിന് ശേഷം യഥാർത്ഥ ഫൈനൽ ലൈൻ അപ്പ് സെറ്റ് ആവുന്നതിന്
1: വേണ്ടിയിട്ട്. ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഞാൻ നേരത്തെ ടെമ്പറേച്ചർ പറഞ്ഞപ്പോൾ 41 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നിർമ്മൽ ബ്രോ ഒരു മെസ്സേജ് അയച്ചേക്കുന്നു, കിസൈസ് ഭാഗത്തൊക്കെ ആണെങ്കിൽ 46-47 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ടെമ്പറേച്ചർ ഉണ്ടെന്ന് കേട്ടോ. സി അത്ര എക്സസ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറാണ്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും കുറച്ചധികം സമയം നമ്മൾ ഈ പുറത്ത് ചിലവഴിക്കുന്നതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തോളൂ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ആരോഗ്യാവസ്ഥ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ പറഞ്ഞ പോലെ മറ്റ് രോഗങ്ങളുടെ ഒന്നും പിടിയിൽ അകപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക. യെസ്, അപ്പോൾ ട്രാഫിക്കിൻ്റെ സമയമാണ്. എവിടെയൊക്കെയാണ് കുറച്ചധികം കഞ്ചഷൻസ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് എന്ന് തന്നെ നോക്കാം നമുക്ക്. ഒഫ്കോഴ്സ് സാധാരണഗതിയിൽ യൂഷ്വലി കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള വൈകുന്നേരത്തെ റോഡ്സ് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡ് ആയിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഹെസ സ്ട്രീറ്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കഞ്ചഷൻസ് അനുഭവപ്പെടുന്നുണ്ട്. ആൻഡ് ഒരു മേജർ ആക്സിഡൻ്റ് അപ്ഡേറ്റ്, ഇപ്പോൾ ഈ ഗ്രീൻസ് ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ചും ദുബായ് സൗത്തിൻ്റെ ആ ഒരു ഏരിയയിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഗ്രീൻസ് ഭാഗത്ത് നിന്നുള്ള എക്സിറ്റ് എടുക്കുന്ന സമയത്തായിട്ട് ഷേഖ് സായിദ് റോഡ് അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് ആ ഒരു സ്ട്രെച്ച് കുറച്ചധികം കഞ്ചസ്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബർഷ ഹൈറ്റ്സ് ഭാഗത്ത് നിന്നൊക്കെ ആ ഒരു എക്സിറ്റ് എടുത്ത് വരുന്നവരാവട്ടെ അല്ലെങ്കിൽ ഹെസ് എടുത്ത് വരുന്നവരാവട്ടെ ഒക്കെ തന്നെ അവിടെ കുറച്ചധികം സമയം ഡിലേഡ് ആയിട്ട് കിടക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ കമ്പാരറ്റീവ്ലി ഭേദപ്പെട്ട നിലയിലാണുള്ളത്. ഇപ്പോൾ ഇന്നർ ദുബായിലെ റൂട്ടുകളൊക്കെ തന്നെയും അത്യാവശ്യം വെഹിക്കിൾ കൗണ്ട് കുറച്ച് കൂടുതലാണെങ്കിലും വലിയ ട്രാഫിക് കഞ്ചഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആൻഡ് കമ്മിങ് ഓൺ ടു അൽഖേൽ റോഡ്, അൽഖേൽ റോഡിലേക്ക് വരികയാണെങ്കിൽ അൽഖേൽ റോഡിലും ഇന്ന് വലിയൊരു സിറ്റുവേഷൻ, ഒരു ഒരു ട്രാഫിക് സിറ്റുവേഷനോ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൻ്റെ അവസ്ഥയോ ഒന്നും തന്നെ ഇല്ല. അത്യാവശ്യം ഭേദപ്പെട്ട നിലയിൽ തന്നെ ഒരു ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും പിന്നെ ഇവിടെയാണ് ട്രാഫിക് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ അടുത്ത് ട്രാഫിക് ഉണ്ടല്ലോ ഉറപ്പായിട്ടും. എയർപോർട്ട് സ്ട്രീറ്റ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഷേഖ് റാഷിദ് റോഡിലായിട്ടൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. സോ ഇത്തിഹാദ് ടോൾ റോഡിലേക്കുള്ള ഒരു എൻട്രൻസ് എടുക്കുന്നതിന് മുൻപ് തന്നെ ആ ഒരു ഭാഗത്ത് കുറച്ചധികം ഡിലെ അനുഭവപ്പെടുന്നുണ്ട്. എയർപോർട്ട് സ്ട്രീറ്റിൽ സാധാരണ കഴിഞ്ഞ ദിവസത്തേക്ക് അപേക്ഷിച്ച് കുറച്ചധികം ട്രാഫിക് കണ്ടീഷൻസ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ റിഗ ഭാഗത്ത് നിന്നൊക്കെ അൽമക്തൂം സ്ട്രീറ്റ് എടുക്കാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ ആ ഒരു ഏരിയയിൽ, അതായത് ആ യൂണിയൻ സ്ക്വയർ വരുന്ന ഏരിയയിലായിട്ട് അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് അവിടെയും കുറച്ചധികം കണ്ടീഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. ആൻഡ് യൂഷ്വൽ ദുബായ് ഷാർജ റോഡ്സിൽ ആസ് യൂഷ്വൽ വൈകുന്നേരങ്ങളിലെ ആ ഒരു ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചൂടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. പല ഇടങ്ങളിലെയും ചൂടിനെ കുറിച്ചിട്ട് പലരുടെയും മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഷാർജയിലും ചുട്ടുപൊള്ളുന്ന ചൂട്, ഉമ്മുൽഖോയിനിൽ ചുട്ടുപൊള്ളുന്ന ചൂടെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹർഷദ് ബ്രോ ആൻഡ് രവി, രവി എന്താ പറഞ്ഞിരിക്കുന്നത്, രവിയും ഒരു സ്ക്രീനാണ് അയച്ചിരിക്കുന്നത്, 43 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഏതാ സ്ഥലമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ചൂടാണ്, നല്ല ചൂടാണ് എന്ന് കരുതിയിട്ട് നമ്മൾ ചൂടാവാൻ വേണ്ടി നിൽക്കേണ്ട, അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്ത് തണുപ്പിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്ത് അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങളാവട്ടെ എല്ലാത്തിലും ഒരു കൺട്രോൾ കൊണ്ടുവന്നാൽ മാത്രം മതി കേട്ടോ.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply. You are listening to Back to Home with Asif.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
0: You're listening to Home 92.2 FM. Home is a feeling.

നമ്മൾ ഈ തിയേറ്ററിലേക്ക് എത്തി ഒരു ഉത്സവ പ്രതീതിയോടെ ആഘോഷമാക്കി മാറ്റുന്ന സിനിമകൾക്കൊരു പെർട്ടിക്കുലർ ടെംപ്ലേറ്റ് എപ്പോഴും നമ്മൾ കാത്തുസൂക്ഷിക്കാറുണ്ടല്ലോ. നമ്മുടെ തന്നെ കുട്ടിക്കാലങ്ങളിൽ ഒരു ആഘോഷം വരുന്ന സമയത്ത് ഓണമാവട്ടെ, ക്രിസ്മസ് ആവട്ടെ, പെരുന്നാളാവട്ടെ, ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ചില സിനിമകൾ ഉണ്ടായിരിക്കും. ആവശ്യത്തിന് ഫൈറ്റ് വേണം, അത്യാവശ്യം തമാശകൾ വേണം, ബന്ധങ്ങളുടെ ആ ഒരു ഒത്തിണക്കം അത് വ്യക്തമായിട്ട് പറയുന്ന സിനിമകളായിരിക്കണം. ഇപ്പോൾ ധ്രുവം പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ നരസിംഹം പോലെ, വല്യേട്ടൻ പോലെ, അത്തരം സിനിമകൾ എല്ലാ കാലത്തും തിയേറ്ററുകളിൽ വലിയൊരു ആഘോഷമാക്കി മാറ്റാൻ നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അത്തരം നായകന്മാരെ കൊണ്ടാടാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര താല്പര്യമാണ്. എന്നാൽ അത്തരത്തിലൊരു സിനിമ കൂടി മലയാളത്തിലേക്ക് കടന്നു വരികയാണ് വീണ്ടും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമായിരിക്കും ഇത്തരത്തിൽ ഒരു സിനിമ മലയാളത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് വരവ്. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഷാജി കൈലാസ്, ജോജു ജോർജ് കൂട്ടുകെട്ടിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കേട്ടോ. ടീസറും ട്രെയിലറും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആൻഡ് ഈ സിനിമ കാണുന്ന സമയത്ത് ഈ സിനിമ പ്രോമിസ് ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്നുള്ളത് നമുക്ക് ട്രെയിലറിലൂടെ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതായത് ഓഡിയൻസിനെ മെസ്മറൈസ് ചെയ്യിക്കാൻ പറ്റുന്ന വിധമുള്ള പവർഫുൾ ഡയലോഗുകൾ പറയുന്ന, അല്ലെങ്കിൽ അത്രമാത്രം ഹൈ ഒക്ടെയ്ൻ മാസ് ആക്ഷൻ സീക്വൻസുകളൊക്കെയുള്ള ഒരു സിനിമ തന്നെയായിരിക്കും വരവ്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ്. ആൻഡ് ഒരു ഗ്രാൻഡ് ആക്ഷൻ ത്രില്ലർ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഫാമിലികളുടെ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുടെ ഇഴയടുക്കങ്ങളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ തീവ്രതകളെ കുറിച്ചിട്ട്, അതിൻ്റെ ആഴത്തെക്കുറിച്ച്, അതിൻ്റെ ഡെപ്തിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു ചിത്രം കൂടിയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇവന്റിൽ ഈ സിനിമയ്ക്ക് തിരക്കഥയൊരുക്കുക, ഈ സിനിമയ്ക്ക് മാത്രമല്ല ധ്രുവം, ചിന്താമണിക്കുല കേസ് പോലെ എത്രയോ സിനിമകൾക്ക് തിരക്കഥയൊരുക്കിയ എ കെ സജൻ, അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു ജോജുവിന് വേണ്ടിയിട്ട് ധ്രുവം പോലൊരു സിനിമ വേണമെന്നാണ് ഷാജി കൈലാസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു കാലത്ത് ടെംപ്ലേറ്റിന് ചേരുന്ന പോലെ അതിൻ്റെ ആശയമെടുത്തിട്ട് അത്രമാത്രം ഡെപ്തിൽ എഴുതിയിട്ടുള്ള ഒരു സിനിമയാണ് ഇതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും പ്രേക്ഷകർ ആകാംക്ഷയോടെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ജോജു ജോർജിൻ്റെ ഉരുക്കിൻ്റെ ലിടിയുള്ള വരവ് തിയേറ്ററുകളിൽ കാണുന്നതിന് വേണ്ടിയിട്ട്. അദ്ദേഹം മാത്രമല്ല, ഈ സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം അർജുൻ അശോകനുണ്ട്, വാണി വിശ്വനാഥ് ഉണ്ട്, ഒരു വലിയ താരനിര, മുരളി ഗോപി ഉണ്ട്, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ഒരു സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വരവ് കാണണ്ടേ? വരവ് കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ഞാൻ തരാം, ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. ജോജു ജോർജിൻ്റെ കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയ ഒരു സിനിമയിൽ നിന്നുള്ള ഒരു ട്രാക്കാണ് ഞാൻ ഇവിടെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ട്രാക്ക് ഏത് സിനിമയിലേതാണ് എന്ന് മാത്രം നിങ്ങൾ ഗസ് ചെയ്താൽ മതി. ഈ സിനിമയിലെ ആ ഒരു ക്യാരക്ടർ തന്നെ ഭയങ്കര എപ്പിക്കായി മാറിയ ക്യാരക്ടർ തന്നെയായിരുന്നു. ആ ക്യാരക്ടറിൻ്റെ പേരും ഈ സിനിമ

ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സൗഹൃദത്തിന്റെ കഥയൊക്കെ പറഞ്ഞൊരു സിനിമയായിരുന്നു, ഒരു പള്ളി പെരുന്നാളിന്റെ കഥ പറഞ്ഞ സിനിമയായിരുന്നു. ഇത്രയൊക്കെ ക്ലൂസ് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ ആ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുഷ്പം പോലെ ഉത്തരം പറയും. അങ്ങനെ പുഷ്പം പോലെ ഉത്തരം പറയണ്ട, കുറച്ച് ടഫായിരിക്കട്ടെ എന്നൊക്കെ ഞാൻ വിചാരിക്കുമെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഈ പാട്ട് കേട്ടാൽ എല്ലാവർക്കും അറിയാം ഇതേതാണ് പടം എന്നുള്ളത്. അപ്പോൾ ജോജു ജോർജ് നായകനായെത്തിയ ജോഷി സംവിധാനം ചെയ്ത ഒരു സിനിമയിലെ ട്രാക്കാണ് നിങ്ങളെ കേൾക്കുന്നത്. ഇത് ഏത് സിനിമയിലെ പാട്ടാണെന്ന് മാത്രം നിങ്ങൾ ഗസ് ചെയ്താൽ മതി കേട്ടോ. അതിനൊരു ഫോർമാറ്റ് കൂടിയുണ്ട്, ഹോം തിയേറ്ററിൻ്റെ HTT space. നിങ്ങളുടെ ഉത്തരം HTT space, ദ റൈറ്റ് ആൻസർ സ്പേസ്, നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ വേണം ഉത്തരങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട്. 0585829220 ലേക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ അയക്കേ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിഴിഞ്ഞത്തിൽ ആരോപണ പ്രത്യാരോപണവുമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. പശ്ചിമേഷ്യൻ സംഘർഷം, സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച US, പ്രത്യാക്രമണം നടത്തി ഇറാൻ. ലോകകപ്പിൽ അർജന്റീന ഇംഗ്ലണ്ട് ആവേശ സെമി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സംബന്ധമായ കോൺസുലാർ സേവനങ്ങളുടെ ചുമതല അൽഹിന്ദിന് നൽകിയത് ഡൽഹി കോടതി റദ്ദാക്കി. റീടെൻഡറിന് ഉത്തരവിട്ട് കോടതി. റീടെൻഡർ നടത്തി പുതിയ സേവനദാതാക്കൾ വരുന്നതുവരെ ഇതുവരെ ഉണ്ടായിരുന്ന BLS തൽക്കാലത്തേക്ക് സേവനങ്ങൾ നൽകാമെന്ന കോടതി ഉത്തരവ്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ സംസ്ഥാന താൽപര്യം ഹനിക്കില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. വിഷയത്തിൽ CPMലെ ഭിന്നത ആയുധമാക്കിയാണ് പ്രതിപക്ഷ ആരോപണങ്ങൾക്കുള്ള VD സതീശന്റെ മറുപടി. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കരാർ കാലാവധി 5 വർഷം നീട്ടിക്കൊടുത്തു. പദ്ധതി വൈകിയതിന് അദാനി നൽകേണ്ട 219 കോടി ഇളവ് ചെയ്തു. എന്ത് ഡീലാണിത്? ഡീൽ നടത്തിയ പരിചയം കൊണ്ടാണോ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. വിഴിഞ്ഞം MDയെ മാറ്റിയതിൽ CPMന് അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ നല്ല മറുപടി കിട്ടുന്നുണ്ട്. വിഴിഞ്ഞത്തെ MDയെ മാറ്റിയതിൽ കുഴപ്പമില്ലെന്ന് മുതിർന്ന നേതാക്കൾ മറുപടി പറഞ്ഞില്ലേ? വിഴിഞ്ഞത്ത് അനാവശ്യമായ ആരോപണം ഉന്നയിക്കരുതെന്നും പറഞ്ഞില്ലേ? പഴയ നിയമമന്ത്രി ഓഹരി കൈമാറ്റത്തിൽ കുഴപ്പമില്ലെന്നും പറഞ്ഞു. പിന്നെ എന്താണ് കുഴപ്പമെന്ന് VD സതീശന്റെ ചോദ്യം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് വീണ്ടും കത്തയച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ച ഗൌരവകരമായ ആശങ്കകൾക്ക് വസ്തുതാപരമായ മറുപടി നൽകുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കെഴുതിയ കത്തിൽ ചൂണ്ടിക്കാട്ടി. ആശങ്കകൾക്ക് വസ്തുതാപരമായ മറുപടിയില്ല, പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. തുറമുഖം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാകണം. LDF കാലത്തെ വിഴിഞ്ഞം കോൺക്ലേവിൽ ഓഹരി കൈമാറ്റം ചർച്ച ചെയ്തിട്ടില്ലെന്നും പിണറായി വിജയൻ. അതിവേഗ റെയിൽ പദ്ധതി. ഇ ശ്രീധരന്റെ റിപ്പോർട്ട് അപൂർണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശ്രീധരന്റെ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചു, അത് പൂർണ്ണമല്ല. പദ്ധതിയുടെ DPR അപൂർണം. ഇപ്പോഴത്തെ രൂപത്തിൽ പദ്ധതി നടപ്പാക്കരുത്. കേരളയിൽ പറ്റിയ അബദ്ധം ആവർത്തിക്കരുത്. സർക്കാർ പഠനം നടത്തും, അതിനുശേഷം മാത്രം തുടർ നടപടിയെന്ന് മുഖ്യമന്ത്രി. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് VD സതീശൻ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ വ്യക്തത വരുത്താതെ മുഖ്യമന്ത്രി VD സതീശൻ. ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ, നടപടിയെടുക്കുമ്പോൾ മാധ്യമങ്ങൾ അറിഞ്ഞാൽ മതിയെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. പ്ലീഡർമാരുടെ നിയമനം. ലോയേഴ്സ് കോൺഗ്രസിന്റെ ആരോപണം തള്ളി മുഖ്യമന്ത്രി VD സതീശൻ. രണ്ടുപേരും ലോയേഴ്സ് കോൺഗ്രസ് പട്ടികയിൽ ഉള്ളവർ. AGയോട് അഭിപ്രായം തേടി. അഭിഭാഷകർ എന്ന നിലയിൽ അവരുടെ മത്സരക്ഷമത കണക്കിലെടുത്താണ് നിയമനം നൽകിയതെന്ന് VD സതീശൻ. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ പരിഹാസത്തിനെതിരെ KSU രംഗത്ത്. KSU പ്രവർത്തകർ ഉന്നയിച്ചത് വൈകാരികമായ പരാതിയായിരുന്നുവെന്ന് പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. ഇതേക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ മുഖ്യമന്ത്രി അല്പം കൂടി ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് KSUവിന്റെ നിലപാട് അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സോളാർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ടെന്നി ജോപ്പനെ പ്രതിപട്ടികയിൽ നിന്നൊഴിവാക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. മല്ലയിലിൽ ശ്രീധരൻ നായർ നൽകിയ കേസിൽ നിന്നാണ് ടെന്നി ജോപ്പനെ ഒഴിവാക്കിയത്. കേസിൽ മൂന്നാം പ്രതിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ PA ആയിരുന്നു ടെന്നി. സരിതാ നായർക്ക് പണം കൊടുക്കാൻ ജോപ്പൻ സമ്മർദ്ദം ചെലുത്തി എന്ന മല്ലയിലെ ശ്രീധരൻ നായരുടെ മൊഴി പ്രകാരമാണ് ടെന്നി ജോപ്പനെ പ്രതി ചേർത്തിരുന്നത്. ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കാൻ വേണ്ടി തന്നെ ഉപദ്രവിച്ചുവെന്നും 13 വർഷമായി താനും കുടുംബവും അനുഭവിച്ച വേദനയ്ക്ക് പരിഹാരമായെന്നും ടെന്നി ജോപ്പൻ. ദൈവത്തോട് നന്ദി പറയുന്നു. അറസ്റ്റിന് മുൻപ് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ IG ഹേമചന്ദ്രൻ തന്റെ മുഖത്തടിച്ചു. ശത്രുക്കൾ പുറത്തല്ല, ഉള്ളിൽ തന്നെയായിരുന്നുവെന്നും കോടതി വിധി ഉമ്മൻചാണ്ടിക്ക് സമർപ്പിക്കുന്നുവെന്നും ടെന്നി ജോപ്പൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ച് ഹൈക്കോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്കെതിരെ നൽകിയ നിരവധി ഹർജികൾ പരിഗണിച്ചാണ് കോടതി നടപടി. ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അടക്കം ആരോപിച്ചായിരുന്നു ഹർജികൾ. കേസിൽ ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ വഖഫ് ബോർഡ് നടപടികൾ നിർത്തിവയ്ക്കണം. നയപരമായ തീരുമാനങ്ങൾ പാടില്ലെന്നും മൂലധന നിക്ഷേപങ്ങളോ ചിലവോ പാടില്ലെന്നും ജുഡീഷ്യൽ സിറ്റിംഗ് നടത്താൻ അനുമതിയില്ലെന്നും കോടതി വ്യക്തമാക്കി. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി നടപടി സ്വാഗതം ചെയ്ത് ഹർജി നൽകിയ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്, നിയമവിരുദ്ധമായ സമിതിക്കെതിരെയായിരുന്നു ഹർജിയെന്ന് ഷോൺ. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. മുഖ്യമന്ത്രി പറയുന്നതെല്ലാം പച്ചക്കള്ളം. കാണാൻ ശ്രമിച്ചപ്പോൾ അനുവദിച്ചില്ല. ഇനി തന്നെ കാണാൻ ആരും വരേണ്ട. പ്രൈവറ്റ് സെക്രട്ടറിയെ രണ്ട് തവണ വിളിച്ചു, പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ 6 ദിവസം കഴിഞ്ഞാണ് സെക്രട്ടറി തിരിച്ചു വിളിച്ചത്. ബജറ്റിന്റെ തിരക്ക് കാരണമെന്ന് പിന്നീട് പറഞ്ഞുവെന്നും സുകുമാരൻ നായർ. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. ഇറാന്റെ സൈനിക കേന്ദ്രം ആക്രമിച്ച US. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ധാരണയിലെത്തിയില്ലെങ്കിൽ അടുത്തയാഴ്ച മുതൽ US വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കും. ഫോക്സ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാന്റെ ആണവ നിലയമുള്ള ബുഷഹറിലേക്കും ബന്ദറബാസിലേക്കും US ആക്രമണം. ഇറാനിലെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് US ആക്രമണം നടത്തി. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വിതച്ച് ഇറാൻ US ആക്രമണം അതിരൂക്ഷമായി തുടരുന്നു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ബഹ്റൈനിലും കുവൈറ്റിലും ഇറാന്റെ ആക്രമണം. ഇറാനെതിരെ നിലപാട് കടുപ്പിച്ച് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇറാനിയൻ കപ്പലുകളുടെ സഞ്ചാരത്തിന് പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നുള്ള കപ്പലുകൾക്കോ ഇറാനിയൻ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകൾക്കും ഈ വിലക്ക് ബാധകമായിരിക്കുമെന്ന് ട്രംപ്. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്കുള്ള കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് പാത തുറന്നു നൽകുമെന്നും US പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും 3 പേരെ കാണാതാവുകയും ചെയ്തെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ പതാകയേന്തിയ 7 കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഈ കപ്പലുകളിലായി 150 ഇന്ത്യക്കാരുണ്ട്. ഹോർമുസിലെ സുരക്ഷ വിലയിരുത്തി ഇന്ത്യ. കടലിടുക്കിലെ നാവികരുടെ സുരക്ഷയിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. 150 ഇന്ത്യൻ നാവികർ വിവിധ കപ്പലുകളിലും ടാങ്കറുകളിലുമുണ്ട്. ഇവരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ഡാഷ്ബോർഡ് തുറക്കും. അടിയന്തരഘട്ടത്തിൽ നാവികർക്കായി ലേസൺ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 7 ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോഴും മേഖലയിലുണ്ട്. ഷിപ്പിംഗ് വിദേശകാര്യ മന്ത്രാലയങ്ങൾ സ്ഥിതി നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വ്യോമപാതകളിൽ കടുത്ത സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി. ഇതിന്റെ ഭാഗമായി കുവൈറ്റ്, യുഎ, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയും ഒമാൻ ഉൾക്കടലിന് മുകളിലുള്ള വ്യോമപാതയും പൂർണ്ണമായും ഒഴിവാക്കാൻ വിമാന കമ്പനികൾക്ക് ഏജൻസി അടിയന്തര നിർദ്ദേശം നൽകി. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനുള്ള CPI തീരുമാനത്തിനെതിരെ INL നേതാവും മുൻ തുറമുഖമന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ. ഈ നിലപാട് LDFിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന് അഹമ്മദ് ദേവർകോവിൽ. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം ചട്ടലംഘനമെന്നും മുൻമന്ത്രി പറയുന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവി ഒരധ്യായവും അടഞ്ഞിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പദവി കിട്ടുമെന്നാണ് പൂർണ്ണ വിശ്വാസം. LDF രാഷ്ട്രീയം CPIയെ ആരും പഠിപ്പിക്കേണ്ടതില്ലെന്നും ബിനോയ് വിശ്വം. മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ വരുമെന്നും 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്നുമുള്ള വാഗ്ദാനവുമായി എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണന് ഡൽഹിയിൽ നിന്ന് ഫോൺ വിളി. വയനാട് MPയുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞാണ് വിളിച്ചത്. വിദ്യയുടെ പരാതിയിൽ കോഴിക്കോട് സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു. നിരവധി MLAമാരെ ഈ വിധത്തിൽ തട്ടിപ്പുകാർ ബന്ധപ്പെട്ടു എന്നും നേതൃത്വത്തിന്റെ അറിവോടെയാണ് പരാതി നൽകിയതെന്നും MLA. കേരളത്തിൽ കപ്പൽ നിർമ്മാണ മേഖലയിൽ വൻ നിക്ഷേപത്തിന് ടാറ്റ ഗ്രൂപ്പ് ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. $100 കോടി ഏതാണ്ട് 10,000 കോടിയോളം രൂപ നിക്ഷേപിക്കാനുള്ള പദ്ധതിക്ക് ടാറ്റ ഗ്രൂപ്പ് അനുമതി തേടിയതായി മുഖ്യമന്ത്രി VD സതീശൻ ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയവുമായി ബന്ധപ്പെട്ട സുപ്രധാന ഫയലുകൾ ഹാക്കർമാർ ചോർത്തി. നിലയത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ചോർന്നതെന്ന് പ്രാഥമിക വിവരം. ചോർന്ന രേഖകൾ ഡാർക്ക് വെബിലെത്തി. വേൾഡ് ലീക്സ് എന്ന റാൻസം വെയർ സംഘമാണ് നിലയത്തിന്റെ രൂപരേഖകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന വിവരങ്ങൾ ഡാർക്ക് വെബിൽ പ്രസിദ്ധീകരിച്ചത്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യമില്ലെന്ന് AAIB സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. അന്താരാഷ്ട്ര വ്യോമയാന ഉടമ്പടികൾക്കനുസരിച്ചാണ് അന്വേഷണമെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് പദ്ധതിക്ക് കരുത്തേകാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കൊച്ചിയിലെത്തും. മുഖ്യമന്ത്രിയായ ശേഷം വിജയ് ആദ്യമായാണ് കേരളത്തിലേക്ക് വരുന്നത്. ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസിഡറായ നടൻ മോഹൻലാലിനൊപ്പം വിജയ് ലഹരി വിരുദ്ധ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. CGP പ്രതിഷേധത്തെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP. വിദ്യാർത്ഥികളുടെ രോഷം സ്വാഭാവികം. ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ തകരുന്നത് സാധാരണക്കാരുടെ സ്വപ്നം. സോനം വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിക്കണമെന്ന് ശശി തരൂർ കത്തിലൂടെ അഭ്യർത്ഥിച്ചു. രാജ്യത്തിന്റെ മനസാക്ഷി ഉണർത്തുകയെന്ന ലക്ഷ്യം പൂർത്തിയാക്കി. രാഷ്ട്രീയക്കാരനോ പാർലമെന്റ് അംഗമോ ആയല്ല, മറിച്ച് യുവ തലമുറ നേരിടുന്ന പ്രതിസന്ധികളിൽ ആഴത്തിൽ അസ്വസ്ഥനായ ഒരാളെന്ന നിലയ്ക്കാണ് കത്തെന്ന് സമരക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശശി തരൂർ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ സെമി. ഇംഗ്ലണ്ട് അർജന്റീനയെ നേരിടും. രാത്രി 11:00 കളി. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ. 2010 ചാമ്പ്യൻമാരായ ശേഷം ഇതാദ്യമായാണ് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ കടക്കുന്നത്. സ്പാനിഷ് സൂപ്പർ താരം ലെമിൻ യമാലിനെ ഫ്രഞ്ച് ഡിഫൻഡർ ലൂക്കാസ് ഡിഗ്നെ ചവിട്ടി വീഴ്ത്തിയതിന് ലഭിച്ച പെനാൾട്ടി ഓയർസബാൽ ഗോളാക്കി മാറ്റി. മത്സരത്തിന്റെ 2 പകുതിയിൽ പെഡ്രോ പോറോയാണ് 2 ഗോൾ നേടിയത്. ആദ്യ മിനിറ്റുകളിൽ ഫ്രാൻസിന്റെ മുന്നേറ്റമാണ് കണ്ടത്. സ്പാനിഷ് ബോക്സിലേക്ക് തുടർച്ചയായി ഫ്രഞ്ച് പട കടന്നെങ്കിലും ഗോൾ കണ്ടെത്താനായില്ല. 15-ാം മിനിറ്റിൽ പന്തുമായി മുന്നേറാൻ ശ്രമിച്ച സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രിയെ ഒലീസെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിന് ഫ്രീ കിക്ക് ലഭിച്ചെങ്കിലും ഗോളാക്കാൻ കഴിഞ്ഞില്ല. ഗോളെന്നുറച്ച കിലിയൻ എംബാപ്പയുടെ അതിശക്തമായ ഷോട്ട് മാർക്ക് കുക്രെല്ലയുടെ കാലിൽ തട്ടി പോസ്റ്റിന് പുറത്തേക്കും പോയി. തുടർച്ചയായ 3-ാം ഫൈനൽ ലക്ഷ്യമിട്ടെത്തിയ ഫ്രാൻസിന് നിരാശയോടെ മടക്കം. പ്രതിരോധ കരുത്തിനൊപ്പം ആക്രമണത്തിന് മൂർച്ച കൂട്ടി ഫ്രഞ്ച് പടയെ നേരിട്ട സ്പെയിൻ ആധികാരിക ജയത്തോടെയാണ് ഫൈനലിലേക്ക്. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6:00 കഴിഞ്ഞ് 11 മിനിറ്റ്. ഹോം 92.2 FM-ൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയം.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: സമയം 6:00 കഴിഞ്ഞിട്ടും ചൂടിന് വലിയൊരു കുറവോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ ബർദുബായ് മേഖലയിലൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 41°C ആണ്. ഹ്യൂമിഡിറ്റി സ്റ്റാൻസ് അറ്റ് 42%.
7: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

നമ്മൾ പ്രവാസികൾ ശരിക്കും എന്ത് കിടിലൻ മനുഷ്യരാണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ശരിക്കും നാട്ടിലേക്കൊക്കെ വിളിച്ച് സംസാരിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് വിലയിരുന്ന സമയത്താണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം എത്ര തരം പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും ഓരോ പ്രവാസിയും കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. പലപ്പോഴും നമുക്കറിയാം പശ്ചിമേഷ്യയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സംഘർഷങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഒക്കെ തന്നെയും, അല്ലെങ്കിൽ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് വരുന്ന സമയത്താവട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താവട്ടെ, ഒക്കെ തന്നെ അതിനെല്ലാം കൈകാര്യം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും വല്ലാത്തൊരു മനക്കെട്ടിയുള്ളൊരു പരിപാടി തന്നെയായിരിക്കും. അപ്പോൾ നമ്മളെല്ലാം വളരെ കിടുവാണ്. പക്ഷെ നമ്മളെ ഏറ്റവും കിടിലമാക്കി മാറ്റുന്ന കാര്യങ്ങളിലൊന്ന് നമുക്ക് വേണ്ടിയിട്ട് അത്രമാത്രം സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉണ്ട് എന്നുള്ളത് കൂടിയാണ്. നമ്മളെ എക്സ്പാറ്റ്സ് എന്നുള്ളതിനപ്പുറത്തേക്ക് സ്വന്തം സിറ്റിസൻസിനെ പോലെ തന്നെ പരിഗണിച്ച് നമുക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ചെയ്തു തരുന്ന അതോറിറ്റീസ് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യവും നമുക്ക് വിസ്മരിക്കാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മുടെ അബുദാബിയിലെ റെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് കേട്ടോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്, ആസിഫാണ് കൂടെയുള്ളത്. അപ്പോൾ എന്തായാലും അബുദാബിയിലെ റെന്റിന്റെ കാര്യം പറഞ്ഞത് വേറൊന്നുമല്ല, നിങ്ങളിൽ കുറേ പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് അബുദാബിയിൽ നമുക്കിനി മുതൽ റെന്റ് ഡൗൺ പേയ്മെന്റുകൾ അല്ലെ പേയ്മെന്റുകളായിട്ട് മന്ത്ലി പേയ്മെന്റുകളായിട്ട് നമുക്ക് നൽകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു സംഗതി വന്നിട്ടുള്ളത്. ഏറ്റവും പുതിയൊരു മാറ്റമാണത് കേട്ടോ. ഈ ഒരു പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ വാടകക്കാർക്ക് മാസം തോറും ഗഡുക്കളായിട്ട് വാടക അടയ്ക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിലൂടെ വലിയ തുക, അല്ലെങ്കിൽ ഇപ്പോൾ 2 മാസത്തെ 3 മാസത്തേക്ക് ചെക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് അതൊരുമിച്ച് നൽകേണ്ടി വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ആൻഡ് മാത്രമല്ല മാസം വരുമാനത്തിനനുസരിച്ച് ചിലവുകൾ ക്രമീകരിക്കാൻ നമുക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുക കൂടി ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോം ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ മന്ത്രി റെന്റ് അബുദാബിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ആൻഡ് അതേസമയത്ത് നിബന്ധനകൾക്കും ലഭ്യതയ്ക്കും ഒക്കെ വിധേയമായിട്ടാണ് ഈ ഒരു സേവനം ലഭിക്കുക എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ആൻഡ് പലപ്പോഴും നമ്മൾ ഇപ്പോൾ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളാണെങ്കിലും അവിടെ മന്ത്ലി റെന്റിന് തന്നെ ഓൾറെഡി വില്ലാസിലൊക്കെ താമസിക്കുന്നവരുണ്ട്. പക്ഷേ ഈ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും നമുക്കൊരു ആനുവൽ 4 ചെക്കുകളോ അല്ലെങ്കിൽ 6 ചെക്കുകളോ ഒക്കെ ആയിട്ടൊക്കെ പോകുന്നിടത്ത് സ്വാഭാവികമായിട്ടും ഒരു ബൾക്ക് എമൗണ്ട് എടുക്കേണ്ടി വരുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ എത്ര തന്നെ മാസാമാസം ആ റെന്റിൻ്റെ തുക ഒരു അക്കൗണ്ടിൽ കീപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പോലും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് അതിനകത്ത് ചിലവുകൾ വരും. അവസാന നിമിഷം ഈ ചെക്ക് കൊടുക്കുന്ന ചെക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് ആവുന്ന സമയത്തായിരിക്കും നമ്മൾ ആ ഒരു ബൾക്ക് എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൽ ഇറങ്ങിത്തിരിക്കാറുള്ളത്. അപ്പോൾ എന്തായാലും അതിനൊരു ശാശ്വത പരിഹാരം തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഒരു സംവിധാനം വരുന്ന സമയത്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് കേട്ടോ. Trending song of the hour.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: You are listening to Back to Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.

0: കഴിഞ്ഞ ദിവസം ആസിഫ് അലി ജിസ് ജോയ് ടീമിന്റെ അവരുടെ ഏറ്റവും പുതിയ സിനിമ. എനിക്ക് തോന്നുന്നു ജിസ് ജോയ് എന്ന സംവിധായകൻ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത് ആസിഫ് അലി ആയിട്ട് തന്നെയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ ബൈസിക്കിൾ തീവ്സ് ആവട്ടെ, സൺഡേ ഹോളിഡേ ആവട്ടെ, വിജയ് സൂപ്പറും പൗർണമി ആവട്ടെ, ആൻഡ് ലാസ്റ്റ് ഇയറിൽ വലിയ ഹിറ്റായി മാറിയിട്ടുണ്ടായിരുന്ന തലവൻ ആവട്ടെ, ആൻഡ് ഇപ്പോതേ പുതിയ സിനിമ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നല്ല രസമുള്ളൊരു ക്യാരക്ടർ പോസ്റ്റർ. പോലീസുകാരും നാട്ടുകാർക്കും ഇടയിലുള്ള കുറച്ച് കോൺഫ്ലിക്ട് ഒക്കെ ഞാൻ തോന്നുന്നു, പക്ഷെ ആ ഒരു പേര് ഭയങ്കര റെലവൻ്റ് ആണ്. കോട്ടയം ബെൽറ്റ് എന്നാണ് ഈ പടത്തിന് പേരിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ കോട്ടയം ബെൽറ്റ് എന്ത് കഥയാണ് പറയുന്നത് എന്നുള്ളതും, ആൻഡ് മാത്രമല്ല റൂട്ടഡ് ആയിട്ടുള്ള പോലീസ് സ്റ്റോറി ആയതുകൊണ്ട് തന്നെ കാണാൻ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി കാത്തിരിക്കാം. എന്തായാലും ജിസ് ജോയ് ആസിഫ് അലി ടീമിന്റെ കോട്ടയം ബെൽറ്റ് കൂടി അനൗൺസ് ചെയ്തപ്പോൾ ഈ സ്ഥലപ്പേരും അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ പ്രാദേശികമായിട്ടുള്ള കഥ പറയുന്ന അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് ഒരുമിച്ച് വരുന്ന ചില കൂട്ടങ്ങൾ, ചില കൾട്ടുകളുടെ കഥ പറയുന്ന സിനിമകളുടെ എണ്ണം മൂന്നായി. ഓൾറെഡി മലയാളത്തിലെ രണ്ട് ബിഗ്ഗം സത്തരം രണ്ട് സിനിമകൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നെടുങ്കണ്ടം മിറാക്കിളും മട്ടാഞ്ചേരി മാഫിയയും. മട്ടാഞ്ചേരി മാഫിയ മമ്മൂക്കാന്റെ ചിത്രം ചിലറപ്പടമായിരിക്കത്തില്ല, ആൻഡ് അതിലും ആസിഫ് അലി ഉണ്ട് കേട്ടോ. അപ്പോൾ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്തായാലും അതൊരൊന്നൊന്നര പടമായിരിക്കുമെന്ന് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും അത് അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവർ ഇപ്പോൾ ഖാലിദ് റഹ്മാന്റെ സംവിധാനമാണ്. അതോടൊപ്പം തന്നെ ആ സിനിമ സംസാരിക്കുന്ന വിഷയവും നമ്മളിപ്പോൾ ഭീഷ്മപർവ്വത്തിലൊക്കെ കണ്ട പോലെ അങ്ങനെയാണല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിലൊരു കാഴ്ചപ്പാട്. അപ്പോൾ അങ്ങനെ മട്ടാഞ്ചേരിയിൽ ഒരു മാഫിയയുടെ കഥ പറയുന്ന സിനിമ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നെടുങ്കണ്ടം മിറാക്കിളും, ദിലീഷ് പോത്തൻ ജോയിനിങ് വിത്ത് ലാലേട്ടൻ. അപ്പോൾ അവർ രണ്ടുപേരും ഇടുക്കിയുടെ കഥ പറഞ്ഞ് നമ്മളെ ഞെട്ടിച്ച ആളാണ് ദിലീഷ് പോത്തൻ. അതുപോലെ തന്നെ അദ്ദേഹം തൊട്ടടുത്തതായിട്ട് ചെയ്ത ഇപ്പോൾ തൊണ്ണി മുതൽ ദൃക്സാക്ഷി ആവട്ടെ, അതിൽ ഒരു ഒരു ക്യാരക്ടർ തന്നെയാണ് ആ ഒരു ടെറൈനും ആ ഒരു പ്രദേശവും ഒക്കെ. അതിൻ്റെ അടുത്തതായിട്ട് നെടുങ്കണ്ടം എടുത്തിരിക്കുകയാണ്. അപ്പോൾ നെടുങ്കണ്ടത്തെ എന്ത് അത്ഭുതമാണ് ലാലേട്ടനിലൂടെ കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം. എന്തായാലും മലയാള സിനിമയിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ട്രെൻഡും പിന്നെയും വരുന്നത്. കാസർഗോഡ് ഗാദർബായ് പോലെ അല്ലെങ്കിൽ കോട്ടയം കുഞ്ഞച്ചം പോലെ സ്ഥലപ്പേരുകളിൽ സിനിമകൾ അറിയപ്പെടുന്ന എടുത്തതെന്നും നമ്മൾ കുറച്ച് ഇപ്പോൾ ഈ അടുത്ത് അങ്ങനത്തെ സിനിമകൾ അധികം വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ വീണ്ടും ആ ഒരു ട്രെൻഡിലേക്ക് തന്നെ മലയാള സിനിമ പോവുകയാണ്, പ്രാദേശിക സ്ഥലങ്ങളുടെ കഥകൾ പറയുന്ന ചിത്രങ്ങൾ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
1: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
2: ജൂലൈ 16 ജി സി സിയിൽ റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: കവരപ്പെടാതെ സാർ പാത്തുക്കറേ.
4: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
1: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

കഴിഞ്ഞ ദിവസം നമ്മൾ മലയാളികൾക്ക് വളരെ അഭിമാനത്തോടെ ഏറ്റെടുത്ത പേരുകളിലൊന്നാണ് അനിൽ മേനോൻ. മലയാളികൾക്ക് അഭിമാനമായിട്ട് അനിൽ മേനോൻ 8 മാസം ബഹിരാകാശത്ത് താമസിക്കും എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അല്ലേ. പക്ഷെ അദ്ദേഹം എന്തായിരിക്കും അവിടെ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ധാരണയുണ്ടോ? 6-ാമത്തെ വയസ്സിൽ തുടങ്ങിയ ആഗ്രഹം സാക്ഷാത്കരിച്ചുകൊണ്ടാണ് ബഹിരാകാശത്തേക്ക് എത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടവുമായിട്ട് അമേരിക്കൻ മലയാളിയായിട്ടുള്ള ഡോക്ടർ അനിൽ മേനോൻ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ വിജയകരമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നുള്ള ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാത്രി എനിക്ക് തോന്നുന്നു 8:45 ആയ സമയത്താണ് റഷ്യൻ യാത്രക്കാരുമൊക്കെയായിട്ട് അദ്ദേഹം യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. 3 ഘട്ടങ്ങളിലും വിജയകരമായിട്ട് പൂർത്തിയാക്കിയ പേടകം ഏതാണ്ട് 11:26 നിലയത്തിലേക്ക് ഡോക്ക് ചെയ്യുകയും പുലർച്ചെ 2 മണിയോടെ സംഘം നിലയത്തിലേക്ക് പ്രവേശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിവേഗ യാത്ര ഗംഭീരം എന്നൊക്കെ ആയിരുന്നു ഡോക്ക് ചെയ്ത് ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സന്ദേശങ്ങളായിട്ട് ഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ

0: ഒരു ദൗത്യത്തിൽ ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് സ്പേസ് ഫോഴ്സിലെ കേണലും എമർജൻസി മെഡിസിൻ ഫിസിഷ്യനും മുൻ സ്പേസ് എക്സ് മെഡിക്കൽ ഡയറക്ടറുമായിട്ടുള്ള അനിൽമേനോന്റെ ആദ്യത്തെ ബഹിരാകാശ യാത്രയാണിത്. ഈ ദൗത്യത്തിൽ ഫ്ലൈറ്റ് എഞ്ചിനീയറായും ക്രൂവിന്റെ ഓൺ ഓർബിറ്റ് മെഡിക്കൽ ഓഫീസറായും അദ്ദേഹം സേവനമനുഷ്ഠിക്കും. ആൻഡ് 8 മാസക്കാലം നിലയത്തിൽ അദ്ദേഹം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പേടകത്തിന്റെ സിസ്റ്റം മെയിൻ്റനൻസ് ചെയ്യുക, റോബോട്ടിക് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക, മറ്റ് ശാസ്ത്രീയ ഗവേഷണങ്ങളൊക്കെ നിർവഹിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ദീർഘകാല ബഹിരാകാശ യാത്ര മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളിൽ അദ്ദേഹം നേരിട്ട് പങ്കാളിയാകും എന്നാണ് പറയുന്നത് കേട്ടോ. മൈക്രോഗ്രാവിറ്റിയിൽ ബ്ലഡിന്റെ ആ ഒരു സർക്കുലേഷൻ എങ്ങനെ ബാധിക്കപ്പെടുന്നു എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം സ്വയം ഒരു ടെസ്റ്റ് സബ്ജക്റ്റായിട്ട്, സ്വയം ഒരു പരീക്ഷണ വസ്തുവായിട്ട് മാറും എന്നാണ് അറിയുന്നത്. ആൻഡ് ബഹിരാകാശ നിലയത്തിലെ കുടിവെള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ള ഐ വി ഫ്ലൂയിഡുകൾ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയും അവിടെ അദ്ദേഹം പരീക്ഷിക്കും. ആൻഡ് എയും ഓഗ്മെന്റഡ് റിയാലിറ്റി ഉപയോഗിച്ചുള്ള ഏറ്റവും നൂതന മെഡിക്കൽ അൾട്രാസൗണ്ട് പരിശോധനകൾ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അവിടെ നടക്കും. മെഡിക്കൽ കമ്പ്യൂട്ടർ ആവശ്യങ്ങൾക്കുള്ള സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഗവേഷണങ്ങളും അദ്ദേഹം പങ്കാളിയാകും. 8 മാസക്കാലയളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. അതിനുള്ളിൽ ഇത്രയധികം കാര്യങ്ങളിൽ ഗവേഷണം നടത്തുക, അതിൻ്റെ ഭാഗമാകുക, ഈ വക കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്ന ചുമതലകൾ നിർവഹിക്കുക എന്നുള്ളതുൾപ്പെടെ വലിയൊരു ഹിമാലയൻ ടാസ്കുമായിട്ടാണ് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വലിയ നേട്ടത്തിന്റെ നിറകിൽ തന്നെയാണ് അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്നത്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വിഴിഞ്ഞത്തിൽ ആരോപണ പ്രത്യാരോപണവുമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. പശ്ചിമേഷ്യൻ സംഘർഷം, സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച US, പ്രത്യാക്രമണം നടത്തി ഇറാൻ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സംബന്ധമായ കോൺസുലാർ സേവനങ്ങളുടെ ചുമതല അൽഹിന്ദിന് നൽകിയത് ഡൽഹി കോടതി റദ്ദാക്കി. റീടെൻഡറിന് ഉത്തരവിട്ട് കോടതി. റീടെൻഡർ നടത്തി പുതിയ സേവനദാതാക്കൾ വരുന്നതുവരെ ഇതുവരെ ഉണ്ടായിരുന്ന BLS തൽക്കാലത്തേക്ക് സേവനങ്ങൾ നൽകാമെന്ന കോടതി ഉത്തരവ്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ സംസ്ഥാന താൽപര്യം ഹനിക്കില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. വിഷയത്തിൽ CPMലെ ഭിന്നത ആയുധമാക്കിയാണ് പ്രതിപക്ഷ ആരോപണങ്ങൾക്കുള്ള VD സതീശന്റെ മറുപടി. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കരാർ കാലാവധി 5 വർഷം നീട്ടിക്കൊടുത്തു. പദ്ധതി വൈകിയതിന് അദാനി നൽകേണ്ട 219 കോടി ഇളവ് ചെയ്തു. എന്ത് ഡീലാണിത്? ഡീൽ നടത്തിയ പരിചയം കൊണ്ടാണോ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. വിഴിഞ്ഞം MDയെ മാറ്റിയതിൽ CPMന് അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ നല്ല മറുപടി കിട്ടുന്നുണ്ട്. വിഴിഞ്ഞത്തെ MDയെ മാറ്റിയതിൽ കുഴപ്പമില്ലെന്ന് മുതിർന്ന നേതാക്കൾ മറുപടി പറഞ്ഞില്ലേ? വിഴിഞ്ഞത്ത് അനാവശ്യമായ ആരോപണം ഉന്നയിക്കരുതെന്നും പറഞ്ഞില്ലേ? പഴയ നിയമമന്ത്രി ഓഹരി കൈമാറ്റത്തിൽ കുഴപ്പമില്ലെന്നും പറഞ്ഞു. പിന്നെ എന്താണ് കുഴപ്പമെന്ന് VD സതീശന്റെ ചോദ്യം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് വീണ്ടും കത്തയച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ച ഗൌരവകരമായ ആശങ്കകൾക്ക് വസ്തുതാപരമായ മറുപടി നൽകുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കെഴുതിയ കത്തിൽ ചൂണ്ടിക്കാട്ടി. ആശങ്കകൾക്ക് വസ്തുതാപരമായ മറുപടിയില്ല, പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. തുറമുഖം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാകണം. LDF കാലത്തെ വിഴിഞ്ഞം കോൺക്ലേവിൽ ഓഹരി കൈമാറ്റം ചർച്ച ചെയ്തിട്ടില്ലെന്നും പിണറായി വിജയൻ. അതിവേഗ റെയിൽ പദ്ധതി, ഇ ശ്രീധരന്റെ റിപ്പോർട്ട് അപൂർണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശ്രീധരന്റെ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചു, അത് പൂർണ്ണമല്ല. പദ്ധതിയുടെ DPR അപൂർണം. ഇപ്പോഴത്തെ രൂപത്തിൽ പദ്ധതി നടപ്പാക്കരുത്. കേരളയിൽ പറ്റിയ അബദ്ധം ആവർത്തിക്കരുത്. സർക്കാർ പഠനം നടത്തും, അതിനുശേഷം മാത്രം തുടർ നടപടിയെന്ന് മുഖ്യമന്ത്രി. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് VD സതീശൻ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയന്റെ ഗവൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ വ്യക്തത വരുത്താതെ മുഖ്യമന്ത്രി VD സതീശൻ. ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ, നടപടിയെടുക്കുമ്പോൾ മാധ്യമങ്ങൾ അറിഞ്ഞാൽ മതിയെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. പ്ലീഡർമാരുടെ നിയമനം, ലോയേഴ്സ് കോൺഗ്രസിന്റെ ആരോപണം തള്ളി മുഖ്യമന്ത്രി VD സതീശൻ. രണ്ടുപേരും ലോയേഴ്സ് കോൺഗ്രസ് പട്ടികയിൽ ഉള്ളവർ. AGയോട് അഭിപ്രായം തേടി. അഭിഭാഷകർ എന്ന നിലയിൽ അവരുടെ മത്സരക്ഷമത കണക്കിലെടുത്താണ് നിയമനം നൽകിയതെന്ന് VD സതീശൻ. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ പരിഹാസത്തിനെതിരെ KSU രംഗത്ത്. KSU പ്രവർത്തകർ ഉന്നയിച്ചത് വൈകാരികമായ പരാതിയായിരുന്നുവെന്ന് പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. ഇതേക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ മുഖ്യമന്ത്രി അല്പം കൂടി ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് KSUവിന്റെ നിലപാട് അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സോളാർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ടെന്നി ജോപ്പനെ പ്രതിപട്ടികയിൽ നിന്നൊഴിവാക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. മല്ലയിലിൽ ശ്രീധരൻ നായർ നൽകിയ കേസിൽ നിന്നാണ് ടെന്നി ജോപ്പനെ ഒഴിവാക്കിയത്. കേസിൽ മൂന്നാം പ്രതിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ PA ആയിരുന്നു ടെന്നി. സരിതാ നായർക്ക് പണം കൊടുക്കാൻ ജോപ്പൻ സമ്മർദ്ദം ചെലുത്തി എന്ന മല്ലയിലെ ശ്രീധരൻ നായരുടെ മൊഴി പ്രകാരമാണ് ടെന്നി ജോപ്പനെ പ്രതിചേർത്തിരുന്നത്. ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കാൻ വേണ്ടി തന്നെ ഉപദ്രവിച്ചുവെന്നും 13 വർഷമായി താനും കുടുംബവും അനുഭവിച്ച വേദനയ്ക്ക് പരിഹാരമായെന്നും ടെന്നി ജോപ്പൻ. ദൈവത്തോട് നന്ദി പറയുന്നു. അറസ്റ്റിന് മുൻപ് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ IG ഹേമചന്ദ്രൻ തന്റെ മുഖത്തടിച്ചു. ശത്രുക്കൾ പുറത്തല്ല, ഉള്ളിൽ തന്നെയായിരുന്നുവെന്നും കോടതി വിധി ഉമ്മൻചാണ്ടിക്ക് സമർപ്പിക്കുന്നുവെന്നും ടെന്നി ജോപ്പൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ച് ഹൈക്കോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്കെതിരെ നൽകിയ നിരവധി ഹർജികൾ പരിഗണിച്ചാണ് കോടതി നടപടി. ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അടക്കം ആരോപിച്ചായിരുന്നു ഹർജികൾ. കേസിൽ ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ വഖഫ് ബോർഡ് നടപടികൾ നിർത്തിവെക്കണം. നയപരമായ തീരുമാനങ്ങൾ പാടില്ലെന്നും മൂലധന നിക്ഷേപങ്ങളോ ചിലവോ പാടില്ലെന്നും ജുഡീഷ്യൽ സിറ്റിംഗ് നടത്താൻ അനുമതിയില്ലെന്നും കോടതി വ്യക്തമാക്കി. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി നടപടി സ്വാഗതം ചെയ്ത് ഹർജി നൽകിയ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്, നിയമവിരുദ്ധമായ സമിതിക്കെതിരെയായിരുന്നു ഹർജിയെന്ന് ഷോൺ. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. ഇറാന്റെ സൈനിക കേന്ദ്രം ആക്രമിച്ച യുഎസ്. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ധാരണയിലെത്തിയില്ലെങ്കിൽ അടുത്തയാഴ്ച മുതൽ യുഎസ് വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കും. ഫോക്സ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാന്റെ ആണവ നിലയമുള്ള ബുഷഹറിലേക്കും ബന്ദറബാസിലേക്കും യുഎസിന്റെ ആക്രമണം. ഇറാനിലെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് യുഎസ് ആക്രമണം നടത്തി. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വിതച്ച ഇറാൻ യുഎസ് ആക്രമണം അതിരൂക്ഷമായി തുടരുന്നു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ബഹ്റൈനിലും കുവൈറ്റിലും ഇറാന്റെ ആക്രമണം. ഇറാനെതിരെ നിലപാട് കടുപ്പിച്ച് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇറാനിയൻ കപ്പലുകളുടെ സഞ്ചാരത്തിന് പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നുള്ള കപ്പലുകൾക്കോ ഇറാനിയൻ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകൾക്കും ഈ വിലക്ക് ബാധകമായിരിക്കുമെന്ന് ട്രംപ്. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്കുള്ള കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് പാത തുറന്നു നൽകുമെന്നും യുഎസ് പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും 3 പേരെ കാണാതാവുകയും ചെയ്തെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ പതാകയേന്തിയ 7 കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഈ കപ്പലുകളിലായി 150 ഇന്ത്യക്കാരുണ്ട്. ഹോർമുസിലെ സുരക്ഷ വിലയിരുത്തി ഇന്ത്യ. കടലിടുക്കിലെ നാവികരുടെ സുരക്ഷയിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. 150 ഇന്ത്യൻ നാവികർ വിവിധ കപ്പലുകളിലും ടാങ്കറുകളിലുമുണ്ട്. ഇവരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ഡാഷ്ബോർഡ് തുറക്കും. അടിയന്തരഘട്ടത്തിൽ നാവികർക്കായി ലേസൺ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 7 ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോഴും മേഖലയിലുണ്ട്. ഷിപ്പിംഗ് വിദേശകാര്യ മന്ത്രാലയങ്ങൾ സ്ഥിതി നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് പദവി ഒരധ്യായവും അടഞ്ഞിട്ടില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പദവി കിട്ടുമെന്നാണ് പൂർണ്ണ വിശ്വാസം. എൽഡിഎഫ് രാഷ്ട്രീയം സിപിഐയെ ആരും പഠിപ്പിക്കേണ്ടതില്ലെന്നും ബിനോയ് വിശ്വം. മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ വരുമെന്നും 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്നുമുള്ള വാഗ്ദാനവുമായി എലത്തൂർ എംഎൽഎ വിദ്യാ ബാലകൃഷ്ണന് ഡൽഹിയിൽ നിന്ന് ഫോൺ വിളി. വയനാട് എംപിയുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞാണ് വിളിച്ചത്. വിദ്യയുടെ പരാതിയിൽ കോഴിക്കോട് സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു. നിരവധി എംഎൽഎമാരെ ഈ വിധത്തിൽ തട്ടിപ്പുകാർ ബന്ധപ്പെട്ടു എന്നും നേതൃത്വത്തിന്റെ അറിവോടെയാണ് പരാതി നൽകിയതെന്നും എംഎൽഎ. കേരളത്തിൽ കപ്പൽ നിർമ്മാണ മേഖലയിൽ വൻ നിക്ഷേപത്തിന് ടാറ്റ ഗ്രൂപ്പ് ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. $100 കോടി ഏതാണ്ട് 10,000 കോടിയോളം രൂപ നിക്ഷേപിക്കാനുള്ള പദ്ധതിക്ക് ടാറ്റ ഗ്രൂപ്പ് അനുമതി തേടിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിക്ക് കരുത്തേകാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കൊച്ചിയിലെത്തും. മുഖ്യമന്ത്രിയായ ശേഷം വിജയ് ആദ്യമായാണ് കേരളത്തിലേക്ക് വരുന്നത്. ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസഡറായ നടൻ മോഹൻലാലിനൊപ്പം വിജയ് ലഹരി വിരുദ്ധ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ സെമി. ഇംഗ്ലണ്ട് അർജന്റീനയെ നേരിടും. രാത്രി 11 കളി. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ. 2010 ചാമ്പ്യൻമാരായ ശേഷം ഇതാദ്യമായാണ് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ കടക്കുന്നത്. സ്പാനിഷ് സൂപ്പർ താരം ലെമിൻ യമാലിനെ ഫ്രഞ്ച് ഡിഫൻഡർ ലൂക്കാസ് ഡിഗ്നെ ചവിട്ടി വീഴ്ത്തിയതിന് ലഭിച്ച പെനാൾട്ടി ഒയർസബാൽ ഗോളാക്കി മാറ്റി. മത്സരത്തിന്റെ 2 പകുതിയിൽ പെഡ്രോ പോറോയാണ് 2 ഗോൾ നേടിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada. Loham Uruvan, Uru Pandini Pinale Payinu.
6: Germany, Netherlands, Argentina, Portugal.
5: Loga Football Day, Mahamelam.
6: Africa, Bosnia and Herzegovina, Morocco, Algeria.
7: 48 രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം. ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം. അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം. ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ. ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
10: Time check.
9: Brought to you by Ozone Cargo.
11: Good evening, studio clock. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
10: Time check.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: Weather update.
9: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
11: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39 ഡിഗ്രി സെൽഷ്യസ്. ആകെ 1 ഡിഗ്രി മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ കേട്ടോ കഴിഞ്ഞ മണിക്കൂറിനെ അപേക്ഷിച്ച്. 7 മണി കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും ചൂടിനൊരു കുറവുമില്ല. ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 42%.
10: Weather update.
9: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ദുബായ് ലോക ആർക്കിടെക്ചർ ഭൂപടത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം. തീർച്ചയായിട്ടും ഓരോ ബിൽഡിങ്ങുകൾക്കും അല്ലെങ്കിൽ ഏതൊരു കൺസ്ട്രക്ഷനും ആർക്കിടെക്ചറിൽ കുറേയധികം വാർപ്പ് മാതൃകകൾ ഉണ്ടായിരിക്കുന്ന ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഒരു സമാന്തരമായിട്ടുള്ള സമയത്ത് എത്തരത്തിൽ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലും ക്രിയേറ്റീവായിട്ടൊരു ബിൽഡിങ്ങിനെ നിർമ്മിക്കാമെന്ന് കാണിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ ഒരു സൃഷ്ടി തന്നെയായിരുന്നു. ഒരു ഒരു ബിൽഡിംഗ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വലിയ ഒരു ബ്രഹ്മാണ്ട കലാസൃഷ്ടി തന്നെയാണ് ആക്ച്വലി ഫ്യൂച്ചർ മ്യൂസിയം. ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അധികം ന്യൂസൊന്നും ഫോളോ ചെയ്യാതെ നിൽക്കുന്നൊരു സമയത്താണ് ഫ്യൂച്ചർ മ്യൂസിയത്തിന്, ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നില്ല, ഞാൻ മറ്റൊരു രാജ്യത്തായിരുന്നു ഉണ്ടായിരുന്നത്, ബഹ്റൈനിലായിരുന്നു ഉള്ളത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചിത്രങ്ങളൊക്കെ വരുന്ന സമയത്ത് അന്ന് AI ഒന്നും ഇത്ര സർവ്വസാധാരണമല്ലെങ്കിലും അത് ഗ്രാഫിക്സ് ആയിരിക്കും, അല്ലാതെ ഇങ്ങനെയൊക്കെ ഒരു ബിൽഡിംഗ് പ്രാക്ടിക്കലി പോസിബിൾ ആകുമോ എന്ന് പോലും ഞാൻ സംശയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് നേരിട്ടത് കാണുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഫീലിംഗ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണല്ലേ. അപ്പോൾ എന്തായാലും ഫ്യൂച്ചർ മ്യൂസിയം കാണാൻ വേണ്ടി ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. സെപ്റ്റംബർ പകുതിയോടെ നിലവിലെ പ്രദർശനം അവസാനിപ്പിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താണ് സംഗതി എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതായത് ഫ്യൂച്ചർ മ്യൂസിയത്തിൽ നിലവിലുള്ള പ്രദർശനങ്ങളൊക്കെ സെപ്റ്റംബർ പകുതിയോടെ അവസാനിപ്പിക്കുകയാണ്. അതിനെ തുടർന്ന് 2027 തുടങ്ങുന്ന നെക്സ്റ്റ് ജനറേഷൻ എക്സ്പീരിയൻസിനായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കായിരിക്കും കടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളിലൊന്നായ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കെട്ടിടം എന്ന് തന്നെ പറയാം ദുബായ് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ സന്ദർശകർക്കുള്ള പ്രവേശനം ഈ വർഷം സെപ്റ്റംബർ പകുതി വരെ മാത്രമായിരിക്കുമെന്നാണ് അറിയിക്കാനുള്ളത്. മ്യൂസിയത്തിൻ്റെ നിലവിലുള്ള ഒരു വിസ്മയകരമായിട്ടുള്ള എക്സിബിഷൻസും പ്രദർശനവും ഒക്കെ സെപ്റ്റംബറോടെ അവസാനിക്കുകയാണ്. അതിനുശേഷം വലിയ മാറ്റങ്ങളോടെ പുതിയൊരു ഘട്ടത്തിലേക്ക്, ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഫ്യൂച്ചർ മ്യൂസിയം ചുവടുവെക്കുകയാണ്. അങ്ങനെയാണല്ലോ പേരന്വർത്ഥമാക്കുന്ന വിധം ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് എത്രമാത്രം നമുക്ക് ഭാവിയെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുമോ അത് തന്നെയാണ് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഒരു കൺവിക്ഷൻ. ആൻഡ് 2027 ഒഫീഷ്യലി ആരംഭിക്കാൻ വേണ്ടി പോകുന്ന നെക്സ്റ്റ് ജനറേഷൻ എക്സ്പീരിയൻസ് എന്ന വലിയൊരു പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളായിരിക്കും ഇനി നമുക്ക് ഇവിടെ ഫ്യൂച്ചർ മ്യൂസിയത്തിൽ കാണാൻ വേണ്ടി പറ്റുക എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ നിലവിലെ പ്രദർശനങ്ങൾ സെപ്റ്റംബർ പകുതിയോടെ അവസാനിക്കും. അപ്പോൾ അതിന് മുൻപേ പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്ന് എക്സ്പ്ലോർ ചെയ്തോളൂ. മ്യൂസിയത്തിൻ്റെ 5th വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മാറ്റങ്ങളൊക്കെ വരുന്നത്. ആൻഡ് മാത്രമല്ല വിസിറ്റേഴ്സിൽ നിന്നും കിട്ടിയിട്ടുള്ള ഏതാണ്ട് 1000+ ഇൻപുട്സ്, അവരുടെ നിർദ്ദേശങ്ങളൊക്കെ ഈ ഒരു പ്രധാനപ്പെട്ട പുതിയ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്യൂച്ചറിലെ സാമ്പത്തിക, സാമൂഹിക, സയൻറ്റിഫിക് ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ അനുഭവിക്കാനൊരു അവസരമായിരിക്കും ഒരുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും മറക്കണ്ട, സെപ്റ്റംബർ പകുതി വരെ ഇപ്പോഴത്തെ ഈ ഒരു പ്രദർശനം ഫ്യൂച്ചർ മ്യൂസിയത്തിൽ ഉണ്ടാവുള്ളൂ. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: ഒരു കാലത്ത് വലിയ വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ ബ്രാൻഡ്, ആ ബ്രാൻഡ് ചില അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് അല്ലെങ്കിൽ അതിന്റെ ഓഹരി പങ്കാളിത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് സ്പ്ലിറ്റ് ആവുന്നു. അവർ ഒരേ മേഖലയിൽ തന്നെ രണ്ട് വ്യത്യസ്ത വിഭിന്ന ബ്രാൻഡുകളായിട്ട് നിലകൊള്ളുന്നു. ആൻഡ് ആ രണ്ട് ബ്രാൻഡുകൾ ചേർന്ന് ആ ഒരു മേഖലയിൽ വലിയ അപ്രമാദിത്വം തന്നെ സ്ഥാപിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ, ഞാൻ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് പല ബ്രാൻഡുകൾ ഓടി വന്നേക്കാം. അത്തരത്തിലുള്ള ചില ബ്രാൻഡുകൾ, അതായത് ഒരു കാലത്ത് അണ്ണൻ തമ്പിയായിട്ട് ചേർന്ന് നിന്നവർ സെപ്പറേറ്റഡ് ആയതിനു ശേഷവും അതേ മേഖലയിൽ അപ്രമാദിത്യം സ്ഥാപിച്ചിരിക്കുന്ന ചില ബ്രാൻഡുകൾ. എല്ലാവർക്കും ഏറ്റവും ആദ്യം പറയാൻ വേണ്ടി വരുന്നത് അഡിഡാസിന്റെ കാര്യം തന്നെയായിരിക്കും. കാരണം ഡാസ്ലർ ബ്രദേഴ്സിന്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു അഡിഡാസ് എന്ന രൂപത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു ഷൂ ഇൻഡസ്ട്രിയിൽ തന്നെ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അഭിപ്രായ ഭിന്നതകളുടെ പേരിൽ അഡോൾഫ് ഡാസ്ലറും ആൻഡ് റുഡോൾഫ് ഡാസ്ലറും വഴിപിരിയുകയും അതുകൊണ്ട് ലോകത്തിന് പുതിയൊരു ബ്രാൻഡിനെ കൂടി കിട്ടുകൂടി ചെയ്തു. അഡിഡാസും പ്യൂമയും അങ്ങനെയാണ് ഇവോൾവ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരേ വേരിൽ നിന്നും പിറന്ന് രണ്ട് ബ്രാൻഡുകളായിട്ട് മാറിയ മറ്റൊരു ബ്രാൻഡാണ് സെന്റ് ജോർജ് അംബ്രല്ല മാർട്ട്, കേരളത്തിന്റെ സ്വന്തം പോപ്പിക്കുടയും ജോൺസ് കുടയും. അല്ലെ, ഒരു സ്കൂൾ കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്ന റീ ഓപ്പണിംഗ് സമയമായി കഴിഞ്ഞാൽ ഏറ്റവും അധികം പരസ്യങ്ങൾ പത്രങ്ങളിലാവട്ടെ, ചാനലുകളിലാവട്ടെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാവട്ടെ, എല്ലാം നിറയാറുള്ളത് പോപ്പിക്കുടയുടെയും ജോൺസ് കുടയുടെയും പരസ്യങ്ങൾ തന്നെയായിരിക്കും. പരസ്പരം മാറ്റിവയ്ക്കുന്ന, പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്ന രണ്ട് ബ്രാൻഡുകൾ. പക്ഷേ ഇവരുടെ വേരുകൾ സെന്റ് ജോർജ് അംബ്രല്ല മാർട്ടിൽ ചെന്ന് നിൽക്കുന്നതാണ്. ഡേവിസ് തൈയിലാണ് പോപ്പിക്കുടകളുടെ അമരക്കാരൻ. ആൻഡ് ജോസഫ് തൈയിൽ അദ്ദേഹം ജോൺസ് എന്ന ബ്രാൻഡും ഇത് ചെയ്തു. ആൻഡ് റീസെന്റ് ടൈംസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഐസ്ക്രീംസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്, അല്ലെങ്കിൽ കുട്ടിക്കാലം എന്ന് പറയാൻ അധികം വർഷത്തിൻ്റെ പിറകോട്ടൊന്നും പോകണ്ട, നമ്മുടെയൊക്കെ നൊസ്റ്റാൾജിയുടെ ഭാഗമായിട്ടുള്ളൊരു ഐസ്ക്രീം ബ്രാൻഡാണ് മെറി ബോയ്. മെറി ബോയും ഈ പറഞ്ഞ പോലെ ഒരു സ്പ്ലിറ്റിന് ശേഷം അവരുടെ അതിൻ്റെ ഗ്രൂപ്പ് ഫൗണ്ടേഴ്സ് ആയിരുന്ന കസിൻസ് അവർ സ്പ്ലിറ്റ് ആയതിനു ശേഷമാണ് മെസ്സലീസും അതുപോലെ തന്നെ കമേറിയും ഉൾപ്പെടെയുള്ള ബ്രാൻഡുകളും ഇത്തരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വേർപിരിയലുകളും ഈ പറഞ്ഞ പോലെ ദുഃഖത്തിൽ പോയി ചേരണം എന്നൊന്നുമില്ല. വേർപിരിയലുകൾ എന്ന് പറയുമ്പോഴേ നമുക്ക് അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റിലാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ കൃത്യമായിട്ട് ഒരു ബിസിനസ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നമുക്ക് രണ്ടായിട്ട് ഒന്ന് സ്പ്ലിറ്റായിട്ട് കൂടുതൽ മെച്ചപ്പെട്ട മാർക്കറ്റ് സ്വന്തമാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ടെന്നുള്ളതാണ് ഈ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ തന്നെ പ്രൂവ് ചെയ്യുന്നൊരു കാര്യവും.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
1: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം. എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
2: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
1: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് greenfarmuae.com.

0: ഒരു മലയാളി സംവിധായകൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും ചെലവേറിയ ചിത്രം. ഈ മാനിഫെസ്റ്റേഷന്റെ ഒക്കെ പവർന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ബേസിൽ ജോസഫിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അല്ലെ. അദ്ദേഹം സാധാരണഗതിയിൽ നിന്നും, അതായത് സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ, സിനിമയോട് അതും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത അല്ലെങ്കിൽ പഠിച്ച് വർക്ക് ചെയ്ത് വന്നിരുന്ന ഒരാൾ സിനിമയോടുള്ള പാഷൻ കൊണ്ട് ഷോർട്ട് ഫിലിംസ് എടുക്കുന്നു. ആ ഷോർട്ട് ഫിലിം ശ്രദ്ധയിൽപ്പെട്ട അജു വർഗീസ് അത് വിനയ് ശ്രീനിവാസനിലേക്ക് കണക്ട് ചെയ്യുന്നു. അദ്ദേഹത്തെ അസോസിയേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തതിനു ശേഷം അവിടുന്ന് കിട്ടിയ സൗഹൃദങ്ങളുടെ പിൻബലത്തിൽ ഒരു സിനിമ കുഞ്ഞിരാമായണം എന്ന സിനിമ ക്രിയേറ്റ് ചെയ്യുന്നു. അതൊരു വലിയ വിജയമായി മാറുന്നു. അതിനുശേഷം ഗോദ വരുന്നു. പിന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ മൂവിയായ സാക്ഷാൽ മിന്നൽ മുരളി തന്നെ സംഭവിക്കുന്നു. ഇപ്പോ ബേസിൽ ജോസഫ്, അതിനുശേഷം അഭിനയത്തിലേക്കും കടന്നു വരുന്നു. അഭിനയത്തിലും ഒരു വലിയ ഗ്യാരണ്ടീഡ് സ്റ്റാർ ആയിട്ട് മാറുക കൂടി ചെയ്യുന്നു. അപ്പോ അതിനൊക്കെ ശേഷം ഇതാ വരികയാണ് ഒരു മലയാളി സംവിധായകന്റെ ഏറ്റവും ചെലവേറിയ ചിത്രം എന്ന ലേബലിൽ ഒരുങ്ങുന്ന പുതിയ പടം. അത് ബേസിൽ ജോസഫിന്റെ പുതിയ ചിത്രം. അത് വേറെ ആരുമല്ല, അല്ലു അർജുനുമായിട്ടുള്ള പടം തന്നെ. അല്ലു അർജുന്റെ 25-ാമത്തെ ചിത്രം സംവിധാനം ചെയ്യാൻ വേണ്ടി പോകുന്നത് ബേസിൽ ജോസഫ് ആയിരിക്കും എന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹിന്റ് കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ തന്നെ അങ്ങനെ തന്നിരിക്കുകയാണ്. എന്താണ് ഈ ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐക്കൺ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കപ്പ് വിത്ത് ക്യാപ്പ് വിത്ത് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലു അർജുന്റെ പാട്ട്. അപ്പൊ ഏറെക്കുറെ സംഗതി സത്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു അല്ലു അർജുന്റെ അനിയന്റെയോ മറ്റോ കല്യാണത്തിന്, അല്ലു സിരീഷിന്റെ മറ്റോ വിവാഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ അന്ന് തന്നെ ഇത് ഈ ഒരു ഗോസിപ്പ് കോളങ്ങൾ ഇങ്ങനെ നിറയുന്നുണ്ടായിരുന്നു. അല്ലു അർജുൻ ഇപ്പോൾ ലോകേഷ് കനകരാജിന്റെ കൂടെ പടം ചെയ്യുന്നുണ്ട്, അറ്റ്ലീയുടെ പടം ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ ബേസിലായിരിക്കും അദ്ദേഹവുമായിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള തരത്തിൽ, എന്തായാലും അതിനെ ആ ഒരു അഭ്യൂഹങ്ങളെയൊക്കെ തന്നെ സത്യമാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇതിനിടയിൽ ബേസിൽ ജോസഫ് ആയിരിക്കും ഒരു പക്ഷേ ശക്തിമാൻ സംവിധാനം ചെയ്യുന്നത് എന്നുള്ള തരത്തിലും ചർച്ചകൾ ഉണ്ടായിരുന്നു. അത് പിന്നെ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. പക്ഷേ അല്ലു അർജുൻ ചിത്രം, അതിന് അല്ലു അർജുൻ്റെ തന്നെ മദർ കമ്പനി തന്നെയാണ് ഈ ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 300 കോടി ബജറ്റിലാണ് ഈ ഒരു സിനിമ ഒരുങ്ങുന്നതെന്നാണ് അറിയുന്നത് കേട്ടോ. 300 കോടി ബജറ്റ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു മെഗാ ഹെവി ബജറ്റാണ്. മലയാള സിനിമ ഇപ്പോഴും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ബജറ്റുകളിലൊന്നാണ് 300 കോടിയൊക്കെ. അപ്പോൾ ആ ബജറ്റിൽ ഒരു സിനിമ ഒരു മലയാളി സംവിധായകൻ സംവിധാനം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും അതും രേഖപ്പെടുത്തപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണല്ലോ. സോ കാത്തിരിക്കാം ആ ഒരു ചിത്രത്തിനും വേണ്ടിയിട്ട്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif. Asif.
2: Hey, this is Hasbi rapping Karalundi. You guys ready? Shout out!

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's
5: 055-666-5859. Home 92.2 FM. Home is a feeling.
6: എന്തായത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട പാടാ.
7: ശ്രദ്ധിക്കാണ്ടാ.
6: എടാ മോനെ.

0: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അമ്പാണ്
2: അണ്ണ ശ്രദ്ധിക്ക, അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിഴിഞ്ഞത്തിൽ ആരോപണ പ്രത്യാരോപണവുമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. പശ്ചിമേഷ്യൻ സംഘർഷം, സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച US, പ്രത്യാക്രമണം നടത്തി ഇറാൻ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സംബന്ധമായ കോൺസുലാർ സേവനങ്ങളുടെ ചുമതല അൽഹിന്ദിന് നൽകിയത് ഡൽഹി കോടതി റദ്ദാക്കി. റീടെൻഡറിന് ഉത്തരവിട്ട് കോടതി. റീടെൻഡർ നടത്തി പുതിയ സേവനദാതാക്കൾ വരുന്നതുവരെ ഇതുവരെ ഉണ്ടായിരുന്ന BLS ന് തൽക്കാലത്തേക്ക് സേവനങ്ങൾ നൽകാമെന്ന കോടതി ഉത്തരവ്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ സംസ്ഥാന താൽപര്യം ഹനിക്കില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. വിഷയത്തിൽ CPMലെ ഭിന്നത ആയുധമാക്കിയാണ് പ്രതിപക്ഷ ആരോപണങ്ങൾക്കുള്ള VD സതീശന്റെ മറുപടി. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കരാർ കാലാവധി 5 വർഷം നീട്ടിക്കൊടുത്തു. പദ്ധതി വൈകിയതിന് അദാനി നൽകേണ്ട 219 കോടി ഇളവ് ചെയ്തു. എന്ത് ഡീലാണിത്? ഡീൽ നടത്തിയ പരിചയം കൊണ്ടാണോ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. വിഴിഞ്ഞം MDയെ മാറ്റിയതിൽ CPMന് അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ നല്ല മറുപടി കിട്ടുന്നുണ്ട്. വിഴിഞ്ഞത്തെ MDയെ മാറ്റിയതിൽ കുഴപ്പമില്ലെന്ന് മുതിർന്ന നേതാക്കൾ മറുപടി പറഞ്ഞില്ലേ? വിഴിഞ്ഞത്ത് അനാവശ്യമായ ആരോപണം ഉന്നയിക്കരുതെന്നും പറഞ്ഞില്ലേ? പഴയ നിയമമന്ത്രി ഓഹരി കൈമാറ്റത്തിൽ കുഴപ്പമില്ലെന്നും പറഞ്ഞു. പിന്നെ എന്താണ് കുഴപ്പമെന്ന് VD സതീശന്റെ ചോദ്യം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് വീണ്ടും കത്തയച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ച ഗൌരവകരമായ ആശങ്കകൾക്ക് വസ്തുതാപരമായ മറുപടി നൽകുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കെഴുതിയ കത്തിൽ ചൂണ്ടിക്കാട്ടി. ആശങ്കകൾക്ക് വസ്തുതാപരമായ മറുപടിയില്ല, പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. തുറമുഖം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാകണം. LDF കാലത്തെ വിഴിഞ്ഞം കോൺക്ലേവിൽ ഓഹരി കൈമാറ്റം ചർച്ച ചെയ്തിട്ടില്ലെന്നും പിണറായി വിജയൻ. അതിവേഗ റെയിൽ പദ്ധതി, ഇ ശ്രീധരന്റെ റിപ്പോർട്ട് അപൂർണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശ്രീധരന്റെ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചു, അത് പൂർണ്ണമല്ല. പദ്ധതിയുടെ DPR അപൂർണം. ഇപ്പോഴത്തെ രൂപത്തിൽ പദ്ധതി നടപ്പാക്കരുത്. കേരളയിൽ പറ്റിയ അബദ്ധം ആവർത്തിക്കരുത്. സർക്കാർ പഠനം നടത്തും, അതിനുശേഷം മാത്രം തുടർ നടപടിയെന്ന് മുഖ്യമന്ത്രി. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് VD സതീശൻ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയന്റെ ഗവൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ വ്യക്തത വരുത്താതെ മുഖ്യമന്ത്രി VD സതീശൻ. ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ, നടപടിയെടുക്കുമ്പോൾ മാധ്യമങ്ങൾ അറിഞ്ഞാൽ മതിയെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. പ്ലീഡർമാരുടെ നിയമനം, ലോയേഴ്സ് കോൺഗ്രസിന്റെ ആരോപണം തള്ളി മുഖ്യമന്ത്രി VD സതീശൻ. രണ്ടുപേരും ലോയേഴ്സ് കോൺഗ്രസ് പട്ടികയിൽ ഉള്ളവർ. AGയോട് അഭിപ്രായം തേടി. അഭിഭാഷകർ എന്ന നിലയിൽ അവരുടെ മത്സരക്ഷമത കണക്കിലെടുത്താണ് നിയമനം നൽകിയതെന്ന് VD സതീശൻ. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ പരിഹാസത്തിനെതിരെ KSU രംഗത്ത്. KSU പ്രവർത്തകർ ഉന്നയിച്ചത് വൈകാരികമായ പരാതിയായിരുന്നുവെന്ന് പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. ഇതേക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ മുഖ്യമന്ത്രി അല്പം കൂടി ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് KSUവിന്റെ നിലപാട് അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സോളാർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ടെന്നി ജോപ്പനെ പ്രതിപട്ടികയിൽ നിന്നൊഴിവാക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. മല്ലയിലിൽ ശ്രീധരൻ നായർ നൽകിയ കേസിൽ നിന്നാണ് ടെന്നി ജോപ്പനെ ഒഴിവാക്കിയത്. കേസിൽ 3rd പ്രതിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ PA ആയിരുന്നു ടെന്നി. സരിതാ നായർക്ക് പണം കൊടുക്കാൻ ജോപ്പൻ സമ്മർദ്ദം ചെലുത്തി എന്ന മല്ലയിലെ ശ്രീധരൻ നായരുടെ മൊഴി പ്രകാരമാണ് ടെന്നി ജോപ്പനെ പ്രതി ചേർത്തിരുന്നത്. ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കാൻ വേണ്ടി തന്നെ ഉപദ്രവിച്ചുവെന്നും 13 വർഷമായി താനും കുടുംബവും അനുഭവിച്ച വേദനയ്ക്ക് പരിഹാരമായെന്നും ടെന്നി ജോപ്പൻ ദൈവത്തോട് നന്ദി പറയുന്നു. അറസ്റ്റിന് മുൻപ് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ IG ഹേമചന്ദ്രൻ തന്റെ മുഖത്തടിച്ചു. ശത്രുക്കൾ പുറത്തല്ല, ഉള്ളിൽ തന്നെയായിരുന്നുവെന്നും കോടതി വിധി ഉമ്മൻചാണ്ടിക്ക് സമർപ്പിക്കുന്നുവെന്നും ടെന്നി ജോപ്പൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ച് ഹൈക്കോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്കെതിരെ നൽകിയ നിരവധി ഹർജികൾ പരിഗണിച്ചാണ് കോടതി നടപടി. ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അടക്കം ആരോപിച്ചായിരുന്നു ഹർജികൾ. കേസിൽ ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ വഖഫ് ബോർഡ് നടപടികൾ നിർത്തിവെക്കണം. നയപരമായ തീരുമാനങ്ങൾ പാടില്ലെന്നും മൂലധന നിക്ഷേപങ്ങളോ ചിലവോ പാടില്ലെന്നും ജുഡീഷ്യൽ സിറ്റിംഗ് നടത്താൻ അനുമതിയില്ലെന്നും കോടതി വ്യക്തമാക്കി. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി നടപടി സ്വാഗതം ചെയ്ത് ഹർജി നൽകിയ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്, നിയമവിരുദ്ധമായ സമിതിക്കെതിരെയായിരുന്നു ഹർജിയെന്ന് ഷോൺ. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. ഇറാന്റെ സൈനിക കേന്ദ്രം ആക്രമിച്ച് യുഎസ്. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ധാരണയിലെത്തിയില്ലെങ്കിൽ അടുത്തയാഴ്ച മുതൽ യുഎസ് വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കും. ഫോക്സ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാന്റെ ആണവ നിലയമുള്ള ബുഷഹറിലേക്കും ബന്ദറബാസിലേക്കും യുഎസിന്റെ ആക്രമണം. ഇറാനിലെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് യുഎസ് ആക്രമണം നടത്തി. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വിതച്ച് ഇറാൻ യുഎസ് ആക്രമണം അതിരൂക്ഷമായി തുടരുന്നു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ബഹ്റൈനിലും കുവൈറ്റിലും ഇറാന്റെ ആക്രമണം. ഇറാനെതിരെ നിലപാട് കടുപ്പിച്ച് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇറാനിയൻ കപ്പലുകളുടെ സഞ്ചാരത്തിന് പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നുള്ള കപ്പലുകൾക്കോ ഇറാനിയൻ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകൾക്കും ഈ വിലക്ക് ബാധകമായിരിക്കുമെന്ന് ട്രംപ്. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്കുള്ള കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് പാത തുറന്നു നൽകുമെന്നും യുഎസ് പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും 3 പേരെ കാണാതാവുകയും ചെയ്തെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ പതാകയേന്തിയ 7 കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഈ കപ്പലുകളിലായി 150 ഇന്ത്യക്കാരുണ്ട്. ഹോർമുസിലെ സുരക്ഷ വിലയിരുത്തി ഇന്ത്യ. കടലിടുക്കിലെ നാവികരുടെ സുരക്ഷയിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. 150 ഇന്ത്യൻ നാവികർ വിവിധ കപ്പലുകളിലും ടാങ്കറുകളിലുമുണ്ട്. ഇവരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ഡാഷ്ബോർഡ് തുറക്കും. അടിയന്തരഘട്ടത്തിൽ നാവികർക്കായി ലേസൺ ഉദ്യോഗസ്ഥർ നിയമിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 7 ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോഴും മേഖലയിലുണ്ട്. ഷിപ്പിംഗ് വിദേശകാര്യ മന്ത്രാലയങ്ങൾ സ്ഥിതി നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് പദവി ഒരധ്യായവും അടഞ്ഞിട്ടില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പദവി കിട്ടുമെന്നാണ് പൂർണ്ണ വിശ്വാസം. എൽഡിഎഫ് രാഷ്ട്രീയം സിപിഐയെ ആരും പഠിപ്പിക്കേണ്ടതില്ലെന്നും ബിനോയ് വിശ്വം. മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ വരുമെന്നും 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്നുമുള്ള വാഗ്ദാനവുമായി എലത്തൂർ എംഎൽഎ വിദ്യാ ബാലകൃഷ്ണന് ഡൽഹിയിൽ നിന്ന് ഫോൺ വിളി. വയനാട് എംപിയുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞാണ് വിളിച്ചത്. വിദ്യയുടെ പരാതിയിൽ കോഴിക്കോട് സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു. നിരവധി എംഎൽഎമാരെ ഈ വിധത്തിൽ തട്ടിപ്പുകാർ ബന്ധപ്പെട്ടു എന്നും നേതൃത്വത്തിന്റെ അറിവോടെയാണ് പരാതി നൽകിയതെന്നും എംഎൽഎ. കേരളത്തിൽ കപ്പൽ നിർമ്മാണ മേഖലയിൽ വൻ നിക്ഷേപത്തിന് ടാറ്റ ഗ്രൂപ്പ് ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. $100 കോടി, ഏതാണ്ട് 10,000 കോടിയോളം രൂപ നിക്ഷേപിക്കാനുള്ള പദ്ധതിക്ക് ടാറ്റ ഗ്രൂപ്പ് അനുമതി തേടിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് പദ്ധതിക്ക് കരുത്തേകാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കൊച്ചിയിലെത്തും. മുഖ്യമന്ത്രിയായ ശേഷം വിജയ് ആദ്യമായാണ് കേരളത്തിലേക്ക് വരുന്നത്. ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസിഡറായ നടൻ മോഹൻലാലിനൊപ്പം വിജയ് ലഹരി വിരുദ്ധ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആവേശ സെമി. ഇംഗ്ലണ്ട് അർജന്റീനയെ നേരിടും. രാത്രി 11 കളി. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ. 2010 ചാമ്പ്യൻമാരായ ശേഷം ഇതാദ്യമായാണ് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ കടക്കുന്നത്. സ്പാനിഷ് സൂപ്പർ താരം ലെമിൻ യമാലിനെ ഫ്രഞ്ച് ഡിഫൻഡർ ലൂക്കാസ് ഡിഗ്നെ ചവിട്ടി വീഴ്ത്തിയതിന് ലഭിച്ച പെനാൾട്ടി ഒയർസബാൽ ഗോളാക്കി മാറ്റി. മത്സരത്തിന്റെ 2 പകുതിയിൽ പെഡ്രോ പോറോയാണ് 2 ഗോൾ നേടിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: FIFA World Cup 2026. Switzerland, Scotland, Turkey. Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
8: brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

ഒരു വലിയ ബ്രാൻഡിന്റെ പേര് പറയാൻ പറഞ്ഞാൽ നമ്മളിൽ പലരും ആദ്യം പറയുന്ന പേരുകൾ ഒരുപക്ഷെ ആപ്പിളോ അല്ലെങ്കിൽ മെറ്റയോ അല്ലെങ്കിൽ ആമസോണോ പോലെയുള്ള ചില പേരുകളായിരിക്കും, ആൻഡ് ടെസ്ല പോലെയുള്ള പേരുകളായിരിക്കും. കാരണം പലപ്പോഴും ഈ ലോക കോടീശ്വരന്മാരുമായിട്ട് ചേർത്ത് പറയപ്പെടുന്ന കമ്പനികൾക്ക് അത്തരത്തിൽ വലിയൊരു റിസപ്ഷൻ നമുക്ക് നമ്മുടെ മനസ്സിലാണെങ്കിലും കിട്ടാറുണ്ട്. ഇതൊരു വലിയ കമ്പനിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ പറയാറുണ്ട് അല്ലേ. പക്ഷേ ശരിക്കും ഇതിനിടയിൽപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്, നിശബ്ദമായിട്ട് ലോകത്തെ നിയന്ത്രിക്കുന്ന ചില കമ്പനികൾ, പ്രത്യേകിച്ചും ലോകത്തെ തന്നെ ഏറ്റവും ശക്തരായിട്ടുള്ള ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ചില കമ്പനികളുണ്ട് കേട്ടോ. പലപ്പോഴും ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അത്തരം കാർക്കൊക്കെ അറിയായിരിക്കും അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് നിശബ്ദമായിട്ട് ലോകത്തെ നിയന്ത്രിക്കുന്ന ചില കമ്പനികൾ ഏതൊക്കെയാണെന്നൊന്ന് പറയട്ടെ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്, ആസുവാണ് കൂടെ ഉള്ളത് കേട്ടോ. അപ്പം ഞാനീ പറയുന്ന കമ്പനികൾ സുപരിചിതമായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും, ഇല്ല ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഒരു പോപ്പ് കൾച്ചറിലേക്ക് വരുന്ന സമയത്ത് ബഹുഭൂരിപക്ഷം ആളുകൾക്കും അത്രമാത്രം ഫെമിലിയർ അല്ലാത്ത, എന്നാൽ ഈ ലോക സാമ്പത്തിക വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാറുള്ള ചില കമ്പനീസിൻ്റെ പേരാണ് പറയുന്നത്. അതിലൊന്നാണ് ബ്ലാക്ക് റോക്ക് കേട്ടോ. ബ്ലാക്ക് റോക്ക് കുറേ പേർക്കൊക്കെ ഫെമിലിയർ ആയിരിക്കും, കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെൻറ്റ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എന്ന പേരിൽ അറിയപ്പെടുന്ന കമ്പനിയാണ് ബ്ലാക്ക് റോക്ക്. ഏതാണ്ട് 12.5 ട്രില്യൺ ഡോളർ കൈകാര്യം ചെയ്യുന്നതിൻ്റെ പേരിലാണ് ബ്ലാക്ക് റോക്കിന് ഇത്രയും വലിയ ഒരു വോയിസ് എല്ലായ്പ്പോഴും ഉള്ളത്. അതുപോലെ തന്നെയാണ് വാൻഗാർഡ് എന്ന കമ്പനി, നിക്ഷേപ ഉപദേശക സ്ഥാപനമാണ്. 12 ട്രില്യൺ ഡോളറാണ് വാൻഗാർഡ് എന്ന കമ്പനി കൈകാര്യം ചെയ്യുന്നത്. ASML, ലിത്തോഗ്രഫി മെഷീനുകൾ നിർമ്മിക്കുന്ന ASML എന്ന കമ്പനി, കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണത്തിന് ഈ ഒരു ഉപകരണം വളരെ നിർണായകമാണ്. അതായത് കമ്പ്യൂട്ടറുകൾ ഫേമസ് ആണ്, കമ്പ്യൂട്ടറുകൾക്ക് ചിപ്പുകൾ നിർമ്മിക്കുന്ന NVIDIA പോലെയുള്ള കമ്പനികൾ വളരെ ഫേമസ് ആണ്. പക്ഷേ കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണത്തിന് അത്യാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഈ ഒരു കമ്പനി ASML എന്ന കമ്പനിയും വളരെ നിർണായക ശക്തിയാണ്, പ്രത്യേകിച്ചും ടെക്നോളജിക്കൽ റവല്യൂഷൻ നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ. പക്ഷെ നമ്മൾ ഇവിടെയും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത കമ്പനികളിൽ ഒന്നല്ലേ ഇത്. അതുപോലെ തന്നെയാണ് TSMC എന്ന് തന്നെയല്ലേ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്, അതോ ഇനി വേണ്ട ചേർത്ത് വായിക്കുമ്പോൾ ചിലപ്പോൾ അർത്ഥം മാറിപ്പോകും. തമിഴ്നാട്ടിലെ ചില പ്രത്യേക സ്പാനീയങ്ങൾ കിട്ടുന്ന കടകളുടെ പേരുമായിട്ട് അത് ചേർന്ന് പോകും. TSMC ആക്ച്വലി ലിത്തോഗ്രഫി മെഷീനുകളുടെ നിർമ്മാണം നിർവഹിക്കുന്ന ഒരു കമ്പനിയാണ്, ചിപ്പ് നിർമ്മാണത്തിലൊക്കെ നിർണായകമായിട്ട് സ്വാധീനമുള്ള ഒരു കമ്പനിയാണ്. പിന്നെ ഉള്ള ഒരു കമ്പനിയാണ് ആക്ച്വലി നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല ഫുഡ് പ്രൊഡക്റ്റുകളാവട്ടെ, അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വീട്ടിലേക്ക് നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ഒരു ചോക്ലേറ്റ് ആവട്ടെ അല്ലെങ്കിൽ കോഫി പൗഡർ ആവട്ടെ, ഇവയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൊരു പേര് നെസ്ലെ. നമ്മൾ സാധാരണ ഈ ഫുഡ് ബ്രാൻഡ്സ് സ്വാഭാവികമായിട്ടും ഒരു ഗ്ലോബൽ എക്കണോമിക് ഭൂപടത്തിൽ ഇത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ എന്ന് നമ്മൾ സംശയിച്ചേക്കാം. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ ഫുഡ് ആൻഡ് ബെവറേജ് കമ്പനിയാണ് നെസ്ലെ. ഏതാണ്ട് 2000 ബ്രാൻഡുകളുടെ ഒരു വലിയ സാമ്രാജ്യം തന്നെയാണ് നെസ്ലെ പടുത്തുയർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അതുപോലെ ലോകത്തിലെ നിരവധി കമ്പനികൾ അങ്ങനെയുണ്ട്. നമ്മളീ പറയുന്ന പോലെ നമ്മൾ ശ്രദ്ധിക്കുന്ന പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ കിട്ടുന്ന കമ്പനികൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ എക്കണോമിക് വ്യവസ്ഥയെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ കിടക്കുന്ന ലൂപ്പ് ഹോൾ ഉണ്ടല്ലോ. കൃത്യമായിട്ട് നമ്മളൊരു ബിസിനസ്സിൻ്റെ ഇടം എവിടെയാണ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സർവീസ് എന്താണ്, ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സർവീസ് എവിടെയാണെന്ന് കണ്ടെത്തുക, ആ നീഡ് മനസ്സിലാക്കി അവിടെ പ്രായോഗികമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്ന ഏതൊരു വ്യവസായവും അതിൻ്റെ വേരുകൾ വലിയ ആഴത്തിലേക്ക് വ്യാപിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇടം അവരിടം കണ്ടെത്താനുള്ള ശ്രമം നടത്തിക്കൊള്ളൂ. ജനങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചായ പിടിക്കാൻ വേണ്ടി പോന്നിരിക്കുന്ന സമയത്തായിരിക്കും, പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു സേവനം നൽകാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി ഇല്ലല്ലോ നമ്മൾ ചിലപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്തയും ചെറുതല്ല, ചിന്തകൾക്ക് വലിയ വിലയുണ്ട്. എല്ലാവരുടെയും തലച്ചോറ് അല്ലെങ്കിൽ ഓരോ മനുഷ്യരുടെയും തലച്ചോറുകളിൽ ഉദിച്ച ചെറിയ ചില ആശയങ്ങളാണ് ഇന്ന് വലിയ വലിയ വലിയ കമ്പനികളായിട്ട് നമുക്ക് മുന്നിൽ കാണുന്നത്. സോ ചിന്തകളെ കുറിച്ചാണെന്താ. Trending song of the hour.

0: ചത്തോപ്പ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's
1: 055-666-5859. Home 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
5: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
2: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
5: ഇവിടെ എവിടെയാ?
2: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
3: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്. കോൾ 050-860-9611.
6: Stay connected with Home 92.2 FM. Home is a feeling.

0: ലോകമെമ്പാടുമായി എത്രയധികം ആളുകളാണ് ഫിഫ വേൾഡ് കപ്പ് കാണുന്നത്, അല്ലെങ്കിൽ ലോകമെമ്പാടും അത്ര വലിയ ചർച്ചാ വിഷയമാണ് ഫിഫ വേൾഡ് കപ്പ്. അങ്ങനെയാണെങ്കിൽ ഈ ഫിഫയ്ക്ക് വേൾഡ് കപ്പ് ഒക്കെ നടത്താനുള്ള ഒരു ചെലവ്, അതിപ്പോ അത് ഹോസ്റ്റ് കൺട്രീസ് വഹിക്കുന്ന ഒരു ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് അതിനെ കൂടാതെ എങ്ങനെയാണ് ഫിഫയ്ക്ക് വരുമാനം വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഫിഫയ്ക്ക് പണം വരുന്ന ചില പ്രധാനപ്പെട്ട വഴികളുണ്ട്. അതായത് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് അവകാശമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. വിവിധ റീജിയണുകളുടെ, വിവിധ ഏരിയകളുടെ, വിവിധ രാജ്യങ്ങളുടെ ഒക്കെ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇത്തവണത്തെ ടെലിവിഷൻ സംരക്ഷണ അവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. വലിയ തുക പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മുന്നോട്ട് വരാത്തൊരവസ്ഥ, അതിനുശേഷം സീ ഫൈവ് എടുക്കുന്നു അല്ലേ, അങ്ങനെയൊക്കെ അല്ലേ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതെ, അവർ തന്നെയാണ് സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറേ സംഭവ വികാസങ്ങൾ ഇതിൻ്റെ അണിയറയിൽ നടക്കാറുണ്ടല്ലോ. അപ്പോൾ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് അവകാശം ആക്ച്വലി ഫിഫയ്ക്ക് വലിയൊരു വരുമാന മാർഗ്ഗമാണ്. ഏതാണ്ട് 40,000 കോടി രൂപയാണ് ടെലിവിഷൻ ഒ ടി ടി സംരക്ഷണ അവകാശം വഴി ഫിഫയ്ക്ക് നേടാറുള്ളത്. അവരുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സും ഇത് തന്നെയാണെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ആൻഡ് സ്പോൺസർഷിപ്പ്, ഇതിനെല്ലാം ഉദാഹരണം പറയാൻ പറ്റുന്ന ചില ചെറിയ ചെറിയ വിവാദങ്ങൾ ഇത്തവണ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ലിവൈസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഇഷ്യൂസൊക്കെ ഓർമ്മയില്ലേ? ഫിഫയ്ക്ക് കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ട്. അവർ പറയുന്ന നിഷ്കർഷിക്കുന്ന ബ്രാൻഡുകൾ മാത്രമേ തങ്ങളുടെ സ്റ്റേഡിയങ്ങളിൽ ഉണ്ടാവാൻ പാടുള്ളൂ, തങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ മാർക്കറ്റിംഗ് ആൻഡ് സ്പോൺസർഷിപ്പ് വഴി ഏകദേശം 25,000 കോടിയിലധികം രൂപയാണ്. ഇപ്പോൾ അഡിഡാസ്, കൊക്കക്കോള തുടങ്ങിയ വൻകിട ബ്രാൻഡുകൾ ഫിഫയുടെ പാർട്ട്ണർമാരാണ്. അപ്പോൾ അവരിൽ നിന്നും ഫിഫയ്ക്ക് കിട്ടാറുള്ളത്. അതുപോലെ ടിക്കറ്റ് വിൽപ്പനയും ഹോസ്പിറ്റാലിറ്റി വഴി വരുമാനമായിട്ട് ഏതാണ്ട് 14,000 കോടിയിലധികം ഫിഫയിലേക്ക് എത്തും എന്നാണ് പറയുന്നത് കേട്ടോ. വേൾഡ് കപ്പിലെ മത്സരങ്ങളിലൂടെ മാത്രം ഒഴുകിയെത്തുന്ന കോടികളാണ് ഈ 14,000 കോടി എന്നൊക്കെ പറയുന്നത്. പിന്നൊന്ന് ലൈസൻസിങ് അവകാശങ്ങളാണ്. ഫുട്ബോൾ വീഡിയോ ഗെയിമുകൾ, അല്ലെങ്കിൽ വേൾഡ് കപ്പ് ലോഗോയുള്ള വസ്ത്രങ്ങൾ, ആൻഡ് നമ്മൾ വളരെ സിമ്പിളായിട്ട് കാണുന്ന ചില ജേഴ്സികളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ ഇട്ടിരിക്കുന്ന ആ ഒരു ജേഴ്സി ആവട്ടെ, അല്ലെങ്കിൽ ഇവയിലൂടെയൊക്കെ തന്നെ റോയാലിറ്റി ആയിട്ട് ഏതാണ്ട് ഒരു 2,000 കോടിയോളം ഫിഫയ്ക്ക് കിട്ടാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആകത്തുകയിൽ യാതൊരു നഷ്ടക്കച്ചവടവും ഇല്ല. ലോക ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന ഫിഫയെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പ് കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാകരക്കാലം തന്നെയാണ്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
5: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
0: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: ഈ കാലഘട്ടങ്ങൾക്കനുസരിച്ച് മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങൾ വരും. പലപ്പോഴും ഈ ക്രിയേഷൻസ് നടത്തുന്ന സമയത്ത്, നമ്മൾ ഒരു ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഫ്യൂച്ചറിൽ ഈ ഒരു കലാരൂപത്തെ എങ്ങനെയായിരിക്കും ജനങ്ങൾ കാണുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു തലമുറ കാണുക, അവർ അതിനെ ഏറ്റെടുക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ സംഗതി പണിവാളി പോകും കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ, ഇപ്പോഴല്ല, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയ ഒരു സിനിമയായിരുന്നു ആക്ച്വലി രാപ്പകൽ. രാപ്പകൽ കാണുന്ന സമയത്ത് എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു സിനിമയാണ്. കാരണം അതിലെ കൃഷ്ണൻ എന്ന മമ്മൂക്കേൻ്റെ ക്യാരക്ടർ ആവട്ടെ, അതും ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി, ആ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ആഷിക് കപൂറാണ്. അന്ന് കമലിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ആഷിക് കപൂർ. അപ്പോൾ ഫോട്ടോഗ്രാഫറായിട്ട് അഭിനയിച്ചിട്ടുള്ളതും അദ്ദേഹം തന്നെയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പുതിയ കാര്യമൊന്നുമല്ലോ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത്, ഒഴിവാക്കുന്ന സമയത്തുള്ള ആ ഒരു അവഗണനയുടെ ആ ഒരു സീക്വൻസ് ഒക്കെ മമ്മൂക്ക് ചെയ്തു വെച്ചിരിക്കുന്ന വിധമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാപ്പകൽ കണ്ടു കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലിങ്ങനെ ഒരു വിങ്ങലാണ്, അയ്യോ പാവം. ആ സമയത്ത് ഇങ്ങനെ കുറേ സിനിമകൾ മമ്മൂക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വേഷം, കറുത്ത പക്ഷികൾ, രാപ്പകൽ. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് അതിനെ, ആ ഒരു സിനിമയെ വേറൊരു കണ്ണിൽ കൂടി കാണാൻ പ്രാപ്തരായിട്ടുള്ള ഒരു തലമുറ വളർന്നു വന്നപ്പോൾ ആളുകൾ തിരിച്ചറിയുകയാണ് ആക്ച്വലി ഈ പ്രശ്നം. അതായത് രാപ്പകൽ സിനിമയിലെ കുഴപ്പക്കാരൻ, മൊത്തം കുഴപ്പമൊന്നും തലയിൽ വെച്ച് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിലും പ്രധാന കുഴപ്പക്കാരൻ ഈ കൃഷ്ണൻ തന്നെയാണെന്നുള്ളത്. സിസ്റ്റമാറ്റിക്കലി കൃഷ്ണൻ ആ വീട്ടിലെ വേലക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില കൈകടത്തലുകൾ ആ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടത്തില്ല. സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം മാത്രമാണ് അവരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെ പോയി എരന്ന് വാങ്ങുന്നൊരവസ്ഥ കൃഷ്ണന് സംഭവിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ സിനിമ ഇപ്പോൾ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിക്കിപീഡിയ തന്നെ ആരോ കയറിയിട്ട് ഇതിൻ്റെ കഥയും പ്ലോട്ടും ഒക്കെ അങ്ങ് മാറ്റിയിട്ടുണ്ട്. മമ്മൂട്ടിയെ നായകനാക്കിയിട്ട് ടി ആർ റസാഖിൻ്റെ തിരക്കഥയിൽ കമൽ സംവിധാനം ചെയ്ത സിനിമയാണ് രാപ്പകൽ. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ വിക്കിപീഡിയ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ തറവാടിൻ്റെ സ്വകാര്യതകളിൽ ഇടപെടുന്ന ഒരു വൃത്തികെട്ട വേലക്കാരൻ്റെ കഥ എന്നാണ് ഇതിൻ്റെ പ്ലോട്ട് ആരോ തിരുത്തി എഴുതി വെച്ചിരിക്കുന്നത്. 2005 രാപ്പകൽ റിലീസ് ചെയ്തത്. തിയേറ്ററിൽ നിന്ന് മികച്ച പ്രേക്ഷക പ്രതികരണവും ബോക്സ് ഓഫീസിൽ മികച്ച വിജയവും നേടിയൊരു സിനിമയാണ്. ഇന്നും ഈ അമ്മ മനസ്സ് പാട്ടൊക്കെ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. നയൻതാര എത്തിയ സിനിമയാണ്. അത് നയൻതാര ആനപ്പുറത്ത് കയറിയിരിക്കുന്ന സീക്വൻസ് ആൻഡ് സലീംകുമാറിൻ്റെ കുറേ കോമഡികളൊക്കെ ഇപ്പോഴും നമ്മൾ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ചിരിക്കുന്ന കുറേ സാധനങ്ങളാണ്. പക്ഷേ എന്നാലും ഞാൻ പെർട്ടിക്കുലറായിട്ട് എടുത്തു പറയാം. അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് എത്തുന്ന ഫാമിലി മെമ്പേഴ്സ്, അവരെല്ലാം കൂടെ നട്ടപ്പാതിരയ്ക്ക് ഒരു 10-11 മണി 12 മണി സമയത്തൊക്കെ അവിടെ ഇരുന്ന് അവരെന്തെങ്കിലും വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് കാർഡ്സൊക്കെ കളിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട്ടിലെ വേലക്കാരൻ വന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പോയി, എല്ലാവരും പോയി കിടന്ന് ഉറങ്ങുന്ന പറയാനായിട്ട് ഈ ആരാണ് അവകാശം കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ റാഷണലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല. ആൻഡ് വിക്കിപീഡിയയിലെ ചില വിരുദ്ധന്മാർ പറയുന്നത് ഇതിലെ നായകൻ വിജയരാഘവനും വില്ലനാണ് മമ്മൂട്ടി എന്നുമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പറഞ്ഞു തന്നെ വേറൊന്നുമല്ല, കാഴ്ചപ്പാടുകൾ പലതാണ്, പലതരത്തിലാളുകൾ പലതിനെയും കണ്ടേക്കാം. ഇന്ന് തെറ്റെന്ന് കാണുന്ന ചില കാര്യങ്ങൾ നാളെ ശരിയായി മാറിയേക്കാം. ഇന്ന് സഹതാപം തോന്നുന്ന പലതും നാളെ തമാശയായി മാറിയേക്കാം. സോ ആ ഒരു ഫ്ലോയിൽ, ആ ഒരു യാത്രയിൽ ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ് എന്നുള്ള രീതിയിൽ തന്നെ വിട്ടേക്കാം. എന്തായാലും സമാധാനമായിട്ട് എല്ലാവരും പോയി കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് നാളെ വൈകുന്നേരത്തെ 5 മണിക്ക് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ഇതുവരെയും റോഡിലുള്ളവർ, അല്ലെങ്കിൽ ഇതുവരെയും വീട്ടിലെത്താത്തവർ എത്രയും പെട്ടെന്ന് വീടെത്തിച്ചേരട്ടെ. അപ്പോൾ നമുക്ക് നാളെ വൈകുന്നേരത്തെ 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് സാസ് വിത്ത് യു ഓൺ ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്ബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That Home with Asif. Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

വരികയാണ്. ആര് വരാണ്? ഞമ്മളെ മജുനു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മ കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: കൊക്കെല്ലാം പറന്നു പോയി പുഞ്ചക്കണ്ടം തന്നിലിരുന്ന് കൊത്തിട്ടും പറക്കി

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: ഉള്ളിക്കൽ തോറ്റി?
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ അയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: അരിതരി കളയരു തരിതരി കളയരു തൊരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണം എഴുതിരുതേ. അരിതരി കളയരു തരിതരി കളയരു തൊരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണം എഴുതിരുതേ. പലനര കയറിയ വഴിയവരളുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു മിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ. പലനര കയറിയ വഴിയവരളുടിയ

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5. ഓൺലി ഓൺ
1: ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിൻ

0: എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
0: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്, ദാറ്റ്സ് ദി പവർ ഓഫ് റേഡിയോ അഡ്വർടൈസിംഗ്.
0: ഫോർ ആർ സ്പെഷ്യൽ പാക്കേജസ് കോൾ നൗ ഓർ വാട്സ്ആപ്പ് ടു 055-666-5859.
1: ദാറ്റ്സ് 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
3: ഓടിക്കും.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യും.
1: പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.